ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, വൈശാഖം 16, കൊലവർഷം 1201, മേടം 23, 2026 മെയ് 6 തീയതി ബുധനാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 46 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ഭാരതി.
2: ജീവിതത്തിന് അടുക്കും ചിട്ടയും അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ മനസമാധാനം നഷ്ടപ്പെടും, ഉന്മേഷം ചോർന്നു പോകും. അതിനുള്ള മുന്നൊരുക്കമായി ദിവസാരംഭത്തിന് മുൻപ് തന്നെ ആ ദിവസം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്തണം. ഉദാഹരണമായി ഭക്ഷണത്തിന്റെ കാര്യം. ഭക്ഷണം ദിവസേന വേണ്ടതാണല്ലോ. ഭക്ഷണത്തിന്റെ കണക്കെടുക്കുമ്പോൾ കുടുംബത്തിലുള്ളവരെ മാത്രം കണ്ടുകൊണ്ട് തയ്യാറാക്കാൻ തുനിയരുത്. അവിചാരിതമായി വന്നുചേരുന്ന ഒരതിഥിയെ കൂടി നാം ആ കണക്കിൽ ഉൾപ്പെടുത്തണം. ഒരതിഥി പ്രതീക്ഷിക്കാതെ എത്തിപ്പെടുകയാണ് എങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന സമ്മർദ്ദത്തിൽ നിന്ന് നാം രക്ഷപ്പെടുമല്ലോ. മടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ശീലമുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നും പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് നീട്ടിവെക്കൽ. ആ ശീലം നല്ലതേയല്ല, അത് നമുക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കി വെക്കും. അതുപോലെ നാം ഒരു വഴിക്ക് ഇറങ്ങുകയാണ് എന്ന് കരുതുക. വഴിക്ക് കാണുന്നു ഭക്ഷണമൊന്നും കിട്ടാതെ കണ്ണീരൊലിപ്പിച്ച് വിതുമ്പി നിൽക്കുന്ന ഒരു കുഞ്ഞിന്. അതല്ലെങ്കിൽ ശാരീരിക അവശത കാരണം നടക്കാൻ പ്രയാസപ്പെട്ട് വേച്ചുവേച്ച് വിഷമിക്കുന്ന ഒരു പ്രായം ചെന്ന ആളെ. അവർക്ക് എന്തെങ്കിലും സഹായം നൽകാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. ആ നിസ്സഹായ മിഴിയിലേക്ക് നോക്കി ഞാൻ സഹായിക്കാം എന്ന് സ്നേഹത്തോടെ പറയാൻ കഴിയുന്നത് തന്നെ പുണ്യപ്രവൃത്തിയല്ലേ? അവർക്ക് എന്തെങ്കിലും സഹായം നൽകുമ്പോൾ ഈ ലോകം മുഴുവൻ അവർക്ക് കൊടുത്താൽ ഉണ്ടാകുന്നതിലും അധികം ആശ്വാസമായിരിക്കും അവരിൽ ഉണ്ടാവുക. ആ ആശ്വാസം നമുക്ക് നൽകുക വിലമതിക്കാനാവാത്ത സന്തോഷം തന്നെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, സഹായത്തിന്റെ കാര്യം പറയുമ്പോഴാണ് ആ വസ്തുത ഓർത്തുപോകുന്നത്. നാം ആൾക്കൂട്ടത്തിലേക്കൊന്നിറങ്ങിയാൽ നമുക്ക് മുന്നിൽ കാണുന്നത് കപട കണ്ണീർക്കാരും കപട അവശത അനുഭവിക്കുന്നവരുമാണ്. അത്തരക്കാരെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. കാരണം ചൂഷണവും മോഷണവും ലക്ഷ്യമിട്ടായിരിക്കും അവരുടെ അഭിനയ പ്രകടനങ്ങൾ. പണ്ടുകാലത്ത് ആരെങ്കിലും മോഷണം നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് വിശപ്പ് കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഫാഷൻ വസ്ത്രങ്ങളും ആഡംബര വാഹനങ്ങളും പുതിയ പുതിയ മൊബൈൽ ഫോണുകളുമൊക്കെ വാങ്ങി ആർഭാട ജീവിതം നയിക്കുവാനാണ്. പണത്തിന്റെ മാസ്മരിക ലോകത്തിലേക്ക് വാതിൽ തുറന്നു കിട്ടുമ്പോൾ നിറപ്പകിട്ടാർന്ന ജീവിതത്തിലേക്ക് നോട്ടമിട്ടില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ? എന്നിട്ടോ ഒടുവിൽ സൈബർ ലോകത്തെ കെണികളിൽ അകപ്പെട്ട് രക്ഷയ്ക്കുവേണ്ടി യാചിച്ചു അലയുമ്പോഴാണ് കാര്യത്തിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുക. അന്യന്റെ ധനം കണ്ട് മനക്കോട്ട കെട്ടരുത് എന്ന വലിയ സത്യം ചെറുപ്പത്തിൽ തന്നെ നാം മനസ്സിലാക്കണം. അതില്ലാത്തത് കൊണ്ടാണല്ലോ ഇത്തരം അപകടം കൂടുതലും ഉണ്ടാകുന്നത്. അർഹതയിൽ കവിഞ്ഞുള്ള ഏത് ധനസമ്പാദനത്തിന്റെ പിറകെയും നാം പോകരുത്. ആ കടന്നുകയറ്റം പല അരുതായ്മകളിലേക്കുമാണ് നമ്മെ കൊണ്ടെത്തിക്കുക. അതിലൂടെ നാം അമിത പ്രതീക്ഷയിലെത്തും. മലർപ്പിടിക്കാരന്റെ സ്വപ്നം പോലെയാണത്. കുടമുടഞ്ഞാൽ സകല പ്രതീക്ഷയും അസ്ഥാനത്ത്, നിരാശ മാത്രം നമുക്ക് മിച്ചം. നഷ്ടപ്പെടുന്നതോ മനസമാധാനവും. കുട്ടികൾ തിരിച്ചറിയണം, സുഖാസക്തി ലക്ഷ്യമിട്ടുള്ള ജീവിതം നാശത്തിലേക്കാണ് നയിക്കുക. നമുക്ക് നല്ലവരായ ഉടയവരും ഉറ്റവരുമുണ്ട്. അവർ കാട്ടിത്തരുന്ന നല്ല വഴിയിലൂടെ സഞ്ചരിക്കുക. അതിലൂടെ ലഭിക്കുന്ന സന്തോഷവും ഉയർച്ചയും കൊണ്ട് ജീവിതം നിറമുള്ളതാക്കുക. ആ ജീവിതം തന്നെയാണ് സമാധാനം നിറഞ്ഞ സന്തുഷ്ട ജീവിതം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത്

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ BJP സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കത്തിലാണ്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കും. ഭവാനിപൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് TMC നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഴുവൻ വോട്ടെണ്ണൽ പ്രക്രിയയും കമ്മീഷന്റെ നിയമങ്ങളും ചട്ടങ്ങളും കർശനമായി പാലിച്ചാണ് നടത്തിയതെന്ന് സൌത്ത് കൊൽക്കത്ത ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. മോദിയെ നേതാവായി ലഭിച്ചത് ഇന്ത്യയുടെ ഭാഗ്യമാണെന്ന് ട്രംപ് പറഞ്ഞതായും വൈറ്റ് ഹൌസ് വക്താവ് അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2 എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ തുടങ്ങിയവ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിദേശ രാജ്യങ്ങളിലേക്ക് മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിനായി ബേപ്പൂർ ഹാർബറിൽ സ്ഥാപിച്ച ക്യൂബ് ഐസ് യന്ത്രം അപകടാവസ്ഥയിലാണെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പരിശോധിച്ച് 2 റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി അടിമാലി വാളറ കമ്പി ലൈനിൽ കാട്ടാന ചരിഞ്ഞു. വൈദ്യുതാഘാതമേറ്റാണ് ആന ചരിഞ്ഞതെന്ന് പ്രദേശവാസികൾ നൽകുന്ന പ്രാഥമിക വിവരം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 തോൽപ്പിച്ചു. ഡൽഹി ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 17.3 ഓവറിൽ 2 നഷ്ടത്തിൽ ചെന്നൈ മറികടന്നു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ചെയ്യുന്ന പരിപാടികൾ. ആർപ്പത്തിന് കാവ്യാഞ്ജലി. പി ഉദയഭാനു എഴുതിയ മൈഥിലി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിക്കുന്നത് കെ ഗിരിജ വർമ്മ. ആറുപതിനഞ്ചിന് അർച്ചന. ആറുമുപ്പതിന് സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. ഏഴുമണിക്ക് തീവണ്ടി സമയം. തുടർന്ന് എഫ് എം ഡയറി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. നാടകരചയിതാവും അഭിനേതാവും അധ്യാപകനുമായ രാജ്മോഹൻ നീലേശ്വരം പങ്കെടുക്കുന്ന ജാലകം. അവസാന ഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ സയൻസ് കഫേ. ജലസംരക്ഷണം നാളെയുടെ ജീവൻ രേഖ. ജലസംരക്ഷണത്തിനായി സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ. ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ ബി ഷാബിയുമായുള്ള അഭിമുഖം. ആദ്യഭാഗം. 8:30 സംഗീതമാധുരി. 8:58 9:58 എഫ് എം പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 എൻ എച്ച് എം പ്രായോജിക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 11:00 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 ഗാനലോകവീഥികളിൽ പുനഃപ്രക്ഷേപണം. 11:05 ഡോക്ടറോട് ചോദിക്കാം തത്സമയ പ്രക്ഷേപണം. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. തുടർന്ന് അറിയിപ്പുകൾ. 12:15 തോറ്റം പാട്ട് എം വി കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. ശുചിത്വവും ആരോഗ്യവും. ഈ വിഷയത്തിൽ തിരുവനന്തപുരം കീഴ്വിലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയ പി ആർ സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:00 പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം. വൈകുന്നേരം 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ചിത്രപൂർണിമ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 വഞ്ചിപ്പാട്ട് ഐരൂർ വി കെ സുകുമാരനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജിക പരിപാടി. 6:10 ജില്ലാ വൃത്താന്തം മലപ്പുറം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 ഹരിതവീഥി. മൊഗ്രാൽ പുത്തൂർ കുറുവയലിലെ സുജയയുടെ കൃഷി അനുഭവങ്ങൾ. തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാരം. 7:35 അങ്കണം. അസ്കറിന്റെ ചിരി. തനിനാടൻ. വത്സരാജൻ തില്ലങ്കേരിയുടെ കഥകൾ. സജീഷ് കോയിക്കലിന്റെ കവിതകൾ. ബ്രഹ്മാണ്ഡം ഇടപെടുമ്പോൾ. സ്വാതി പാലോറൻ എഴുതിയ ചെറുകഥ എന്നിവ കേൾക്കാം. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: Read by Shagun Chopra. Prime Minister Narendra Modi will hold talks with President of Vietnam Tho Lam in New Delhi today. Both leaders will hold wide-ranging discussions across the spectrum of bilateral relations as also on regional and global issues of mutual interest. The President of Vietnam arrived in New Delhi yesterday on a 3-day visit to India. He was received by Minister of State for Home Affairs Nityanand Rai at the airport. He is accompanied by a high-level delegation comprising several ministers and senior officials of the government of Vietnam. A strong business delegation is also accompanying the visiting dignitary. This is President Tho Lam's first state visit to India after being elected as the President of Vietnam in April this year. A report.
2: President of Vietnam Tho Lam will be accorded a ceremonial welcome at the forecourt of Rashtrapati Bhavan this morning. He will pay tributes to Mahatma Gandhi at the Rajghat. After the talks between Prime Minister Narendra Modi and the President of Vietnam, several MOUs will be signed and exchanged. President Draupadi Murmu will have a meeting with her Vietnamese counterpart at Rashtrapati Bhavan this evening. Lok Sabha Speaker Om Birla will call on the visiting dignitary. Mr. Tho Lam will also deliver the 56th Sapru House lecture today, organized by Indian Council of World Affairs. India and Vietnam share historical and civilizational ties which have steadily deepened over the years. President Tho Lam's visit coincides with the special occasion of the two countries marking the 10th anniversary of the elevation of relations to a comprehensive strategic partnership agreed during the visit of Prime Minister Modi to Vietnam in 2016. The engagement between the leaders is expected to provide fresh momentum to the robust bilateral relations and open new avenues for cooperation between India and Vietnam. Anupam Mishra, Akashvani News, Delhi.
1: The Election Commission EC has issued a notification for the constitution of a new assembly in West Bengal following the completion of the electoral process in the state. The notification has been sent to the governor of West Bengal, formally marking the end of the election cycle and setting the stage for the formation of a new government. A senior EC official

ഉദയഭാനുവിന്റെ മൈഥിലി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗമാണ് നിങ്ങൾ കേട്ടത്. ആലപിച്ചത് കെ ഗിരിജാവർമ്മ. കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന കേൾക്കാം. അർച്ചനയിൽ നിന്ന് ചിത്രപാടിയ ഗാനങ്ങൾ. ആദ്യം ഉപദേവന്മാരേതുമില്ലാത്ത ക്ഷേത്രത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം.

0: ചിത്രയും സംഘവും പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:15. പ്രിയ ശ്രോതാക്കളെ, ഇനി തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വടക്കേ പൊയിലൂർ കുഴിക്കൽ സെന്ററൽ പൊയിലൂർ റോഡിൽ പാറയുള്ള പറമ്പ് മുതൽ ചമതക്കാട് വരെ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ മാസം 10 വരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മൈലാട്ടി വിദ്യാനഗർ ഫീഡറിന്റെ ശേഷി ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള പ്രവൃത്തി നടക്കുന്നതിനാൽ ജൂൺ പകുതി വരെ വിദ്യാനഗർ, മുള്ളേരിയ, കുബന്നൂർ, മഞ്ചേശ്വരം, അനന്തപുരം, കാസർഗോഡ് ടൌൺ, ബദിയടുക്ക, പെർള എന്നിവിടങ്ങളിൽ വൈദ്യുതി വിതരണം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണൂർ സൌത്ത്, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ താണ, ആയിക്കര, ലെവൽ ക്രോസ് ഇന്ന് രാത്രി 11 മണിവരെയും തലശ്ശേരി, എടക്കാട് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ ബ്രണ്ണൻ കോളേജ്, NH ലെവൽ ക്രോസ് നാളെ രാവിലെ 8 മണി മുതൽ മറ്റന്നാൾ രാത്രി 11 മണിവരെയും അടച്ചിടും. നടുവിൽ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ 2026-27 അധ്യയന വർഷം 8 ക്ലാസ് പ്രവേശനത്തിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 94000-00643 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തവന്നൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നടത്തുന്ന ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യത ITI, ഡിപ്ലോമ, ബിടെക്, പ്ലസ് ടു. കൂടുതൽ വിവരങ്ങൾക്ക് 94-95-99-96-67 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആന്റ് എംപ്ലോയ്മെന്റ് IAS അക്കാദമിയുടെ UPSC പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ക്ഷേമനിധി ബോർഡിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് പകുതി ഫീസ് അടച്ചാൽ മതി. വിശദവിവരങ്ങൾക്ക് 04712479966 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അസാപ് കേരളയുടെ പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 10 ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി അവധിക്കാല ഇംഗ്ലീഷ് പരിശീലന കോഴ്സ് ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 94-95-99-97-12 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ സജീവാംഗങ്ങളായ തൊഴിലാളികളുടെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 ക്ലാസിൽ പ്രവേശനം ലഭിച്ച കുട്ടികൾക്കുള്ള സൌജന്യ പഠന കിറ്റിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 15 ആണ്. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് KMTWWFP.org. ഫോൺ നമ്പർ 04672205380. അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് കുന്നംകുളം കേന്ദ്രത്തിൽ വനിതകൾക്കായി സംഘടിപ്പിക്കുന്ന നാരി ചക്ര പരിശീലന പരിപാടിയുടെ 2 ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. യോഗ്യത പ്ലസ് ടു, ITI, ഡിപ്ലോമ, ഡിഗ്രി. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 94-95-99-97-21. കേരള സർക്കാർ സ്ഥാപനമായ IHRD കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് ഈ മാസം 29 വരെ അപേക്ഷിക്കാം. വെബ്സൈറ്റ് www.ihrdadmissions.org. ചിത്രകാരൻ ധനരാജ് കീഴറയുടെ ചിത്രങ്ങളുടെ പ്രദർശനം കണ്ണൂർ സ്പേസ് ആർട്ട് ഗ്യാലറിയിൽ ഇന്നാരംഭിക്കും. രാവിലെ 11 മുതൽ വൈകുന്നേരം 6 മണിവരെയാണ് പ്രദർശന സമയം. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 5 കഥാപ്രസംഗ മഹോത്സവത്തിൽ ഇന്ന് വൈകിട്ട് 6:30 കൃഷ്ണകുമാർ പള്ളിയത്ത് അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം. കണ്ണാടിപ്പറമ്പ് പുല്ലൂപ്പി പടിഞ്ഞാറയിൽ പൂങ്കാവിൽ ദുർഗാ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിനാഘോഷം നാളെ നടക്കും. വേങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം നാളെയും മറ്റന്നാളുമായി നടക്കും. ചാല ഈസ്റ്റ് തന്നട മൈലപ്രത്ത് വീരഭദ്രസ്വാമി ക്ഷേത്രം ഉത്സവാഘോഷത്തിൽ ഇന്ന് രാത്രി 7:30 തിടമ്പ് നൃത്തം, കലാസന്ധ്യ, തുടർന്ന് കരോക്കെ ഭക്തിഗാനമേള. ഉത്സവം നാളെ സമാപിക്കും. മയ്യിൽ, കൈരളം, കാരോന്നൻ, തറവാട്, ഊർപ്പഴശ്ശി, വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം നാളെ സമാപിക്കും. കൂത്തുപറമ്പ്, എരുവട്ടി, ഓലായിക്കര, കപ്പറ്റ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന ഉത്സവവും ദ്രവ്യകലശവും ഈ മാസം 8 വരെ നടക്കും. ഇന്ന് രാവിലെ 11 മണിക്ക് ആധ്യാത്മിക പ്രഭാഷണം, വൈകുന്നേരം 7 മണിക്ക് ഡാൻസ് നൈറ്റ്. കെ കണ്ണപുരം പാറപ്പുറം കണ്ടി മുത്തപ്പൻ മടപ്പുര തിരുവപ്പുര മഹോത്സവം ഇന്ന് സമാപിക്കും. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സൂപ്പർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ന് വൈകുന്നേരം 4:30 SN കോളേജ് പയ്യന്നൂർ കോളേജുമായി ഏറ്റുമുട്ടും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ഒരു നല്ല തുടക്കം മികച്ചൊരു ശാസ്ത്രജ്ഞനിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ്. കണ്ണൂർ തളാപ്പിലെ സയൻസ് സെന്റർ ഫിസിക്സ് പഠനത്തിലെ മികവിന്റെ കേന്ദ്രം. CBSE, ICSE സ്റ്റേറ്റ് സിലബസുകൾക്ക് ആശയവ്യക്തതയും പ്രായോഗിക പരിശീലനവും നൽകുന്ന സ്പെഷ്യൽ കോച്ചിംഗ് മെയ് 11 മുതൽ ക്ലാസുകൾ ആരംഭിക്കും. സയൻസ് സെന്റർ, യശോറാം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9544142367 ഓർ 9400232367.
3: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കി എടുക്കലും എല്ലാം പാടാവും.
4: എന്റെ ടീച്ചറെ,
5: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
6: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
7: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
8: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
9: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
8: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
2: സംശുദ്ധിയുടെ സുവർണമുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
10: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
11: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
12: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
13: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 9 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
14: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
15: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
16: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
17: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
16: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
17: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
16: ഏറ്റവും പുതിയ റിലീസുകൾ,
17: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
16: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
15: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
16: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കി എടുക്കലും എല്ലാം പാടാവും.
4: എന്റെ ടീച്ചറെ,
5: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
6: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
7: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
18: എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ഹെൽത്ത് കഫേ, പ്രായോജകർ സുനിത ഫേർണിച്ചർ, കണ്ണൂർ.
19: കീടിലെ ഫേർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട്.
20: ഫേർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് KTDC ലൂംലാൻഡ് ഹോട്ടൽ, നിയർ ആശീർവാദ് ഹോസ്പിറ്റൽ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
21: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
22: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 1:63:45 നേത്രാവതി എക്സ്പ്രസ് 1.5 മണിക്കൂറിലേറെയും 1:66:49 പരശുറാം എക്സ്പ്രസ് 6 മിനിറ്റും 1:66:10 പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 3 മിനിറ്റും 1:66:29 മലബാർ എക്സ്പ്രസ് 15 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.

ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് ബിജെപി ഒരുക്കം തുടങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കണ്ണൂരിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി വിമാനം അല്പസമയത്തിനകം പുറപ്പെടും. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ബിജെപി സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കത്തിലാണ്. ഡെസ്ക് റിപ്പോർട്ട്.
3: രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പശ്ചിമബംഗാളിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി ഇന്നലെ പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ടുതട്ടിപ്പും ഉണ്ടായെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും ആരോപിച്ചാണ് മമത മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന മമതയുടെ നിലപാടിനെ ബിജെപി രൂക്ഷമായി വിമർശിച്ചു. നിയമസഭയുടെ കാലാവധി നാളെ അവസാനിക്കുമെന്നും അതിനുശേഷം അവർ രാജിവെച്ചാലും ഇല്ലെങ്കിലും ആരും സഭയിൽ അംഗമായി തുടരില്ലെന്നും ബിജെപി വ്യക്തമാക്കി. സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നതിലും ജനാധിപത്യത്തെ പരിഹസിക്കുന്നതിലും മമതാ ബാനർജി വിജയിക്കില്ലെന്ന് ബിജെപി നേതാവ് ബിമൽ ശങ്കർ നന്ദ ആകാശവാണിയോട് പറഞ്ഞു. ഇത്തരം സാഹചര്യത്തെ നേരിടാൻ ഭരണഘടനയിൽ വ്യവസ്ഥകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
2: പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിച്ചു. സൈന്യം കൊൽക്കത്തയിൽ പ്രവേശിച്ചുവെന്നും ജനങ്ങൾ അവരെ തടഞ്ഞുവെന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പരിക്കേറ്റുവെന്നും കൊൽക്കത്തയിലെ വിദേശ എംബസികൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടുവെന്നും വീഡിയോയിൽ അവകാശപ്പെടുന്നത് തെറ്റായ പ്രചാരണമാണെന്നും പിഐബി അറിയിച്ചു. ജനങ്ങൾ ഇത്തരം പ്രചാരണങ്ങൾ ഔദ്യോഗിക ഗവൺമെന്റ് സ്രോതസ്സുകൾ വഴി സ്ഥിരീകരിക്കണമെന്നും ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തലുകളും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ന്യൂഡൽഹിയിൽ വിയറ്റ്നാം പ്രസിഡന്റും വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ ടോ ലാമിനെ സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലെ ബഹുമുഖ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്കും അടുത്ത 2 നടത്താനിരിക്കുന്ന ഇടപെടലുകൾക്കും ടോലാം കാത്തിരിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യുഎഇ എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലെ 33 നിന്ന് 37 വർദ്ധിപ്പിക്കാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ പരുത്തി മേഖലയിലെ തടസ്സങ്ങൾ, വളർച്ചാ ഇടിവ്, ഗുണനിലവാര ആശങ്കകൾ എന്നിവ പരിഹരിക്കുന്നതിന് 5,600 കോടി രൂപയിലധികം ചെലവ് വരുന്ന കപാസ് കാന്തി പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഗവൺമെന്റിന്റെ ഫാം ടു ഫൈബർ ടു ഫാക്ടറി ടു ഫാഷൻ ടു ഫോറിൻ എന്ന 5-5 ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതിയെന്നും ഇത് പരുത്തി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അടിയന്തര ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം 5.0, സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ 2 സെമി കണ്ടക്ടർ പദ്ധതികൾ എന്നിവയ്ക്ക് കൂടി കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടത്തും. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് സമ്മേളനത്തിന് അധ്യക്ഷനാകും. രാജ്യത്തെ 33 സൈനിക സ്കൂളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് സമ്മേളനം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ഇന്നലെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഫോർ ജോയിന്റ് വാർഫെയർ സ്റ്റഡീസുമായി സഹകരിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫാണ് സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. മതിനയക്കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെട്ടതിനെതിരെ സിബിഐ കേസിൽ ആം ആദ്മി പാർട്ടി നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, ദുർഗേഷ് പഥക് എന്നിവർക്ക് മുതിർന്ന അഭിഭാഷകരെ അമിക്കസ് ക്യൂറിയായി നിയമിക്കുമെന്ന് ഡൽഹി ഹൈക്കോടതി അറിയിച്ചു. വിചാരണ കോടതി വിധിയെ ചോദ്യം ചെയ്ത് സിബിഐ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ച ജസ്റ്റിസ് ശർമ്മ അമിക്കസ് ക്യൂറിയായി ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത് ഉചിതമാണെന്ന് നിരീക്ഷിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഹജ്ജ് യാത്രയ്ക്ക് തുടക്കമായി. 300-ലേറെ തീർത്ഥാടകരുമായി ഫ്ളൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഫാക്കി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. നിയന്ത്രണാതീതമായ വിലക്കയറ്റം അവസാനിപ്പിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. വിദേശ രാജ്യങ്ങളിലേക്ക് മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിനായി ബേപ്പൂർ ഹാർബറിൽ സ്ഥാപിച്ച ക്യൂബ് ഐസ് യന്ത്രം അപകടാവസ്ഥയിലാണെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കോഴിക്കോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. ഈ മാസം 29-ന് വെസ്റ്റ് ഹിൽ റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. ഡൽഹി ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ മറികടന്നു. അർദ്ധ സെഞ്ചുറിയുമായി സഞ്ജു സാംസണാണ് ടീമിന് വിജയമൊരുക്കിയത്. 52 പന്തിൽ 87 റൺസ് എടുത്ത് സഞ്ജു ടോപ് സ്കോററായി. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ എഫ്സി മുംബൈ സിറ്റി എഫ്സിയെ തോൽപ്പിച്ചു. മുംബൈയിൽ 1-2 ഗോളുകൾക്കാണ് ജയം. ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ എഫ്സിയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം. കേരള പ്രീമിയർ ലീഗിന്റെ സൂപ്പർ 8-ൽ കാലിക്കറ്റ് എഫ്സി ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8-ന് ഗോൾഡൻ ത്രെഡ്സ് എഫ്സിയാണ് കാലിക്കറ്റ് നേരിടുക. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ്.

0: മുന്നറിയിപ്പ് നൽകി. കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയിടങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. അതേസമയം ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തോട്ടം മേഖലയായ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ ഇന്നലെ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എസ്റ്റേറ്റ് ഓഫീസിന് സമീപത്തെ മാനേജറുടെ ബംഗ്ലാവും സ്റ്റാഫ് ക്വാർട്ടേഴ്സും മരം വീണ് തകർന്നു. മലയോര മേഖലയിലുണ്ടായ ശക്തമായ കാറ്റിൽ 500 റബ്ബർ മരങ്ങളാണ് നിലം പൊത്തിയത്. ബംഗളൂരുവിൽ നിന്നും MDMA വരികയായിരുന്ന രണ്ടുപേർ കോഴിക്കോട്ട് പിടിയിലായി. പയ്യാനക്കൽ സ്വദേശി സർജാസ്, വെള്ളയിൽ സ്വദേശി ഹാഷിം എന്നിവരെയാണ് 38 ഗ്രാം MDMA പോലീസ് പിടികൂടിയത്. അതിനിടെ പൂവാട്ടുപറമ്പിൽ MDMA ഉപയോഗിക്കുന്നതിനിടെ ആനക്കുഴിക്കര സ്വദേശി ജംഷീദ് കൂന്താലെ എന്നയാളെയും അറസ്റ്റ് ചെയ്തു. എറണാകുളത്തിനും കായംകുളത്തിനുമിടയിൽ കോട്ടയം വഴി സർവീസ് നടത്തേണ്ട 3 പ്രധാന ട്രെയിനുകൾ ഇന്ന് ആലപ്പുഴ വഴി തിരിച്ചുവിടുമെന്ന് റെയിൽവേ അറിയിച്ചു. ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ കാൽനട പാലത്തിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ നടക്കുന്നതിനാലാണിത്. മംഗളൂരു തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്, രാമേശ്വരം തിരുവനന്തപുരം അമൃത എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് രാജ്യറാണി എക്സ്പ്രസ് എന്നിവയാണ് ആലപ്പുഴ വഴി തിരിച്ചുവിടുക. നഴ്സസ് വാരാഘോഷത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ADM പി അഖിൽ നിർവഹിച്ചു. ഈ മാസം 12 വരെ നടത്തുന്ന വാരാഘോഷത്തിന്റെ ഭാഗമായി കലാ കായിക പരിപാടികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. പശ്ചിമബംഗാളിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് BJP ഒരുക്കം തുടങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കണ്ണൂരിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി വിമാനം അല്പസമയത്തിനകം പുറപ്പെടും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്യാം വിയത്നാം ദേശസ്യ രാഷ്ട്രപതിന ടോലാം ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. ഉഭൌ നേതാരോ ദ്വൈപാക്ഷിക സംബന്ധേഷു അപി ച പരസ്പര ഹിതാനാം ക്ഷേത്രീയ വൈശ്വിക വിഷയേഷു വിസ്തൃതം ചർച്ചാം കരിഷ്യതഃ. വിയത്നാം ദേശസ്യ രാഷ്ട്രപതിഃ ഭാരതസ്യ ത്രിദിവസീയ യാത്രായാം ഹ്യഃ നവദില്യാം സംപ്രാപ്തവാൻ. തേന സഹ വിയത്നാം സർവകാരസ്യ അനേകേഷാം മന്ത്രിണാം വരിഷ്ഠാധികാരിണാം ച ഉച്ചസ്തരീയ പ്രതിനിധിമണ്ഡലം അസ്തി. സഹൈവ ഏകം പ്രബലം വാണിജ്യ പ്രതിനിധിമണ്ഡലമപി സമൂഹേന സഹ അസ്തി. അസ്മിൻ വർഷേ അപ്രൈല മാസേ വിയത്നാം ദേശസ്യ രാഷ്ട്രപതിരൂപേണ നിർവാചനാനന്തരം രാഷ്ട്രപത്യുഃ ടോലാം വര്യസ്യ ഭാരതസ്യ ഏഷാ പ്രഥമാ രാജകീയ യാത്രാ അസ്തി. ഭാരതസ്യ കർപ്പാസക്ഷേത്രസ്യ ബാധായാഃ നിവാരണായ വികാസേ ന്യൂനതായാഃ സമാധാനായ ഗുണവത്തായാഃ ചിന്തയൈ ച കേന്ദ്രീയ മന്ത്രിമണ്ഡലേന കർപ്പാസ ഉത്പാദകതാ അഭിയാന കപാസകാന്തി ഇത്യസ്യ കൃതേ 675,000 കോടി രൂപ്യകാണി സ്വീകൃതാനി. ഹ്യഃ നവദില്യാം വാർത്താഹരാൻ സംബോധയൻ സൂചനാ പ്രസാരണമന്ത്രി അശ്വിനി വൈഷ്ണവഃ അവദത് യത് ഇദം അഭിയാനം സർവകാരസ്യ ഫോം ടു ഫൈബർ ടു ഫാക്ടറി ടു ഫാഷൻ ടു ഫോറിൻ ഇതി 5F വിഷയൈ സഹ സംരേഖിതമസ്തി. കർപ്പാസസ്യ ഉത്പാദകതാം വർദ്ധയിതും ച കേന്ദ്രിതമസ്തി. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന ആപത്കാലീന ഋണ രേഖാ പ്രത്യാഭൂതി യോജന 0.5 അനുമോദിത. യോജനായാഃ അന്തർഗതം MSME ഇത്യേതേഷാം കൃതേ 100% ഋണ പ്രത്യാഭൂതിഃ പ്രദീയതേ. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന ഭാരത സെമികണ്ടക്ടർ മിഷൻ ഇത്യസ്യാന്തർഗതം ഇതോപി ദ്വേ സെമികണ്ടക്ടർ പരിയോജനേ അനുമോദിതേ.
2: दो नए सेमीकंडक्टर यूनिट्स, अब तक 10 सेमीकंडक्टर यूनिट्स का अप्रूवल हुआ है इंडिया सेमीकंडक्टर मिशन में, उसमें से दो में कॉमर्शियल प्रोडक्शन ऑलरेडी स्टार्ट हो गया है. एक 31 मार्च को प्रधानमंत्री जी ने उसका इनॉग्रेशन किया था, एक 30 अप्रैल को उसका सेकेंड वाले का. और अच्छी बात यह है कि दोनों के दोनों प्लांट्स की फुल कैपेसिटी बुक हो चुकी है, मतलब जितना मैन्युफैक्चर करे वो फुल्ली उसकी बुकिंग हो चुकी है.
1: एतेषु सेमीकंडक्टर पैकेजिंग सौकर्येण सह गैलियम

0: नाइट्राइड तन्त्रज्ञानस्य आधारे देशस्य प्रथमा वाणिज्य लघु माइक्रो एलईडी प्रदर्शन सौविध्यम् अन्तर्भवति। केन्द्रीय मन्त्रिमण्डलेन सर्वोच्च न्यायालयस्य न्यायाधीशानां संख्या संशोधन विधेयकं 26 संसदि उपस्थापयितुं प्रस्तावोऽपि स्वीकृतः। श्रीवैष्णवः अवदत् यत् एतत् विधेयकं सर्वोच्च न्यायालयस्य न्यायाधीशानां संख्या अधिनियमः 29-56 इत्यस्य संशोधनं कर्तुं प्रयतते।
1: 2014 से अगर हम देखें तो 25 सुप्रीम कोर्ट के जजेस थे और आज 33 से 37 किया, यानी करीब करीब 50% जजेस की संख्या में वृद्धि की है, क्योंकि जस्टिस डिलीवरी बहुत इम्पोर्टेंट है। टोटल जो 92,000 केसेस पेंडिंग है उसके पॉइंट ऑफ व्यू से बहुत जरूरी है कि हम जजेस बढ़ाएं, और ये जजेस बढ़ाए गए।
0: पश्चिम बंगालस्य मुख्यमंत्री ममता बनर्जी मुख्यमंत्री पदात् स्वत्याग पत्र प्रदानाय निराकृतवती। तस्याः अनुसारं मतानि बलात् लुण्ठितानि, मतदान प्रक्रियायां च कपटम् अभवत्। पश्चिमबंगस्य निवर्तमान मुख्यमंत्री ममता बनर्जी इत्यस्याः व्याख्यायाः प्रतिक्रियारूपेण भाजपेति दलेन उक्तं यत् भारतं लोकतन्त्रमस्ति तथा च सर्वदा तस्य सम्मानं करणीयम्। श्री संबित पात्रा अवदत् यत् एतत् भाजपेति दलस्य उपरि आक्रमणं नास्ति, अपितु लोकतन्त्रस्य संविधानस्य च उपरि आक्रमणमस्ति। आईपीएल क्रिकेट क्रीडायां गतरात्रौ दिल्ल्याः अरुण जेटलीति क्रीडांगणे चेन्नई सुपर किंग्स दलेन दिल्ली कैपिटल्स दलं 8 पराजितम्। अद्य सायं 7:30 सनराइजर्स हैदराबाद पंजाब किंग्स दलयोः मध्ये हैदराबादे स्पर्धा भविष्यति। इति वार्ताः।
2: ആകാശവാണി കണ്ണൂർ, സമയം 7:00. ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 1:63:45 നേത്രാവതി എക്സ്പ്രസ് 1:50 1:66:49 പരശുരാമ എക്സ്പ്രസ് 10 മിനിറ്റും 1:66:10 പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 8 മിനിറ്റും 6:63:24 ഷൊർണൂർ കണ്ണൂർ മെമു 20 മിനിറ്റും 1:26:01 മംഗളൂരു സെൻട്രൽ മെയിൽ 21 മിനിറ്റും 1:65:27 കണ്ണൂർ എക്സ്പ്രസ് 10 മിനിറ്റും 2:26:55 ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 40 മിനിറ്റും വൈകിയോടിക്കൊണ്ടിരിക്കുന്നു.
3: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
4: റീഗ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
6: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
7: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
8: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
9: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
8: ദിവസവും രാവിലെ 7:00 മുതൽ രാത്രി 8:00 വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം, ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.

0: മുണ്ടശ്ശേരി പുരസ്കാരത്തിന്റെയും സംഗീത നാടക അക്കാദമിയുടെയും ആദരവുകൾ ഏറ്റുവാങ്ങുമ്പോഴും പുതിയ പാഠങ്ങൾ തേടുന്നവർക്കായി വിജ്ഞാനത്തിന്റെ വെളിച്ചം കാത്തുസൂക്ഷിക്കുന്ന രാജ്മോഹൻ നീലേശ്വരത്തിന്റെ പരീക്ഷണങ്ങളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള വിശേഷങ്ങൾ തുടർന്ന് കേൾക്കാം.
1: രാജ്മോഹൻ നീലേശ്വരം എന്ന ഈ ഒരു കലാകാരനിലേക്കുള്ള ഈ ഒരു യാത്രയെക്കുറിച്ച് എങ്ങനെയാണ് ഒരു ഈ രംഗത്തേക്കാണ് തന്റെ ഒരു വഴി എന്ന് തിരിച്ചറിഞ്ഞത്?
2: അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ നല്ല നടനാണ്, എന്നെ പോലും അല്ല, ഭയങ്കര ഫിഗറാണ് കുഞ്ഞിക്കണ്ണൻ എന്ന് പറയും. ബീനാ പ്രസിലെ കണ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല. രാഷ്ട്രീയക്കാരനുമാണ്, നന്നായി പ്രസംഗിക്കും, പ്രധാനമായിട്ടും പ്രതിനായക വേഷമാണ് അച്ഛൻ ഒഴിയുക. അത്രയും ഹൈറ്റും ഭയങ്കര ശബ്ദമൊക്കെയാണ്.

0: മാത്രമല്ല അന്ന് തന്നെ ഇവരുടെ നാടകങ്ങൾക്ക് വേണ്ടിയിട്ട് ബോർഡൊക്കെ വെക്കും, അതിൽ ഇവരിൽ നിന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ കാണും. അപ്പം ഭയങ്കര അതിശയമാണ് ആ സംഭവം. അപ്പം ഞാൻ കുറച്ച് സ്കൂളിൽ മോണോ ആക്ട് അവതരിപ്പിക്കുന്ന പരിപാടിയുണ്ട്. അപ്പം മാത്രമല്ല സംഭാഷണം എന്ന് പറഞ്ഞ് രണ്ടാളെ വെച്ചിട്ട് ഞാനും വേറൊരു സുഹൃത്തിനെയും വെച്ചിട്ട്, അപ്പം അച്ഛന് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ട് മനസ്സിലായി. അപ്പം അച്ഛന് ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു, നീലേശ്വരം ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അച്ഛൻ ആദ്യം തരുന്നത് ഇന്ദുലേഖയാണ് തരുന്നത്. പിന്നെ അച്ഛൻ കൊണ്ടുവരുന്നത് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത്. പക്ഷെ മാർത്താണ്ഡവർമ്മ കുറേയും കൂടിയും പ്രയാസമാണ്. പക്ഷെ അതിലുള്ള ഒരു ലാംഗ്വേജും സ്റ്റൈലും അതിൻ്റെ സംഭാഷണവും ക്യാരക്ടറൊക്കെ വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലായി തോന്നി. പിന്നെ അച്ഛൻ കൊണ്ടുവരുന്നത് അനാർക്കലി എന്ന് പറയുന്ന നാടകമാണ് കൊണ്ടിരുന്നത്. അത് വായിച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ സംഭാഷണത്തിൽ അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോഴാണ് എനിക്കൊരു നാടകം എഴുതണമെന്നും എനിക്കൊരു നാടകം അഭിനയിക്കണം എന്ന് തോന്നുന്നത്. അപ്പോൾ അതിശയകരമായിട്ട് നാലാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നീലേശ്വരം ജൂലിയസ് ക്ലബ്ബ് ഒരു കുടുംബാസൂത്രണ നാടകം ചെയ്യുന്നു, ഭൂമിക്ക് ഒരു ഭാരം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ കുറേ കുട്ടികൾ എന്നെയും സെലക്ട് ചെയ്തു. അപ്പം നാടകം റിഹേഴ്സലെടുത്തു, ഗംഭീരമായി ചെയ്തു. അപ്പോൾ ആ നാടകത്തിൻ്റെ സ്റ്റേജിൽ നമ്മളിങ്ങനെ കുട്ടികളെല്ലാം കളിക്കും. ആ സമയത്ത് അച്ഛൻ പാട്ടെല്ലാം പാടിയിട്ട് എത്ര കൊതിച്ചു ഞാൻ പുത്രന്മാരുണ്ടാകാന്നെല്ലാം പറഞ്ഞിട്ട് വരും. അന്നത്തെ അറബികൃഷ്ണൻ എന്ന് പറയുന്ന അതിശക്തനായ അത്ഭുത നടനാണത് ചെയ്യുന്നത്. അപ്പം മൂപ്പർ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് വിളിക്കുന്നത് രാജാ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ രാജാ എന്ന് വിളിക്കലും ഓഡിയൻസ് എല്ലാം ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കി, ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത് എനിക്ക് ഇപ്പോഴും ബോധ്യമില്ല. രാജാ എന്ന് വിളിക്കുമ്പോൾ ആളുകൾ ചിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പന്തി കേട്ടിണ്ടെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ശരിയായ പേരാണ് വിളിച്ചത്. നാടകത്തിന് എൻ്റെ പേര് രാജൻ എന്നല്ല, പ്രകാശൻ എന്നാണ്. അത്ഭുതകരമായിട്ട് ഞാൻ അന്ന് ആ ഡയലോഗ് പറഞ്ഞു എന്നാന്ന് പറയുന്നത്. ഞാൻ ഉടനെ അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ അച്ഛൻ കള്ളു കുടിച്ചിട്ട് എൻ്റെ പേര് പോലും മറന്നുപോയി അമ്മയാണ്. അപ്പം ഈ ഓഡിയൻസ് മുഴുവൻ കൈയടിച്ചതാണ്. പുറത്തേക്ക് എത്തിയ ഉടനെ തന്നെ അറബികൃഷ്ണേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് തലയിൽ അനുഗ്രഹം നൽകിയിട്ട് പറഞ്ഞു, നീ ഒരു വലിയൊരു നാടകക്കാരനാവും മോനെ എന്നുള്ളത്. അങ്ങനെയാണ് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ രാജാസ് ഹൈ സ്കൂളിന് വേണ്ടിയിട്ടാണ് ഏകലവ്യൻ എന്ന് പറയുന്ന നാടകം എഴുതുന്നത്. അതാണ് പിന്നീട് ഏറ്റവും ഗംഭീരമായ നാടകമായി, യുവജനോത്സവത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിയ, അതിൻ്റെ ഫോമിനെ മാറ്റിയ ഗംഭീരമായ നാടകമായി മാറ്റുകയും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ 10-65 നാടകങ്ങൾ തുടർച്ചയായിട്ട് എഴുതാനുള്ള ഭാഗ്യം തുടക്കം അവിടെ നിന്നായിരുന്നു പറയാം.
1: ഈ കാസർഗോഡിന്റെ തനത് കലാരൂപങ്ങളും ഭാഷാഭേദങ്ങളും അങ്ങയുടെ നാടക നിർമ്മിതിയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്?
0: അത് ധാരാളമായിട്ട് നാടകങ്ങളിൽ കാണാം. ഒട്ടനവധി നാടകങ്ങളിൽ നമ്മുടെ ഭാഷയുടെ ഒരു സൗന്ദര്യവും കൃത്യതയും കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തീമാടനിലെല്ലാം അതുണ്ട്. തീമാടൻ കാസർഗോഡിന്റെ അപ്പുറമുള്ള ഒരു തുളുവും ഒക്കെ കൂടി കലർന്നൊരു ഭാഷയും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഒരു ബോളൻ എന്ന് പറയുന്നൊരു കഥാപാത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സംഭവം കൂടി ഉപയോഗിക്കുന്നുണ്ട്. അത് ഭയങ്കര രസമാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഇത് ഉപയോഗിക്കുന്നത്, നമ്മളെ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഭയങ്കര രസമായിട്ടും നമുക്ക് തോന്നും. അപ്പോൾ ഈ പൈക്കുന്നത് എന്നെല്ലാം പറയുന്നത് നമ്മൾ നാടുകഥയിലൊക്കെ പൈക്കുന്നേ എന്ന് പറയുന്ന നിലവിളിയാണ് നമ്മൾ ഏറ്റവും ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇതെല്ലാം പോകാൻ വേണ്ടി പോയതാണ്. ആളുകൾ വളരെ കൃത്രിമമായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നൊരു കാലമാണ്. പക്ഷെ ഞാൻ വീട്ടിൽ സംസാരിക്കലും നമ്മളെ സുഹൃത്തുക്കളോടും ഒരിക്കലും പിന്നെ ഈ നാടക രീതിയിലോ ആ രീതിയിലുള്ള ഗാംഭീര്യത്തോടു കൂടിയിട്ട് അച്ചടി ഭാഷയിലോ സംസാരിക്കാത്തൊരു മനുഷ്യനാണ് ഞാൻ സാധാരണ രീതിയിൽ. അപ്പോൾ അത് എളുപ്പത്തിൽ എഴുതുമ്പോൾ ആദ്യം വരുന്നത് ആ വാക്ക് തന്നെയാണ്, നമ്മളെ ആ രീതി തന്നെയാണ്. അത് നന്നായിട്ട് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഏശുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മരമീട് നാടകത്തിലൊക്കെ അങ്ങനത്തെ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ പ്രാദേശിക വാക്കുകളെ ആ രീതിയിൽ നിലനിർത്തുന്ന രീതിയിൽ ആ നാടകത്തിന് യോജിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആഹ്ലാദം തന്നെയാണെന്ന് പറയേണ്ടി വരും.
1: ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം പോലുള്ള വലിയ അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ പണ്ട് സ്കൂൾ തലത്തിൽ അവസരം നിഷേധിക്കപ്പെട്ട ആ പഴയ വിദ്യാർത്ഥിയോട് അങ്ങ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്?
0: ഈ അവസരം അങ്ങനെ നിഷേധിക്കപ്പെട്ടല്ല, എന്താണെന്ന് അറിയാം. ഈ രണ്ട് കാര്യമുണ്ട് അതിൽ. ഞാൻ 9-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ജില്ലാ യുവജനോത്സവത്തിൽ നാടകം വരുന്നത്. അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നടനാണ് ഞാൻ. അതിനാണ് സമ്മാനം കിട്ടുന്നത്, 1-ാം സമ്മാനം കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് അന്നത്തെ എ കെ കൃഷ്ണ മാഷ് അദ്ദേഹം എന്നെ ആശീർവദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സ്റ്റേറ്റിലേക്ക് പോയിട്ടില്ല. എന്തുകൊണ്ട് സ്റ്റേറ്റിലേക്ക് പോയിട്ടില്ല? അന്ന് എല്ലാ ഗ്രൂപ്പിൽ ഇന്നാ മാത്രമേ പോകലും, അന്ന് മാർക്ക് നോക്കും. ഇപ്പോൾ ഡാൻസിനൊക്കെ ഉള്ളവരും കയറ്റി മാർക്കിട്ട് കൊടുക്കും, 99%. ഈ നാടകക്കാർ ജഡ്ജ് ചെയ്യുമ്പോൾ അതിന് ചെറിയ മാർക്കിട്ട് കൊടുക്കും. 1-ാം സമ്മാനമാണെങ്കിലും ഈ ശതമാനം നോക്കിയിട്ട്. അങ്ങനെയാണ് നമ്മളത് നിഷേധിക്കപ്പെടുന്നത്. ഈ ജോസഫ് മുണ്ടശ്ശേരി ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സംഗീതനാട് അക്കാദമി അവാർഡ്, അബുദാവിശക്തി അവാർഡ് 3 പ്രാവശ്യം കിട്ടിയിനി, എടശ്ശേരി അവാർഡ്, ഭരത് പി ജെ ആന്റണി അവാർഡ്, ഇങ്ങനെ നിരവധി അവാർഡുകൾ കിട്ടി. ഇപ്പം അടുത്ത് ഗിരീഷ് കർണാട് അവാർഡ്, ഇങ്ങനെ എല്ലാ അവാർഡും കിട്ടി. ഈ ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് ചോദിച്ചതിൽ വലിയ പ്രസക്തിയുണ്ട്. എന്ന് പറഞ്ഞാൽ അത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏറ്റവും വലിയ അവാർഡാണ്, സർഗാത്മക സാഹിത്യത്തിന്. അതായത് നോവല്, കവിത, ഇതിനോടെല്ലാം മത്സരിച്ചിട്ട് വേണം

0: ആൾക്കാരുമൊക്കെ വന്നിട്ട് നൽകിയ ഒരു വലിയൊരു ആദരവ് എന്നുള്ള രീതിയിലാണ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് ഞാൻ മണിക്കുന്നത്.
1: അങ്ങ് നാടകരംഗത്ത് സജീവമായിരുന്ന കാലത്തെയും അധ്യാപന ജീവിതത്തെയും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോയത്?
0: ഞാൻ അധ്യാപകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഉറച്ച് വിശ്വസിക്കാൻ പറ്റും, ഞാൻ നല്ലൊരു അധ്യാപകൻ തന്നെയാണെന്ന്. അത് ഭയങ്കര അഹങ്കാരത്തോട് പറയാൻ പറ്റുന്ന എന്തുകൊണ്ടറിഞ്ഞാല്, എന്റെ വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ തേടി വരുന്നുണ്ട്. ഞാനൊരു മലയാള അധ്യാപകനായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പല രീതിയിലും പാഠപുസ്തകത്തിന്റെ അപ്പുറത്ത് സഞ്ചരിക്കാൻ പറ്റിയൊരു അധ്യാപകൻ എന്നുള്ള രീതിയിലും, അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്തെല്ലാം എന്റെ എഴുത്ത് വളരെ കുറഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം. യുവജനോത്സവത്തിൽ പലപ്പോഴും ചെയർമാനും കൺവീനറൊക്കെ ആയിരിക്കും, അപ്പം ജില്ല എന്റെ ഉത്തരവാദിത്തം, സ്കൂളിന്റെ ഉത്തരവാദിത്തം. നേരത്തെ വളരെ കൃത്യതയോടുകൂടി പോർഷൻ നിൽക്കുന്നൊരു കക്ഷിയും കൂടിയാണ് ഞാൻ, അതേസമയത്ത് തന്നെ അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുന്നൊരു ആളും കൂടിയായിരുന്നു. അപ്പൊ ഇതെല്ലാം കൊണ്ട് അങ്ങനെ ഭയങ്കര ടൈറ്റായ ഒരു കാലമായിരുന്നു അത്. അതുകൊണ്ട് എഴുത്ത് അന്ന് അത്ര സജീവമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത്ര ഉണ്ട്. അന്നേരം തന്നെയാണ് എൻ്റെ ആദ്യത്തെ പുസ്തകമായ ത്രാസംകെട്ടിക്ക് എ പി കളക്കാട് അവാർഡ്, അധ്യാപക കലാസാഹിത്യ സമിതി അവാർഡൊക്കെ ലഭിക്കുന്നത്. 8 വർഷമായി ഞാൻ റിട്ടയർ ചെയ്തിട്ട്. 8 വർഷം ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ സാമൂഹ്യ സാംസ്കാരിക നാടകരംഗങ്ങളിൽ വളരെ സക്രിയമായിരുന്നു. ഞാനിപ്പോൾ നീലേശ്വരം ജോളി ഹൗസ് ക്ലബിന്റെ പ്രസിഡന്റാണ്, അതുപോലെ പി സ്മാരകത്തിൽ അംഗമാണ്, വിദ്വാൻ പി കേണുന്ന ട്രസ്റ്റിന്റെ ചെയർമാനായിരുന്നു. ഈ വർഷത്തിൽ നമ്മൾ നാടകോത്സവം നടത്തും, അതിപ്പോൾ കോട്ടപ്പുറം നാടകോത്സവമായാലും അമ്പലത്തറ നാടകോത്സവമായാലും മാണിയാട്ട് എത്രയോ വർഷങ്ങളായിട്ടും അതിൻ്റെ ജഡ്ജാണ് ഞാൻ. അതുപോലെ ഇഫോക്ക് എന്ന് പറയുന്നത് അക്കാഡമിയുടെ ലോക നാടകങ്ങൾ കൊണ്ടിരുന്ന സമയത്ത് ആ നാടകങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്രാവശ്യം എൻ്റെ മാടൻ മോക്ഷം ഇൻഫോക്കിൽ തിരഞ്ഞെടുത്തു. അത് വലിയൊരു അഭിമാനമാണ്. ലോകത്തിലെ പല നാടകങ്ങൾ വരും, ഇന്ത്യൻ നാടകങ്ങൾ വരും, അപ്പോൾ മലയാള നാടകത്തിൽ ഒന്ന് മാടൻ മോക്ഷമായിരുന്നു.
1: അപ്പോൾ ആ അഭിനയിച്ച വേഷങ്ങളിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകിയിട്ടുള്ളത്?
0: അഭിനയം വിട്ടിട്ട് കുറച്ചായി എന്ന് വേണോ പറയാം, പക്ഷെ അതിലേറ്റവും പ്രധാനമായിട്ട് ഞാൻ ചെയ്ത നാടകം എന്ന് പറയുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ നടനുള്ള സമ്മാനം ലഭിച്ച പോയടുക്കെല്ലാം ഇതേപോലെ സമ്മാനം ലഭിച്ചത് നീലേശ്വരം ജോളി ആർട്സ് ക്ലബിൻ്റെ സ്വയംവരം എന്ന് പറയുന്ന നാടകത്തിലാണ്. ആ നാടകത്തിൽ 3-4 ക്യാരക്ടർ ഞാൻ എടുക്കുന്നുണ്ട്. ഒരു കുതിരക്കാരനാണ്. അപ്പോൾ ആ കുതിരക്കാരൻ്റെ റോളിൽ നിന്ന് അത് നറേറ്ററുടെ റോളിലേക്ക് മാറിയിട്ട് അങ്ങനെ അവസാനം എത്തുമ്പോൾ ഒരു ഭയങ്കര ഒരു 90 വയസ്സുകാരൻ്റെ ഒരു റോളിലേക്ക് കടന്നു വരുന്ന ഒരു സംഭവമുണ്ട്. അത് അന്ന് എന്നോട് മത്സരിച്ച അന്നത്തെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളാണ് മത്സരത്തിൽ. അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അഭിനയ മുഹൂർത്തം എന്ന് പറയുന്നത്. ജോളി ഹൗസ് ക്ലബിൻ്റെ മിക്ക നാടകങ്ങളിലും പ്രധാന കഥാപാത്രമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ 90-100 വയസ്സുള്ള പിന്നെ കാലം എന്ന് പറയുന്ന കഥാപാത്രത്തെ ഞാനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ശുഭം എന്ന് പറയുന്ന നാടകത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. മാറ്റിവെച്ച തലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നന്ദൻ ശ്രീരാമൻ, ആ രണ്ട് കഥാപാത്രം, അതിൽ നന്ദന്റെ റോളാണ് ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അത് മത്സരിച്ചിട്ട് അഭിനയമാണ് രണ്ടാളും കൂടിയിട്ട്. അപ്പം ഒരു തൂക്കം പല പല മാഷാണ് മുമ്പിൽ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് അതിൻ്റെ അത്ര ഗംഭീരമായിട്ട് ചെയ്തൊരു നാടകം അതാണ്. ഷോർമയിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന നാടകം ഇന്നും അന്നും സ്വയംവരം എന്ന് പറയുന്ന നാടകമാണ്.
1: ഇന്നത്തെ സ്കൂൾ കലോത്സവങ്ങളിൽ നാടകം ഒരു പ്രത്യേക ഇനമാണല്ലോ. എന്നാൽ മത്സരത്തിനപ്പുറം ഒരു നല്ല നാടക സംസ്കാരം വളർത്തിയെടുക്കാൻ പ്രതിഭകൾക്ക്, ഇത്തരം കലാകാരന്മാർക്ക് സാധിക്കുന്നുണ്ടോ? എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം?
0: കുട്ടികൾ അസാധ്യ കഴിവുള്ളവരാണ്, അതിൽ ഒരു സംശയമില്ല. അഭിനയവും അവരുടെ രീതികളും അത്ഭുത രീതികളാണ്. അതിൽ കുറേയൊക്കെ സംവിധായകൻ്റെ നിയന്ത്രണത്തിൽ അവരിങ്ങനെ ചലിച്ചു പോകുന്നുണ്ടെങ്കിൽ പോലും പ്രതിഭകളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഈ പറഞ്ഞ വലിയൊരു സംഭവം നടക്കുന്നു പറഞ്ഞാൽ, ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ടുള്ള ഒന്നായി മാറുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ, പെൺകുട്ടികളൊന്നും രക്ഷയില്ലാത്ത അഭിനയമാണ്. ഇത്രയും പ്രതിഭാശാലികളായ കുഞ്ഞുകൾ സ്കൂളോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏടെ അപ്രത്യക്ഷമാകുന്നതെന്ന് നമുക്കറിയുന്നില്ല. പിന്നീട് ഈ ഫീൽഡിലേക്ക് വരുന്നില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇതുകൊണ്ട് എന്ത് നേടും? ഇപ്പൊ നാടകക്കാരനായതുകൊണ്ട് ഇപ്പൊ എനക്കെന്താണ് അതിനെക്കൊണ്ട് സാമ്പത്തികം നോക്കിയാൽ ഒന്നുമില്ല, ശൂന്യതയാണ്. അപ്പം അതിന് ഒരു പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ ഉണ്ട് എങ്കിൽ പോലും പുറത്തു വന്നവർക്ക് എന്താണ് ഭാവി എന്നുള്ളൊരു വലിയൊരു പ്രശ്നമുണ്ട്. ചില ആളൊക്കെ സിനിമയിൽ കയറി പറ്റും, പക്ഷെ ഒരു നാടക നടന്റെ അന്തസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത്ഭുതകരമായ സംഭവങ്ങളാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഇപ്പൊ നടക്കുന്നത് ആ രീതിയിലല്ല എന്നുള്ളതും ഒരു സത്യമാണ്. അതൊരു വലിയ ദുഃഖ സത്യം എന്ന് വേണം നമുക്ക് പറയാം. പക്ഷെ നമുക്കൊരു പിന്നെ സേഫ് സോൺ എന്ന് പറയുന്നതുണ്ട്. അതൊന്ന്, നമ്മൾ ഈ ഒരു സ്റ്റേജിന്റെ ഇത്രയും പരിധി വെച്ചിട്ടാണ് നമ്മൾ ഈ എഴുത്ത് മുഴുവൻ നടക്കുന്നത്. പക്ഷെ അതിന്റെ ആ അംഗീകാരമൊന്നും പലപ്പോഴും നാടകകൃത്തിനായാലും സംവിധായകനായാലും നടനും ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു തിയേറ്റർ സംസ്കാരം നമുക്ക് ഉണ്ടാവണം. അവർക്ക് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നൊരു സംസ്കാരം നമുക്ക് ഉണ്ടാവണം. നാടകം വെറുതെ പോയി കാണേണ്ടതല്ല, ടിക്കറ്റ് വെച്ചിട്ട് തന്നെ നാടകം കാണണം. സിനിമയെ പോലെ തന്നെ ടിക്കറ്റ് എടുത്ത് നാടകം കണ്ടിട്ട് അതിലെ അഭിനയിക്കുന്ന ആളുകൾക്കൊക്കെ പ്രതിഫലം കിട്ടിയിട്ട് അത് വലിയൊരു ജീവിതം കൊണ്ടുപോകാൻ കഴിയും എന്നൊരു കുടുംബത്തിന് തോന്നുന്ന സമയത്ത് മാത്രമാണ്. അത് വിദേശങ്ങളിലൊക്കെ ഗംഭീരമായി നടക്കുന്നുണ്ട്, അതുപോലെ കർണാടകത്തിലെ നടക്കുന്നു.

0: മറാഠിയിൽ നടക്കുന്നുണ്ട്. നമുക്ക് മാത്രമാണ് ഇത് അങ്ങനെ ആ രീതിയിലേക്ക് ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്. അപ്പം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പം ജില്ല തോറും ഇതുപോലെ തിയേറ്റർ ഉണ്ടാക്കുകയും അതുപോലെ കലാകാരന്മാരെ വളർത്തിയെടുത്ത് കൊണ്ടുവരികയും ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടായാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തീർച്ചയായും വരും, അവരെ അതിനോട് ഭയങ്കരമായിട്ട് ആസ്വദിക്കും, അവരത് നന്നായിട്ട് ഇൻവോൾവ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ശക്തമായ അഭിപ്രായം എന്ന് പറയുന്നത്.
1: അതുപോലെ ഡിജിറ്റൽ വിനോദോപാധികൾ വർദ്ധിച്ച ഈ ഒരു കാലഘട്ടത്തിൽ കാണികളെ നാടകശാലയിലേക്ക് ആകർഷിക്കാൻ എന്തെല്ലാം മാറ്റങ്ങളാണ് നാടകത്തിൽ കൊണ്ടുവരേണ്ടതെന്നാണ് തോന്നുന്നത്?
0: നമ്മൾ ഇടക്കാലത്ത് നമുക്ക് അങ്ങനെ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, സിനിമയെപ്പോലെ നാടകമാക്കിയാൽ ഭയങ്കര ഗംഭീരമാകുന്നു, അതുപോലെ വലിയ സെറ്റുകൾ, വലിയ കാര്യങ്ങൾ, വലിയ സംഭവങ്ങൾ ഒക്കെ ആയാൽ നമുക്ക് അങ്ങനെ ആയിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ഇടക്കാലത്ത് നാടകത്തിൻ്റെ അകത്തേക്ക് ആളുകൾ കാണാൻ പ്രവേശിക്കുന്നത് കുറഞ്ഞു. മാത്രമല്ല ഗാനമേള അങ്ങനത്തെ വലിയ വലിയ മെഗാ ഷോ അല്ലെങ്കിൽ മിമിക്രി പോലുള്ള സംഭവങ്ങൾ അതിനൊക്കെ ഭയങ്കരമായിട്ട് ആളുകളെ അടിച്ചു കയറിയാണ്. അപ്പം നാടകം ഇപ്പം പണ്ടുകാലങ്ങളിൽ അമ്പലത്തിൻ്റെ പരിസരങ്ങളിലെല്ലാം നാടകം വലിയൊരു വിഷയമായിരുന്നു. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലുള്ള നാടകങ്ങളെക്കുറിച്ച് നമുക്കറിയാലോ, അവർക്ക് ഒരു ദിവസം തന്നെ രണ്ട് മൂന്ന് സ്റ്റേജ് ആയിരുന്നു, ദിവസവും സ്റ്റേജ് ആയിരുന്നു, ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നാടകം പെട്ടെന്ന് താഴ്ന്നു പോയ ഒരവസ്ഥയുണ്ടായി. അപ്പോൾ ആളുകൾ ഇങ്ങനെ മുറവിളിക്കാൻ ഇനി നാടകം രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ല, നാടകം മരിക്കുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങിയ ആളുകൾ. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല സംഭവം. അതിനനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഫോം മാറ്റാൻ വേണ്ടി തുടങ്ങി. കൊറോണ വന്നപ്പോൾ അങ്ങനെ ഡിജിറ്റലായിട്ട് നമ്മൾ ഈ നാടകം അവതരിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. പിന്നീടത് രണ്ടാൾ, ഒരാൾ, ഏകപാത്രം ഒക്കെ ആയിട്ട് നാടകം മുമ്പോട്ട് പോയി. അപ്പം വലിയ ചെലവില്ലാണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ പറ്റി. പക്ഷെ ഇപ്പം ഈ അടുത്ത കാലത്ത് അതിശക്തമായ രീതിയിലാണ് നാടകം. ഇത് ജൈവകലയല്ലേ, അത് മറ്റതുപോലെ നേരെ ജീവനുള്ള കലയാണ്, പ്രേക്ഷകനുമായിട്ട് നേരിട്ട് സംവദിക്കുകയാണ്. ഇതൊരു മനുഷ്യൻ രണ്ട് മണിക്കൂറുള്ള നാടകം മുഴുവൻ പഠിച്ച് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ പിന്നെ അത്രയും സൂക്ഷ്മമായിട്ട് സഞ്ചരിച്ചാൽ മാത്രമേ നാടകം വിജയിക്കൂലോ. ഒരു ചെറിയ മുട്ടുസൂചി മതി ഒരു നാടകത്തിൻ്റെ നടനെ താഴേക്ക് വീഴ്ത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടി ഉള്ള ഈ ജൈവകല, അത് ഹൃദയത്തിൽ നിന്ന് വരുന്നത് ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആളുകളിൽ പുതിയ ഉണർവുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ മാഡൻ മോഷൻ ഞാൻ കണ്ടിട്ട് ഗാലറി നിറയെ മനുഷ്യരാണ്, മുട്ടുസൂചി വീണ നമ്മളെ കേൾക്കുന്നു പറയുന്നില്ലേ, അങ്ങനെയുള്ള സംഭവം. പക്ഷെ അതേസമയത്ത് അവർ ചിരിക്കേണ്ടടുക്ക ചിരിക്കുന്നു, നിശബ്ദമാകേണ്ടടുക്ക നിശബ്ദമാകുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ നാടകം കഴിഞ്ഞിട്ട് ഈ കഥാപാത്രങ്ങളൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിക്കുകയും സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇനിയും ആ നാടകം കാണാൻ നമ്മൾ വരുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തോന്നി ആ ഒരു സ്ഥലത്ത് തന്നെ മൂന്നും നാലും അഞ്ചും ദിവസം തുടർച്ചയായിട്ട് കളിക്കാനുള്ള സ്കോപ്പ് അതിനകത്ത് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതാണ് നമ്മൾ ഗസാക്കലം ചെയ്തവരെല്ലാം തുടർച്ചയായിട്ട് രണ്ട് മൂന്നും നാലും ദിവസം അവർ ചെയ്യുന്നത്. അതൊരു നല്ലൊരു ട്രെൻഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കിപ്പോൾ നാടകം വീണ്ടും ഉണർവിൻ്റെ ഒരു കാലമാണ്. നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്, സംവിധായകന്മാരുണ്ട്, അതിശക്തമായ നടന്മാരുണ്ട്. നാടകം മറ്റെല്ലാ പരിമിതികളെയും ലംഘിച്ചുകൊണ്ട് തന്നെ മറ്റേത് സംഭവങ്ങളെക്കാളും അതിശക്തമായി സാമൂഹ്യ ജീവിതത്തിൽ വലിയൊരു കൊടിയടയാളം തീർക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല.
1: ഭാവിയിലേക്കുള്ള സർഗ പദ്ധതികൾ എന്തൊക്കെയാണ്?
0: ഞാനായിട്ട് സാധാരണ രീതിയിൽ ഒരു നാടകം എഴുതൽ സ്വന്തം തീരുമാനിച്ചിട്ട് എഴുതൽ വളരെ കുറവാണ്. ഇതിലൊരു പ്രത്യേകത, എല്ലാ കഥകളും നമുക്ക് നാടകമാക്കാൻ പറ്റില്ല, അതിഗംഭീരമായിരിക്കും കഥ എന്ന് പറയുന്നത്. അപ്പം അതൊന്നും അരങ്ങിലേക്ക് കൊണ്ടുവരുമ്പം, ഇപ്പം ഉദാഹരണം എനിക്ക് എന്നെ തോന്നിയ കുറേ സംഭവങ്ങളുണ്ട്. നമ്മളെ ഒ വി വിജയൻ്റെ ഗസാക്ക ആയി, അതിനു മുമ്പുണ്ടായ പല കഥയും എടുത്തിട്ട് എൻ്റെ മുമ്പിൽ ആൾ വന്നിരുന്നു, നമുക്ക് തൊടാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഒരു ഭാഷയും അതിൻ്റെ സൗന്ദര്യവും വേറൊരു തലത്തിലാണ്. അപ്പം വളരെ സൂക്ഷ്മമായിട്ട് തിരഞ്ഞെടുത്തിട്ടാണ് വേണ്ടത്. ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ എഴുതി വെച്ച അഞ്ചെട്ട് നാടകങ്ങൾ സത്യത്തിലുണ്ട്. ഞാൻ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ എട്ട് നാടകങ്ങൾ ആര് ചെയ്യും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ആരും അധികം സ്പർശിക്കാത്ത ഒന്ന് തന്നെ നമ്മൾ സ്പർശിച്ചില്ലെങ്കിൽ കാര്യമില്ല. സാധാരണ ഞാൻ പണ്ട് പഠിച്ചത് അസാധാരണ ജീവിതത്തിൽ നിന്ന് മാത്രമേ അസാധാരണ നാടകം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. തിരിച്ചിട്ടിപ്പോൾ അടുത്ത കാലത്ത് തോന്നുന്നത് സാധാരണ ജീവിതത്തിലും അസാധാരണ നാടകങ്ങൾ ചിലപ്പം വന്ന് വീഴും എന്നിപ്പം ഞാൻ പഠിക്കുന്ന പാടാണ്. വർഷങ്ങൾ ഇത്രയും കഴിയുമ്പോഴാണ് നമുക്ക് അങ്ങനെയുള്ളൊരു പാഠം വരുന്നത്. എന്തായാലും ഉറപ്പാണ് നമ്മൾ കൊടുക്കുന്ന ഒന്ന് ആരും അങ്ങനെ തൊടാത്ത ഒരു കാര്യം തന്നെയായിരിക്കണം. പിന്നെ ഞാൻ വെറും നമ്മൾ എഴുത്തുകാരൻ മാത്രമല്ല എന്നുള്ളതാണ് എഴുതാനുള്ളൊരു വലിയ സംഭവം. നമ്മൾ നാടകത്തിൻ്റെ കൂടെ നടന്നു, അവരുടെ കൂടെ കട്ടം കെട്ടാൻ കൂടി, അവരുടെ കൂടെ അഭിനയിച്ചു, അങ്ങനെ എല്ലാ രീതിയിൽ നമ്മൾ കയറി ഇറങ്ങുമ്പോഴാണ് അരങ്ങ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ഈ നടന്മാരെ പറ്റി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരിക്കലും എപ്പോഴും മറക്കുന്നൊരു കാര്യം, നമ്മളൊന്നും അല്ല നാടകം ശരിക്കും ഉണ്ടാക്കുന്നത്, അണിയറയിൽ കുറേ മനുഷ്യന്മാരുണ്ട്. ഒരാളും അവരറിയില്ല ചായ തരാനും വെള്ളം തരാനും ഈ പ്രോമിറ്റ് ചെയ്യാനും നമ്മുടെ കൂടെ നടക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന കർട്ടൻ കെട്ടാനും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പിന്നെ അവരുടെ ടെൻഷനും അവരുടെ ചാരിതാർത്ഥ്യവും അവരാണ് നാടകത്തെ നാടകമാക്കുന്നത്. ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വലിയൊരു അപരാധമായിട്ട് അവരെ നമിക്കുകയാണ് ഞാൻ ശരിക്കും ചെയ്യുന്നത്. നാടകത്തിന്

0: വേണ്ടി ജയേന്ദ്രൻ പോലുള്ള തകഴിക്കാരൻ പോലുള്ള ആളുകൾ ഇതിനു വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച മനുഷ്യരാണ്. ഇതിൽ നിന്നെന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ നാടകത്തിന് 40,000-50,000 രൂപ ചോദിച്ച് ആള് തലയിൽ കൈവെക്കും. ഇത് ഞാൻ പല വേദിയിലും പറയുന്നുണ്ട്. ഈ പ്രൊഫഷണൽ നാടകക്കാരുടെയൊക്കെ സങ്കടം, അവർ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴാണ് അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അവർക്ക് കിട്ടുന്ന സംഖ്യ എന്താണ്? വിദേശങ്ങളിൽ പോയൊരു നാടകം ഇപ്പം പറയുന്നത് ഈ മാടൻ മോക്ഷം എന്ന് പറയുന്ന നാടകം, മോക്ഷം എന്നുള്ള പേരിലാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അത് ഭരത് മുരളി മത്സരത്തിനാണ് ഇത് പോകുന്നത്. ഭരത് മുരളി മത്സരം അവിടെ നടക്കുന്ന ഏറ്റവും വലിയ മത്സരമാണ്. കേരളത്തിലെ എല്ലാ പ്രശസ്ത സംവിധായകന്മാരും അവിടെ പോകും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റും സംവിധായകനും മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അഭിനയിക്കുന്നവർ മുഴുവൻ ആടെ തന്നെ ആയിരിക്കണം, പുറത്തുനിന്ന് നടന്മാർ പറ്റൂല. അപ്പം എന്ത് ചെയ്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ നാടകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൾസ് എന്ന് പറയുന്നത് ഈ രണ്ട് നടന്മാരാണ്. അപ്പൊ സംവിധായകൻ അവിടെ പോയപ്പം ഒരാഴ്ചയോളം അദ്ദേഹം പരിഭ്രമിച്ചു. അങ്ങനെയുള്ള രണ്ടാളെ കാസ്റ്റിംഗ് കിട്ടണ്ടേ? പക്ഷേ വളരെ ആദർശികമായിട്ട് അങ്ങനെയുള്ള രണ്ട് നടന്മാരെ കിട്ടി. ഇവിടെ സെറ്റ് ചെയ്യുന്ന ആള് അങ്ങോട്ട് പോവേന്ന്. പിന്നെ നാടകത്തെ നമ്മൾ ഈ ചെണ്ടൊക്കെ ലൈവായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ നമുക്ക് മറ്റൊരു ഗുണം കിട്ടിയത് പഞ്ചവാദി ഉപയോഗിക്കുന്നുണ്ട്. ഈ പഞ്ചവാദി മീട നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും പൈസ വേണം പഞ്ചവാദ്യം ചെയ്യാൻ വേണ്ടി. പക്ഷെ അവിടെയുള്ള പ്രവാസികൾ ഇതെല്ലാം അറിയുന്നവരാണ്. നമ്മൾ വിചാരിക്കും പോലെയല്ല, നാടകത്തോട് സ്നേഹം മാത്രമല്ല എല്ലാ ഉപകരണങ്ങളും പാടാനും ആടാനും കൊട്ടാനും അറിയുന്നവരാണ് അവര്. അതുകൊണ്ട് ആ പഞ്ചവാദ്യം അങ്ങനെ തന്നെ ലൈവായിട്ട് അവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അവിടെ ഇതേപോലെ നാടകത്തിന് കിട്ടി 1st award, സംവിധായകന് കിട്ടി 1st award. ഇതിൽ അഭിനയിച്ച് 2 നടന്മാർക്ക് 1st award കൊടുത്തു. പിന്നെ ഒന്ന് മരമീടൻ ആസ്ട്രേലിയയിൽ ചെയ്തതാണ്. അത് മത്സരമായിരുന്നില്ല, അവിടെയുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ മറ്റൊരു അവതരണ ശൈലിയായിരുന്നു.
1: അങ്ങയുടെ വിലപ്പെട്ട സമയം, അങ്ങയുടെ നാടക പരിചയത്തെക്കുറിച്ചും നാടക രംഗത്തെ അനുഭവങ്ങളെക്കുറിച്ചും ഒക്കെ ആകാശവാണിയോട് മനസ്സ് തുറന്നതിൽ ഹൃദയം നിറഞ്ഞ നന്ദി.
0: വളരെ വളരെ സന്തോഷം. ഒരു വലിയ നാടക ജീവിതത്തെ, 50 വർഷത്തെ ജീവിതത്തെ ഇത്രയും ചെറിയ സമയത്തിനുള്ളിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ, എന്നാൽ സർവതല സ്പർശമായിട്ട് ഇത് കൊണ്ടുവരാൻ പറ്റിയത് അങ്ങനെയുള്ളൊരു ചോദ്യമാണ്. അതിന് വളരെയധികം സ്നേഹവും നന്ദിയും.
2: ജീവിതം തന്നെ ഒരു മഹത്തായ കലയാക്കി മാറ്റിയ ഈ പ്രിയപ്പെട്ട കലാകാരന്റെ വാക്കുകൾ നമ്മുടെ ചിന്തകളിൽ എന്നും പ്രതിധ്വനിക്കട്ടെ. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. നിർവഹണം വിനോദ് ബാബു, എച്ച് കൂടെ സി സീമ.
3: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയസ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
4: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
6: ആകാശവാണി കണ്ണൂർ.
7: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
6: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ മാലക്കല്ല് പനത്തടിയിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികൾക്കുള്ള ബളാംതോട് പ്രീമെട്രിക് ഹോസ്റ്റലിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. 5 മുതൽ 9 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ ഈ മാസം 15-നകം സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 90-72-49-62-52 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പുരുഷ മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടക്കും. യോഗ്യത +2, ആയുർവേദ തെറാപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ്, അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0499-4231-624. പെരിങ്ങോം സർക്കാർ കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ് ലക്ചറർമാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അപേക്ഷ നാളെ വൈകുന്നേരം 4 മണിക്കകം കോളേജിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കണം. വെബ്സൈറ്റ് www.gcpnr.org. ഇമെയിൽ gov@gmail.com. ഫോൺ നമ്പർ 91 88 90 02 11. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 9 മണിക്ക് നടക്കും. യോഗ്യത DMLT, BSc MLT, കേരള പാരാ മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ, ആയുർവേദ തെറാപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന, താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ്, അസൽ സർട്ടിഫിക്കറ്റ് പകർപ്പുകളും സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0499 2316 24. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ന്യൂനപക്ഷ വിഭാഗത്തിലെ 3 ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ള 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കായി വ്യക്തിഗത വായ്പ നൽകുന്നു. ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പകൾ അനുവദിക്കുന്നത്. www.kswdc.org വെബ്സൈറ്റിൽ അപേക്ഷ ഫോറം ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് 0467299 9940 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
8: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
6: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
9: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ആക്കുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2-ാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. വിയറ്റ്നാം പ്രസിഡന്റ് തോലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിയറ്റ്നാം പ്രസിഡന്റിന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം നൽകും. തുടർന്ന് അദ്ദേഹം രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്.
10: പ്രധാനമന്ത്രിയും വിയറ്റ്നാം പ്രസിഡന്റുമായുള്ള ചർച്ചകൾക്ക് ശേഷം നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകുന്നേരം തോലാമുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അദ്ദേഹത്തെ സന്ദർശിക്കും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സ് സംഘടിപ്പിക്കുന്ന 56-ാമത് സപ്രു ഹൌസ് പ്രഭാഷണത്തിൽ തോലാം പങ്കെടുക്കും. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്നലെയാണ് വിയറ്റ്നാം പ്രസിഡന്റ് ന്യൂഡൽഹിയിലെത്തിയത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
9: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു. നിലവിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ 33 ജഡ്ജിമാരുള്ളതിൽ 4 പേരെ കൂടി ചേർത്ത് 37-ആയും ആകെ അംഗബലം 38-ആയും ഉയർത്താനാണ് തീരുമാനം. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായതിനെ തുടർന്ന് പുതിയ നിയമസഭ രൂപീകരിക്കുന്നതിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിജ്ഞാപനം ഗവർണർക്ക് കൈമാറി. അതേസമയം ഭവാനിപൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ കർശന നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറി, പോലീസ് മേധാവി, കേന്ദ്രസേന എന്നിവരോട് നിർദ്ദേശിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എല്ലാ പൌരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാനും ക്രമസമാധാനം നിലനിർത്താനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ സംസ്ഥാന ഭരണകൂടത്തോടും സുരക്ഷാ ഏജൻസികളോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജ്ജിതമാക്കി UDF. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 എണ്ണത്തിൽ ഉജ്ജ്വല വിജയം നേടിയ യു ഡി എഫ്

0: നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്നുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികളും ചർച്ചയ്ക്കായി എത്തിച്ചേരുമെന്ന് നേതാക്കൾ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം സംബന്ധിച്ച വിജ്ഞാപന റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. നടൻ സി ജോസഫ് വിജയുടെ തമിഴക വെട്ടിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രമാണ് കന്നി പോരാട്ടത്തിലൂടെ ടി വി കെ സ്വന്തമാക്കിയത്. ചെന്നൈയ്ക്ക് സമീപമുള്ള പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ സി ജോസഫ് വിജയെ നിയമസഭാ കക്ഷി നേതാവായി ഐകകണ്ഠേന തെരഞ്ഞെടുത്തു. അതേസമയം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. പശ്ചിമബംഗാൾ അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് ബിജെപി. പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ അമിത്ഷായെയും കേന്ദ്ര സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയെ കേന്ദ്ര നിരീക്ഷകനായും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ സംസ്ഥാനത്തെ കേന്ദ്ര സഹനിരീക്ഷകനായും നിയമിച്ചു. പുതുച്ചേരിയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. മന്നാടിപ്പേട്ട എംഎൽഎയായി തെരഞ്ഞെടുക്കപ്പെട്ട എ നമശിവായത്തെ ബിജെപി നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതുച്ചേരി ബിജെപി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ബിജെപി എംഎൽഎമാർ, കേന്ദ്ര നിരീക്ഷകരായ മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽകുമാർ സുരാന തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപി നേടിയ വിജയത്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. ചരിത്രപരമായ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പ്രസിഡന്റ് ട്രംപ് ശ്രീ മോദിയെ അഭിനന്ദിച്ചതായി വൈറ്റ് ഹൌസ് വക്താവ് പുഷ് ദേശായി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. തൊഴിലാളിക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യുഎഇ എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഥ് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് സർവീസിന് തുടക്കമായി. 300+ തീർത്ഥാടകരുമായി ഫ്ളൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. രാജ്യത്ത് ഫോസിൽ ഇന്ധനത്തിന് പകരമുള്ള ഏറ്റവും മികച്ച മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സമഗ്ര ഗവേഷണം പുരോഗമിക്കുന്നതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ ഓട്ടോമൊബൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബദൽ ഇന്ധനങ്ങളുടെ ഉൽപാദനത്തിൽ കർഷകർ സുപ്രധാന പങ്ക് വഹിക്കുന്നതായും കേന്ദ്രമന്ത്രി അറിയിച്ചു.
2: जिस दिन मक्के से इथेनॉल बनाने की बात हुई तब मक्के की एमएसपी थी 1800 रुपए क्विंटल और मार्केट प्राइस थी 1200 रुपए क्विंटल और जैसे इथेनॉल बनना शुरू हुआ तो मक्के की प्राइस हुई 2600 रुपए क्विंटल और उत्तर प्रदेश और बिहार के गरीब किसानों के जेब में 45,000 करोड़ रुपए गए क्योंकि मक्के से इथेनॉल बना.
0: ഇന്ത്യയും ജമൈക്കയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജമൈക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്തും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ പ്രധാന ഘടകമാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹിയെ 8 വിക്കറ്റിനാണ് ചെന്നൈ പരാജയപ്പെടുത്തിയത്. 156 റൺസിന്റെ വിജയലക്ഷ്യം

0: പിന്തുടർന്ന ചെന്നൈ 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. സഞ്ജു സാംസണാണ് കളിയിലെ താരം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷയുടെയോ പ്രാദേശിക ഭാഷയുടെയോ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, കുട്ടികൾക്ക് പഠനം കൂടുതൽ ആകർഷകവും അർത്ഥവത്തുമാക്കാൻ കഥപറച്ചിൽ സെഷനുകൾ സംഘടിപ്പിക്കുകയും മാതാപിതാക്കളുടെ നേതൃത്വത്തിലുള്ള വായനാ സംരംഭങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് എസ്എംസിയുടെ ലക്ഷ്യം. ആഗോള ഊർജ്ജ മേഖലയിലെ സുപ്രധാന ജലപാതയായ ഹോർമുസ് കടലിടുക്കിലെ യുഎസ് സൈനിക നീക്കം പ്രതിരോധ നടപടിയെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമുസിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രോജക്ട് ഫ്രീഡം ദൌത്യം ആരംഭിച്ചത് ഒരു സുരക്ഷാ ശ്രമമായി മാത്രമാണെന്ന് റൂബിയോ വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2-ാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11:00.
1: ആകാശവാണി കണ്ണൂർ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
4: 7,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
3: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
3: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
4: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: പാട്ടിൽ ഈ പാട്ടിൽ

1992 റിലീസ് ചെയ്ത നാഗപഞ്ചമി എന്ന ബംഗാളി സിനിമയിൽ കെ എസ് ചിത്രയും എസ് പി ബാലസുബ്രഹ്മണ്യവും ചേർന്ന് പാടിയ ഒരു ഗാനമാണ് ഇന്നത്തെ പാട്ട്. സംഗീതം പ്രഫുല്ലകർ,

0: നിങ്ങൾക്കറിയാമോ, ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രഞ്ച് ആണ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. ഇതിലെ ഏറ്റവും ആഴമേറിയ ഗർത്തം ചലഞ്ചർ ഡിപ്പ് എന്ന് അറിയപ്പെടുന്നു. ഏകദേശം 11,000 മീറ്ററാണ് മരിയാന ട്രഞ്ചിന്റെ ആഴം. ഈ ഗർത്തത്തിന്റെ ആഴം ആദ്യമായി കണക്കാക്കിയത് ബ്രിട്ടീഷ് നാവിക ഗവേഷണ കപ്പലായ HMS ചലഞ്ചർ ആണ്. ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് കാമറൂൺ ആണ് ചലഞ്ചർ ഗർത്തത്തിലേക്ക് ആദ്യമായി ഒറ്റയ്ക്ക് യാത്ര ചെയ്ത വ്യക്തി.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: സയൻസ് കഫേ.
0: ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ജലക്ഷാമം. പാഴാക്കുന്ന ഓരോ തുള്ളി വെള്ളവും നാളെയുടെ ദാഹത്തിന്റെ തുടക്കമാണ്. ഈ വസ്തുത മനസ്സിലാക്കി ജലസംരക്ഷണത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ജലസംരക്ഷണം നാളെയുടെ ജീവൻ രേഖ. ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ ബി ഷാബിയുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഇന്ന് സയൻസ് കഫേയിൽ.
4: ഇപ്പൊ നമുക്കറിയാം, കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കേരളം അസഹനീയമായിട്ടുള്ള വേനൽ ചൂടിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കിണറുകളിലെ വെള്ളത്തിന്റെ അളവിലെ കുറവ്, അതോടൊപ്പം തന്നെ ഭൂഗർഭജലത്തിലെ അളവിലെ കുറവ്, ഇതൊക്കെ സമീപകാലത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഭൂഗർഭജലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
5: ഭൂമിയുടെ ഉപരിതലത്തിന് താഴെ സംഭരിക്കപ്പെട്ടിട്ടുള്ള ഏത്

0: ജലവും, അതിനെ ഭൂഗർഭജലം എന്നാണ് പറയുക. ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലൂടെ ഒഴുകിപ്പോകുന്ന ഇപ്പം പുഴ, നദികള്, അരുവികള്, അതുപോലെ ഉള്ള മറ്റ് ജലാശയങ്ങൾ, അതിലുള്ള വെള്ളം ഉപരിതല ജലം, സർഫസ് വാട്ടർ എന്ന് പറയും. അതേസമയം ഭൂമിയുടെ ഉപരിതലത്തിന് താഴെ സംഭരിക്കപ്പെടുന്ന ജലത്തിനെയാണ് ഭൂഗർഭജലം എന്ന് പറയുന്നത്. നമ്മുടെ കിണറുകൾ, കുളങ്ങൾ, കുഴൽക്കിണറുകൾ, ഇതിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഭൂഗർഭജലമാണ്. ഭൂഗർഭജലത്തിന്റെ അളവുകൾ പരിശോധിക്കാൻ വേണ്ടി സംസ്ഥാനത്തൊട്ടാകെ സംസ്ഥാന ഭൂജല വകുപ്പിനും അതുപോലെ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിനും ഒരുപാട് നിരീക്ഷണ കിണറുകളുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഭൂജല വകുപ്പിന്റെ കീഴിൽ തന്നെ 106 നിരീക്ഷണ കിണറുകളുണ്ട്. അതിനകത്ത് തുറന്ന കിണറുകളുണ്ട്, ഷാലോ പീസ് ഓഫ് മീറ്റർ എന്ന് പറയുന്ന ഓപ്പൺ വെല് പോലെ തന്നെയുള്ള ആഴം കുറഞ്ഞ കിണറുകളുണ്ട്, പിന്നെ കുഴൽക്കിണറുകളുണ്ട്. അപ്പം ഈ കിണറുകളിലെ ജലവിധാനം അതുപോലെ ജല ഗുണനിലവാരം, ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് പരിശോധിച്ചു വരുന്നത്. 106 കിണറുകൾ.
1: അത് കണ്ണൂർ ജില്ലയിലെ ഏത് ഭാഗമാണ് അങ്ങനെ?
0: അത് എല്ലാ സ്ഥലത്തും. കണ്ണൂർ ജില്ലയിലെ ഈ 106 കിണറുകളും വിവിധ പഞ്ചായത്തുകളിലുമായിട്ടാണ് അത് വിന്യസിച്ചിട്ടുള്ളത്. അവിടെ എല്ലാ മാസവും ആദ്യത്തെ ആഴ്ചകളിൽ ഈ കിണറുകളിലെ ജലവിധാനം മാനുവലി പരിശോധിക്കും, അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. അതുകൂടാതെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ടെലിമെട്രി സംവിധാനത്തോടു കൂടിയ നിരീക്ഷണ കിണറുകളും ഉണ്ട്. ടെലിമെട്രി സംവിധാനം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു സെൻസറോടു കൂടിയ ഒരു സംവിധാനം ഏർപ്പാടാക്കിയിരിക്കുകയാണ്
1: കിണറുകളിൽ.
0: അത് ഓരോ 6 മണിക്കൂറിലും വാട്ടർ ലെവല് നമ്മുടെ സെർവറിലേക്ക് അയച്ചു തരും. മാനുവലി നമ്മളവിടെ പോവാതെ തന്നെ നമുക്ക് ഓരോ 6 മണിക്കൂറിലും, അതായത് പുലർച്ചെ 12 മണി, രാവിലെ 6 മണി, ഉച്ചയ്ക്ക് 12 മണി, വൈകുന്നേരം 6 മണി,
1: ഈ 3 സമയങ്ങളിലും ടെലിമെട്രിക് അളവാണ് കിട്ടുന്നത്.
0: അപ്പം ഇത്രയും ഡാറ്റ. അതുമാത്രമല്ല, നമ്മുടെ കണ്ണൂരിനെ സംബന്ധിച്ചോളം നോക്കിക്കഴിഞ്ഞാൽ 1980 മുതലുള്ള വാട്ടർ ലെവൽ ഡാറ്റ നമ്മുടെ
1: കയ്യിലുണ്ട്.
0: 1980 മുതൽ 2026 ഇതുവരെയുള്ള
1: കണക്കുകളുണ്ട്,
0: ഡാറ്റകളുണ്ട്. അപ്പൊ അത് വെച്ചാണ് നമ്മൾ ഈ അനാലിസിസ് ചെയ്യുന്നത്.
1: ഒരുപക്ഷെ ആ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ ഇതിന്റെ ഒരു തീവ്രത വ്യക്തമാവുമല്ലോ.
0: അതെ അതെ. അല്ലാതെ പറഞ്ഞ ഇപ്പം ജലത്തിന്റെ വിധാനം താഴ്ന്നു അല്ലെങ്കിൽ വളരെയധികം താഴേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഒരു ശരിയായ ഒരു അസസ്മെന്റ് അല്ല. കാരണം എന്താന്ന് പറഞ്ഞാല്, ജലം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഭൂഗർഭജലം എന്ന് പറയുന്ന ഒരു ഡൈനാമിക് സോഴ്സ് എന്നാ പറയാ, അത് മാറ്റത്തിന് വിധേയമാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഒരു കിണറില് ജൂണില് കാലവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളം കൂടി വരും, അതിന്റെ മാക്സിമം അളവിലേക്ക് ജലം പൊങ്ങി വരും. അത് കഴിഞ്ഞ് മഴ കുറയുന്നതിനനുസരിച്ചും നമ്മുടെ ഉപയോഗം കൂടുന്നതിനനുസരിച്ചും ആ ജലവിധാനത്തിൽ കുറവ് അനുഭവപ്പെടും.
1: ഏപ്രിൽ മെയ് മാസത്തിൽ
0: വളരെയധികം താഴേക്ക് പോകും, അല്ലെങ്കിൽ ചില കിണറുകൾ വറ്റിപ്പോവും. അടുത്ത മഴക്കാലത്ത് വീണ്ടും അത് കൂടി വരും. അത് സൈക്ലിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പം എല്ലാ കിണറിലും ഒരിക്കലും വെള്ളം മാറ്റമില്ലാതെ നിൽക്കില്ല, അത് കുറയുകയും കൂടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കിണറുകളിലെ ജലവിധാനം താഴ്ന്നു എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നു. പക്ഷെ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന ഈ ഡാറ്റ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ചില കിണറുകളിലെങ്കിലും ഒരു ഉയർന്ന ലെവലിലേക്ക് വെള്ളം എത്തുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാവുന്നത്. ഓരോ വർഷവും അതിലെ ജലവിധാനം താഴ്ന്നതല്ലാതെ തിരിച്ചു വരുമ്പോൾ ആ പഴയ ലെവലിലേക്ക് എത്താതെ പോകുന്നു.
1: സാധാരണഗതിയിലുള്ള മഴ ലഭിക്കുകയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള
0: അങ്ങനെ വരുമ്പോഴാണ് നമ്മളത് ഒരു ഡിക്ലൈനിങ് എന്നുള്ള, അല്ലെങ്കിൽ ജലവിധാനം താഴ്ന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ നിരീക്ഷണ കിണറുകളിൽ നിന്ന് ലഭ്യമാകുന്ന ജലവിധാനത്തിന്റെ അളവുകൾ. ഇപ്പം അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. ഇപ്പം ഭൂജല വകുപ്പും സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡും തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഗ്രാസ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിനകത്ത് ഈ ഡാറ്റ നമ്മൾ എൻട്രി ചെയ്യും. അവിടുന്ന് നമുക്ക് ഗ്രാഫ് മുഖേനയും മാപ്പ് രൂപേണയൊക്കെ നമുക്ക് അതിന്റെ വിവരങ്ങൾ അനലൈസ് ചെയ്യാൻ കഴിയും. അപ്പൊ അത് നമ്മൾ എടുക്കുമ്പോഴാണ് കണ്ണൂർ ജില്ലയുടെ പല സ്ഥലങ്ങളിലും ഈ ഭൂജല വിധാനം താഴ്ന്നു വരികയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ റിയലി ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, നമ്മളിപ്പം അടുത്ത ജൂൺ മാസത്തിൽ കാലവർഷം വരുന്നതോടുകൂടെ ഇത് വീണ്ടും വെള്ളം കൂടുതൽ വരും. അപ്പൊ അങ്ങനെ ഈ താഴ്ന്നു എന്നുള്ളതുകൊണ്ട് അവിടെ ഇനി ഒരു രക്ഷയില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല.
1: മഴയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മഴ സാധാരണ പോലെ തന്നെ ലഭിക്കുന്നുണ്ട്, കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഭൂമിക്കടിയിലേക്ക് വെള്ളത്തെ സംഭരിച്ചു നിർത്തുന്നതിനുള്ള ഒരു സംവിധാനത്തിന്റെ കുറവാണോ ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധിക്ക് കാരണം?
0: അതെ അതെ, അതാണ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. മഴയുടെ അളവിൽ വലിയ വ്യത്യാസം വരുന്നില്ല. കേരളത്തിന്റെ ശരാശരി വർഷപാതം എന്ന് പറയുന്നത് 3000 mm ആണ്. ഇപ്പോൾ കേരളത്തിലെ പക്ഷെ 14 ജില്ല എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ചിലയിടത്ത് 4000 mm വരെ മഴ കിട്ടുന്നുണ്ട്. കണ്ണൂർ കാസർഗോഡൊക്കെയാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. അതേസമയം തിരുവനന്തപുരം കൊല്ലം പോലെയുള്ള തെക്കൻ ജില്ലകളിൽ ആണ് ആവറേജിനേക്കാൾ താഴെ മഴ കിട്ടുന്നത്. പക്ഷെ വരൾച്ച നോക്കുമ്പോൾ തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളിലാണ് വരൾച്ച തോത് കൂടുതൽ. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ മഴയുടെ വിതരണത്തിലുള്ള വ്യത്യാസമാണ്, മഴയുടെ അളവിലുള്ള വ്യത്യാസമല്ല, മഴയുടെ വിതരണത്തിലുള്ള വ്യത്യാസം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ നമുക്ക് ലഭ്യമാകുന്ന മഴയുടെ ഏതാണ്ട് 80% തെക്ക് പടിഞ്ഞാറൻ കാലവർഷ സമയത്താണ് കിട്ടുന്നത്. അതിനുശേഷം വരുന്ന തുലാവർഷം വേനൽ മഴ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതേസമയം തെക്കൻ ജില്ലകളിലേക്ക് പോകുമ്പോൾ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിലുള്ള മഴയുടെ അളവ് കുറവും തുലാവർഷം വേനൽ മഴ കുറച്ചുകൂടെ കൂടുതലായിട്ടും ലഭിക്കുന്നുണ്ട്.
1: ഉത്തര കേരളത്തെ അപേക്ഷിച്ച്
0: അതെ, അതുകൊണ്ടാണ് തെക്കൻ ജില്ലകളിലെ ഈ വരൾച്ച സാധ്യത അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രശ്നം അധികം രൂക്ഷമാവാത്തത്. കാരണം തുലാവർഷം വേനൽ മഴയാണ് ശരിക്കു പറഞ്ഞാൽ കേരളത്തിന്റെ വരൾച്ചയെ സ്വാധീനിക്കുന്നത്.
1: ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇങ്ങനെ ഒരു പ്രതിഭാസത്തിനുണ്ടായ ഒരു സാഹചര്യം അല്ലെ കാരണം എന്താണ്?
0: അത് പ്രകൃതിദത്തമായ കാരണമാണ്, നമ്മുടെ കാറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്, തുലാവർഷവും വേനൽ മഴയും കുറവും, അതേസമയം കാലവർഷം കൂടുതലായിട്ട് തന്നെയാണ് ഇവിടെ ലഭ്യമാകുന്നത്. പക്ഷേ അതിനെ നമുക്ക് മാറ്റാൻ കഴിയില്ല. ഇപ്പൊ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ താപനിലയിൽ, അന്തരീക്ഷ താപനിലയിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസം.
1: ജലവിധാനത്തിന്റെ കാര്യം എടുക്കുമ്പോൾ തന്നെ ഇപ്പൊ മഴക്കാലത്ത് കിട്ടുന്ന മഴയിൽ അധികവും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അതിനെ സംരക്ഷിച്ചു വെക്കാൻ സംഭരിച്ചു വെക്കാനുള്ള സംവിധാനത്തിന്റെ ഒരു കുറവ്. അപ്പൊ ഈ റീചാർജിങ് എത്രത്തോളം ഇതിനെ ഗുണം ചെയ്യും?
0: റീചാർജ് ഈ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ വളരെ അധികം പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ്. അത് കൃത്യമായി ചെയ്ത എല്ലാ സ്ഥലത്തും അതിന്റെ ഗുണഫലം കിട്ടിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ കിണർ റീചാർജ് ചെയ്യുന്നത് അത് കൃത്യമായി ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായ ഫലം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നോട്ട് വരുന്ന ആളുകളുടെ എണ്ണം കുറവാണെന്നാണ് മനസ്സിലാവുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം സർക്കാരിന്റെ സബ്സിഡിയൊക്കെ ഈ കിണർ റീചാർജിങ്ങിനുണ്ട്. പക്ഷേ അതിനുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്താൻ വേണ്ടി ഒരു പഞ്ചായത്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ ആരും മുന്നോട്ട് വരുന്നില്ല. അപ്പൊ അത് എന്താന്ന് പറഞ്ഞാൽ ആ ജലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ ജനങ്ങളിലുള്ള അവബോധത്തിന്റെ കുറവ് തന്നെയാണ് എന്നാണ് എനിക്ക്.
1: പക്ഷേ വല്ലാതെ വരൾച്ച അനുഭവപ്പെടുമ്പോൾ അല്ലെങ്കിൽ താപനിലയിലുള്ള ഉയർച്ചയൊക്കെ വരുമ്പോഴാണ് ഇതിന്റെ ചിന്ത വരുന്നത്.
0: അത് നമ്മള് സിമ്പിളായിട്ട് പറഞ്ഞാല് നമ്മുടെ വീട്ടുമുറ്റത്തെ കിണർ വറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് വരൾച്ച എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ജലത്തിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാവുന്നുള്ളൂ. ജലസംരക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് വേനൽക്കാലത്തല്ല എന്നുള്ളതാണ്. അതായത് മഴ പെയ്യുന്ന സമയത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വരൾച്ചയെ എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളത്. നമ്മൾ വരൾച്ച മുന്നിൽ വന്നതിന് ശേഷം ചിന്തിച്ചാൽ നമുക്ക് വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിയില്ല. പിന്നെ ആ സമയത്ത് അവൈലബിളായ എവിടെയാണോ വെള്ളമുള്ളത് ആ വെള്ളം വരൾച്ച ബാധിത സ്ഥലത്ത് എത്തിച്ച് വിതരണം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെയോ മുന്നിലുള്ളൊരു മാർഗമുള്ളൂ. അപ്പൊ അങ്ങോട്ടെത്താതെ അതിനു മുന്നേ മാക്സിമം ജലത്തെ നമ്മുടെ ഭൂമിയിൽ സംഭരിച്ചു നിർത്താനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഒരുക്കേണ്ടത്. അപ്പൊ അതിലിപ്പോ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനം തന്നെ. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിതീവ്ര മഴ, അതായത് മഴയുടെ വിതരണത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മഴയുടെ അളവ് കൂടുതലും അത് പെയ്യുന്ന സമയം കുറവും. ഇപ്പൊ 2-3 ദിവസം കൊണ്ട് പെയ്യേണ്ട മഴ അല്ലെങ്കിൽ ഒരു സീസണിൽ ലഭിക്കേണ്ട മഴയാണ് നമുക്ക് 1-2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 1-2 മണിക്കൂറിൽ പെയ്തീരുന്നത്. അപ്പൊ നമ്മൾ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ മഴയുടെ അളവിൽ വ്യത്യാസമില്ല. നമുക്കിപ്പോ തുലാവർഷം കിട്ടേണ്ട അത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ശരിക്ക് 20-21% കണ്ണൂർ തുലാവർഷം മഴ കുറവാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 80% എന്നാലും പെയ്തിട്ടുണ്ട്, പക്ഷെ ആ 80% നമുക്ക് സംഭരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പം കുറച്ച് സമയത്ത് കൂടുതൽ മഴ പെയ്യുമ്പോൾ അതിനെ എങ്ങനെ ശാസ്ത്രീയമായി നമുക്ക് സംഭരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്.
1: അതിന് ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകളോ അങ്ങനെ എന്തെങ്കിലും പദ്ധതികളോ നമ്മൾക്ക് ഉണ്ടോ?
0: ഉണ്ട്. അതാണ് ഈ കിണർ റീചാർജ് കൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. പല വീടുകളിലും കിണർ റീചാർജിങ് ചെയ്ത ആളുകൾ നമ്മൾ കാണുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ കിണർ മുന്നേ വളരെ കുറവായിരുന്നു അല്ലെങ്കിൽ വറ്റിക്കൊണ്ടിരുന്ന കിണറാണ്, പമ്പ് ചെയ്യാൻ വെള്ളം ഉണ്ടായിരുന്നില്ലാത്ത കിണറാണ്, പക്ഷേ കിണർ റീചാർജിങ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് വെള്ളത്തിന് പ്രശ്നമില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അതൊരു മാതൃകയാക്കി മറ്റുള്ളവര് അത് സ്വീകരിക്കണം. രണ്ടാമത് ജലത്തിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാൽ അക്യുഫർ എന്ന് പറയുന്നൊരു ഇതുണ്ട്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിന് താഴെ ജലം സംഭരിക്കാൻ സഹായകമാകുന്ന രീതിയിലുള്ള മണ്ണും പാറയും അടങ്ങിയ ആ ലെയറുകളെയാണ് നമ്മൾ അക്യൂഫർ എന്ന് പറയും. അപ്പം ഈ അക്യൂഫറിൽ സംഭരിക്കുന്ന വെള്ളമാണ് കിണറിലൂടെ
1: അത് ഏകദേശം എത്ര അടി താഴ്ചയായിരിക്കും?
0: അത് ഇപ്പം നമ്മുടെ കണ്ണൂരിന്റെ ഒരു ജിയോളജി നോക്കിക്കഴിഞ്ഞാൽ ക്ലേ, നമ്മൾ ചെകിടി മണ്ണ് എന്നൊക്കെ പറയുന്ന ക്ലേ ലെയർ അല്ലെങ്കിൽ കരിമ്പാറയോ അത് കിട്ടുന്നത് വരെയുള്ള ഡെപ്തിനെയാണ് നമ്മൾ ഈ അക്യൂഫറായിട്ട് കണക്കാക്കുന്നത്. ആ സ്ഥലത്താണ് ഈ മഴ പെയ്തിട്ടുള്ള ജലത്തെ സംഭരിച്ചു നിർത്തുന്നത്. അപ്പോൾ ഒരേ അക്യൂഫറിൽ തന്നെ ഒരുപാട് കിണറുകളുണ്ടാവും. ഒരു പ്രദേശത്ത് ഒരു അക്യൂഫറായിരിക്കും, ആ അക്യൂഫറിനകത്ത് ഒരുപാട് കിണറുകൾ കുഴൽ കിണറുകളൊക്കെ ഉണ്ടാവും. അതിൽ നിന്നെല്ലാം പമ്പ് ചെയ്തെടുക്കുന്നു. അപ്പോൾ

0: ഡിസ്ചാർജ് കൂടുതലാണ്. അതേസമയം അതിനകത്ത് ഒരു വീട്ടുകാരനായിരിക്കും ചിലപ്പോൾ കിണർ റീചാർജ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം മാത്രം ചെയ്തതുകൊണ്ട് ഈ അക്വിഫർ മുഴുവൻ
1: നമുക്ക്
0: ജലസംഭരണം നടത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിചാരിക്കും ഞാൻ ചെയ്യുന്ന ഈ കാര്യം കൊണ്ട് ഒരു ഗുണവും കിട്ടുന്നില്ല, അപ്പം ഞാനും ഇത് നിർത്താം. അയാള് മറ്റുള്ളവരോടും പറയും ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല.
1: അപ്പൊ ആ ഒരു ലെവലിലുള്ള ആളുകളൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കണം.
0: അതെ, അപ്പം ശരിക്കു പറഞ്ഞാൽ ആ അക്വിഫറില് ഇപ്പം 20 വീട്ടുകാര് കിണർ ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 20 വീട്ടുകാരും റീചാർജ് ചെയ്യുകയാണെങ്കിൽ ആ അക്വിഫർ എന്നും നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ആ അക്വിഫർ വറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും.
1: അല്ലെങ്കിൽ റീചാർജ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രം അതിന്റെ ബെനിഫിറ്റ് കിട്ടണമെന്നില്ല.
0: ഇല്ല, എപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഭൂമിയുടെ ചെരിവ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഉയർന്ന സ്ഥലത്ത് താമസിക്കുന്നവരും താഴ്ന്ന സ്ഥലത്ത് താമസിക്കുന്നവരും ഉണ്ടാവും. അപ്പൊ ഉയർന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരാൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെക്കാൾ മുന്നേ അതിന്റെ ഗുണഫലം കിട്ടുന്നത് താഴെയുള്ള ആൾക്കാണ്. വെള്ളം എപ്പോഴും താഴേക്കാണ് ഒലിച്ചിറങ്ങുക. അവിടുന്ന് നിറഞ്ഞ് അക്വിഫർ ഫില്ലാവുമ്പോഴാണ് ഈ റീചാർജ് ചെയ്യാൻ തുടങ്ങിയ ആളുടെ കിണറിനെ അത് എഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പം റീചാർജ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ബേസിൽ, അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും റീചാർജ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ഗുണഫലം പെട്ടെന്ന് കിട്ടുക.
1: ഒരു വാർഡിലെ മുഴുവൻ ആളുകൾ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രദേശത്തെ മുഴുവൻ ആളുകൾ ഇതിനു വേണ്ടി
0: തയ്യാറാകണം.
1: ഒരാൾ മാത്രം ചെയ്തതുകൊണ്ട് ഗുണമില്ലെന്ന് അർത്ഥം.
0: ഗുണമില്ലാത്തതല്ല, അത് ഗുണമുണ്ട്. അത്രയും വെള്ളമെങ്കിലും റീചാർജ് ആവും അക്വിഫറിൽ, പക്ഷെ അയാൾക്ക് പ്രത്യക്ഷത്തിൽ ഒരു റിസൾട്ട് കാണില്ല. അപ്പം അദ്ദേഹം വിചാരിക്കും ഈ റീചാർജ് എന്ന് പറയുന്ന പദ്ധതി തന്നെ ഗുണമില്ലാത്തതാണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു.
2: ജലസംരക്ഷണം നാളെയുടെ ജീവൻ രേഖ. ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ ബി ഷാബിയുമായി ഇതുവരെ സംസാരിച്ചത് KO ശശിധരൻ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ബുധനാഴ്ച രാവിലെ സയൻസ് കഫേയിൽ കേൾക്കാം. സയൻസ് കഫേ സമാപിക്കുന്നു.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
5: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
5: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: ആകാശവാണി കണ്ണൂർ.
7: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
10: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:63:45 നേത്രാവതി എക്സ്പ്രസ് 1:50, 1:61:60 ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് 10, 1:66:05 ഏറനാട് എക്സ്പ്രസ് 7, 6:63:24 ഷൊർണൂർ കണ്ണൂർ മെമോ 24, 1:26:01 മംഗളൂരു സെൻട്രൽ മെയിൽ 14, 1:65:27 കണ്ണൂർ എക്സ്പ്രസ് 18, 2:26:55 ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 35 വൈകിയോടിക്കൊണ്ടിരിക്കുന്നു.
11: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
7: പ്രായോജകർ
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
12: സംശുദ്ധിയുടെ സുവർണ മുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും. ഒരു നല്ല തുടക്കം മികച്ചൊരു ശാസ്ത്രജ്ഞനിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ്. കണ്ണൂർ തളാപ്പിലെ സയൻസ് സെന്റർ ഫിസിക്സ് പഠനത്തിലെ മികവിന്റെ കേന്ദ്രം. CBSE, ICSE സ്റ്റേറ്റ് സിലബസുകൾക്ക് ആശയ വ്യക്തതയും പ്രായോഗിക പരിശീലനവും നൽകുന്ന സ്പെഷ്യൽ കോച്ചിംഗ് മെയ് 11 മുതൽ ക്ലാസുകൾ ആരംഭിക്കും. സയൻസ് സെന്റർ, യശോറാം കോംപ്ലക്സ്, കണ്ണൂർ. ഫോൺ 9544142367 ഓർ 9400232367.
6: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
13: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
14: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
15: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
16: എന്റെ ടീച്ചറെ, അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
17: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
18: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.

0: headlines once again. Prime Minister Narendra Modi to hold talks with President of Vietnam Tho Lam in New Delhi today. Election Commission asks West Bengal Chief Secretary, DGP and Central Armed Police Forces to enforce zero tolerance towards post-poll violence. Election Commission issues notification for constitution of new assemblies in West Bengal, Assam, Kerala, Tamil Nadu, Puducherry following completion of electoral process. NIA charge-sheets doctor, two others in ISIS-linked bio-terror plot to carry out mass poisoning. U.S. President Donald Trump says Project Freedom to guide stranded vessels through Strait of Hormuz will be paused for a short period of time. And in IPL cricket, Chennai Super Kings beat Delhi Capitals by 8 wickets. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സംഗീതമാധുരി കേൾക്കാം. സംഗീതമാധുരിയിൽ ഇന്ന് ഡോക്ടർ രാധിക ചോപ്ര ആലപിച്ച ഗസലുകൾ. ആദ്യം മേരി ബാത്തോ കോ ക്യൂം ഗിഗ സംചേ എന്ന് തുടങ്ങുന്നു.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: സംഗീതമാത്രയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ രാധിക ചോപ്ര ആലപിച്ച ഗസലുകൾ. ഇനി ഖീഞ്ചലായ തുചേ എന്നാരംഭിക്കുന്നു.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ രാധിക ചോപ്ര ആലപിച്ച ഗസലുകൾ. ഇനി സുബി റോഷൻ കോ എന്നാരംഭിക്കുന്നു.

ഡോക്ടർ രാധിക ചോപ്ര ആലപിച്ച ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ സംഗീതമാധുരി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാം ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിയറ്റ്നാം പ്രസിഡന്റിന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം നൽകും. തുടർന്ന് അദ്ദേഹം രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്നതിന് ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം. നിലവിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ 33 ജഡ്ജിമാരിൽ 4 പേരെ കൂടി ചേർത്ത് 37 ആകെ അംഗബലം 38 ഉയർത്താനാണ് തീരുമാനം. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് BJP പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രി അമിത്ഷായെ നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി JP നദ്ദയാണ് കേന്ദ്ര നിരീക്ഷകൻ. സൈന്യം കൊൽക്കത്തയിൽ പ്രവേശിച്ചെന്നും ജനങ്ങൾ അവരെ തടഞ്ഞുവച്ചെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം. മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പരിക്കേറ്റെന്നും കൊൽക്കത്തയിലെ വിദേശ എംബസികൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടെന്നും വീഡിയോയിൽ അവകാശപ്പെടുന്നത് തെറ്റാണെന്നും PIB അറിയിച്ചു. 8th അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. വൈകിട്ട് 6:30 ഉദ്ഘാടന ചിത്രമായ സ്പാനിഷ് സിനിമ ആൻ ഔട്ട് ഓഫ് ദി കാവൻ പ്രദർശിപ്പിക്കും. മഞ്ചേശ്വരത്ത് കടൽ തീരത്ത് കളിക്കുകയായിരുന്ന 6 വയസ്സുകാരൻ കടലിൽ മുങ്ങി മരിച്ചു. കർണാടക സ്വദേശിയായ ഫൈസാനാണ് മരിച്ചത്. കേരള പ്രീമിയർ ലീഗിന്റെ സൂപ്പർ എട്ടിൽ കാലിക്കറ്റ് FC ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8:00 ഗോൾഡൻ ത്രെഡ്സ് FCയാണ് കാലിക്കറ്റ് നേരിടുക. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. സമയം 9:00. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ചിത്രപാടിയത് ബിജു തിരുമലയുടെ വരികൾക്ക് ഈണം പകരുന്നത് S. ബാലകൃഷ്ണൻ. ചിത്രം നക്ഷത്രകൂടാരം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. അടുത്ത ഗാനം കൽക്കട്ട ന്യൂസ് എന്ന പടത്തിൽ നിന്നും. ചിത്രയും മധു ബാലകൃഷ്ണനും പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, സംഗീതം ദീപ് ജ്യോതി മിശ്ര.

ചിത്രം ഇന്ത്യൻ റുപ്പി, പാടിയത് എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന്. ഗാനരചന വി ആർ സന്തോഷ്, സംഗീതം ഷഹബാസ് അമൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം തട്ടമ്പുറത്ത് അച്യുതൻ. ഈ പടത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും രാധിക നാരായണനും ചേർന്ന് പാടിയത്. ഗാനരചന BR പ്രസാദ്, സംഗീതം ദീപാങ്കുരൻ.

0: റീഗ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916-HYD-BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ചിത്രം കാലാപാനി, പാടിയത് MG ശ്രീകുമാറും കൂടെ ചിത്രയും. ഗാനരചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം ഇളയരാജ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: അടുത്ത ഗാനം എം ജി ശ്രീകുമാറും പി ലീലയും സുജാതയും ചേർന്ന് പാടിയത്. ചിത്രം ഒരു മുത്തശ്ശിക്കഥ. ഗാനരചന ഷിപ്പു ചക്രവർത്തി, സംഗീതം ഔസേ പച്ചൻ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. എഫ് എം പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അദ്ദേഹത്തെ സന്ദർശിക്കും. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം. അമൃത്സറിലെ ഖാസ കന്റോൺമെന്റിന് സമീപം ഇന്നലെ രാത്രി സ്ഫോടനമുണ്ടായി. ആളപായമില്ല. സംഭവസ്ഥലത്ത് സുരക്ഷാ ഏജൻസികളും ഫോറൻസിക് വിദഗ്ധരും പരിശോധന തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞതിനാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. മാർച്ച് 15 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെയാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തലുകളും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തോട്ടം മേഖലയായ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ ഇന്നലെ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എസ്റ്റേറ്റ് ഓഫീസിന് സമീപത്തെ മാനേജരുടെ ബംഗ്ലാവും സ്റ്റാഫ് ക്വാർട്ടേഴ്സും മരം വീണ് തകർന്നു. 8th അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. വൈകിട്ട് 6:30 ഉദ്ഘാടന ചിത്രമായ സ്പാനിഷ് സിനിമ എനോട്ട് ഓഫ് ദി കാവൻ പ്രദർശിപ്പിക്കും. ഐഎസ്എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ എഫ്സി മുംബൈ സിറ്റി എഫ്സിയെ തോൽപ്പിച്ചു. മുംബൈയിൽ 1-2 ജയം. എഫ് എം പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ NHM പ്രായോജിക പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ചുട്ടുപൊള്ളുന്ന വേനലിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ കാലാവസ്ഥയിൽ പാമ്പ് കടി ഏൽക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാമ്പ് കടി മൂലമുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ശ്രോതാക്കൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. പാമ്പ് കടി, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫിറ്റിൽ.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് വാർത്തകളിൽ നമ്മൾ പാമ്പ് കടി മരണങ്ങളെപ്പറ്റി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആകസ്മികമായി ഉണ്ടാകുന്ന ഈ ഇൻസിഡൻറ്റുകൾ കൊണ്ട് മരണം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. മുതിർന്നവരും പിഞ്ചു കുഞ്ഞുങ്ങളും എല്ലാം ഈ കാരണത്താൽ മരണമടയുന്നതായിട്ടാണ് നമ്മളിപ്പോൾ വാർത്തകളിൽ കണ്ടുവരുന്നത്. ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്, എന്തൊക്കെ കരുതലുകൾ നമ്മൾ പാലിക്കണം, എന്തൊക്കെ അറിവുകൾ നമ്മൾ പങ്കുവയ്ക്കണം എന്നുള്ളതിനെ പറ്റി ഇന്ന് നമുക്കൊന്ന് ലളിതമായി ചർച്ച ചെയ്യാം. നമുക്കെല്ലാവർക്കും അറിയാം, ഉഷ്ണം വളരെ കൂടി നിൽക്കുന്ന നേരമാണ്. കേരളത്തിലെ ചൂട് ക്രമാതീതമായി പണ്ടെങ്ങും ഇല്ലാത്ത പോലെ കൂടുന്നുണ്ട്. എല്ലാ വേനൽക്കാലങ്ങളിലും ഇങ്ങനെ ചൂട് കൂടുമ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ ചൂട് കൂടുമ്പോൾ ഇഴജന്തുക്കൾ പ്രത്യേകിച്ചും പാമ്പുകൾ ഒക്കെ അകത്ത് വന്ന് തണുപ്പ് തേടി അകത്ത് വരും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് പണ്ടും ഉള്ള ഒരു കാര്യമായി ഈ ഒരു അറിവാണ്. ഇപ്പോൾ ഈ ചൂട് ഇത്രയും കൂടുമ്പോഴേക്കും ഇത് കുറേ കൂടെ രൂക്ഷമായിട്ടുണ്ടെന്നാണ് കരുതേണ്ടിയിരിക്കുന്നു. അപ്പോൾ പാമ്പ് കടി എപ്പോഴും അപകടകരമാണോ? പാമ്പ് കടി ഉണ്ടായാൽ എന്ത് ചെയ്യാം? പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് സഹായ സ്രോതസ്സുകൾ? എന്താണ് ഇതിൻ്റെ ചികിത്സാ രീതി? സംശയങ്ങൾ തോന്നിയാൽ ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, ആരെയാണ് വിളിക്കേണ്ടത് മുതലായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചർച്ച ചെയ്യാം. പാമ്പെന്ന് പറയുമ്പോഴേക്കും അതിനെ കണ്ടാൽ എല്ലാവർക്കും പേടിയാണ്. തീർച്ചയായിട്ടും അടുത്ത് വരികയോ നമ്മുടെ നേരെ തിരിയുകയോ നമ്മുടെ നേരെ ചാടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്കും പേടിയാണ്. അപ്പോൾ പാമ്പുകൾ എല്ലാം കുഴപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരം പാമ്പുകളും ഉണ്ട്. വിഷമില്ലാത്ത ഒട്ടേറെ പാമ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ചേര, പച്ചില പാമ്പുകൾ, അങ്ങനെ ചെറിയ കുറേ പാമ്പുകൾ, വിഷമില്ലാത്ത ടൈപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതേസമയം പ്രശ്നം ഉണ്ടാകുന്നത് വിഷമുള്ള നാലഞ്ചിനം പാമ്പുകൾ ആണ് നമ്മൾ കരയിലെപ്പോഴും കാണാൻ സാധ്യതയുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ പാമ്പെന്നൊക്കെ പറയുമ്പോഴേക്കും കാട്ടുപ്രദേശത്തും അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ ധരിക്കുന്നതെങ്കിലും ഇപ്പോഴത്തെ ചൂടും പിന്നെ ഇപ്പോഴത്തെ ഈ എന്താണ് ഡീഫോറസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നു, ആൾക്കാരുടെ ജീവിതശൈലികൾ മാറുന്നു, വനനശീകരണം നടക്കുന്നു, കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നു, ഇങ്ങനെ പല പല കാരണങ്ങളാൽ സാധാരണ കാട്ടിലും അവിടെ ഇവിടെയൊക്കെ അടങ്ങിയിരുന്ന പാമ്പുകൾ ഇപ്പോൾ ജനവാസ മേഖലയിലും കാണപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇത് പാമ്പിൻ്റെ ബ്രീഡിംഗ് സീസണാണ്, പാമ്പുകളുടെ മുട്ടകളൊക്കെ വിരിയുന്ന സീസൺ. അങ്ങനെ മുട്ട വിരിയുമ്പോഴേക്കും വളരെയധികം പാമ്പുകളാണ്. ഒരു പാമ്പ് സാധാരണ മുട്ടയിട്ട് 10-30 പാമ്പുകൾ കുട്ടികൾ വരെ ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് പറയുന്നത്, എക്സ്പേർട്സ് പറയുന്നത്, ഈ പാമ്പിൻ്റെ കുട്ടികൾ വലിയ പാമ്പ് കാണിക്കുന്ന ബിഹേവിയർ അല്ല അത്, ചിലപ്പോൾ ഈ എന്താണ് നമ്മൾ ആട്ടുംകുട്ടി ചാടി കളിക്കുന്നു പറഞ്ഞ പോലെ അത് എല്ലാ ഭാഗത്തോട്ടും എഴഞ്ഞു നടക്കാം. അപ്പോൾ സാധാരണ വലിയ പാമ്പുകൾ ഈ മനുഷ്യരെ പൊതുവെ അവോയ്ഡ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ശബ്ദമോ അനക്കമോ കേട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ അത് നമ്മൾക്ക് നമ്മളിൽ നിന്ന് അകന്ന് പോയി രക്ഷപ്പെടാനാണ് നോക്കുക. അണലി ഒഴികെ, അണലി ചിലപ്പോൾ അനങ്ങാതെ തന്നെ വഴിയിലൊക്കെ കിടന്നേക്കാം എന്നുള്ളതാണ് പൊതുവായിട്ടുള്ളൊരു അറിവ്. ഇവിടെ നമുക്ക് വിഷമുള്ള പാമ്പുകൾ 3-4 ടൈപ്പാണുള്ളത് കേരളത്തിൽ. അത് പ്രധാനമായിട്ടും മൂർക്കൻ, പിന്നെ ഇപ്പോൾ രാജവെമ്പാല എന്ന് പറയുന്ന മൂർക്കൻ്റെ ഫാമിലിയിൽപ്പെട്ട അടുത്തൊരു വലിയ പാമ്പുണ്ട്. പിന്നെ അതുപോലെ അണലി എന്ന് പറയുന്ന വൈപ്പർ, അതുണ്ട്. പിന്നെ ക്രെയ്റ്റ് എന്ന് പറയുന്ന 8-അടി വീരൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ പാമ്പുകളാണ് ഏറ്റവും കൂടുതൽ കരയ്ക്ക് കാണുന്നത്. ഇതിൻ്റെ എല്ലാം ഇനങ്ങളിൽ ചെറിയ ചെറിയ വേരിയേഷൻസും സബ് ഇനങ്ങളും ആ കൂട്ടത്തിലൊക്കെ ഉണ്ടാകാം. വെള്ളത്തിൽ കടൽപ്പാമ്പുകൾ പൊതുവെ വിഷമുള്ള ഇനങ്ങളാണ്. അത് പക്ഷേ സാധാരണഗതിയിൽ നമുക്ക് കോണ്ടാക്ട് വരാൻ സാധ്യതയില്ല. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വിഷമുള്ളതാണോ അല്ലേ എന്ന് അറിയാൻ സിമ്പിൾ വഴിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറയുമായിരുന്നു, പൊതുവെ വിഷമുള്ള പാമ്പുകളാണെങ്കിൽ രണ്ട് പല്ലടയാളങ്ങൾ ഷാർപ്പായിട്ട് കാണുമെന്നും അതിൻ്റെ ചുറ്റും ചിലപ്പോൾ പെയിനും മറ്റ് റിയാക്ഷൻസ് എല്ലാം ലോക്കലായിട്ടുള്ള നീരും തടിപ്പും ഒക്കെ കാണും എന്ന് പറയാറുണ്ട്. പൊതുവെ നമുക്ക് കോബ്ര എന്നുള്ള മൂർക്കൻ ഇനത്തിൽപ്പെട്ട പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ അവിടെ രണ്ട് അടയാളങ്ങൾ കാണുക എന്നുള്ളത് സാധാരണയാണ്. പക്ഷേ അവിടെ ലോക്കൽ റിയാക്ഷൻ ഒന്നും കാണണമെന്നില്ല. അണലിയാണ് കടിക്കുന്നതെങ്കിൽ അവിടെ പൊതുവെ ലോക്കലായിട്ട് നല്ല വേദന, നീര് മുതലായ കാര്യങ്ങൾ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുകയും ചിലപ്പോൾ ആ മുറിവ് കുറച്ചും കൂടെ ഒരു കീറിയ ടൈപ്പ് മുറിവായിരിക്കും അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കാരണം അതിൻ്റെ പല്ലിൻ്റെ രീതി അങ്ങനെയാണ്. ക്രെയ്റ്റ് എന്നുള്ള പാമ്പ് അല്ലെങ്കിൽ ശംഖുവരി അല്ല എട്ടടി വീരം എന്ന് പറയുന്ന പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ അതിൻ്റെ അടയാളങ്ങൾ കാണുന്നത് ചിലപ്പോൾ കുറച്ച് പ്രയാസമാണ്. അടയാളങ്ങൾ ചിലപ്പോൾ തീരെ കണ്ടെന്നിരിക്കില്ല എന്ന് പോലും പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോമൺ പാമ്പുകൾ. വിഷമില്ലാത്ത പാമ്പുകളാണ് സാധാരണ രണ്ട് സിംഗിൾ അടയാളങ്ങൾക്ക് പകരം ഒരു ഒരു പല്ലുകളുടെ ഒരു നിര ഒരു അടയാളം ചിലപ്പോൾ കണ്ടേക്കാം, ചിലപ്പോൾ ഒരു അടയാളം കണ്ടില്ലെന്നിരിക്കാം. പക്ഷെ മൊത്തമായി നോക്കിയാൽ അടയാളങ്ങൾ മാത്രം നോക്കി നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഒരാൾക്ക് പാമ്പുകടി ഏറ്റാൽ അത് വിഷമുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ചികിത്സ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ എന്താണ് ഉടനെ ചെയ്യുക? ഉടനെ തന്നെ ആ വ്യക്തിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കണം. ഇതിനിടയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം വ്യക്തിയെ സമാധാനിപ്പിക്കുക. കാരണം ഭീതിപ്പെടുത്തോ എല്ലാവരും ചുറ്റും കൂടി വെപ്രാളം കൂട്ടാതെ സമാധാനിപ്പിച്ച് സ്വന്തമായി ഓടാനോ നടക്കാനോ സമ്മതിക്കാതെ നമ്മൾ ഇരുത്തിയോ കിടത്തിയോ തോളിലെടുത്തോ അങ്ങനെ ചലനങ്ങൾ മിനിമൈസ് ചെയ്തുകൊണ്ട് വേണം ആശുപത്രിയിൽ പോകാൻ. ഓടുകയോ നടക്കുകയോ ചാടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വിഷത്തിൻ്റെ വ്യാപനം ശരീരത്തിൻ്റെ അകംഭാഗത്തേക്ക് കുറച്ചുകൂടെ വേഗം ഉണ്ടായി അപകട സാധ്യത കൂട്ടാം. അപ്പോൾ ഇമ്മൊബിലൈസ് ചെയ്ത് അതായത് ചലനങ്ങൾ മിനിമൈസ് ചെയ്തിട്ട് ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക. അപ്പോൾ ഒരു സംഭവം അറിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ ആംബുലൻസിൻ്റെ ഏർപ്പാട് ഒരു സൈഡിൽ ചെയ്യുക. പിന്നെ പണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ചേരെന്ന് പറയും. വളരെ മുറുക്കിയുള്ള കെട്ടുകൾ മുകളിലും താഴെയൊക്കെ കെട്ടുന്നത് അത്ര നല്ലതല്ല. അഥവാ ഒരു ടൂർണിക്ക കെട്ടുന്നത് തന്നെ ലൂസായിട്ടുള്ളൊരു ടൂർണിക്ക മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ ഇപ്പോൾ. പിന്നെ അതിന് പുറമേ നമ്മൾ ലോക്കലായിട്ട് പണ്ടൊക്കെ അവിടെ മുറിക്കുക, അതിൽ നിന്നുള്ള വിഷം നമ്മൾ ചപ്പിയെടുക്കുക, ഉരച്ച് കഴുകുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ളൊരു നിബന്ധനയും കൂടെ ഉണ്ട്. കാരണം അതൊക്കെ ചിലപ്പോൾ വിഷം ഉള്ളിൽ വ്യാപിക്കുന്നതിൻ്റെ സാധ്യത കൂട്ടിയെന്നും കൂടെ ഇരിക്കും. അപ്പോൾ രോഗിയെ നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. ഇനി പാമ്പ് കടിച്ച വ്യക്തിയെ നമ്മൾ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പാമ്പിനെയും കൂടെ പിടിച്ചു കൊണ്ടുപോയാലേ ഡോക്ടർക്ക് മനസ്സിലാവൂ എന്ന് വിചാരിച്ച് പാമ്പിനെ പിടിക്കാനോ ചാക്കിൽ കെട്ടാനോ അങ്ങനെ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുക്കുന്ന മരുന്ന് പോളിവാലന്റ് ആന്റിവെനമാണ്. എല്ലാ കോമൺ പാമ്പുകൾക്കും എതിരായിട്ടുള്ള ഒറ്റ മരുന്നാണ് കൊടുക്കുന്നത്. മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് കാലതാമസം വരാം, ഡിലേ വരാം, അപകടവും ഉണ്ടാകാം. അതുകൊണ്ടാണ് ഏത് ആശുപത്രിയിൽ എത്തിക്കണമെന്ന് തീരുമാനിക്കാൻ രണ്ട് വഴിയുണ്ട്. ഒന്ന്, നമുക്ക് ദിശ സേവനങ്ങൾ ഉപയോഗിക്കാം. ദിശ 1056 അല്ലെങ്കിൽ 104 മുതലായ നമ്പറുകളിൽ വിളിച്ച് ഏതൊക്കെ ഏറ്റവും പരിസരത്തെ ഏറ്റവും അടുത്തുള്ള ആശുപത്രി ഏതിലാണ് ഇതിൻ്റെ ചികിത്സ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ വിളിക്കാം. വനം വകുപ്പിൻ്റെ ടീമുകളും സർപ്പ എന്നുള്ളൊരു ആപ്പ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലും നമുക്ക് കുറേ അധികം ഡീറ്റെയിൽസും ഇതിനെപ്പറ്റി കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു മേജർ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർമാരെന്താ ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും ലോക്കലായിട്ട് പരിശോധിക്കും, മുറിവിൻ്റെ രീതികൾ നോക്കും മുറിവുണ്ടെങ്കിൽ. പിന്നെ രോഗിക്ക് മറ്റ് ലക്ഷണങ്ങൾ, പാമ്പുകടി ഏറ്റ ആൾക്കാർക്ക് ചിലപ്പോൾ മയക്കം വരാം, തലചുറ്റ് വരാം, ചിലപ്പോൾ അമിതമായിട്ടുള്ള ഛർദി വരാം, വയറുവേദന വരാം, ചിലപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അവർക്ക് ബ്ലീഡിങ് ടെൻഡൻസീസ്, രക്തം പല സ്ഥലത്തുനിന്നും വാർന്നു വരുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണാം, മൂത്രത്തിൻ്റെ കുറവുണ്ടാകാം, ലോക്കലായിട്ടുള്ള നീര് വ്യാപിക്കുന്നതായിട്ടുണ്ടാകാം. ഇങ്ങനെ ഒരു റേഞ്ച് ഓഫ് ലക്ഷണങ്ങളാണ്, ഒരു സിംഗിൾ ലക്ഷണമല്ല. അപ്പോൾ ഇത് രോഗിയുടെ സൂക്ഷ്മ പരിശോധന, പിന്നെ അതിന് പുറമെ രക്തത്തിലുള്ള ചില പരിശോധന ഉപയോഗിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ ഇതിൻ്റെ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഉണ്ടെന്നുള്ളൊരു അനുമാനത്തിലാണ് എത്തുന്നതെങ്കിൽ ഉടനെ തന്നെ അത് ആൻറ്റി സ്നേക് വെനം എന്ന് പറഞ്ഞ് പാമ്പ് വിഷത്തിനെതിരായിട്ടുള്ള

0: അപ്രതീക്ഷിതമായി ഈ മരുന്നിനെതിരായിട്ടും, അതായത് ജീവൻ രക്ഷാ മരുന്നിനെതിരായിട്ടും ചിലപ്പോൾ അപകടകരമായ രീതിയിലുള്ള റിയാക്ഷൻസ് ചിലർക്കുണ്ടാകാം. അത് ഡോക്ടർക്കോ മറ്റ് ആരോഗ്യ ജീവനക്കാർക്കോ അല്ലെങ്കിൽ ആർക്കും ട്രീറ്റ് ചെയ്യുന്ന ടീമിന് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇങ്ങനത്തെ സാധനങ്ങളും ഇങ്ങനത്തെ റിയാക്ഷൻസും ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു ഒരു കാൽക്കുലേറ്റഡ് റിസ്ക്കോടുകൂടി റിസ്ക് സാധ്യതയും കൂടെ മനസ്സിലാക്കിയാണ് ഈ ചികിത്സ തുടങ്ങുന്നത്. ലോക്കൽ ആശുപത്രികളിൽ സാധാരണ പ്രധാനപ്പെട്ട ഒരു ഒരു മിഡ് ലെവൽ ആശുപത്രി അത് ചെയ്തിട്ട് അതിന് സൗകര്യങ്ങളും ഇല്ല, മെച്ചപ്പെട്ട സൗകര്യം വേണമെങ്കിൽ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ റെഫർ ചെയ്യുകയും ചെയ്തെന്നിരിക്കും, കുറച്ചും കൂടെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലൊക്കെ കിടത്താൻ വേണ്ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ ചികിത്സ തുടക്കം. തക്ക നേരത്ത് ഡിലേ ഇല്ലാതെ കാലതാമസമില്ലാതെ ചികിത്സ തുടങ്ങിയാൽ ഒട്ടേറെ പാമ്പ് കടിയേൽക്കുന്ന വ്യക്തികളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിനകത്ത് നല്ല പോയിന്റ്. പക്ഷേ മറ്റ് വളരെ ചെറിയ ആശുപത്രികളിൽ ചെന്ന് പോയി നോക്കുക, മറ്റെവിടെയെങ്കിലും ചെറിയ ക്ലിനിക്കിൽ പോവുക, ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കാണിക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ ചുറ്റി നടക്കാൻ തുടങ്ങിയാൽ സമയമെടുക്കും, ഡിലേ വരും. അപ്പോൾ നമുക്ക് സ്പെസിഫിക്കായിട്ട് ചികിത്സ രോഗിക്ക് കിട്ടാൻ, ആ വ്യക്തിക്ക് കിട്ടാൻ ചിലപ്പോൾ കാലതാമസം വരും. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ആശുപത്രിയിലേക്ക് നേരെ ഡിലേ ഇല്ലാതെ പോവുക എന്ന് പറയുന്നത്. അതുപോലെ ഇന്നും ചില അന്ധവിശ്വാസങ്ങൾ പ്രാബല്യത്തിലുണ്ട്. വിഷചികിത്സ അല്ലെങ്കിൽ വിഷഹാരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കല്ല് വെച്ച് ചികിത്സ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിലൊന്നും വിശ്വാസം കൊടുക്കാതെ നമ്മൾ ആധുനിക ചികിത്സയ്ക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് പൊതുവായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവ്. ഇനി പാമ്പുകടി പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീടും ചുറ്റുപാടും എപ്പോഴും വൃത്തിയായി വയ്ക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം മുറ്റത്തും വീടിനോട് ചേർന്ന് മാളങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സിമെൻറ്റ് ഇട്ട് അടയ്ക്കുക. പുറത്ത് ഈ സീസണിൽ കിടന്നുറങ്ങുന്നത് വരാന്തയിൽ കിടക്കുക. റെസ്റ്റ് ചെയ്യാനെങ്കിലും ചിലപ്പോൾ ഉച്ച നേരത്തൊക്കെ റെസ്റ്റ് ചെയ്യാൻ വരാന്തയിൽ കിടക്കുക, തറയിൽ കിടക്കുക മുതലായ കാര്യങ്ങൾ കുറച്ച് സൂക്ഷിക്കണം ആ കാര്യത്തിൽ. വാതിലൊക്കെ നമ്മളെപ്പോഴും പരിശോധിക്കണം, വാതിലും തറയും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടോ, ഇതിൽ കൂടെ വല്ല ചെറിയ പാമ്പുകൾക്കൊക്കെ, നമ്മൾ വലിയ പാമ്പല്ല ചെറിയ പാമ്പിനെ കൂടെ കരുതണം. അപ്പോൾ കുട്ടികൾക്കും വിഷമൊക്കെ ഉണ്ട്, പാമ്പിൻ്റെ കുട്ടികൾക്കും ചിലപ്പോൾ വിഷത്തിൻ്റെ ക്വാണ്ടിറ്റി നല്ലവണ്ണം കാണും. അപ്പോൾ ഇഴഞ്ഞു കയറാൻ പറ്റാത്ത രീതിയിൽ ഉള്ള സാധ്യത എപ്പോഴും നമ്മൾ നോക്കി ഉറപ്പ് വരുത്തണം ഇഴഞ്ഞു കയറാതെ. പിന്നെ വീടിനോടും ചുമരിനോടും ജനലിനോടൊക്കെ ചേർന്ന് കൊതുമ്പ് ചൂട്ട് മറ്റ് തടിക്കഷ്ണങ്ങളൊക്കെ കൂട്ടിയിട്ട് അതിൽ ഇഴഞ്ഞു കയറാനുള്ള കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ചുറ്റുമുള്ള കാട് പടലങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ചെത്തി നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ കാണും. രാത്രിയൊക്കെ ലൈറ്റ് ഇട്ടേ പുറത്തിറങ്ങാവൂ. പടിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ സംസാരിച്ച് കെയർലെസ് ആയിട്ട് ഇറങ്ങാതെ എപ്പോഴും നല്ല ശ്രദ്ധയോടുകൂടി മാത്രമേ പടിയിലോട്ടൊക്കെ രാത്രി, പ്രത്യേകിച്ചും രാത്രി ഏർലി മോർണിംഗ് ഒക്കെ വീട് തുറന്ന് ഇപ്പോൾ പേപ്പർ തീർക്കാനൊക്കെ ഇറങ്ങുക, അത് സൂക്ഷിക്കണം. പിന്നെ പുറത്ത് വെച്ച സഞ്ചികൾ, ബാഗ്, വാഹനങ്ങൾ, സ്കൂട്ടർ, ബൈക്ക്, അതിൻ്റെയൊക്കെ പെട്ടികൾ തുറക്കുമ്പോഴും അതിൽ കയറിയിരിക്കുന്ന മുമ്പേ ഒന്ന് സീറ്റും ഒക്കെ ഒന്ന് പരിശോധിക്കണം. അതിൽ തൂക്കിയിട്ട് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ ഹെൽമെറ്റ് പരിശോധിക്കുക. റെയിൻകോട്ട് ഉണ്ടെങ്കിൽ ആ റെയിൻകോട്ടിനകത്തൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് എടുക്കാവൂ. രാത്രി അഥവാ നമ്മൾ കിടന്നുറങ്ങുന്ന മുമ്പേ നമ്മൾ മെത്ത ഷീറ്റ് പില്ലോ അതൊക്കെ ഒന്ന് കുടഞ്ഞെടുത്ത് ചെയ്യുന്നതാണ് വീട്ടിനകത്ത് നല്ലത്. പിന്നെ കട്ടിലൊക്കെ കിടന്നുറങ്ങുന്നത് നല്ലതെന്ന് പറയുന്ന കൂടെ തന്നെ മസ്കിറ്റോ നെറ്റ് ഇപ്പം നമ്മൾ കൊതുവിന് വേണ്ടി യൂസ് ചെയ്യുന്ന നല്ലൊരു അഡീഷണൽ പ്രൊട്ടക്ഷനാണ്. കാരണം നെറ്റിട്ട് നമ്മൾ സൈഡിൽ അത് തിരികെ വയ്ക്കുമ്പോൾ എന്തെങ്കിലും ബൈ ചാൻസ് ഒരു ഇഴജന്തു ഉണ്ടെങ്കിലും അതിന് നെറ്റിനകത്ത് പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് നെറ്റ് ഉപയോഗിച്ച് നല്ലോണം ഭദ്രമായിട്ട് അത് തിരികെ എല്ലാ സൈഡിലും തിരികെ വയ്ക്കുന്നത് കുറച്ചും കൂടെ നല്ല പ്രൊട്ടക്ഷനാണ്. പിന്നെ ടോർച്ച് ഉപയോഗിച്ച് നടക്കുക, നമ്മൾ കാട് പിടിച്ച സ്ഥലത്തും കരിയിലയിൽ കൂടെയൊക്കെ നടക്കാതെ പറമ്പിലൊക്കെ എല്ലാം വൃത്തിയായി വയ്ക്കുക, അങ്ങനത്തെ ഒന്ന് ചവിട്ടി നടക്കാതിരിക്കുക, കവറിംഗ് ഉള്ള ചെരുപ്പിടുക, ഇങ്ങനെ വളരെ വളരെ സിമ്പിൾ സാമാന്യ അറിവുകൾ പ്രയോഗിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കൊണ്ട് നമുക്ക് പാമ്പുകടിയെ വലിയ തോതിൽ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. എന്തെങ്കിലും സഹായങ്ങളൊക്കെ ആവശ്യമുണ്ട്, എമർജൻസി സഹായങ്ങളോ സംശയങ്ങളോ ചോദിക്കാൻ ഏത് നേരത്തും ദിശ 10 56 104 എന്നീ നമ്പറുകളിൽ ദിശയിലേക്കൊരു ഫോൺ കോൾ കൊടുത്താൽ എമർജൻസി ആയിട്ടുള്ള എന്തൊക്കെ ഹെൽപ്പ്, എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ എന്നുള്ളത് സാങ്കേതികമായിട്ടുള്ള മെഡിക്കൽ ഉപദേശവും ഹെൽത്ത് എക്സ്പേർട്സ് തരുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ചൂട് സീസണിൽ ഈ വാർത്തകളൊക്കെ കേൾക്കുന്ന നമ്മൾക്ക് ഏറ്റവും പ്രധാന ആയുധം നമ്മുടെ കയ്യിലുള്ളത് ജാഗ്രതയാണ്. ഇപ്പോൾ പാമ്പുകളുടെയോ ഇഴജന്തുക്കളുടെയോ മറ്റ് മൃഗങ്ങളുടെയോ പെരുമാറ്റം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അതേസമയം അതിനെപ്പറ്റി ഒരു അറിവുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് നമ്മൾക്ക് അപകടം വരാതെയുള്ള രീതിയിൽ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ അറിവുകൾ, നമ്മുടെ ശ്രദ്ധ, നമ്മുടെ മേൽനോട്ടം, പ്രത്യേകിച്ചും കുട്ടികളും മറ്റ് പ്രായമായവരുടെ പുറത്തും കൂടെ കുറച്ച് എക്സ്ട്രാ മേൽനോട്ടമുണ്ട്, അവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കൊച്ചുകുട്ടികൾക്ക് പോലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അറിവ് തന്നെയാണ് ഇതിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആയുധം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. കേരളത്തിലും പശ്ചിമബംഗാളിലും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ നിയമസഭാ രൂപീകരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നണികളുടെ തിരക്കിട്ട ശ്രമങ്ങൾ തുടരുന്നു. കേരളത്തിൽ മിന്നുന്ന വിജയം നേടിയ യു ഡി എഫിൽ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രവർത്തകർ മൂന്ന് പേരുടെയും പേരുകൾ ഉയർത്തി അഭിപ്രായ രൂപീകരണം നടത്തുകയാണ്. അതേസമയം മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടയില്ലാത്ത വിധം ഹൈക്കമാൻഡ് തീരുമാനിക്കണമെന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ചൊല്ലി അഭിപ്രായ ഭിന്നതകൾ ഉയർത്തുന്നത് ശരിയല്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് മുനവർ അലി തങ്ങൾ പറഞ്ഞു. ഇക്കാര്യത്തിൽ ലീഗിനോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം തേടിയാൽ നിലപാട് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം നേതാക്കൾ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചയിലാണ്. രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. എ ഐ സി സി നിയോഗിക്കുന്ന നിരീക്ഷകർ സംസ്ഥാനത്തെ നിയുക്ത എം എൽ എമാരെ നേരിൽ കണ്ട് അവരുടെ നിലപാട് സമാഹരിക്കുമെന്ന് കോൺഗ്രസ് എം പി ജെബി മേത്തർ അറിയിച്ചു. മുഖ്യമന്ത്രി ആരാകണം എന്നതടക്കം കാര്യങ്ങളിൽ നിയുക്ത എം എൽ എമാരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ ശേഷമായിരിക്കും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനമെന്നും ജെബി മേത്തർ തിരുവനന്തപുരത്ത് പറഞ്ഞു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ വിജയിയുടെ തമിഴക വെട്രി കഴകം മന്ത്രിസഭാ രൂപീകരണത്തിന് ഒരുങ്ങുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന്റെ പിന്തുണ തേടി വിജയ് കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാലിന് കത്തയച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉപാധികളോടെ ടി വി കെക്ക് പിന്തുണ നൽകാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. സി പി ഐ, സി പി ഐ എം എന്നീ കക്ഷികളോടും വിജയ് പിന്തുണ കത്തയച്ചു. അസമിൽ ബി ജെ പി കേന്ദ്രമന്ത്രി ജെ പി നദ്ദയെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നടത്തുന്നതിന് കേന്ദ്ര നിരീക്ഷകനായി നിയോഗിച്ചിട്ടുണ്ട്. പുതുച്ചേരിയിലും മന്ത്രിസഭാ രൂപീകരണത്തിന് തിരക്കിട്ട ഒരുക്കങ്ങൾ തുടരുകയാണ്. സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രാഥമിക വിലയിരുത്തലുകളും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതടക്കം വിഷയങ്ങളും ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ കണ്ണൂരിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജന്റെ പേരിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. അഴീക്കോട് മണ്ഡലത്തിലാണ് ഫ്ലക്സുകൾ ഉയർന്നത്. പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂവെന്നാണ് ഫ്ലക്സിലെ വാചകങ്ങൾ. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ സി പി ഐ എമ്മിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ കോളയാടും നേരത്തെ ഫ്ളക്സുകൾ ഉയർന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. ബന്ധപ്പെട്ട കക്ഷികളിലെ പ്രശ്നങ്ങളും ഇടതു തോൽവിക്ക് കാരണമായെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരുടെ പേരും പറയാൻ ആഗ്രഹമില്ലെന്നും പരിചയസമ്പന്നരെയും കഴിവ് തെളിയിച്ചവരെയും സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നും അദ്ദേഹം പെരുന്നയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ബേപ്പൂരിലെ യു ഡി എഫ് തോൽവി പ്രത്യേകമായി പരിശോധിക്കുമെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. ജില്ലയിൽ 12 സീറ്റും നേടിയ യു ഡി എഫ് ബേപ്പൂരിൽ മാത്രമാണ് പരാജയപ്പെട്ടത്. ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ വിജയം യു ഡി എഫിന് ഉണ്ടായതെന്നും സി പി ഐ എമ്മിനകത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന് വോട്ട് ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. മാർച്ച് 15 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെയാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് ഇന്നലെ കൈമാറി. പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കുന്നതിന് ബി ജെ പി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചു. പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ അമിത്ഷായെയും കേന്ദ്ര സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയെ കേന്ദ്ര നിരീക്ഷകനായും സംസ്ഥാനത്തെ കേന്ദ്ര സഹനിരീക്ഷകനായും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെയും നിയമിച്ചു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ബി ജെ പി സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനും ഒരുക്കം ആരംഭിച്ചു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പശ്ചിമബംഗാളിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി ഇന്നലെ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ടുതട്ടിപ്പും ഉണ്ടായെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും ആരോപിച്ചാണ് മമത മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന മമതയുടെ നിലപാടിനെ ബി ജെ പി

0: പി രൂക്ഷമായി വിമർശിച്ചു. നിയമസഭയുടെ കാലാവധി നാളെ അവസാനിക്കുമെന്നും അതിനുശേഷം അവർ രാജിവെച്ചാലും ഇല്ലെങ്കിലും ആരും സഭയിൽ അംഗമായി തുടരില്ലെന്നും ബി ജെ പി വ്യക്തമാക്കി. സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നതിലും ജനാധിപത്യത്തെ പരിഹസിക്കുന്നതിലും മമതാ ബാനർജി വിജയിക്കില്ലെന്ന് ബി ജെ പി നേതാവ് ബിമൽ ശങ്കർ നന്ദ ആകാശവാണിയോട് പറഞ്ഞു. ഇത്തരം സാഹചര്യത്തെ നേരിടാൻ ഭരണഘടനയിൽ വ്യവസ്ഥകളുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കൊൽക്കത്തയിൽ സൈന്യം എത്തിയെന്നും ജനങ്ങൾ അവരെ തടഞ്ഞുവെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ അടിസ്ഥാനരഹിതമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ വിഭാഗം അറിയിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പരിക്കേറ്റുവെന്നും കൊൽക്കത്തയിലെ വിദേശ എംബസികൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടുവെന്നും വ്യാജ വീഡിയോകളിൽ കാണുന്നത് പൂർണ്ണമായി തെറ്റാണെന്ന് പി ഐ ബി വിശദീകരിച്ചു. ജനങ്ങൾ ഇത്തരം പ്രചാരണങ്ങൾ വിശ്വസിക്കരുതെന്ന് പി ഐ ബി അഭ്യർത്ഥിച്ചു. കേന്ദ്ര ഗവൺമെന്റ് കർഷക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് 4,800 കോടിയിൽപ്പരം രൂപയുടെ താങ്ങുവില ഏർപ്പെടുത്തി. ഈ വർഷത്തെ റാബി വിള സീസണിൽ കർണാടകയിൽ താങ്ങുവിലയിൽ 9,000 മെട്രിക് ടണ്ണിലധികം സൂര്യകാന്തി സംഭരിക്കുന്നതിന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അംഗീകാരം നൽകി. ഇതിന്റെ ആകെ താങ്ങുവില മൂല്യം 69 കോടി രൂപയിൽ കൂടുതലാണെന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം അറിയിച്ചു. മഹാരാഷ്ട്രയിൽ പയറിന്റെ പരമാവധി സംഭരണ പരിധി 8,00,000 മെട്രിക് ടണ്ണായി ഉയർത്തി. പയറിന് സംഭരണ കാലയളവ് 30 ദിവസത്തേക്ക് നീട്ടിയിട്ടുണ്ട്. രാജ്യത്ത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷയുടെയോ പ്രാദേശിക ഭാഷയുടെയോ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, കുട്ടികൾക്ക് പഠനം കൂടുതൽ ആകർഷവും അർത്ഥവത്തുമാക്കാൻ കഥപറച്ചൽ സെഷനുകൾ സംഘടിപ്പിക്കുകയും മാതാപിതാക്കളുടെ നേതൃത്വത്തിൽ വായനാ സംരംഭങ്ങളെ പിന്തുണയ്ക്കുക തുടങ്ങിയവയാണ് എസ് എം സിയുടെ ലക്ഷ്യം. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം കൂട്ടുന്ന ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലെ 33 നിന്ന് 37 വർദ്ധിപ്പിക്കാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. അമൃത്സറിലെ കാസ കന്റോൺമെന്റിന് സമീപം ഇന്നലെ രാത്രി സ്ഫോടനമുണ്ടായി. സംഭവത്തിൽ ആളപായമില്ല. സംഭവസ്ഥലത്ത് സുരക്ഷാ ഏജൻസികളും ഫോറൻസിക് വിദഗ്ധരും പരിശോധന തുടരുകയാണ്. രാത്രി 11:00 ഇടയിലാണ് സ്ഫോടനമുണ്ടായതായി വിവരം ലഭിച്ചതെന്ന് അമൃത്സർ റൂറൽ പോലീസ് സൂപ്രണ്ട് അറിയിച്ചു. കന്റോൺമെന്റ് മതിലിനു നേരെ ആരോ വലിച്ചെറിഞ്ഞ ഉഗ്രത കുറഞ്ഞ സ്ഫോടക വസ്തുവാണ് പൊട്ടിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഒരു നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് സമ്മേളനം സംയുക്ത സേനാ മേധാവി ജനറൽ ചൌഹാൻ ഇന്നലെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഫോർ ജോയിന്റ് വാർഫെയർ സ്റ്റഡീസുമായി സഹകരിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫാണ് സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യക്ക് പുറമെ ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യു എ ഇ എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂട്ടിയതിലാണ് പ്രതിഷേധം. നിയന്ത്രണാതീതമായ വിലക്കയറ്റം അവസാനിപ്പിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. 8th അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. വൈകിട്ട് 6:30 സ്പാനിഷ് സിനിമ ആൻ ഔട്ട് ഓഫ് ദി കാവൻ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കും. നാളെ വൈകിട്ടാണ് ഉദ്ഘാടന സമ്മേളനം. രാജ്യാന്തര മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്നും 9 ചിത്രങ്ങൾ മത്സരിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ 5 ഇന്ത്യൻ സിനിമാ വിഭാഗത്തിൽ 8 മലയാള വിഭാഗത്തിൽ 17 സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജ് യാത്രയ്ക്ക് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ഫ്ലൈ അതിൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് പുറപ്പെട്ടു. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചത്. കേരള പ്രീമിയർ ലീഗിന്റെ സൂപ്പർ എട്ടിൽ കാലിക്കറ്റ് എഫ് സി ഇന്ന് ആദ്യ പോരാട്ടത്തിന് ഇറങ്ങും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8 ഗോൾഡൻ ത്രെഡ്സ് എഫ് സിയെ ആണ് കാലിക്കറ്റ് നേരിടുക. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ് സി ചെന്നൈയിൻ എഫ് സിയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം. ഇന്നലെ ഈസ്റ്റ് ബംഗാൾ എഫ് സി മുംബൈ സിറ്റി എഫ് സിയെ തോൽപ്പിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
5: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
7: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഹരിനാരായണൻ എഴുതി, നാദിർഷ ഈണമിട്ട്, നജീം അർഷാദ് പാടിയത്. ചിത്രം കട്ടപ്പനയിലെ ഋതിക് റോഷൻ.

മറ്റു ഭാഷകളിൽ നിന്നുള്ള മൊഴിമാറ്റ ചിത്രങ്ങളടക്കം 54 തെലുങ്ക് ചിത്രങ്ങളാണ് 1960 റിലീസായത്. ഡബിംഗ് ചിത്രങ്ങളിൽ ഏറിയതും തമിഴിൽ നിന്നുള്ളവയായിരുന്നു. തെലുങ്കിലെ താരചക്രവർത്തിമാരായ NT രാമറാവുവും നാഗേശ്വര റാവുവും നിറഞ്ഞാടിയ വർഷമായിരുന്നു 1960. NT രാമറാവു അഭിനയിച്ച 8 ചിത്രങ്ങളിൽ എല്ലാം തന്നെ വിജയിച്ചു. അവയിൽ ശ്രീ വെങ്കടേശ്വര മഹാത്മ്യം എന്ന ചിത്രം അസൂയാവഹമായ വിജയമാണ് നേടിയെടുത്തത്. ഈ ചിത്രം തമിഴിൽ ശ്രീനിവാസ കല്യാണം എന്ന പേരിൽ മൊഴിമാറ്റം ചെയ്ത് പ്രദർശിപ്പിച്ചപ്പോഴും ബോക്സ് ഓഫീസ് വിജയം കൂടെ നിന്നു. നാഗേശ്വര റാവുവിന്റെ വിജയ ചിത്രമായ ശാന്തിനിവാസം എന്ന സിനിമ അതേ പേരിൽ മലയാളത്തിൽ മൊഴിമാറ്റം ചെയ്ത് വിജയം ആവർത്തിച്ചു.

1960 തെലുങ്കിൽ 9 ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട സാവിത്രിയാണ് നായികമാരിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അഞ്ജലി ദേവി, ജമുന, സരോജാദേവി തുടങ്ങിയവരും നായികമാരായി സജീവമായി ഉണ്ടായിരുന്നു. ഗായിക താരാ പി ഭാനുമതിക്ക് 1960 തെലുങ്കിൽ സിനിമകൾ ഉണ്ടായിരുന്നില്ല. 1960 ശ്രദ്ധിക്കപ്പെട്ട സംഗീതപ്രധാന ചിത്രങ്ങൾ ഇനി പറയുന്നവയാണ്: അഭിമാനം, ശാന്തിനിവാസം, മഹാകവി കാളിദാസു, കുങ്കുമരേഖ, നമ്മിന ബെന്റു, ശ്രീ വെങ്കടേശ്വര മഹാത്മ്യം, കുലദൈവം, രാജമകുടം. എസ് രാജേശ്വര റാവു, മാസ്റ്റർ വേണു, ആദിനാരായണ റാവു, ഖണ്ഡശാല, പെന്ത്യാല തുടങ്ങിയവരാണ് 1960 തെലുങ്കിൽ ശ്രദ്ധേയരായ സംഗീത സംവിധായകർ.

മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 1960 തെലുങ്ക് ചലച്ചിത്ര പിന്നണി ഗാനരംഗം വ്യത്യസ്തമായ ഒരു പ്രവണതയ്ക്ക് സാക്ഷ്യം നിന്നു. അന്യഭാഷാ ഗാനങ്ങളുടെ ഈണങ്ങൾ അതേപടി കൈക്കൊള്ളുന്ന പ്രവണത മലയാളം പോലുള്ള ഭാഷകളിൽ ശക്തമായിരുന്നെങ്കിലും തെലുങ്കിൽ അത് അത്ര പ്രകടമായിരുന്നില്ല. എന്നാൽ 1960 ചില ഹിന്ദി ഗാനങ്ങളുടെ ഈണങ്ങൾ അതേപടി സ്വീകരിക്കുന്ന സമ്പ്രദായത്തിന് സ്വീകാര്യത കിട്ടിത്തുടങ്ങി. ശാന്തിനിവാസത്തിലെ ഒട്ടുമിക്ക ഗാനങ്ങളും ഹിന്ദിയിൽ നിന്നുള്ള ഗാനാനുകരണങ്ങളായിരുന്നു. ഇവയിൽ മിക്ക ഗാനങ്ങളും ജനപ്രീതി പിടിച്ചുപറ്റുകയും ചെയ്തു.

60-ൽ റിലീസായ അഭിമാനം എന്ന ചിത്രത്തിനുവേണ്ടി ഘണ്ടശാലയും ജിക്കിയും പാടിയ ഗാനം. ഗാനരചന അരുദ്ര, സംഗീതം ഘണ്ടശാല.

ഗാനങ്ങളുടെ അനുകരണം ഒറ്റപ്പെട്ട യാദൃച്ഛികതയല്ലെന്നും 60-ൽ തെലുങ്ക് സിനിമ പ്രദർശിപ്പിച്ച സാമാന്യ പ്രവണതയാണെന്നും ബോധ്യപ്പെടുത്തുന്നു കുലദൈവം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ചിത്രത്തിൽ ഘണ്ടശാലയും ജമുനാറാണിയും പാടിയ ഗാനം.

ഈണാനുകരണങ്ങൾക്ക് പിന്നിൽ റീമേക്കുകളുടെ ഒരു പശ്ചാത്തല ചരിത്രമുണ്ട്. അതിങ്ങനെയാണ്, കുലദൈവം എന്ന തമിഴ് ചിത്രത്തിന്റെ ഹിന്ദി റീമേക്കാണ് ഭാഭി. തമിഴ് കുലദൈവം കുലദൈവം എന്ന പേരിൽ തന്നെ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തു. തമിഴിൽ നിന്നും തെലുങ്കിലേക്ക് സിനിമകൾ റീമേക്ക് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ തമിഴ് ഈണങ്ങളാണ് തെലുങ്ക് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സ്വീകരിക്കാറുള്ളത്. എന്നാൽ തെലുങ്ക് കുലദൈവത്തിലെ ഗാനങ്ങൾ മൂല തമിഴ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പായ ഭാഭിയിലെ ഗാനങ്ങളുടെ ഈണങ്ങളാണ് സ്വീകരിച്ചു കാണുന്നത്. ഹിന്ദി ഗാനങ്ങളിൽ നിന്ന് ഈണം കടമെടുക്കാനുള്ള പ്രവണത സജീവമായിരുന്ന കാലഘട്ടമായതുകൊണ്ടാകാം ഇങ്ങനെ സംഭവിച്ചത്. ഭാഭിക്കു വേണ്ടി മുഹമ്മദ് റഫി പാടിയ ഗാനം. സംഗീതം ചിത്രഗുപ്ത.

1958 മൗസി, 59 ഉജാല, 59 തന്നെ ഖൈദി നമ്പർ 911 എന്ന ചിത്രങ്ങൾക്കു വേണ്ടി വസന്തേശായി, ശങ്കർ ജയ്കിഷൻ, ദത്താരം എന്നിവർ ഒരുക്കിയ ഈണങ്ങളാണ് പ്രധാനമായും ഈ സിനിമയ്ക്കു വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഘണ്ടശാലയെപ്പോലെ മൌലിക പ്രതിഭയായ ഒരു സംഗീത സംവിധായകനെ കൊണ്ടുപോലും ഹിന്ദി ഈണങ്ങൾ അനുകരിക്കാൻ നിർബന്ധിക്കുന്ന പ്രബലരായ നിർമ്മാതാക്കൾ ആ കാലഘട്ടത്തിൽ തെലുങ്ക് ചലച്ചിത്ര വ്യവസായ രംഗത്തുണ്ടായിരുന്നു എന്നർത്ഥം. ഹിന്ദി അനുകരണ ഗാനങ്ങളുടെ കഥ അവിടെയും തീരുന്നില്ല.

കുങ്കുമരേഖ എന്ന സംഗീത വിജയ ചിത്രത്തിലെ ഒരു യുഗ്മഗാനം ഏക് ഹി രാസ്ത എന്ന ഹിന്ദി ചിത്രത്തിൽ നിന്നുള്ള ഈണാനുകരണമാണ്. തെലുങ്ക് ഗാനത്തിൽ ഘണ്ടശാലയുടെയും ജിക്കിയുടെയും ആലാപനമാണുള്ളത്. ഏക് ഹി രാസ്തയിലെ ഗാനം ചിട്ടപ്പെടുത്തിയത് ഹേമന്ത് കുമാർ.

ഹിന്ദിയിൽ നിന്നും മാത്രമല്ല തമിഴിൽ നിന്നും ഈ വർഷം ഈണങ്ങൾ ഇറക്കുമതി ചെയ്തതായി കാണാം. പെല്ലി കനുക എന്ന ചിത്രം തമിഴിലെ കല്യാണപ്പരിശിന്റെ റീമേക്കായിരുന്നു. എ എം രാജ ചിട്ടപ്പെടുത്തിയ കല്യാണപ്പരിശിലെ ഗാനങ്ങളുടെ ഈണങ്ങൾ അതേപടി ഉപയോഗിക്കുകയായിരുന്നു തെലുങ്ക് ചിത്രത്തിലും. ഗായിക ജിക്കി.

അന്യഭാഷാ ഗാനാനുകരണങ്ങൾക്ക് പുറമെ മൌലികമായ ചില സൃഷ്ടികളും 1960 തെലുങ്ക് ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്.

അഭിമാനം എന്ന ചിത്രത്തിൽ ആദ്യകാല തെന്നിന്ത്യൻ ഗായിക താര എസ് വരലക്ഷ്മി പാടിയ ഒരു ഗാനം. ഗാനരചന അരുദ്ര, സംഗീതം ഘണ്ടശാല.

1960 മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച തെലുങ്ക് ചിത്രമാണ് മഹാകവി കാളിദാസു. ചിത്രത്തിൽ എം സത്യവും ജിക്കിയും പാടിയ ഒരു ഹാസ്യഗാനം. സംഗീതം പെണ്ടിയാല.

ഇനി 1960 കന്നഡ ചലച്ചിത്ര പിന്നണി ഗാനരംഗങ്ങളിലേക്ക് കടക്കാം. 1960 12 കന്നഡ ചിത്രങ്ങളാണ് റിലീസായത്. ഇവയിൽ 5 ചിത്രങ്ങളിൽ രാജ്കുമാറായിരുന്നു നായകൻ. ഉദയകുമാർ 3 ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. നായികമാരിൽ ലീലാവതി മുന്നിട്ടു നിന്നു. പണ്ഡരീബായ്, മൈനാവതി, സരോജാദേവി എന്നിവരും രംഗത്തുണ്ടായിരുന്നു. എന്നാൽ കന്നഡയിൽ 1960 പിന്നണി ഗാനരംഗം വേണ്ടത്ര സജീവമായിരുന്നില്ല. രാജ്കുമാർ അഭിനയിച്ച ശ്രദ്ധേയ സിനിമ രണധീര കണ്ഠീരവയായിരുന്നെങ്കിലും രാജ്കുമാറിന്റെ സംഗീത പ്രധാന സിനിമ ഭക്ത കനകദാസയായിരുന്നു. കർണാടകയിലെ ഭക്തകവി കനകദാസന്റെ കഥ പറയുന്ന ഈ ചിത്രത്തിൽ എം വെങ്കട്ടരാജു ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ചിത്രത്തിലെ ഗാനങ്ങൾ മിക്കവയും കനകദാസന്റെ തന്നെ രചനകളായിരുന്നു. ചിത്രത്തിൽ പി ബി ശ്രീനിവാസ് പാടിയ ഒരു ഗാനം.

0: ചരണ കമലവാക്കി പിസുവനെ കുലജ കുല കുല കുലവെന്തു ഹൊടാടതിരി നിമ്മ കുലദ നെലയനേനാദരൂ ബല്ലിര ബല്ലിര.
1: ഭക്ത കനകദാസയിൽ നിന്ന് ഒരു യുഗ്മഗാനം. ഗായകർ പി ബി ശ്രീനിവാസ്, ജാനകി.

പത്മിനി പിക്ചേഴ്സിന്റെ മക്കളെ രാജ എന്ന ചിത്രത്തിൽ ടി ജി ലിംഗപ്പ ഒരുക്കിയ ഗാനം ഏറെ ജനപ്രീതി നേടി. ഗാനരചന സദാശിവയ്യ, ഗായിക പി സുശീല.

ഇതര ഭാഷാ ഗാനാനുകരണങ്ങളും മൗലിക ഗാനങ്ങളും കൊണ്ട് 1960 തെന്നിന്ത്യൻ ചലച്ചിത്ര രംഗം സമ്പന്നവും വൈവിധ്യപൂർണവുമായിരുന്നു.

1961 മലയാള ചലച്ചിത്ര രംഗത്തേക്ക് നാം അടുത്ത അധ്യായം മുതൽ പ്രവേശിക്കുകയാണ്. ഗാനലോക വീഥികളിൽ ഇനി അടുത്തയാഴ്ച.

ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ഇന്ന് വൈകിട്ട് 6:30 ഹരിതവീഥി. മൊഗ്രാൽ പുത്തൂർ കുറുവയലിലെ സുജയയുടെ കൃഷി അനുഭവങ്ങൾ കേൾക്കാം. തുടർന്ന് കപ്പയും കാന്താരി. ഏഴ് 35 അങ്കണം പരിപാടിയിൽ അസ്കറിന്റെ ചിരി, തനിനാടൻ, വത്സരാജൻ തില്ലങ്കേരിയുടെ കഥകൾ, സജേഷ് കോയിക്കലിന്റെ കവിതകൾ, ബ്രഹ്മാണ്ഡം ഇടപെടുമ്പോൾ സ്വാതി പാലോറൻ എഴുതിയ ചെറുകഥ എന്നിവ കേൾക്കാം അങ്കണം പരിപാടിയിൽ. എട്ട് 8 ടൂൺ ഇൻ ജാസിൽ ജയശ്രീ വിനോദ്, ഷമ്യ ഷബി എന്നിവർ ആലപിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതം. ഹാർമോണിയം ശ്രീഷ സുശീൽകുമാർ, തബല ഷിജിൻ കൊളശ്ശേരി. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ്, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിയറ്റ്നാം പ്രസിഡന്റ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. നിലവിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ 33 ജഡ്ജിമാരുള്ളതിൽ 4 പേരെ കൂടി ചേർത്ത് 37 ആയും ആകെ അംഗബലം 38 ആയും ഉയർത്താനാണ് തീരുമാനം. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ UDF സമീപിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികളും ചർച്ചകൾക്കായി എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ ജോസഫ് വിജയ് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കാൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കാണും. നിയമസഭയിൽ ഭൂരിപക്ഷം നേടാൻ TVKക്ക് 10-ലധികം MLA പിന്തുണ ആവശ്യമാണ്. പശ്ചിമബംഗാളിലും അസമിലും പുതുച്ചേരിയിലും NDA സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടരുകയാണ്. പശ്ചിമബംഗാളിൽ പുതിയ നിയമസഭ രൂപീകരിക്കുന്നതിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിജ്ഞാപനം ഗവർണർക്ക് കൈമാറി. അതേസമയം ഭവാനിപൂരിൽ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2nd എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് 2 ദിവസത്തെ യോഗം ചർച്ച ചെയ്യും. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക് സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക് സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. പഞ്ചാബിൽ അമൃത്സറിലെയും ജലന്ധറിലെയും കരസേനാ BSF മേഖലയ്ക്ക് സമീപം ഇരട്ട സ്ഫോടനം. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രദേശം അതീവ ജാഗ്രതയിലാണ്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘങ്ങളും പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. ആഗോള ഊർജ്ജ മേഖലയിലെ സുപ്രധാന ജലപാതയായ ഹോർമുസ് കടലിടുക്കിലെ US സൈനിക നീക്കം പ്രതിരോധ നടപടിയെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമുസിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രൊജക്ട് ഫ്രീഡം ദൌത്യം ആരംഭിച്ചത് ഒരു സുരക്ഷാശ്രമമായി മാത്രമാണെന്ന് റൂബിയോ വിശദീകരിച്ചു. മേഖലയിലുള്ള വാണിജ്യ കപ്പലുകൾ സംഘർഷത്തിൽ കക്ഷികളല്ലെന്നും എന്നാൽ അവ ബാധിക്കപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ടുള്ള ഐക്യരാഷ്ട്രസഭാ പ്രമേയം മുന്നോട്ടുവച്ച് അമേരിക്കയും ഗൾഫ് സഖ്യകക്ഷികളും. കപ്പലുകളെ ആക്രമിക്കുകയോ നിയമവിരുദ്ധമായി ടോൾ ഈടാക്കുകയോ ചെയ്യുന്നത് തുടർന്നാൽ ഇറാൻ ഉപരോധമുൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടിവരുമെന്ന് കരട് പ്രമേയം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ചൈനയുടെയും റഷ്യയുടെയും വീറ്റോകൾ കാരണം ഐക്യരാഷ്ട്രസഭാ പ്രമേയം പരാജയപ്പെട്ടിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321 അല്ലെങ്കിൽ 9495655631. മറ്റൊരു നമ്പർ കൂടി 9495956321. സ്റ്റുഡിയോയിൽ ഡോക്ടർ മൃദുല നായർ ബിക്കൊപ്പം MS ആശ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നമുക്കിവിടെ ആരംഭിക്കാം. ഈ വർഷത്തെ മാതൃദിനം വരുന്നത് May 10 സൺഡേയാണ്. മാതൃത്വത്തിന്റെ സ്നേഹവും കരുതലും ത്യാഗവും ആഘോഷിക്കുന്ന ഈ വേളയിൽ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പരിപാടിയിലൂടെ നമ്മൾ അല്പം വ്യത്യസ്തമായി എന്നാൽ ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. കാലം മാറുകയാണ്, ഒപ്പം മാതൃത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പാരന്റിംഗ് രീതികളും മാറുന്നുണ്ട്. ഇന്നത്തെ വേഗതയാർന്ന ലോകത്ത് കരിയറും കുടുംബവും കുട്ടികളുടെ വളർച്ചയും എല്ലാം ഒരേ സമയം ബാലൻസ് ചെയ്യുമ്പോൾ ഒരു രക്ഷിതാവ് നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങൾ എത്ര വലുതാണ്. ഡിജിറ്റൽ യുഗത്തിലെ വെല്ലുവിളികൾക്കിടയിൽ കുട്ടികളുമായി എങ്ങനെ നല്ലൊരു സൌഹൃദം സ്ഥാപിക്കാം, പെർഫെക്റ്റ് പാരന്റ് എന്ന സമ്മർദ്ദത്തിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നീ വിഷയങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ ഉത്തരങ്ങൾ തേടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മോടൊപ്പം ഇന്ന് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും MG കോളേജ് മുൻ പ്രിൻസിപ്പലുമായ ഡോക്ടർ മൃദുല നായർ ബി കൂടെയുണ്ട്. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 12 മണി വരെ ഈ പരിപാടിയിലൂടെ ചോദിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9495655631. ഇനിയൊരു നമ്പർ കൂടെയുണ്ട്, 9496596321. അപ്പോൾ ഇന്നത്തെ മാറുന്ന കാലത്ത് നമ്മുടെ മാനസികാരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം, അതായത് രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ സ്ട്രെസ് ലെവൽ എങ്ങനെ കുറയ്ക്കാം, പുതിയ തലമുറയെ കരുതലോടെ എങ്ങനെ വളർത്താം എന്നതിനെ കുറിച്ചെല്ലാം നമുക്ക് സംസാരിക്കാം. സ്വാഗതം മാഡം.
3: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. എൻ്റെ ഇന്നത്തെ ദിവസ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് പുതിയ മാറുന്ന കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും അതെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം.
2: ഇപ്പോൾ കുടുംബം എന്നതൊരു ടീമാണല്ലോ, അമ്മയ്ക്കും അച്ഛനും അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കും കുട്ടികളെ വളർത്തുന്നതിൽ ഒരേപോലെ തന്നെ പ്രാധാന്യവും ഉത്തരവാദിത്വവും ഒക്കെ ഉണ്ടെങ്കിലും മിക്കവാറും പാരന്റിങ്ങിന്റെ ഒരു ഭാരം മിക്കവാറും വഹിക്കേണ്ടി വരുന്നത് അമ്മ തന്നെയായിരിക്കും. ഇപ്പൊ ജോലിക്ക് പോകേണ്ട സാഹചര്യമുണ്ട്, ജോലി സ്ഥലത്തെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, അങ്ങനെ പല പല ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ കൂടുതൽ ഭാരം മിക്കവാറും അമ്മയുടെ ചുമലിൽ തന്നെയായിരിക്കും. അപ്പോൾ മുന്നത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ മാതൃത്വത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു അമ്മയ്ക്ക് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
3: തീർച്ചയായിട്ടും ഇതൊരു നല്ല ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ആശ ചോദിച്ചിരിക്കുന്നത്. ഏത് കാലഘട്ടത്തിലാണെങ്കിലും അമ്മ എന്ന വാക്കിന് വെറും രണ്ടക്ഷരത്തിൽ കൊള്ളുന്ന ഒരു വ്യാപ്തിയല്ല ഉള്ളത്. ഈ അമ്മയിൽ ചുറ്റിപ്പറ്റിയാണ് ഓരോ കുടുംബവും നിലനിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും. തീർച്ചയായിട്ടും അച്ഛനും കുടുംബത്തിൽ താമസിക്കുന്ന മറ്റെല്ലാവർക്കും തുല്യ പ്രാധാന്യമുണ്ടെങ്കിലും ഒരു കുട്ടി നന്നായാലും ചീത്തയായാലും, പ്രത്യേകിച്ച് ചീത്തയായാലും ഉടനെ പറയും വളർത്തു ദോഷം, അതും പ്രത്യേകിച്ച് അമ്മമാരുടെ വളർത്തു ദോഷം. സോ അങ്ങനെ വരുമ്പോൾ പഴയകാല അമ്മമാരെക്കാളും കൂടുതൽ പുതിയ കാലഘട്ടത്തിലെ അമ്മമാർ എല്ലാ കാര്യവും അയ്യോ അത് എൻ്റെ തെറ്റുകൊണ്ടാണോ സംഭവിച്ചത് എന്ന ഒരു ഗിൽറ്റി ഫീലിങ്ങോടുകൂടി ജീവിക്കേണ്ടി വരുമ്പോൾ പുതിയ കാലഘട്ടത്തിലെ അമ്മമാർക്കാണ് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഏത് കാലഘട്ടത്തിലാകട്ടെ, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ജനിക്കാനായിട്ട് 9 മാസം തീർച്ചയായിട്ടും എടുക്കുമല്ലോ മനുഷ്യ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരു കുഞ്ഞ് വരികയല്ല. ഈ 9 മാസക്കാലം ദൈവം അറിഞ്ഞു തന്നെയാണ് 9 മാസം ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് കുഞ്ഞ് വളരുന്ന കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ വളരുമ്പോൾ ആ അമ്മയ്ക്കുണ്ടാകുന്ന ശാരീരിക മാനസിക വ്യത്യാസങ്ങൾ അത് വളരെ

0: മറ്റുള്ളവര് നമ്മളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഉണ്ടെങ്കിലും ഈ കുട്ടി എന്ന് പറയുന്നത്
1: ഒരു 5-10 അല്ലെങ്കിൽ 10-15 കുട്ടികളൊക്കെ നോക്കുന്ന കർഷകരുണ്ടെങ്കിൽ ഒരേ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ അപ്പോൾ അവിടുത്തെ ആയമാർക്ക് ഈ കുട്ടികൾക്ക് അമ്മ കൊടുക്കുന്ന അതേ സ്നേഹവും ഇതും എന്നുവെച്ചാൽ അവർക്ക് ആഹാരം കൊടുക്കുന്നത് അല്ലാതെ മറ്റു രീതിയിലുള്ള പരിപാലനങ്ങൾ കുട്ടിക്ക് ലഭ്യമല്ലാതെ പോകുന്ന ഒരു അവസരമാണിപ്പോ. അപ്പൊ അതിൽ നമുക്ക് അങ്ങനെ ഒരു ചേഞ്ച് ഒരു വ്യത്യാസം ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നും. പലരും ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് പോകുന്നു. അപ്പൊ അത് ആ വ്യത്യാസത്തിന് ഈ പഴയ രീതിയും തമ്മിൽ നട എങ്ങനെ കാണുന്നു, അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ?
0: ഓക്കെ, താങ്കൾ ചോദിച്ചില്ല പരിഹാരമുണ്ടോ രണ്ടാമത്തെ ദോഷമുണ്ടോ. ഇപ്പൊ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. ഇപ്പം ഈ കുഞ്ഞിനെ കൃഷിയിലാക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് നിസ്സഹായാവസ്ഥയിലാണ് അമ്മ കുഞ്ഞിനെ കൃഷിയിലാക്കുന്നത്, കാരണം അമ്മയ്ക്ക് ജോലിക്ക് പോകണം. ഇപ്പൊ സാമ്പത്തിക ശേഷിയുള്ള വീടുകളിലെ അമ്മമാർക്കാണെങ്കിൽ, അതായത് അച്ഛന്റെ ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റും, പിന്നെ മറ്റ് റിസോഴ്സസും കൂടി ഉണ്ടെങ്കിൽ അമ്മ ലോസ് ഓഫ് പേയില് ഒരു വർഷം വരെ അമ്മയ്ക്ക് ലീവ് എടുത്ത് നിൽക്കാൻ പറ്റും. അത് ഒരു കാര്യം. രണ്ട്, കുടുംബത്തിലെ മറ്റ് വ്യക്തികൾ, അതായത് ഭർത്താവിന്റെ സൈഡിലെയോ ഭാര്യയുടെ സൈഡിലോ അച്ഛനമ്മമാർക്ക് വന്ന് സഹായിക്കാം, അത് അവരുടെ ഉത്തരവാദിത്വമായിട്ട് നമ്മൾ കരുതരുത്. പക്ഷെ അവർക്ക് വന്ന് ഒരു 3 മാസം മാറി മാറിയൊക്കെ നിന്ന് നക്കട നമ്മുടെ കുഞ്ഞ് നമ്മുടെ ഗ്രാൻഡ് ഡോട്ടറാണ് അല്ലെങ്കിൽ ഗ്രാൻഡ് സണ്ണാണ് നമുക്ക് സഹായിക്കാൻ പറ്റും. പക്ഷെ കേരളത്തിൽ ആണെങ്കിൽ ഇത് നടക്കൂ. ഇപ്പം നമ്മുടെ ഈ അച്ഛനും ഈ കുട്ടികളുടെ അച്ഛനും അമ്മയൊക്കെ വിദേശത്താണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാൻഡ് പാരൻസിനും ചിലപ്പോൾ അതുവരെ പോകാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ വീട്ടിൽ ഒരു സെർവന്റിൻ്റെ കൂടെ കുഞ്ഞിനെ നിർത്തുന്ന ിനേക്കാൾ എത്രയോ സുരക്ഷിതമാണ് കൃഷിയിൽ കൊണ്ടാക്കുന്നത്. അവിടെ അറ്റ്ലീസ്റ്റ് മറ്റു കുഞ്ഞുങ്ങളെയെങ്കിലും ഈ കുഞ്ഞു വാവയ്ക്ക് കാണാൻ സാധിക്കും. മറ്റേത് വീട്ടിലെ ഈ ഒരു സ്ത്രീ അവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് കൂടും, അല്ലെങ്കിൽ നമ്മൾ ക്യാമറ വെച്ച് സദാ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതപ്പം ഓഫീസിലിരിക്കുന്ന അമ്മയ്ക്ക് ഓഫീസിലെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് കൂടുതൽ പ്രശ്നമാകും. അപ്പം അത് പിന്നെ ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അമ്മ വളർത്തേണ്ട സമയത്ത് അമ്മ വളർത്താതിരുന്നുള്ള ദോഷമില്ലേ. പിന്നെ വേറൊരു സംഗതിയുണ്ട്, എത്രയോ നന്നായിട്ട് അമ്മമാര് കൂടെ ഇരുന്ന് വളർത്തി കഴിഞ്ഞിട്ടും പിള്ളേര് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ വന്നു കഴിയുമ്പോൾ അവിടെയുള്ള ഇടപഴകൾ കാരണം എത്രയോ പേര് തെറ്റിപ്പോയിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ ആദ്യം പിടിക്കണ്ട കേട്ടോ, കാരണം നിവൃത്തികേട് കൊണ്ടാണ് ഒരമ്മ ഒരച്ഛൻ കുഞ്ഞിനെ കൃഷിയിലാക്കുന്നത്. അപ്പം ആ നമ്മൾ ഒരു ഒരിക്കലും ഒരു കുറ്റബോധത്തോടുകൂടി അങ്ങനെ വളർത്താൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റൂല. അപ്പൊ താങ്കളുടെ
1: നമ്മൾ മാറുക
0: സത്യം അതേ പറ്റുള്ളൂ. പിന്നെ കൊച്ചു കുഞ്ഞ് വർത്തമാനം പറയുന്ന സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ, കൃഷിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിനോട് നമ്മുടെ ഭാഷയിൽ സംസാരിച്ച് അവരവിടെ ഉപദ്രവിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ കൃഷിന്ന് വന്നു കഴിയുമ്പോൾ കുഞ്ഞ് സദാ മൂകനും അല്ലെങ്കിൽ വിഷാദത്തോടു കൂടിയിരിക്കുകയും സദാ ക്ഷീണം കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ ശ്രദ്ധിക്കണം, കാരണം അവർ വേറെ എന്തോ രീതിയിൽ അവിടെ ഡീൽ ചെയ്യുന്നുള്ളത്. അപ്പൊ അത് നമുക്ക് അപ്പൊ തീർച്ചയായിട്ടും അവിടെ മറ്റു കുഞ്ഞുങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരുടെ പാരൻസുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു കൃഷിയിലോട്ട് ആക്കാൻ പാടുള്ളൂ. അല്ലാതെ കൃഷിയിൽ വിടുന്നത് തെറ്റൊന്നും അല്ല കേട്ടോ, കാരണം സാഹചര്യം അങ്ങനെയാവുമ്പോൾ നമ്മൾ ചെയ്യണ്ടേ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, ഇന്നത്തെ കാലത്ത് പെർഫെക്റ്റ് പാരന്റ് ആകണമെന്ന സമ്മർദ്ദം പല ആൾക്കാരിലും കാണുന്നുണ്ടല്ലോ, അപ്പോൾ അത് മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കാം?
0: തീർച്ചയായിട്ടും ഒന്ന് പറയട്ടെ, ഞാൻ എനിക്ക് 2 മക്കളാണുള്ളത്, മുതിർന്ന 2 മക്കൾ. എനിക്ക് ഞാൻ 60+ ഏജിലുള്ള ഒരു വ്യക്തിയുമാണ്. ഞാൻ എത്രയോ കുട്ടികളെ പഠിപ്പിച്ച് വെളിയിലിറക്കിയ ആളാണ്. പക്ഷേ എനിക്കൊരിക്കലും അറിയാൻ പറ്റില്ല ഞാൻ പെർഫെക്റ്റ് ആണോ. അല്ല, അങ്ങനെ ഒരു പെർഫെക്റ്റ് അമ്മ അല്ലെങ്കിൽ പെർഫെക്റ്റ് അച്ഛൻ പെർഫെക്റ്റ് കുട്ടി ഇത് മിത്താണ്. ഇത് സിനിമയിലോ അല്ലെങ്കിൽ സീരിയലിലോ ഒരു കഥാപാത്രം മാത്രമാണ്. അങ്ങനെ ഒരു ഒരു കുറ്റബോധം വേണ്ട. ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് പറയാറുണ്ട്, മാം എന്ത് നല്ല ടീച്ചർ, എനിക്ക് ചിരി വരാറുണ്ട്. എൻ്റെ മക്കളോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ പറയും അമ്മ അമ്മ അത്ര നല്ല അമ്മയൊന്നുമല്ല. അപ്പം ഇതാണ് യാഥാർത്ഥ്യം. എത്ര സൈക്കോളജിസ്റ്റ് ആണെങ്കിലും എന്തായിക്കോട്ടെ, 100% ഒന്നും നമുക്ക് നല്ല അമ്മയാവാൻ

0: പറ്റില്ല, കാരണം നമ്മളും മനുഷ്യരാണ്. പിന്നെ എന്നെ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ചാനലിൽ അഭിനയിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വളരെ നല്ല അമ്മയായിട്ട് മക്കളെന്ത് പറഞ്ഞാലും വളരെ ക്ഷമയോടുകൂടെ കേട്ടിരിക്കും. പക്ഷെ യഥാർത്ഥ ലൈഫിൽ എന്താണ്, പ്രത്യേകിച്ചും ഞാനൊക്കെ ജോലിക്ക് പോകുമ്പോഴുള്ള ആ ഒരു സ്ട്രെസ്സല്ല ഇന്നത്തെ അമ്മമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ സ്ട്രെസ്സ്. പ്രത്യേകിച്ച് നിങ്ങൾ നോക്കിക്കൊള്ളൂ, IT ഫീൽഡിലുള്ളവരുടെയൊക്കെ ഒരു സ്ട്രെസ് എന്താണ്, ഒരു കറക്റ്റ് ടൈമിലൊന്നും അല്ല അവർ അവരുടെ വർക്ക്. ചിലർ രാവിലെ 5 മണിക്ക് വർക്ക് തുടങ്ങി എത്ര 2 മണിക്ക് 3 മണിക്ക് തീരും, ചിലർ ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങി രാത്രി 10 മണിക്ക് തീരും. അപ്പോൾ ഈ പകലത്തെ സമയം കുട്ടി ആക്റ്റീവായിരിക്കുന്ന സമയം ചിലപ്പോൾ അമ്മ ജോലിയിലായിരിക്കും, അത് സോറി ജോലിയിലായിരിക്കും. അത് കഴിഞ്ഞ് അമ്മ റിലാക്സ്ഡ് ആകുമ്പോഴത്തേക്കും ദേ കുട്ടി ഉറങ്ങാൻ തുടങ്ങി. അപ്പം ഇങ്ങനെയൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ടൊക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ അതിനനുസരിച്ച് പൊരുത്തപ്പെടുന്നുണ്ട്, അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ കുഞ്ഞുങ്ങളെ ചീത്തയാക്കുന്നത് നമ്മൾ പാരൻസും നമ്മുടെ ചുറ്റിലുള്ള അമ്മുമ്മ അപ്പൂപ്പന്മാർ തന്നെയാണ്. അയ്യോ അമ്മ അടുത്തില്ലാത്തല്ലേ, നമ്മൾ കുറേ അങ്ങ് ക്ഷമിച്ചു കൊടുത്തേക്കാം, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അമ്മുമ്മ എപ്പോഴാണോ അമ്മയുടെ റോള് എടുത്ത് കുഞ്ഞിനെ നോക്കുന്നത്, അപ്പം നല്ല രീതിയിൽ റെസ്പോൺസിബിളായിട്ട് കുഞ്ഞിനെ ഗൈഡ് ചെയ്യാനായിട്ട് ഈ അമ്മുമ്മ തീർച്ചയായിട്ടും ഏറ്റെടുത്തേ പറ്റൂ. അല്ലാതെ ആ സമയത്ത് അമ്മുമ്മ റോള് എടുത്ത് എന്ത് കാര്യത്തിനും വിട്ടുവീഴ്ച നടത്തിയാൽ പിന്നെ യാതൊരു ഫലവും ഇല്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ പഴയ പോലെയല്ല, കോവിഡിന് ശേഷമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ്. സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ അവർ പറയും ഭയങ്കരമായിട്ട് ഇമ്പൾസീവാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നു, സാധനം എടുത്തെറിയുന്നു. എനിക്കും വിഷമം തോന്നാറുണ്ട്, ഈ കുഞ്ഞുങ്ങളൊക്കെ കോളേജിലൊക്കെ എത്തുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അല്ലേ. നമ്മുടെ ചുറ്റിലും ഇങ്ങനെ ഒരുപാട് ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ സൂപ്പർ മോം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല കേട്ടോ, അത് സിനിമയിൽ മാത്രമാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയും വിഷമിക്കാനേ ഇല്ല.
1: ഓക്കെ മാഡം, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? ഓക്കെ, സംസാരിച്ചോളൂ.
0: നമസ്തേ.
2: പുതിയ തലമുറ എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ വളർന്നു വന്ന് കുറച്ചാള് കഴിയുമ്പോ അവർക്ക് വിവാഹ പ്രായമൊക്കെ എത്തി കല്യാണമൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഈ സ്വന്തം തള്ളയും തന്തിയനെ ഒക്കെ മറക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? വളർത്തു ദോഷമാണോ അതോ അവരുടെ സ്വഭാവ ദോഷമാണോ?
0: രണ്ടും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സമൂഹത്തിലല്ലേ അവർ ജീവിക്കുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ളവരെല്ലാം നമുക്കെല്ലാവർക്കും പരസ്പരം അറിയാം അല്ലേ. ഒരു കുടുംബത്തിലെ ഒരു കുട്ടി സ്കൂളിലോ കോളേജിലോ പോകുമ്പോൾ വഴിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എല്ലാവരും അറിയാം, ആ ഇന്ന വീട്ടിൽ ഇന്ന ആളുടെ മോളാണ് കേട്ടോ എന്ന് പറഞ്ഞ് അവരന്ന് ആ കുട്ടിയോട് ചെന്ന കാര്യങ്ങൾ അന്വേഷിക്കും. ഇന്ന് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ ആൾക്കാർക്ക് അവര് മിണ്ടാൻ സമയമില്ലാഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമില്ല. എന്തിനാണ് അപ്പുറത്തെ അങ്കിൾ എന്റെ കാര്യം അന്വേഷിക്കുന്നത്, എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, ആ ഒരു രീതിയിലോട്ട് ചുരുങ്ങി. പിന്നെ പഴയ കാലത്ത് നെയ്ബേഴ്സോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ കുഞ്ഞുങ്ങളെ കുറിച്ച് കുട്ടികളെ കുറിച്ച് തെറ്റ് പറഞ്ഞാൽ നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കും. ഇന്നത്തെ കാലത്ത് ഞാൻ അധ്യാപക ഇതിലിരുന്നോണ്ട് പറയട്ടെ, ഇന്നത്തെ കാലത്ത് ഒരു PTA മീറ്റിംഗ് വരുമ്പോൾ സ്കൂളിലാണെങ്കിലും ടീച്ചറ് രഹസ്യമായിട്ട് കുട്ടിയുടെ അച്ഛനെയോ അമ്മയോ വിളിച്ച് നോക്കൂ, കുട്ടിയിൽ കറക്റ്റ് ചെയ്യേണ്ട ചില പ്രത്യേകതകളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും അമ്മയും ദേഷ്യത്തിൽ പറയും, പ്രത്യേകിച്ച് അമ്മമാർ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛന്മാർ പിന്നെ മിണ്ടാതിരിക്കുന്നതാണ്, വളരെ കുറച്ച് അച്ഛന്മാർ PTA മീറ്റിംഗിൽ പോവാറുള്ളൂ, അതുകൊണ്ടായിരിക്കും അവർ മിണ്ടായിരിക്കും. ഈ അമ്മമാരാണല്ലോ എവിടെയും അവർ തന്നെ പോകണം, പോയി വായിന് കേൾക്കുമ്പോൾ അവർ തിരിച്ച് റിയാക്ട് ചെയ്യും, ടീച്ചർ പഠിപ്പിച്ചാൽ മാത്രം മതി എൻ്റെ കുട്ടിയുടെ കാര്യം നോക്കണ്ട. അപ്പോൾ ഒരു മാതൃസ്നേഹം ഒഴുകുന്നുകൊണ്ട് അവർ ചെയ്തു പോകുന്നതായിരിക്കും, അവർക്ക് കേൾക്കാനുള്ള മടിയുണ്ടായിരിക്കും. പക്ഷേ ഒരു ടീച്ചർക്കും ഒരമ്മയ്ക്കും കൂടെ ചേർന്ന് ഒരു ജോയിൻറ് എഫേർട്ടായിട്ട് ഈ കുട്ടിയെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴൊന്നും നമ്മളത് അതിനും ശ്രമിക്കുന്നില്ല. പിന്നെ ഒരു ഇപ്പം തന്നെ ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിച്ചു വെച്ചു, അത് പ്രിൻസിപ്പലിൻ്റെ കയ്യിലെത്തി, ഉടനെ അത് ചോദിക്കാൻ വേണ്ടി കുറച്ച് രാഷ്ട്രീയക്കാരും അച്ഛനും കുറേ വലിയ ആൾക്കാർ ചെന്നാണ് കുട്ടിയുടെ മുമ്പ് വെച്ച് ആ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയത്. പിന്നെ എങ്ങനെ കുട്ടിക്ക് മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? പണ്ട് അങ്ങനെയാണോ? പണ്ട് നമ്മുടെ അധ്യാപകനൊരു കുട്ടിയെ അടിച്ചു എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്താ പറയുന്നത്? ആ സാറേ രണ്ടടി കൂടെ കൊടുത്തേക്ക് കേട്ടോ എന്ന് പറയും. അപ്പോൾ അവിടെ അടിയുടെ പേടിയല്ല, അതൊരു നമുക്കതൊരു മോശമായിട്ട് തോന്നാറേയില്ല. പഴയ കാലത്ത് എല്ലാവരും ആലോചിച്ച് നോക്കി, ഒന്നെങ്കിൽ പഠിക്കാത്തതിന് അല്ലെങ്കിൽ കുസൃതിക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തിൻ്റെയെങ്കിലും പേരിൽ വഴക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മളിൽ ആരാണ് ഓടിപ്പോയി മരിക്കാൻ പോയത്? ഇല്ലേ ഇല്ല. ഇന്നങ്ങനെയല്ല, അച്ഛൻ വഴക്ക് പറയില്ല, അമ്മ വഴക്ക് പറയില്ല, അപ്പൂപ്പനും അമ്മമ്മയും പിന്നെ വഴക്ക് പറയാൻ പറ്റുകയില്ല, അവർ പറയുകയില്ല. ആരും വഴക്ക് പറയാതെ ഒരു ബബിളിൽ ജീവിപ്പിച്ച് കൊണ്ടുവരുന്ന ഈ കുട്ടികൾ തന്നെ എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ പാരൻസും പറയുന്നത് എൻ്റെ മോൻ മെടുക്കനാണ്, എൻ്റെ മോള് മെടുക്കിയാണ്. ശരിയാണ്, പണ്ട് പറയില്ലേ കാക്കയ്ക്കും നൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ആയിക്കോട്ടെ, നമ്മുടെ എല്ലാവരുടെയും മക്കള് മിടുക്കരും മിടുക്കികളും ആകണം. പഠിത്തം മാത്രമല്ല വേണ്ടത്, ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിച്ചു പോകണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, അതാകട്ടെ പുതിയ തലമുറയിലുള്ളത്. ഇപ്പൊ ഈ സമ്മർ ക്യാമ്പ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ 2-3 സമ്മർ ക്യാമ്പിലൊക്കെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ പോയി. അപ്പൊ അവര് എനിക്ക് വിഷമം തോന്നിയ കാര്യം, അവർക്ക് അടങ്ങി ഒരു 15 മിനിറ്റ് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഓരോ 10 മിനിറ്റ് ഇടയിലും അവരെ എണീപ്പിക്കുന്നു, ഓടാൻ പറയുന്നു, തിരിച്ചു വരുന്നു. വിഷമം തോന്നി, കാരണം മൊബൈലിലാണെങ്കിലും ഷോർട്സും ഇത് കണ്ട് കണ്ട് കുട്ടികളുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ ഒക്കെ കുറഞ്ഞു പോയി. അത് മാറ്റിയെടുക്കാനാണ് ഈ വർഷം, ഇത് കേട്ടോണ്ടിരിക്കുന്നതിൽ അധ്യാപകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ 5 മണിക്കൂറും പഠനത്തിന് മാറ്റിവെക്കാതെ 1 മണിക്കൂറൊന്നും അവരെ കളിപ്പിക്കാമോ? സ്കൂളിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിരിക്കും ആ 1 മണിക്കൂർ. അവർ തിമിർത്ത് കളിക്കട്ടെ, ഷർട്ട് ചെളിയായിക്കൊള്ളട്ടെ, പാൻറ് ചെളിയാവട്ടെ, എന്നാലേ അവർ കളിക്കട്ടെ, അതായിരിക്കണം ചെയ്യാൻ. അല്ലാതെ ഒരുമാതിരി കാലത്തെ നമ്മൾ സ്കൂളിൽ വിടുന്ന അതേപോലെ കുട്ടി ഒരു മുടി പോലും, മുടിച്ചുരുൾ പോലും അനങ്ങാതെ തിരിച്ച് വീട്ടിൽ വരിക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളർത്തിയെടുക്കല്ലേ കുഞ്ഞുങ്ങളെ? അപ്പം കുട്ടിയുടെ ദോഷം എന്ന് ഞാൻ പറഞ്ഞില്ല, വളർത്തു ദോഷം എന്ന് ഒരിക്കലും പറയണ്ട. ഒരച്ഛനും അമ്മയും നമ്മുടെ മക്കൾ ചീത്തയാവാൻ വേണ്ടി വളർത്താറില്ല. പിന്നെ സ്നേഹ കൂടുതൽ കാരണം ചില ഇത് ചെയ്യും. ഇപ്പൊ തെറ്റ് ചൂണ്ടിക്കാണിച്ച് ആദ്യമേ അടിക്കണം ഇടിക്കണം എന്നൊന്നും അല്ല പറയേണ്ടത്. നമ്മൾ ആദ്യമേ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നു, അത് അവർ ചെയ്യുന്നില്ല, നമ്മൾ ശബ്ദം ഉയർത്തുന്നു. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരേ രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് ഒരു നോട്ടം മതി, ചിലർക്ക് ഒന്ന് ഉറക്കെ സംസാരിക്കണം, ചിലർക്ക് ഫിസിക്കലി ഒരു ചെറിയ ഒന്ന് ഒരു കൊട്ട് കൊടുത്താലേ ശരിയാവുള്ളൂ. ഇപ്പം ഞാനിത് പറഞ്ഞു എന്ന് വിചാരിച്ച് വീട്ടിലെ മക്കളെയൊക്കെ വലിയ വലിയ വടിയെടുത്ത് അടിച്ചേക്കരുത് കേട്ടോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കഴിയുന്നത് കുട്ടികളുടെ കൂടെ നമുക്ക് സംസാരിക്കാനുള്ള സമയം ഉണ്ടാക്കിയെടുക്കുക. മുതിർന്നതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുട്ടിക്കാലത്തെ നമുക്ക് ചെയ്യാൻ പറ്റും. LKGയിലും UKGയിലും ഒക്കെ പോയി തുടക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ പഠിപ്പിച്ചു എന്നല്ല ചോദിക്കേണ്ടത്. മോൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ മോളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്, ടീച്ചർ എന്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അതിനുശേഷം നമുക്ക് പഠനത്തിലോട്ട് വരാം. അപ്പം അങ്ങനെ ആവട്ടെ ഈ വർഷത്തെ പുതിയ അക്കാഡമിക് ഇയർ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, കുട്ടികളോട് നോ പറയേണ്ടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടല്ലോ. ഇപ്പോൾ കുട്ടികളുടെ പ്രതികരണത്തെ ഭയന്ന് നമ്മളത് മിക്കവാറും സമയങ്ങളിൽ നോ പറയാറില്ല. അത് എങ്ങനെയാണ് നമുക്ക് ശാന്തമായി കുട്ടികളോട് നോ പറയാനായിട്ട് പഠിപ്പിക്കാൻ പറ്റുക, അല്ലെങ്കിൽ പാരൻസിനും അതെ, അതെങ്ങനെയാണ് ആ നോയെ നോയായിട്ട് തന്നെ കുട്ടികൾ മനസ്സിലാക്കി എടുക്കുന്നത്?
0: പൊതുവേ കണ്ടുവരുന്ന ഒരു ശീലം, ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ അമ്മമാരെ വെച്ചിട്ടാണ്, ചെറുപ്പക്കാരെ, പഴയ കാലത്തെ അമ്മമാരെ അല്ല. അവരാണെങ്കിൽ ഉറക്ക ചീത്തയൊക്കെ പറഞ്ഞ് രണ്ടടിയൊക്കെ പൊട്ടിക്കും, അതിലൊന്നും അപ്പുറത്തുള്ളവൻ വീട്ടുകാർക്ക് ഇപ്പുറത്തുള്ള വീട്ടുകാരൊന്നും ബോധർ ചെയ്യാൻ പോവില്ല. പക്ഷെ ഇപ്പോഴ് അമ്മമാർ തന്നെ, ഇപ്പം അച്ഛനമ്മയോട്, അതേ ചെറുപ്പക്കാരെ ദമ്പതിമാരിൽ ഹസ്ബൻഡ് ഭാര്യയോട് നോ പറഞ്ഞ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടില്ല, ഭാര്യ ഭർത്താവിനോട് നോ പറഞ്ഞ ഭർത്താവിനും ഇഷ്ടപ്പെടില്ല. അപ്പം ഇത് കണ്ടാണ് കുഞ്ഞു വാവ വളരുന്നത്. അപ്പോൾ പിന്നെ കുട്ടി, ഇപ്പം എല്ലാവരും റീൽസ് അല്ലേ, ഷോർട്സ് എടുക്കും. കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രൈവസി ഇല്ല. കുഞ്ഞു മൂത്രം ഒഴിക്കുന്നതും ബാക്കി ചെയ്യുന്നതും എല്ലാം റീൽസ് എടുത്ത് അതങ്ങോട്ട് പ്രദർശിപ്പിക്കുകയാണ് യൂട്യൂബിലിട്ട്. അപ്പം എല്ലാവരും അത് കാണും. എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രൈവറ്റ് നിമിഷങ്ങൾ നമ്മളിങ്ങനെ പ്രദർശിപ്പിക്കുന്നത്. പിന്നെ വെളിയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ, പ്രത്യേകിച്ച് സിനിമാ തിയേറ്ററിൽ വെളിയിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ, ഒരു കല്യാണത്തിന്, ഒരു മരണത്തിന്, ഇതിനൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുക. ഒരു മരണസ്ഥലത്ത് എല്ലാവരും കരഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ കുഞ്ഞ് അലറി വിളിക്കുമ്പോൾ, അതിനെ ഒന്നുകിൽ ആ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മാറ്റാൻ ശ്രമിക്കണം. ഇത് അത് ചെയ്യാതെ ഉടനെ അമ്മൂമ്മ കൊച്ചിനെ എടുത്തിട്ട് പറയും, ഇത് അപ്പൻ്റെ വാശിയാണ് മോന് കിട്ടിയിരിക്കുന്നതെന്ന് പറയും. അപ്പം ആ കുട്ടിക്ക് അതൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ കുഞ്ഞ് മനസ്സിലാക്കി ഇത് ഓ ഞാനിത് ചെയ്യുന്നത് എന്തോ വലിയ കാര്യമാണ്. അപ്പം അവനത് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരുടെ മുമ്പ് വെച്ച് കുട്ടികൾ ചീത്ത പറയുകയോ തർക്കുത്തരം പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ, ഒന്നുകിൽ നമ്മളത് ആദ്യമൊക്കെ ഇഗ്നോർ ചെയ്യുക, മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ അതങ്ങ് നിർത്തും. ഇത് അതിനു പകരം അവൻ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്ത് കൊടുക്കുക. പല കുഞ്ഞുങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഉടനെ അവർക്ക് തന്നെ ഫോട്ടോ എടുക്കണം. 3-4 വയസ്സായ കുട്ടികളാണ് മൊബൈലും പിടിച്ച് ഫ്രണ്ടിൽ നിൽക്കുന്നത്. സത്യം പറയുമ്പോൾ ഇറിറ്റേറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ മിണ്ടാതിരിക്കും, കാലം മാറി ഈ രക്ഷിതാക്കളുടെ മുഖത്തെ ആനന്ദ നിർവൃതി കണ്ടാൽ ഇവരെല്ലാം ഭാവിയിലെ വീഡിയോഗ്രാഫേഴ്സായി മാറുന്നു നമുക്ക് തോന്നും. കുട്ടികളെ നമ്മൾ എൻകറേജ് ചെയ്യാം, അത് ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ. ആവശ്യമില്ലാതെ ഗാഡ്ജറ്റ്സ് അവർക്ക് കൊടുത്തിട്ട് പിന്നീടൊരു അബദ്ധം പറ്റിക്കഴിയുമ്പോൾ അവരിൽ നിന്നത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ അവർ വയലന്റ് ആകും. അപ്പം നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ സ്നേഹത്തോടുകൂടി തന്നെ നോ പറയുക. അതും ചിലതൊക്കെ നമുക്ക് ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പുതിയ വീട് പാലിയാച്ചൻ നമ്മൾ പോയി, അവിടെയാണെങ്കിൽ അവർ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും വീട്ടിൽ കയറുമ്പോഴേ ചെടിയാണ് എല്ലാവരും വെച്ചിട്ടുള്ളത്. ഈ ചെടികൾക്കൊക്കെ അന്യായ വിലയാണെന്ന് എല്ലാവർക്കും അറിയാം, ചെടി സ്നേഹികൾക്കറിയാം. നമ്മുടെ കുഞ്ഞ്, നമ്മുടെ ഓമന കുഞ്ഞ് ഓടുകയാണെന്ന് ഓരോ ഇല പറിക്കുമ്പോൾ എന്ത് തോന്നും? നിങ്ങൾക്കത് കൗതുകമാണ്, പക്ഷെ ചെടി മേടിച്ച് വെച്ചതിൻ്റെ ചങ്കാണ് പൊടിയുന്നത്. അപ്പോൾ ദേവീത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറാതിരിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. അത് നമ്മൾ പറഞ്ഞ അത് അച്ഛൻ്റെ അമ്മയുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: നമസ്കാരം.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: ആലപ്പുഴ, ഉദയകുമാർ
1: കൃഷ്ണപുരം. സംസാരിച്ചോളൂ.
0: നമസ്തേ, പറയൂ.
3: ഞാൻ ആലപ്പുഴ ഉദയകുമാർ കൃഷ്ണപുരത്തുനിന്നാണ് വിളിക്കുന്നത്. എന്റെ സംശയം എന്ന് പറയാൻ, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ അഞ്ചു ആറ് മാസം ആണല്ലോ നിങ്ങൾക്ക് കൊടുക്കുമ്പം, ഒരു 12 ദിവസം കഴിയുമ്പോൾ ഒരു ദിവസം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് സംശയമാണ്.
0: തീർച്ചയായിട്ടും
3: മാതാപിതാക്കൾ ഫ്രണ്ട്ഷിപ്പോടെ ഇരിക്കണമെന്നാണ് മാതാപിതാക്കൾ പറയാതെ എന്റെ ഒരു എന്താണ് ആദ്യം പറഞ്ഞ ചോദ്യം, മൊബൈൽ ഫോണ് നിങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണോ?
0: അത് തീർച്ചയായിട്ടും നല്ലതല്ല. നമ്മൾ തന്നെ എത്ര പ്രായമായാലും സദാസമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ. നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ, താങ്കൾക്ക് എത്ര പ്രായമുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് 60 വയസ്സിന് മുകളിലാണ്. എനിക്കിപ്പോഴും അപ്പം നമ്മൾക്കൊക്കെ ഇപ്പോഴും 12x12 എന്ന് പറഞ്ഞാൽ നമ്മൾ ചടപടാന്ന് 144 എന്ന് പറയും. നമ്മുടെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല, അവർക്ക് മൊബൈലിൽ ഞെക്കണം അല്ലേ? ഏത് കാര്യവും നമ്മളൊക്കെ പേപ്പർ വായിച്ചാണ് പല കാര്യങ്ങളും അറിയുന്നത്. ഇവരങ്ങനെയല്ല, ഉടനെ ഗൂഗിളിൽ തപ്പാൻ പോകും, എന്നിട്ട് അമ്മയ്ക്കൊന്നും അറിഞ്ഞുകൂടാ, അച്ഛനൊന്നും അറിഞ്ഞുകൂടാ. ഉടനെ ഈ
3: കുട്ടികൾക്ക് ഞാൻ അപ്പൊ തന്നെ പറയാം, മൊബൈൽ മാറ്റി ഓഫ് ചെയ്യാൻ പറയാം. കാരണം ഇങ്ങനെ കൊടുക്കരുത്, ബാൻ ചെയ്ത് കൊടുക്കരുത്, പലയിടത്തും ചെന്ന് പറയും. ഇഷ്ടപ്പെടുത്തില്ല, ഇഷ്ടപ്പെടും.
0: പക്ഷെ നമ്മളിത് പറഞ്ഞു ഇഷ്ടപ്പെടില്ല. നമ്മളിത് പറഞ്ഞ അപ്പൊ എന്തിനാണ് നമ്മൾ മിണ്ടാതിരുന്ന നമുക്ക് കൊള്ളാം. പ്രത്യേകിച്ച് ഗ്രാൻഡ് ചിൽഡ്രന്റെ കാര്യത്തിൽ ഇടപെടാതിരുന്നാല് നമ്മുടെ മക്കൾക്ക് നമ്മളോട് സ്നേഹം വരും. ഈ ഗ്രാൻഡ് ചിൽഡ്രൻ തന്നെ പറയും, തന്ത വൈബന്നോ എന്തൊക്കെയോ ആണ് അവര് സ്വന്തം അച്ഛനെ വിളിക്കുക. 5 വയസ്സുള്ള കുട്ടി അത് കേട്ടിട്ട് ഈ തന്ത വൈബ് അച്ഛൻ ഭയങ്കര ഹാപ്പി. അവൻ ഫ്രണ്ട്സിനോട് പറയും, അയാള് എന്റെ പ്രായത്തിൽ ഞാനിതൊന്നും വിളിച്ചിട്ടില്ല, സി എന്റെ മോൻ എന്തൊക്കെയാ വിളിക്കുന്നത്. ഇപ്പൊ കാലം മാറി.
3: സത്യം പറഞ്ഞാലേ, സത്യം പറഞ്ഞാൽ 15 വയസ്സ് വരെ യാതൊരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കരുതെന്നാണ് എന്റെ ഒരു
0: അതെ, പക്ഷേ കോവിഡ് വന്നോടുകൂടി എല്ലാം താളം തെറ്റിയില്ലേ, പഠനം മൊബൈലിൽ കൂടി തിരിച്ച് കോവിഡ് മാറി 6 വർഷമായി. എന്നാലും ഇപ്പോഴും സ്കൂളുകളിലും കോളേജുകളിലാണെങ്കിൽ പോലും എന്താണ് ഈ അസൈൻമെന്റ് മൊബൈലിൽ കൂടെ, നോട്ട്സ് മൊബൈൽ, അതങ്ങ് നിർത്തണം. അത്

0: വിദ്യാഭ്യാസ അതെ തീർച്ചയായിട്ടും ഇനി ഈ പുതിയ അക്കാഡമിക് ഇയറിലെങ്കിലും ഓരോ സ്കൂളിലെ പ്രിൻസിപ്പൽമാര് ടീച്ചേഴ്സും ചേർന്ന് അല്ലെങ്കിൽ കോളേജിലെ അധ്യാപകരെല്ലാം രക്ഷിതാക്കളെയൊക്കെ കൂടെ വിളിച്ച് നമ്മളൊരു ജോയിന്റ് ആയിട്ടുള്ള എഫേർട്ടിൽ മൊബൈലിൽ കൂടെയുള്ള പഠിത്തം വേണ്ട, വായിച്ച് പഠിക്കട്ടെ.
1: ആ പറഞ്ഞു
0: പറഞ്ഞു
1: പിള്ളേർ മൊബൈൽ പോകണ്ടു. പക്ഷെ ഞാൻ നമ്മളപ്പൊ ചിന്തിക്കുന്ന ഒരു പോയിന്റ് അപ്പൊ പിന്നെ കാണുന്ന കടപ്പുറത്ത് കാണുന്ന വേറെ രീതികളാണ്. കാരണം സത്യം പറഞ്ഞാൽ നമ്മളുടെ മക്കളെ പോലെ മനസ്സടുത്ത് പോകും.
0: അത് ശരിയാണ്. പിന്നെ പല സ്ഥലത്ത് പോയിട്ട് നമ്മള് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ആ പിള്ളേരുടെ കാര്യത്തിൽ ഇടപെട്ടാല് നമ്മളെ പറയും സോഷ്യൽ പോലീസിങ് ആണെന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയല്ല. പിന്നെ ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ട, ഒരു വീട്ടില് പല ഇപ്പൊ എന്റെ കുട്ടി ചീത്തയാവുന്നവരെ ഞാൻ പറയും ഓ അങ്ങേരുടെ മകൻ ചീത്തയായത് മക്കള് ചീത്തയായത് അവരുടെ വീട്ടുകാരുടെ വളർത്തു ദോഷം. അങ്ങനെയല്ല, ഇപ്പോഴത്തെ കൂട്ടുകാര് കൂട്ടുകെട്ട് സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിങ്. ഇപ്പൊ ഒരു ആഹാരം കഴിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, ഉടനെ സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യില്ലെങ്കിൽ ആഹാരം തൊണ്ടയിൽ നിന്ന് ഇറങ്ങൂല്ല. പണ്ടൊക്കെ നമ്മൾ എന്ത് കഴിച്ചു എന്നുള്ളത് നമ്മൾ കാണിക്കില്ല അല്ലേ, മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യോ. അപ്പം പൈസ ഉള്ളവര് പൊതുവെ അതങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ശരാശരി സാമ്പത്തികമുള്ളവരാണ് ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ആ ഫുഡിൻ്റെ ഫുൾ എടുത്തിട്ട് അങ്ങോട്ട് പ്രദർശിപ്പിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് മേടിക്കാൻ കഴിവില്ലാത്ത എത്രയോ പേര് കാണും കൊച്ചു കുട്ടികൾ തൊട്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ദേഷ്യം സ്വന്തം രക്ഷിതാക്കളോടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് കാര്യം ചെയ്തും അവർ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെയൊക്കെ പ്രശ്നം അല്ല. അപ്പോൾ അതിന് രക്ഷിതാക്കൾ നിസ്സഹായരാണ്. അവർ പിന്നെ അവരും ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഓരോ കാര്യം ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇതാ സ്കൂൾ തുടക്കുകയല്ലേ, എല്ലാ കടകളിലും കുട്ടികൾ പോയാൽ ബ്രാൻഡഡ് നോക്കി ബാഗ് എടുക്കും. അത് ബ്രാൻഡഡ് വേണമെന്നൊന്നും ഇല്ല പഠിക്കാനായിട്ട്. കാരണം ഈ ബാഗ് മേടിക്കൽ എല്ലാ വർഷത്തെയും ഒരു അനുഷ്ഠാന കർമ്മം തന്നെയാണ്. അപ്പോൾ ഒരു വർഷം മാത്രം ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാഗ് മതി. അപ്പോൾ തീർച്ചയായിട്ടും വിളിച്ചതിന് നന്ദി. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ നന്നായി വളരട്ടെ, അല്ലെങ്കിൽ ആപത്തുകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം.
2: ഇപ്പൊ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ വിവര സാങ്കേതിക വിദ്യയിലുണ്ടായ മുന്നേറ്റം നമുക്ക് അറിവ് നേടാനും മറ്റ് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ അത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ആണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും അത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നില്ല. പഠനത്തിന് സഹായിക്കുന്ന രീതിയിൽ അത്തരം വികാസങ്ങളുടെ മുന്നേറ്റം നല്ലത് തന്നെയാണ്. പക്ഷെ അത് വളരെ ജുഡീഷ്യസ് ആയിട്ട് പ്രായോഗിക ബുദ്ധിയോടെ വളരെ വിവേകത്തോടെ ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നല്ലേ മാഡം?
0: തീർച്ചയായിട്ടും നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ ആരാണ് ചീത്തയായി ഉപയോഗിക്കുന്നത്. ചില വ്യക്തികൾ വളരെ സജസ്റ്റബിളാണ്, അവരാണ് ഈ തെറ്റിപ്പോകുന്നത്. അപ്പം നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് ഞാൻ പറയും ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ ഉപയോഗിച്ചോളൂ, കാരണം നമ്മൾക്ക് അതിൽ പിന്നെ നമുക്ക് കോട്ടങ്ങൾ വരാൻ ഒന്നുമില്ല. പക്ഷേ പഠിക്കുന്ന പ്രായത്തിൽ കൂടുതൽ ടൈം മൊബൈൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അത് നമുക്ക് ചെയ്യാൻ പറ്റാതെയാകും.
3: മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ എം ജി കോളേജ് മുൻ പ്രിൻസിപ്പളും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നടക്കുകയാണ്. ഇതിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321 അല്ലെങ്കിൽ 9496553321. മറ്റൊരു നമ്പർ കൂടി 9496593321.
2: ഇപ്പോൾ നമുക്ക് പരിപാടി തുടരാം. ചില പാരന്റ്സ് എങ്കിലും ഓവർ പാരന്റിങ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പാരന്റിങ് എന്നുള്ള രീതിയിൽ വളരെ അധികമായിട്ട് കുട്ടികളെ സംരക്ഷിച്ച് നിർത്താറുണ്ട്. എന്ത് കാണിച്ചാലും എൻ്റെ മകനാണ് മകളാണ് എന്നതുകൊണ്ട് ഞാനത് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥയാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അത് കുട്ടികളുടെ സ്വാശ്രയത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നൊന്ന് പറയാമോ?
0: അത് ക്വസ്റ്റ്യനിൽ തന്നെ നമുക്കറിയാം. ഓവറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യേണ്ട പല കാര്യങ്ങളും അല്ലെങ്കിൽ കുട്ടി എന്ന നിലയിൽ ഞാൻ പഠിച്ചെടുക്കേണ്ട പല കാര്യങ്ങളും ഞാൻ പഠിക്കുന്നില്ല. ഒരു വയസ്സുള്ള കുഞ്ഞ് അല്ലെങ്കിൽ നമുക്കറിയാം ഒരു കുഞ്ഞു ബാബ ജനിച്ചിട്ട് 3-ാം മാസത്തിൽ അവൻ്റെ ആദ്യത്തെ

മൈൽസ്റ്റോണായ കമന്ന് വീഴും അല്ലേ. ആ കമന്ന് വീഴുമ്പോൾ നമ്മളല്ലേ ആ മൂന്നായോ മൂന്ന് മാസമായോ കുഞ്ഞ് കമന്നു എന്ന് വയ്ക്കും. അത് ജീവിതത്തിലെ ആദ്യത്തെ മൈൽസ്റ്റോണാണ്. അങ്ങനെ പല മൈൽസ്റ്റോണുകളുണ്ട്. അപ്പോൾ ഒരു വയസ്സ് വരെ കുഞ്ഞ് നടക്കുന്നു, വർത്തമാനം പറയാൻ തുടങ്ങുന്നു, അതൊക്കെ ഓക്കെ. പിന്നീട് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ്, ഈ രണ്ട് വയസ്സിനും മൂന്ന് വയസ്സിനും ഇടയ്ക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് നിർബന്ധമായിട്ട് കുഞ്ഞ് പഠിച്ചിരിക്കണം. അപ്പോൾ അത് പഠിപ്പിച്ചെടുക്കേണ്ടത് രക്ഷിതാക്കളുടെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു ഇത് നോക്കൂ, ഒരു അഞ്ച് വയസ്സായ കുട്ടിയെ വരെ ഡയപ്പർ ഇട്ടാണ് അവർ വളർത്തുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് പിന്നെ അത് ടോയ്ലറ്റ് ട്രെയിനിങ് പഠിക്കുന്നത്? ഒരു വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ ഈ നാപ്കിൻ മാറ്റുക, പ്രത്യേകിച്ച് ഈ ഡയപ്പർ എന്നുള്ള ആ വൃത്തിയായിട്ട് ഇതങ്ങ് മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ഡയപ്പറിൽ തന്നെ മൂത്രമൊഴിച്ച് ബാക്കിയും കൂടെ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ വളരുന്ന ഒരു കുട്ടി പിന്നെ ജീവിതത്തിൽ മുതിരുമ്പോഴും അവനവൻ്റെ ശരീരത്തിൽ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ യാതൊരുവിധ വൃത്തികേടും തോന്നില്ല. കാരണം അവനെ അങ്ങനെയാണ് ശീലിപ്പിച്ച് വന്നത്. അപ്പം ദയവേത് അമ്മമാരുടെ ശ്രദ്ധയ്ക്ക്, എത്ര തിരക്കാണെങ്കിലും പഴയ അമ്മമാരെയൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തിയതല്ലേ. അപ്പോൾ ഒരു വയസ്സ് വരെ മാത്രമേ നിങ്ങൾ ഈ ഡയപ്പർ ഇട്ട് കുട്ടികളെ വളർത്താവൂ. അത് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞ് ടോയ്ലറ്റിലൊക്കെ പോകാനായിട്ട് പറയാൻ പഠിച്ചിരിക്കണം. അത് എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടെയും ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ അവൻ ചെയ്തിരിക്കും. പിന്നെ രണ്ട് വയസ്സ് തൊട്ട് മൂന്ന് വയസ്സുള്ള സമയത്താണ് നമ്മൾ പ്ലേ സ്കൂളിൽ വിടും. അപ്പോൾ ഇത് പഠിച്ചിരുന്നാൽ പ്ലേ സ്കൂളിൽ വിടുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളെ നോക്കാനും എളുപ്പമാണ്. പിന്നെ നമ്മൾ നാല് വയസ്സ് അല്ലെങ്കിൽ ലോവർ കെ ജി, അപ്പർ കെ ജി, ഈ എൽ കെ ജി, യു കെ ജി പോകുമ്പോൾ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും കുട്ടി പഠിച്ചിരിക്കണം. തന്നെത്തന്നെ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ അവനവൻ്റെ ഭക്ഷണം കുറേശ്ശെയാണെങ്കിലും കഴിക്കാൻ കുട്ടി പഠിക്കട്ടെ. ആദ്യമൊക്കെ താഴെ വീഴുമായിരിക്കും, പക്ഷെ അവൻ പഠിച്ചിരിക്കണം. എല്ലാം പെർഫെക്റ്റ് ആവണമെന്നൊന്നും വിചാരിക്കേണ്ട, ദേഹത്തെ ഒക്കെ വീഴ്ത്തും, പക്ഷെ അവനെ അത് പഠിപ്പിച്ചിരിക്കണം. അങ്ങനെ ഓരോ സ്റ്റേജിൽ പഠിച്ചു പഠിച്ചു വരുമ്പോൾ പത്താമത്തെ വയസ്സിൽ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ പെൺകുട്ടികളെ പ്രത്യേകിച്ച് എട്ട് വയസ്സും ഒൻപത് വയസ്സിലും സെക്ഷ്വലി മെച്യൂർ ആവുന്നുണ്ട്, പീരീഡ്സ് വരുന്നുണ്ട്. എന്നാലും അവരെ കുട്ടിയായിട്ട് കരുതി അമ്മമാര് അവരുടെ അടിവസ്ത്രങ്ങൾ നനച്ചു കൊടുക്കുന്ന ഒരു പ്രവണത കാണുന്നത് വളരെ സങ്കടം തന്നെയാണ്. പഴയകാലത്ത് അങ്ങനെയൊന്നും ചെയ്യൂല. എന്നാണോ നമ്മൾ പ്രായപൂർത്തിയായത് അന്ന് തൊട്ട് നമ്മുടെ അടിവസ്ത്രങ്ങൾ, അത് ആണായാലും പെണ്ണായാലും, അത് തീർച്ചയായിട്ടും അവരത് അഭ്യസിച്ചിരിക്കണം. ഇത് അത് ചെയ്യുന്നില്ല. അപ്പോൾ അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കുട്ടിയെ പഠിപ്പിച്ചെടുക്കേണ്ട ചുമതല വീട്ടിൽ നിന്നാണ്. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാതെ പഠനത്തെ മാത്രം ചുറ്റിപ്പറ്റി അവൻ ക്ലാസ് ഫസ്റ്റ് ആണ്, പക്ഷെ അവന് വീട്ടിലെ അവൻ്റെ ആഹാരം കഴിച്ച പ്ലേറ്റ് കഴുകാൻ അറിഞ്ഞുകൂടാ. ഇങ്ങനെ വളർന്ന് നന്നായിട്ട് റാങ്ക് മേടിച്ച് പഠിച്ചു, ഉടനെ ജോലി കിട്ടി, ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ കല്യാണം കഴിപ്പിക്കണം. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവര് ഭാര്യയും ഭർത്താവും പ്രത്യേകം താമസിക്കുമ്പോൾ എൻ്റെ മകൾക്ക് എൻ്റെ മകന് ഒരു വീട് മാനേജ് ചെയ്യാൻ അറിയോ? ഇല്ല. വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിടുന്നു. അവിടെ ചായ ഉണ്ടാക്കാൻ അറിയില്ല, അത് ഭാര്യ ഉണ്ടാക്കണമെന്ന് മാത്രമേ, അതല്ല ഞാൻ പറയുന്നത്, ഭർത്താവും അത് ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണം. പിന്നെ അല്ലാതെ എന്താണ് കല്യാണ ജീവിതം, വിവാഹ ജീവിതം അല്ലെങ്കിൽ കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അത് സാമ്പത്തികമാകാം, നമ്മുടെ അടുക്കളക്കാരിയാകാം, ഇമോഷണൽ സപ്പോർട്ട്, ഇതെല്ലാം കൂടെ ചേർന്നതാണ്. അപ്പം ഇതെല്ലാം ചെറിയ രീതിയിൽ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഒറ്റ കുട്ടിയായിട്ട് വളരുമ്പോൾ ഇതൊന്നും പഠിച്ചെടുക്കാതെ അവസാനം വരെ അമ്മ തള്ളി തള്ളി തള്ളി കൊണ്ടുകടന്ന് മകനെയും മകളെയും വളർത്തിയെടുക്കുന്നു. അങ്ങനെയുള്ളവരാണ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ തകർന്നു പോകുന്നത്. അപ്പം നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെത്താനെ ചെയ്യിപ്പിക്കൂ. ഇനി ഈ അക്കാദമിക് ഇയർ എങ്കിലും കുഞ്ഞ് സ്കൂളിലോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നാം ക്ലാസ്സുകാരൻ്റെ ആദ്യത്തെ ഒരാഴ്ച മാത്രമേ നിങ്ങൾ കൂടെ ബുക്കൊക്കെ എടുത്ത് വയ്ക്കാൻ പാടുള്ളൂ. പിന്നെ ടൈം ടേബിൾ എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ച് കൂടെ നിന്ന് ബുക്ക് എടുപ്പിച്ച് വയ്ക്കുക. ഒരു ദിവസമൊക്കെ മറക്കും, അതൊക്കെ സാധാരണമാണ്. സ്കൂൾ ടീച്ചേഴ്സും അത് മനസ്സിലാക്കട്ടെ, കുഞ്ഞുങ്ങൾ ഒന്നോ രണ്ടോ ദിവസം മറക്കാം. അത് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് തെറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ അത് എന്താ പറയുന്നത് പറയുകയും നടന്ന് മോണിറ്റർ ചെയ്യണം. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും
ഒരു ചെറിയ, ഞാൻ ബുദ്ധിമാന്യെന്നൊന്നും അല്ല പറയുന്നത്, ചെറിയ ഒരു സ്ലോ ഒരു പ്രോസസ്സായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. തന്നെത്താനേ ചെയ്യാൻ പറ്റുന്നത് കാര്യം

0: കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ ചെയ്യട്ടെ.
1: അപ്പോ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്? ഓക്കെ, സംസാരിച്ചോളൂ, സ്വാഗതം.
0: ആ, നമസ്തേ, പറയൂ.
2: നമുക്ക് ഞാൻ ഒരു പഴയ പട്ടാളക്കാരനാണ്. എന്റെ വിഷയം എന്റെ കൊച്ചുമക്കളുടെ
0: കാര്യമാണ്.
2: ഞാൻ ഈ വെക്കേഷൻ നേരത്തെ കുറെ ബുക്കുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. വെക്കേഷൻ വായിക്കേണ്ട വിചാരിച്ചു. അവര് ആദ്യം പറയുന്നത് എല്ലാം മൊബൈലിലുണ്ട്, ബുക്കിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, മക്കളെ അങ്ങനെയല്ല, ബുക്ക് വായിച്ചെങ്കിൽ മാത്രമേ മൊബൈലിനകത്ത് അത്യാവശ്യം എന്തെങ്കിലും നോക്കാനേ ഒക്കത്തുള്ളൂ. എല്ലാ മൊബൈലിനകത്ത് കാണുമോ?
0: അതെ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഒരു കാര്യം പറയട്ടെ, താങ്കൾ പറഞ്ഞു താങ്കൾ പഴയ കാലത്തെ പട്ടാളക്കാരനാണ്. ഞാൻ പഴയ കാലത്തെ ആയാലും പുതിയ കാലത്തെ ആയാലും ആർമി ആൾക്കാരെ ഞാൻ സല്യൂട്ട് ചെയ്യും. എ ബിഗ് സല്യൂട്ട് ഫോർ യു സർ. കാരണം നിങ്ങളെല്ലാം വെൽ ഡിസിപ്ലിൻഡാണ്. പിന്നെ ഒരു കാര്യം സങ്കടത്തോടുകൂടി പറയാം, ഒരു ബുക്ക് വീട്ടിൽ അച്ഛനും അമ്മയും ബുക്ക് വായിക്കാറുണ്ടോ? ഇല്ലല്ലോ. പേപ്പർ വായിക്കുന്ന അച്ഛനെ കുട്ടി കണ്ടിട്ടുണ്ടോ? ഇല്ല. അച്ഛനും മൊബൈലിൽ തോണ്ടി, അമ്മയും മൊബൈലിൽ തോണ്ടി, ഒരു അടുക്കളയിൽ കയറി ഒരു സാമ്പാർ വയ്ക്കാൻ പറഞ്ഞ അമ്മ ഉടനെ യൂട്യൂബ് നോക്കിയാലേ അമ്മയ്ക്ക് സാമ്പാർ വരുള്ളൂ അല്ലേ? അപ്പൊ പിന്നെ കുട്ടികളെ അപ്പൊ അത് ആദ്യമേ നമ്മള് ബുക്ക് വായിക്കുന്നത് കണ്ടാൽ മാത്രമേ കുട്ടികൾ വായിക്കൂ. അതിന് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാല്, ഈ അച്ഛനും അമ്മയും ഇഷ്ടമില്ലെങ്കിൽ പോലും വൈകുന്നേരങ്ങളിലോ എപ്പോഴും അരമണിക്കൂർ
2: അല്ലപ്പോ
0: കുഞ്ഞുങ്ങള് താങ്കളുടെ കൂടെയാണോ? അല്ല, അതല്ല. അപ്പൊ ഈ കുട്ടിയുടെ രക്ഷകർത്താക്കള് കൂടെ താമസിക്കുന്നവര് അരമണിക്കൂറ്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെ ജീവിതം തുടങ്ങുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ പറയാ, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടി ഹോംവർക്ക് ചെയ്യുമ്പോൾ അമ്മ എന്തെങ്കിലും ബുക്ക് വായിക്കണ കുട്ടി കാണണം. ഇത് അമ്മ മൊബൈലിൽ നോക്കിക്കൊണ്ടാണ് കുട്ടിയെ പഠിപ്പിക്കുന്നത്, അത് വേണ്ട. എന്ത് ചെയ്യാനല്ലേ, കൂടുതൽ പറഞ്ഞാൽ വലിയ വഴക്കാകും. അതുകൊണ്ട് നമ്മൾ
2: ഒറ്റ ഉദാഹരണം, ഒരു സെക്കൻഡ്, ഞാന് ചങ്കമ്പുഴ രമണൻ എന്ന ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുക്കും.
0: അറിയാം, ഞങ്ങളൊക്കെ അത് വായിച്ചിട്ടുള്ള,
2: വായിച്ച നല്ല രസമല്ലേ.
0: അതെ,
2: തള്ളമാര് പറഞ്ഞു കുഞ്ഞുങ്ങളെ നീ ഉറക്കെ ഒന്ന് വായി രണ്ട് ലൈൻ, എന്നിട്ട് എന്നിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞുതരാം, എന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് വായിപ്പിക്കും. കുഞ്ഞുങ്ങൾ വായിക്കണ്ടേ?
0: പണ്ടൊക്കെ ബാലരമ, പൂമ്പാറ്റ, തളിര്, ട്വിങ്കിൾ, അങ്ങനെ കുറേ ബുക്സ് ഉണ്ട്. നമ്മളൊക്കെ കാത്തിരിക്കുന്നത് വെക്കേഷനായ ഇഷ്ടംപോലെ ബുക്ക് കിട്ടും. മലയാളം എന്ന് പറഞ്ഞാൽ രാജാ രവിവർമ്മ, അല്ല, കേശവദാസിന്റെ ബുക്ക് വായിക്കണം, കൊട്ടാരത്തിൽ ശങ്കരന്റെ ഐതിഹ്യമാലകൾ, അങ്ങനെ ഓരോ മതത്തിനും ഓരോ ഇതൊക്കെ ഉണ്ട്. വൈകുന്നേരം സന്ധിക്ക് നാമം ജപമുണ്ട്. എന്തിനാണ് നാമം ജപിക്കുന്നത്? ദൈവത്തിലോട്ട് ഓടിപ്പോകാനല്ല, പ്രൊനൗൺസിയേഷൻ. അതെ, ഒരു ഒരു കൂട്ടായ്മ എന്നുള്ള ഇത്. പിന്നെ ഒരു ഏത് മതമാണെങ്കിലും നമ്മൾ ആ മതത്തിന്റെ മന്ത്രങ്ങൾ ചാൻഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് മാനസികമായിട്ടൊരു റിലാക്സേഷൻ. അത് മാത്രമല്ല, അടങ്ങിയിരിക്കാൻ അല്ലേ നമ്മൾ താഴെ ചമ്മണം. ഇപ്പൊ ആരാ, ഇപ്പൊ അവര് അമ്പലത്തിൽ പോട്ട് ഹായ് ബായ്, നമ്മളെ ബ്രോയാണ്, എല്ലാ ദൈവങ്ങളും ബ്രോയാണ്, ഒരു രക്ഷയില്ല. അപ്പൊ നമ്മള് ഇതിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, കുട്ടികൾ വേറെ രീതിയിൽ കേൾക്കും. അതുകൊണ്ട് താങ്കളുടെ കൊച്ചുമക്കൾ നല്ല രീതിയിൽ വരട്ടെ. ആ കൊച്ചുമക്കളുടെ അമ്മയോ അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ഇനിയെങ്കിലും പേപ്പറൊക്കെ വായിക്കുന്ന കുട്ടികളൊന്ന് കാണട്ടെ. അപ്പൊ എല്ലാ ആശംസകളും. താങ്ക് യു.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, ഓട്ടിസം അല്ലെങ്കിൽ ADHD പോലുള്ള പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ള കുട്ടികളുടെ അമ്മമാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അത്തരം മാനസിക സമ്മർദ്ദത്തെ അതിജീവിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അത്തരം അമ്മമാരെ നമുക്ക് ഏത് രീതിയിലാണ് സഹായിക്കാനായിട്ട് പറ്റുക?
0: അവിടെ അമ്മ എന്ന് പറയുന്നത്, കാരണം അമ്മ ഇമോഷണലി, കാരണം തൻ്റെ കുട്ടി ഓട്ടിസ്റ്റിക് ആണ് അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉണ്ടെന്ന് ഒരു ഡോക്ടർ ആദ്യമായിട്ട് പറയുമ്പോൾ അമ്മ തകരുകയാണ്. കാരണം എല്ലാവർക്കും നമ്മുടെ കുട്ടി നോർമലാകണം എന്ന ആഗ്രഹമുണ്ട്. പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ കുഞ്ഞിനെ നോക്കിയിട്ട് ഹാ സുന്ദരൻ, സുന്ദരി, കാരണം ഭാവിയിൽ IAS തന്നെ എൻ്റെ കൈ കിടക്കുന്നത്. അതി കുറഞ്ഞൊരു ജോലി നമ്മുടെ മനസ്സിലില്ല. നമ്മൾ 5-ാം ക്ലാസ് വരെ പഠിച്ചാലും നമ്മൾക്കെല്ലാം നമ്മുടെ കുട്ടി അത്ര സൂപ്പർ പഠനം. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞിനെ ഡയഗ്നോസ് ചെയ്ത് ഓട്ടിസ്റ്റിക്കാണ് അല്ലെങ്കിൽ ഈ ഒരു അസുഖം എന്ന് പറഞ്ഞത്. തകരാറ്

0: തകരണ്ട. കാരണം ഇപ്പോഴതിനെല്ലാം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ സേവനമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓട്ടിസ്റ്റിക് ബേബീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ ആ ട്രെയിനിങ് കൊടുക്കുന്ന സെൻ്ററുകളിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. അല്ലാതെ സാധാരണ രീതിയിൽ, ഇപ്പോൾ സാധാരണ സ്കൂളുകളിൽ നിങ്ങൾ വിട്ടോളൂ, പക്ഷേ മറ്റേ ഈ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയാൽ അവർ ഈ കുട്ടിയെ സ്പീച്ച്, ചില കുട്ടികൾക്ക് വർത്തമാനം പറയാൻ പറ്റൂല, ലാംഗ്വേജിൽ ഒരു ചെറിയ പ്രശ്നം കാണും. അപ്പോൾ ഇവർ സ്പീച്ച് തെറാപ്പിയൊക്കെ കൊടുത്ത് അത് ശരിയാക്കി എടുക്കും. നല്ല ക്ഷമ വേണ്ടുന്ന ഒരു സന്ദർഭമാണ് അത്. അമ്മമാർക്ക് സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്ത ചലഞ്ചാണ്. ഈ അമ്മ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നല്ല സപ്പോർട്ട് വേണം. കാരണം മറ്റുള്ളവരുടെ കുട്ടികളെല്ലാം ഓടി നടന്ന് ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മുടെ കുട്ടി ഓടുമായിരിക്കും. ഈ അറ്റൻഷൻ ഡെഫിസിറ്റുള്ള കുട്ടി കൂടുതൽ ഓട്ടക്കാരനാണ്, അവൻ അടങ്ങിയിരിക്കില്ല. അപ്പം നമ്മളവിടെ എവിടെ പോയാലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭം വരുമ്പോൾ അമ്മയെ മാത്രം ഓടാൻ വിടാതെ അച്ഛനും കൂടെ കൈകോർത്ത് പിടിച്ചു എന്ന് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. അച്ഛനും അമ്മയും കൈകോർത്ത് പിടിച്ച് പറയും ഓടാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സപ്പോർട്ട് കൊടുക്കുക. ഒരു ഈ രണ്ട് സിറ്റുവേഷനിലുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന അമ്മമാര് ശാരീരികപരമായും അവർ ടയേർഡായിരിക്കും, മെന്റലി അവർ ഭയങ്കര.
1: പല സമയങ്ങളിലും കുഞ്ഞിന് ഇത്തരം പ്രശ്നങ്ങൾ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാഡം പറഞ്ഞ പോലെ അമ്മയുടെയും അച്ഛൻ്റെയും തുല്യമായ ഒരു സപ്പോർട്ട് വേണ്ടുന്ന സ്ഥലത്ത് മിക്കവാറും അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് അത് ചുരുങ്ങുന്നത്, അല്ലെങ്കിൽ അമ്മ മാത്രം അത് ഡീൽ ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ കൂടുതലും കാണുന്നത്.
0: അതെ, ചില സിറ്റുവേഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കേസിൽ ഇത് അറിഞ്ഞ ഉടൻ തന്നെ അച്ഛൻ ഇട്ടിട്ടങ്ങ് പോയി മിടുക്കൻ. ഇനി എപ്പോഴെങ്കിലും കുഞ്ഞു ശരിയാകുമ്പോൾ അച്ഛൻ വരുമായിരിക്കും. അപ്പം എനിക്കത് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ശരിക്കു പറഞ്ഞാൽ ഇത് പോലീസിനെ റിപ്പോർട്ട് ചെയ്ത് അച്ഛന് രണ്ട് അടി ഒടിപ്പിക്കുന്ന നന്നായിരിക്കും എന്ന്. ഇത് കേട്ടോണ്ടിരിക്കുന്ന അച്ഛൻ എന്നെ ഇനി ഉപദ്രവിക്കാൻ വരട്ടെ. കാരണം ഞാനൊരു ആ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചിട്ട് പറയാം, അവർ തകർന്നു പോയിരിക്കുകയാണ്. അപ്പം നമുക്കൊരു കൈത്താങ്ങുമില്ല മാനസികമായി. കാരണം രാത്രികളിൽ ഈ കുട്ടിയുടെ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ആളില്ല അല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ വേണ്ടത് അതാണ്. ഇനി സ്കൂളുകളിലാകട്ടെ, ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കുട്ടിയുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സ് അതിനെ അങ്ങ് വലുതാക്കും. പി ടി എ മീറ്റിങ്ങിലൊക്കെ അമ്മ ചെല്ലുമ്പോഴത്തേക്ക് അമ്മയെ ശരിക്കും പറഞ്ഞാൽ തൊല്ലി ഉരിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുന്ന കുറേ ടീച്ചേഴ്സുണ്ട്. അപ്പം ദയവേത് അധ്യാപകരോട്, ഇത് കേട്ടോണ്ടിരിക്കുന്ന അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, ദയവേത് നിങ്ങളുടെ മുമ്പിൽ വരുന്ന അമ്മ നിങ്ങളെപ്പോലൊരു സ്ത്രീയാണ്, അവരൊരു ജീവനാണ്, അവർ മാനസികമായിട്ട് കൊന്നു തിരിച്ച് വിടരുത്, അവരെങ്ങനെയെങ്കിലും ജീവിച്ചുകൊള്ളട്ടെ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കുട്ടിയെ സഹായിക്കാൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ഓട്ടിസ്റ്റിക് കുട്ടികളെയും ഇങ്ങനെ നേരത്തെ പറഞ്ഞ അറ്റൻഷൻ പ്രശ്നമുള്ള കുഞ്ഞുങ്ങളെയും ഡീൽ ചെയ്യുന്ന ഒരുപാട് സെൻറ്റേഴ്സ് ഇപ്പോൾ മിക്കവാറും ഉള്ള എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഒരു ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റിൻ്റെ സേവനം എടുക്കുന്നത് നല്ലതായിരിക്കും.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഹായ്, ഞാൻ ഷാനവാസ് ഓച്ചിറ.
1: സംസാരിച്ചോ.
0: നമസ്തേ.
2: ഹായ് ഹായ് ഡോക്ടർ മാഡം. ഹായ് ഹായ്, ഗുഡ്
0: മോർണിംഗ്. ചോദിക്കാം. ഗുഡ്
2: മോർണിംഗ്. ഞാൻ ഗുഡ് മോർണിംഗ്. ഞാൻ ഒരു ഗൾഫ് റിട്ടേണിയാണ്. ഒരു 6 മാസം മുമ്പ് ജോലി നഷ്ടപ്പെട്ട് വന്നതാണ്.
0: ഓക്കെ.
2: അപ്പൊ അന്ന് ഞാൻ 2 കുട്ടികളുടെ പിതാവാണ്. 10th പാസ്സായി, ഒരു മോൻ 3rd and 4th ആൺകുട്ടികളാണ്. അപ്പം എന്റെ ചോദ്യം എന്ന് വെച്ചാല്, ഞങ്ങള് 6 മാസമായിട്ട് ഈ ഗൾഫിൽ നിന്ന് വന്ന ശേഷം ഒരു സാമ്പത്തിക പ്രതിസന്ധി. എന്റെ ജോലി പോയിട്ടാണ് വന്നേ. വൈഫുമായിട്ട് ഞാൻ അത്ര സംസാരിക്കാറില്ല.
0: ഓക്കെ.
2: അപ്പൊ ഈഗോ രണ്ടുപേരും ഇത് അത് സംസാരി, അപ്പൊ അത് കുട്ടികളെ എങ്ങനെ അത് ബാധിക്കുന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം മാഡം പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു, മറ്റേ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്റെ മോനോട് പറഞ്ഞപ്പോ, അപ്പൊ അവന് 10th സൈലം എന്ന് പറഞ്ഞിട്ടുള്ള നോട്ട്സ് ഒക്കെ, അത് ഒരുപാട് അവനെ ഹെൽപ്പ് ചെയ്യും. അത് ഞാനും കണ്ടോ, ഞാനിവിടെ വന്നപ്പോ അവൻ നോട്ട്സ് ഒക്കെ അത് നോക്കിയാണ് അവൻ പഠിച്ചത്. അത് അവനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അവനോട് ചോദിക്കുന്നത്, ഈ മൊബൈൽ ഇത് ഹെൽപ്പ് ചെയ്ത് എങ്ങനെ അപ്പൊ മൊബൈലിനെ തഴയാൻ പറ്റും, എന്തൊരു ഹെൽപ്പ് എന്നെ ചെയ്തു. ഇതാണ് രണ്ടു ക്വസ്റ്റ്യൻ ചോദിക്കാം.
0: ഒന്ന്, ഇപ്പൊ ഞാൻ ആദ്യം പറയട്ടെ, താങ്കൾ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു, എനിക്ക് ആ സിമ്പതി അല്ല, എനിക്ക് ആ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റും. കാരണം വിദേശത്തിരുന്ന ഒരു വ്യക്തി തിരിച്ച് നാട്ടിൽ വരുമ്പോൾ

0: അങ്ങയുടെ ജോലി നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ തിരിച്ചു വരുമ്പോൾ മെന്റലി ഒരു അപ്സെറ്റാണ്, ടെൻസ്ഡാണ്, നമ്മളാകെ ഒരു ശാന്തതയില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയാണ് നമ്മുടെ ബന്ധുക്കൾ എന്ന് പറയുന്നവരും നമ്മുടെ നാട്ടുകാരും. ആഹാ, എന്നാണ് പോകുന്നേ അല്ലെ, പോകുന്നില്ലേ? അല്ല, താങ്കൾ ധൈര്യമായിട്ട് വെളിയിൽ ഇറങ്ങും, എന്നിട്ട് പറയണം അല്ല എനിക്ക് ജോലി തരുമോ എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ അല്ല, ഇനിയിപ്പോൾ എങ്ങനെ ജീവിക്കും, നമ്മളെന്താ അവരോട് പൈസ ചോദിച്ചോ? ഇല്ലല്ലോ. പിന്നെ ഇനി വൈഫായിട്ട് എന്താണ് സ്വരച്ചേർച്ച ഇല്ലാത്ത, ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഫൈനാൻസ് അത് തന്നെ, ഭർത്താവ് പോയിട്ട് വരുമ്പോ പിന്നെ ഭാര്യയുടെ സ്ട്രെസ് എന്താ വെച്ചാൽ, ഇനി ഞാൻ എങ്ങനെ എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പില് തല ഉയർത്തും? ഞാൻ ഭാര്യയോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവ് ഒരു പെണ്ണ് കേസിൽ പെട്ട് നാട്ടിൽ വന്നതല്ല, ധൈര്യമായിട്ട് തല ഉയർത്തി നിൽക്കൂ. സാമ്പത്തിക ബുദ്ധിമുട്ട് ഒന്നാമത് കോവിഡിന് ശേഷം ഒരുപാട് പേർക്ക് ജോലി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാര്യയോട് എനിക്ക് പറയാം, നിങ്ങളുടെ ഭർത്താവ് ജീവനോടെ തിരിച്ചെത്തി, അങ്ങനെ ഒരു പെണ്ണ് കേസിൽ പെട്ട് വന്നതല്ല, നമുക്ക് സമ്പത്ത് ഇനിയും തിരിച്ച് പിടിച്ചെടുക്കാം. അപ്പൊ കൂട്ടായ രീതിയിൽ മുന്നോട്ട് പോകൂ, കാരണം നിങ്ങളുടെ കുട്ടികൾ ഒരു വല്ലാത്ത ഒരു ഒന്നുമല്ലാത്ത സ്റ്റേജിൽ നിൽക്കുക. നിങ്ങളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൽ കൂടെ മാത്രമേ, അതും രണ്ട് ആൺകുട്ടികളാണ്, അവരെ അച്ഛനും അമ്മയും ബാക്ക് സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ശൈലം എന്നുള്ള രീതി, ആ ഒരു ആപ്പിൽ കൂടെ നിങ്ങളുടെ കുട്ടിക്ക് നോട്ട്സ് കിട്ടി, ഓക്കെ, ഞാൻ അതിനെ ഇതൊന്നും പറയുന്നില്ല. പഴയ കാലത്ത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചും സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന നോട്ട്സ് വായിച്ചും ഒക്കെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഇപ്പൊ ഈ എളുപ്പ വഴിയിൽ അതെ, പിന്നെ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ കുട്ടികൾ ഒട്ടും വായിക്കുന്നില്ല. ഇപ്പൊ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമാണ് നടക്കുന്നത്. ഇപ്പൊ 10 കഴിഞ്ഞല്ലോ അല്ലേ, 10 കഴിഞ്ഞു, ഇനിയിപ്പോ +1 +2 അതിലും ഞാൻ
1: അതെ.
0: അപ്പൊ അവിടെയും നമുക്കിപ്പോ തൊട്ട് കളിക്കാൻ പറ്റൂല, കുട്ടി ആ ഒരു പ്രത്യേക ട്രാക്കിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനും പറ്റൂല. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ബുക്ക് വായിക്കുമെന്ന് പറഞ്ഞ കുട്ടി ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ +1 ജോയിൻ ചെയ്യുന്ന സമയം വരെ പേപ്പർ വായിക്കാനായിട്ട് മോനെ എൻകറേജ് ചെയ്യൂ. അല്ലെങ്കിൽ തൊട്ടടുത്ത് ഇപ്പൊ പിള്ളേർ പബ്ലിക് ലൈബ്രറികളിലൊക്കെ പോവോന്ന് എനിക്കറിയില്ല. മൊബൈലിൽ നിന്ന് ഷോർട്ട് സ്റ്റോറി എല്ലാം കിട്ടും, പക്ഷെ അത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് കൂടുതൽ സ്ട്രെയിനാണ്. പേപ്പർ വായിക്കുന്ന ഒരു സുഖം കിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെ മിസ്റ്റർ ഷാനവാസിനെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യവും സോൾവ് ചെയ്യാൻ സാധിക്കട്ടെ.
1: ലാപ്ടോപ്പ് ചോദിക്കുന്നുണ്ട്, അവൻ പറയുന്ന പുതിയ, അവനും ഫ്രണ്ട്സുമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പോകും, ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം, അവന് ലാപ്ടോപ്പ് വേണം, അവന് സ്വന്തമായിട്ട് ഇൻകം ഉണ്ടായിക്കോളാം.
0: അത് അല്ല, അത് ഇപ്പൊ 16-17 വയസ്സല്ലേ ഉള്ളൂ. അല്ല, അപ്പൊ എനിക്ക് ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല. എത്രത്തോളം ഇപ്പൊ തുടക്കത്തിലെ ഈ 16 വയസ്സിലെ സാമ്പത്തികമായിട്ട് ബാങ്ക് പൈസ ഉണ്ടാക്കാന്നൊക്കെ പറയുമ്പോ മോനെടുത്ത് പറയൂ, മോനെ നീ 18 വയസ്സ് വരെ ഒന്ന് ക്ഷമിക്കേ, അറ്റ്ലീസ്റ്റ് ഒരു തെറ്റ് ചെയ്താൽ ജയിലിൽ കയറി കിടക്കാൻ പറ്റണ്ടേ. ഇതിപ്പോ പറ്റൂല കേട്ടോ, ജൂനിയൽ ഇതിൽ കൊണ്ടിടും. അതുകൊണ്ട് മോനെടുത്ത് പറ, 18 വയസ്സ് വരെ ക്ഷമിക്കുക, ഇഷ്ടംപോലെ കൊല്ലങ്ങളുണ്ട് നമ്മുടെ മുമ്പില്. അത് ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, അപ്പൂപ്പൻ അമ്മൂമ്മ എല്ലാം യൂസ്ലെസ്, വെറും വേസ്റ്റ്. അവർക്ക് കുറച്ച് ഫ്രണ്ട്സ് എടുത്ത് അടി ഒന്നും ചെയ്യണ്ട, മിണ്ടാതിരുന്നാ മതി. 18 വയസ്സ് കഴിഞ്ഞ് അവൻ എന്തെങ്കിലും, നമുക്ക് അറിയാലോ അവൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. ഇപ്പൊ എന്ത് ബിസിനസ് ചെയ്യാൻ പറ്റും 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട്? പഴയ കാലത്ത് നമ്മൾ അടയ്ക്ക ബിസിനസ് ചെയ്യാനായിട്ട് ഇറങ്ങും, പക്ഷെ ആ പയ്യൻ 8-ാം ക്ലാസ് തൊട്ടേ ബാപ്പയുടെ അപ്പന്റെ കൂടെ അടയ്ക്ക പെറുക്കി നടന്ന് ശീലമുണ്ട്. ഇതൊന്നും ചെയ്യാതെ സ്കൂളിൽ അമ്മ തരുന്ന ചോറ് കൊണ്ടുപോയി കഴിച്ച് തിരിച്ചു വന്നിട്ട് എന്ത് ബിസിനസ് ചെയ്യും? അപ്പൊ തൽക്കാലം അതിലോട്ടൊന്നും പോകണ്ട. എന്തായാലും എനിക്ക് വളരെ ഒരു ഇത് തോന്നിയത്, ഇന്ന് വിളിച്ച എല്ലാ അച്ഛന്മാരെയും അപ്പൂപ്പന്മാരാണ്, ഒരു അമ്മയുടെ കോളിങ് ഞാൻ കേട്ടില്ല, എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല. എന്നാലും വിളിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഒരു പുതിയ നല്ലൊരു അക്കാഡമിക് ഇയർ ഉണ്ടാകട്ടെ, നല്ല കുടുംബാന്തരീക്ഷം ഉണ്ടാകട്ടെ. നന്ദി.
2: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. മാതൃത്വത്തെയും പാരന്റിങ്ങിനെയും കുറിച്ചുള്ള നമ്മുടെ പരിപാടി ഒരുപാട് ചിന്തകൾക്ക് വക നൽകുന്നതായിരുന്നു. ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, പാരന്റിങ് എന്നത് ഒരിക്കലും പെർഫെക്റ്റ് ആകേണ്ട ഒന്നല്ല, അത് സ്നേഹവും ക്ഷമയും പരസ്പരമുള്ള വളർച്ചയുമാണ്. ഇന്നത്തെ കാലത്തെ വെല്ലുവിളികൾക്കിടയിൽ ഒരു അമ്മ എന്ന നിലയിൽ സ്വന്തം മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുന്നതൊട്ടും സ്വാർത്ഥതയല്ല, മറിച്ച് അത് അത്യാവശ്യവുമാണ്. നിങ്ങൾ നന്നായിരുന്നാൽ മാത്രമേ

0: നിങ്ങളുടെ കുടുംബത്തെ നന്നായി നോക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹായം ചോദിക്കാനും ഇടയ്ക്കൊന്ന് വിശ്രമിക്കാനും സ്വന്തം ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്താനും മടിക്കേണ്ടതില്ല എന്നാണ് മാഡത്തോട് സംസാരിച്ചതെന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങളും ഉൾക്കാഴ്ചകളും നൽകിയ ഡോക്ടർ മൃദുല നായർ ബിക്ക് നന്ദി പറയുകയാണ്. ഒപ്പം ഇത്രയും സമയം പരിപാടിയിലേക്ക് വിളിച്ച് സംശയങ്ങൾ ചോദിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. അപ്പം അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി. സ്റ്റുഡിയോയിൽ ഡോക്ടർ മൃദുല നായർ ബിക്കൊപ്പം ഉണ്ടായിരുന്നത് MS ആശാ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ആകാശവാണി കണ്ണൂർ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പ്രശ്നോത്തരി എന്നുച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കൾക്ക് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാനായി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ പറയുകയാണ്, ശ്രദ്ധിക്കുക, 0497295607. 0497295607. ഒരു നമ്പർ കൂടിയുണ്ട്, 9495909 10 15. 9495909 10 15. ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പ്രശ്നോത്തരി.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
6: എന്റെ ടീച്ചറെ,
7: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
8: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ.
9: മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
10: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
11: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 12:10 സേവന വാർത്തകൾ, 12:15 തോറ്റംപാട്ട് എം വി കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ചത്.

12:40 ആരോഗ്യദീപ്തി. ശുചിത്വവും ആരോഗ്യവും ഈ വിഷയത്തിൽ തിരുവനന്തപുരം കിഴുവിലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയ പി ആർ സംസാരിക്കുന്നു. ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ

ഉച്ചയ്ക്ക് ഒരു മണിക്ക് പല്ലവി അനുപല്ലവി, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പ്രശ്നോത്തരി. പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ശ്രോതാക്കൾക്ക് വിളിക്കാം 0497-295-6007 എന്ന നമ്പറിലേക്ക്. ഒരു നമ്പർ കൂടി 94-95-99-10-15. ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ 1:58 വരെ പല്ലവി അനുപല്ലവി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പ്രശ്നോത്തരി. ഒന്ന് 1:58 വൈകുന്നേരം 5:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ.

വൈകിട്ട് 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 വഞ്ചിപ്പാട്ട്. ഐരൂർ വി കെ സുകുമാരനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 ഹരിതവീഥി, മൊഗ്രാൽ പുത്തൂർ കുറുവയലിലെ സുജയയുടെ കൃഷി അനുഭവങ്ങൾ. തുടർന്ന് കപ്പയും കാന്താരിയും.

0: 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. കാലാവസ്ഥ 7:35 അങ്കണം, അസ്കറിന്റെ ചിരി, തനിനാടൻ, വത്സരാജൻ തില്ലങ്കേരിയുടെ കഥകൾ, സജേഷ് കൊയ്ക്കലിന്റെ കവിതകൾ, ബ്രഹ്മാണ്ഡം ഇടപെടുമ്പോൾ, സ്വാതി പാലോറൻ എഴുതിയ ചെറുകഥ. രാത്രി 8 മണിക്ക് ട്യൂൺ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ജയശ്രീ വിനോദ്, ഷമ്യ ഷബി എന്നിവർ ആലപിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതം. ഹാർമോണിയം ശ്രീ ഷാ സുശീൽ കുമാർ, തബല ഷിജിൻ കൊളശ്ശേരി. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി അടൂർ പി സുദർശനൻ, 10:30 നിശാസുരഭി, രാത്രി 11 മണിക്ക് സ്പോട്ട്ലൈറ്റ്. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷ് ന്യൂസ് ഡെയിലി റീലേ.
1: This is Akashvani, the news read by Anuja Kumar. Prime Minister Narendra Modi is holding talks with visiting Vietnamese President Tho Lam in New Delhi. Both the leaders are expected to discuss wide-ranging bilateral issues. Tho Lam, who is on a 3-day visit to India, was earlier accorded a ceremonial welcome at Rashtrapati Bhavan this morning. The Vietnamese leader was received by President Draupadi Murmu and Prime Minister Narendra Modi upon his arrival at Rashtrapati Bhavan. We have a report.
2: After the talks between Prime Minister Narendra Modi and the President of Vietnam, several MOUs will be signed and exchanged. President Draupadi Murmu will have a meeting with her Vietnamese counterpart at Rashtrapati Bhavan this evening. Lok Sabha Speaker Om Birla will call on the visiting dignitary. Mr. Tho Lam will also deliver the 56th Sapru House lecture today, organized by Indian Council of World Affairs. President Tho Lam's visit coincides with the special occasion of the two countries marking the 10th anniversary of the elevation of relations to a comprehensive strategic partnership agreed during the visit of Prime Minister Modi to Vietnam in 2016. Anupam Mishra, Akashvani News, Delhi.
1: The Prime Minister has welcomed the Cabinet's approval of railway projects covering 19 districts across Madhya Pradesh, Rajasthan, Uttar

നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം നാളെ വൈകുന്നേരം 4 മണിക്കകം അപേക്ഷ കോളേജിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കണം. വെബ്സൈറ്റ് www.gcpnr.org. ഇമെയിൽ വിലാസം govmentcollegepnr@gmail.com. ഫോൺ 91 88 90 02 11. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 9 മണിക്ക് നടക്കും. യോഗ്യത DMLT, BSc, BSc MLT, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. ആയുർവേദ തെറപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ്, അസൽ സർട്ടിഫിക്കറ്റ് പകർപ്പുകളും സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 04994231624. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ന്യൂനപക്ഷ വിഭാഗത്തിലെ 3 ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ള 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കായി വ്യക്തിഗത വായ്പ നൽകുന്നു. ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പകൾ അനുവദിക്കുന്നത്. www.ksw.dc.org എന്ന വെബ്സൈറ്റിൽ അപേക്ഷാ ഫോം ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04672999940. 2026-27 അധ്യയന വർഷത്തിൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ്, കൊമേഴ്സ്, ഉറുദു, ഇസ്ലാമിക് ഹിസ്റ്ററി എന്നീ വിഭാഗങ്ങളിലേക്ക് ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷകൾ ബയോഡേറ്റയും ആവശ്യമായ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം മറ്റന്നാൾ, അതായത് 8-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുൻപായി കോളേജിൽ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04902346027. കണ്ണൂർ സർവകലാശാലയുടെ പാലയാടുള്ള ഡോക്ടർ ജാനകിയമ്മാൾ ക്യാമ്പസിൽ ആന്ത്രോപോളജി പഠനവകുപ്പിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള MA ആന്ത്രോപോളജി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 45% മാർക്കോടുകൂടിയ ബിരുദമാണ് യോഗ്യത. റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ളവർ admissions.kannooryuniversity.ac.in എന്ന സർവകലാശാല വെബ്സൈറ്റിൽ മെയ് 24 രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കണം. ഫോൺ നമ്പർ 04972767688. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിവിധ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 21 രാവിലെ 10:30 സ്കൂളിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94-95-42-43-78. കണ്ണൂർ ധർമ്മശാലയിൽ പ്രവർത്തിക്കുന്ന മാതൃകാ അന്ധവിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് 1 മുതൽ 8 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനത്തിന് കാഴ്ചപരിമിതിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കാഴ്ചപരിമിതി മൂലം ഇടയ്ക്ക് വച്ച് പഠനം തുടരാൻ കഴിയാതെ പോയവർക്ക് TC അടിസ്ഥാനത്തിൽ അതാത് ക്ലാസുകളിൽ തുടർന്ന് പഠിക്കാനുള്ള അവസരം ലഭിക്കും. സൌജന്യ താമസവും ഭക്ഷണവും ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94-46-06-8446. 94-46-8446.

മൃഗവേണമല്ലോ പഞ്ചനുളിയമ്മേ. നിങ്ങൾ തോരുവള്ളിയറ നാല് ഭാഗവും മുടിച്ചു തെളിച്ചു, നാല് ഭാഗവും നാല് പൊന്നനന്താർ വിളക്കും വെച്ചു. നടുവിലഴുകി തോരുവള്ളി ശ്രീപീഠമിട്ടു, വെള്ളി ശ്രീപീഠത്തിന്മേൽ മടക്കിയിട്ടോര് കോരവരയും മഞ്ഞച്ചിറ്റാടയും തൃക്കൊട്ടും തിരുവായുധവും നാഗമണി മോതിരവും വെച്ച് ഞാൻ നിങ്ങളെ തോറ്റത്തെ ചൊല്ലി വരെ വിളിക്കുന്നേ. ആദിമൂലമായിരിക്കുന്നവർ ദേവതയെ തോറ്റത്തേക്ക് ഉരറിഞ്ഞില്ലതായേ ഞാൻ നിങ്ങളെ ഊർജ്ജല്ലി ഉറപ്പറവാൻ.

ഓമെന്നോരക്ഷരത്താൽ ഉകാരത്തോടും കൂടെ പ്രകാശിച്ചോരുകാരി ഉപദേശി ഉത്തമയെ ഉൾപൊരുളെ പൊങ്കാരി ഉടൽ കുയറേവേ ഉന്മകാരണി ഉലകിഴിന്തവളെ വെൺമകാരണി പടിവുണർന്നവളെ പടിവുമുക്കോണി മൃഗോണി വായുഗോണി വന്യഗോണി സദാ

സകലലോകജനനി സകലലോകകാരിണി ബ്രഹ്മരൂപി വിഷ്ണുരൂപി താത്മരൂപി താണ്ഡവസ്വരൂപി ചിൽപുരുഷി സഞ്ചാരിണി പഞ്ചാക്ഷരി ഭൈരവി അപ്പു നിറത്തി ആഴിമാതെ അമുതമന്ത്രി

പുണ്ടരികത്തി ദുഷ്ടസംഹാരിണി ശിഷ്ടപരിപാലിനി ദണ്ഡലാകാരണി മുണ്ടല

അതെ, ബാലമന്ത്രി മൂലമന്ത്രി പരമ്പരമുപദേശി ശിവൻ പണിന്തേൻ മണ്ണിലും വിണ്ണിലും എത്ര കൊളിയവളെ. അണിയാർകൊങ്കച്ചിരു നിറത്തി അച്ഛൻ പുത്തിരത്തി അഷ്ടകാപുരത്തി പെരുഞ്ചൊഴിൽ പെണ്ണേ.

അന്നമുണ്ടോരുത്തിയല്ലോ നീ, പരുത്തിയുടുത്തോരുത്തിയല്ലോ നീ, കന്യാവ് കഴിഞ്ഞോരുത്തിയല്ലോ നീ. കണവൽ മെയ്യാർന്നവളല്ലോ നീ, പാതാളമെന്ന കാട്ടകത്ത്

ആരും 600,000 കോടി പെരുമ്പടയുണ്ടമ്മേ വയ്യേ കൂടാ. കുടക്കും മൂന്നാനക്കും പള്ളിയന്തോളത്തിനും ചുറ്റുമല്ലോ നിന്റെ.

0: കൊടുക്കല്ലമ്മേ, ചെങ്കും ചെറുചുരങ്കും കൊടുക്കല്ലമ്മേ. ഞാൻ ചൊല്ലും തോറ്റങ്കേട്ട് ഇവിടെ വന്ന് വിളയാടുക ശ്രീ മഹാഭദ്രകാളി. നാമം നമസ്തേ നമസ്തെന്ന വാരൻഹര.
1: രക്തമാല്യം ഭരണകുശധരി രൗദ്രമോ രഷ്ടകാം ആസീ. ഖഡ്ഗം ശൂലഞ്ച പാശം കരതരയുകളി കാളികങ്കാളതാരി. രൗദ്രേ നീ വന്നരങ്ങിൽ പരുചുടു വിളയാടിയിടുവാൻ നിത്യവും ഞാൻ. തൊൽപ്പാതേ കുമ്പിടുന്നൻ ത്രിപുരഹരസുതേ, പാഹിമാം ഭദ്രകാളി. യന്ത്രം ശ്രീചക്രമെന്നും അതിരുടെ നടുവിൽ വിന്നു മധ്യത്തിലെന്നും, മന്ത്രം ഹംസോഹമെന്നും അഖിലജനമനപ്പൽമ മധ്യത്തിലെന്നും. തന്ത്രം ചെയ്യുന്ന കൈകൾ പരിയുടെ പദതാരിങ്കലാണെന്നുമെന്നും, ചിന്തിച്ചിടുന്ന ഭക്തൻ മമഹൃതി ലളിതാ നൃത്തമാടുന്നു നിത്യം. കമന്ത്രാക്ഷരമാല തീർത്തു തിരുനാമത്തെ സ്തുതിക്കുന്നതിൽ പ്രേമത്തോടതിലുള്ള സർവ്വപിഴകൾ

ദീപദം ആത്മാവിങ്കലേച്ചു മുക്തി വരുവാൻ ഭക്ത്യാവരാവാതുമാം. സ്തോത്രാനന്ദം വരുത്തി പിഴകളെ അഖിലം തീർത്തു ബോധം വരുത്തി ദാത്രേ വാഴിച്ചു ദേഹം വിടുമൊരു സമയത്തിങ്കൽ മോക്ഷം തരാനായി. നേത്രേ കാണും ഗുരുക്കൾ കഹമിക സകലം ഭക്തിപൂർവം നമിച്ചു. ദാത്ര ക്ഷേത്രത്തിൽ വാഴും പരമഗുരു പദത്തിങ്കലർപ്പിച്ചിടും.

മൂലാധാരമതായ തുടങ്ങി അഖിലാധാരത്തിനെയും ആലസ്യം കളയുന്നു പഞ്ചദശിയാം മന്ദേശ്വരി വിദ്യേ. കാലത്തെ കളയാതെ സൂര്യൻ ഉദയം ചെയ്യുന്ന നേരത്തിതോ ബാലന്മാർ പരിശീലനം.

ുരുജലോചന മഭിനവാംബുദശ്യാമളോചന കുടുംബിനീ ത്രിപുര

ആരുണ കപോലയാ മധുരവീതവാചാലയാഹിന നീലയാ കവചിതം വയം ലീലയാം. കുചഞ്ചിത പിപഞ്ചികാ കുടില കുന്തലാലങ്കൃതം കുശേശൈനി പേശിനി കുടിലചിത്ത വിദ്വേഷിണി മദാരുണ വിലോചനി മനസ്സി ചാരു സന്മോഹിനി മദങ്ങകുലകന്യ.

കുങ്കുമപിലേപനമളക ചുമ്മി കസ്തൂരികം സമന്ന കസിദേക്ഷണം സജരജാപശങ്കുശം അശേഷ മനമോഹിനി മരുണമാല്യഭൂഷാമര ജപ കുസുമ ഭാസുര ജപവിദോ സ്മരേതും മികം. സ്മരൽപ്രഥമ ഭൂഷ്മിണിം രുധിരവിന്ദ് ശോണാമരാം ഗൃഹേത മധുപാത്രിക മധവിപൂർണ നേത്രാഞ്ജലം ഘനസ്തനവരോന്നതാം ലളിത ചൂളികാം ശ്യാമളാം ത്രിലോചന കുടുംബി.

ശരാസനസ്യദീമധ്യേലലാടം പ്രഭം ശുക്ലിം ഗാന്ധിമനുഷ്ണു ഗോരി വശിരസ്യാതന്നുദീ സർവദാ യശാസൌ ത്രിപുരാഹൃദ്രിപോഷ്ണാംശോ സദാഹസ്ഥിതം ചിന്നുദ്ധ സഹസാപതി ത്രിഭിരഗം ജ്യോതിർങ്ങൈ വാങ്ങൈ. മാത്രത്രപുശീലതാ തനുലസൽ തന്ത്സ്ഥിതി സ്പർദ്ധിനി വാഗ്വീജേ പ്രഥമസ്ഥിത തവ സദാ താമന്മഹേദേ വയം ശക്തികുണ്ടലി നീതി വിശ്വജനനീ വ്യാപാര ഭദോത്തമം ആത്വേത്തം നപുന സ്പൃശാന്തി ജനനീ.

0: സംഭ്രമകാരി വസ്തു സഹസം അയ്യേ ദിവ്യാകൃതം
1: എം വി കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് നിന്നും.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ നിയമസഭാ രൂപീകരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. കേരള മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കട്ടെയെന്ന് NSSഉം SNDPയും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിലും പശ്ചിമബംഗാളിലും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ നിയമസഭാ രൂപീകരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നണികളുടെ തിരക്കിട്ട ശ്രമങ്ങൾ തുടരുകയാണ്. കേരളത്തിൽ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്

ഉയർന്നുകേൾക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രവർത്തകർ മൂന്നു പേരുടെയും പേരുകൾ ഉയർത്തി അഭിപ്രായ രൂപീകരണം നടത്തുകയാണ്. അതേസമയം മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടയില്ലാത്ത വിധം ഹൈക്കമാൻഡ് തീരുമാനിക്കണമെന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അഭിപ്രായ ഭിന്നതകൾ ഉയർത്തുന്നത് ശരിയല്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് മുനവർ അലി തങ്ങൾ പറഞ്ഞു. ഇക്കാര്യത്തിൽ ലീഗിനോട് കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം തേടിയാൽ നിലപാട് പറയുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം നേതാക്കൾ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചയിലാണ്. രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. AICC നിയോഗിക്കുന്ന നിരീക്ഷകർ സംസ്ഥാനത്തെ നിയുക്ത MLA നേരിൽ കണ്ട് അവരുടെ നിലപാട് സമാഹരിക്കുമെന്ന് കോൺഗ്രസ് MP ജെബി മേത്തർ അറിയിച്ചു. മുഖ്യമന്ത്രി ആരാകണമെന്നതടക്കം കാര്യങ്ങളിൽ നിയുക്ത MLA അഭിപ്രായങ്ങൾ അറിഞ്ഞ ശേഷമായിരിക്കും ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനമെന്നും ജെബി മേത്തർ തിരുവനന്തപുരത്ത് പറഞ്ഞു. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ വിജയ്യുടെ തമിഴക വെട്രിക്കഴകം മന്ത്രിസഭാ രൂപീകരണത്തിന് ഒരുങ്ങുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന്റെ പിന്തുണ തേടി വിജയ് കഴിഞ്ഞ ദിവസം KC വേണുഗോപാലിന് കത്തയച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉപാധികളോടെ TVK പിന്തുണ നൽകാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. CPI, CPIM എന്നീ കക്ഷികളോടും വിജയ് പിന്തുണ തേടി കത്തയച്ചു. തമിഴ്നാട് നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിന് സംസ്ഥാനത്തിന്റെ അധിക ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ഇന്ന് ചെന്നൈയിലേക്ക് പോകും. ഉച്ചകഴിഞ്ഞ് അദ്ദേഹം ലോക്ഭവനിലെത്തും. അസമിൽ BJP കേന്ദ്രമന്ത്രി JP നദ്ദയെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നടത്തുന്നതിന് കേന്ദ്ര നിരീക്ഷകനായി നിയോഗിച്ചിട്ടുണ്ട്. പുതുച്ചേരിയിലും മന്ത്രിസഭാ രൂപീകരണത്തിന് തിരക്കിട്ട ഒരുക്കങ്ങൾ തുടരുകയാണ്. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. മാർച്ച് 15 തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെയാണ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന് ഇന്നലെ കൈമാറി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ BJP സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനും ഒരുക്കമാരംഭിച്ചു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പശ്ചിമബംഗാളിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തെ പ്രമുഖ നേതാക്കൾ വിമർശിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുധാകരൻ നായർ പറഞ്ഞു. ബന്ധപ്പെട്ട കക്ഷികളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഇടതു തോൽവിക്ക് കാരണമായെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരുടെ പേരും പറയാൻ ആഗ്രഹമില്ലെന്നും പരിചയസമ്പന്നരെയും കഴിവ് തെളിയിച്ചവരെയും സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നും അദ്ദേഹം പെരുന്നയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. VD സതീശൻ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നുവെന്നും KC വേണുഗോപാൽ അതികായനാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. രമേശ് ചെന്നിത്തല പ്രവർത്തന പാരമ്പര്യം നേടിയ നേതാവാണെന്നും വിവാദം ഉണ്ടാക്കാത്ത ആളാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മുഖ്യമന്ത്രി ആരാകണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായി തീരുമാനിക്കുമെന്നും അതെല്ലാവരും അംഗീകരിക്കുമെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹിയിലെത്തിയത് മഹാരാഷ്ട്ര PCC പുനഃസംഘടന ചർച്ച ചെയ്യാനാണെന്നും ചെന്നിത്തല പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ കണ്ണൂരിൽ വീണ്ടും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജന്റെ പേരിൽ ഫ്ളക്സ് ബോർഡുകൾ ഉയർന്നു. അഴീക്കോട് മണ്ഡലത്തിലാണ് ഫ്ളക്സുകൾ ഉയർന്നത്. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ CPIMൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ കോളയാടും നേരത്തെ ഫ്ളക്സുകൾ ഉയർന്നിരുന്നു. കോൺഗ്രസ് നേതാവ് BD സതീശൻ പറവൂരിൽ ഇന്ന് വൈകിട്ട് വിജയറാലി നടത്തും. UDFന്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ച പ്രതിപക്ഷ നേതാവിനെ പരിപാടിയിൽ അനുമോദിക്കും. നിയുക്ത MLAമാരായ TJ വിനോദ്, ദീപക് ജോയ് എന്നിവർ സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഫലം പുറത്തുവന്നതോടുകൂടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. തൃക്കൊടിത്താനം ഡിവിഷൻ അംഗം വിനു ജോബ് ചങ്ങനാശ്ശേരി MLA ആയതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ്. ബേപ്പൂരിലെ UDF തോൽവി പ്രത്യേകമായി പരിശോധിക്കുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു. ജില്ലയിൽ 12 സീറ്റും നേടിയ UDF ബേപ്പൂരിൽ മാത്രമാണ് പരാജയപ്പെട്ടത്. ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും വലിയ വിജയം UDFനുണ്ടായതെന്നും CPIMനകത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന് വോട്ട് ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരം AKG സെന്ററിൽ പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ചേരുന്ന ആദ്യ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ LDF നേറ്റ പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തലാണ് യോഗത്തിലെ മുഖ്യ അജണ്ട.
മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ 19 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി.

0: ഇതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37-ആയി ഉയർത്തുന്ന തീരുമാനത്തെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഈ തീരുമാനം രാജ്യത്തിന്റെ ജുഡീഷ്യൽ അടിസ്ഥാന സൌകര്യങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും ജനങ്ങൾക്ക് വേഗത്തിൽ നീതി ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. കണ്ണൂരിൽ നിന്ന് കെ.ഒ. ശശിധരൻ.
1: രാവിലെ 7:05 കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് തീർത്ഥാടകരുമായി ഫ്ലൈയതീൽ എയർലൈൻസ് പറന്നുയർന്നത്. ആകെ 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകൾ ഫ്ലൈയതീൽ എയർലൈൻസ് നടത്തും. ഇന്ന് രാത്രി 10 350 തീർത്ഥാടകരുമായി രണ്ടാമത്തെ സർവീസ് ഉണ്ടാകും. 14 വരെയാണ് കണ്ണൂരിൽ നിന്നുള്ള ഹജ്ജ് സർവീസ്. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ എഫ്സിയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം. കേരള പ്രീമിയർ ലീഗിന്റെ സൂപ്പർ എട്ടിൽ കാലിക്കറ്റ് എഫ്സി ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8:00 ഗോൾഡൻ ത്രെഡ്സ് എഫ്സിയെയാണ് കാലിക്കറ്റ് നേരിടുക. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോന്നി, ചങ്ങനാശ്ശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയിടങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. അതേസമയം ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വാണിജ്യ പാചക വാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. നിയന്ത്രണാതീതമായ വിലക്കയറ്റം അവസാനിപ്പിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടത്തും. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് സമ്മേളനത്തിൽ അധ്യക്ഷനാകും. രാജ്യത്തെ 33 സൈനിക സ്കൂളുകളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ന് അന്താരാഷ്ട്ര നോ ഡയറ്റ്. ഭക്ഷണവുമായും ശരീരവുമായും ആരോഗ്യകരമായ ബന്ധം പുലർത്താൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ആസ്വാദ്യകരമായ ജീവിതശൈലിയിലേക്ക് മാറാം എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര നോ ഡയറ്റ് ദിനാചരണ പ്രമേയം. 8th അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കം. വൈകിട്ട് 6:00 സ്പാനിഷ് സിനിമ ആൻ ഔട്ട് ഓഫ് ദി കാവിൻ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കും. നാളെ വൈകിട്ടാണ് ഉദ്ഘാടന സമ്മേളനം. രാജ്യാന്തര മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്നും 9 ചിത്രങ്ങൾ മത്സരിക്കും. ലോക സിനിമാ വിഭാഗത്തിൽ 5, ഇന്ത്യൻ സിനിമാ വിഭാഗത്തിൽ 8, മലയാള വിഭാഗത്തിൽ 17 സിനിമകൾ മേളയിൽ പ്രദർശിപ്പിക്കും. സ്വർണവില വർദ്ധിച്ചു. പവന് 1,560 രൂപ കൂടി 1,10,960 രൂപയായി. 13,870 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കണ്ണൂർ പാനൂരിന് സമീപം വടക്കേ പോയിലൂരിൽ ബോംബ് പൊട്ടി കുട്ടിക്ക് പരിക്കേറ്റു. കല്ലുപറമ്പത്ത് മുഹമ്മദ് ഷാദിലിനാണ് പരിക്കേറ്റത്. കുട്ടിയെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ കൈയിലെടുത്ത വസ്തു പെട്ടെന്ന് പൊട്ടുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ നിയമസഭാ രൂപീകരണത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് പിൻവലിക്കും. കേരള മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കട്ടെയെന്ന് NSSഉം SNDPയും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ.
3: ആകാശവാണി കണ്ണൂർ.
2: ആരോഗ്യദീപ്തി.

0: ഇന്ന് ആരോഗ്യദീപ്തിയിൽ ശുചിത്വവും ആരോഗ്യവും എന്ന വിഷയത്തിൽ തിരുവനന്തപുരം കിഴുവിലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയ പി ആർ സംസാരിക്കുന്നു.
1: ശുചിത്വവും ആരോഗ്യവും. ശുചിത്വം എന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ട പ്രധാന ഒരു സ്വഭാവ ഗുണമാണ്. ശുചിത്വവും ആരോഗ്യവും പരസ്പരം ബന്ധമുള്ള ഒന്നാണ്. പല രോഗങ്ങളെയും നമുക്ക് നല്ല ശുചിത്വ ശീലങ്ങളിലൂടെ പ്രതിരോധിക്കാൻ കഴിയും. രണ്ടു നേരം കുളി, വൃത്തിയുള്ള വസ്ത്രം ധരിക്കൽ എന്നിങ്ങനെയുള്ള വ്യക്തി ശുചിത്വവും വൃത്തിയുള്ള പരിസരം പോലെയുള്ള സാമൂഹിക ശുചിത്വവും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ അനിവാര്യമാണ്. ശുചിത്വ ശീലത്തിന്റെ പ്രാധാന്യം നാം ഏറ്റവും അധികം മനസ്സിലാക്കിയത് കൊറോണ കാലത്താണ്. അതുപോലെ പല പകർച്ചവ്യാധികളും, ഉദാഹരണം ചിക്കൻഗുനിയ, ഡെങ്കിപ്പനി, H1N1 പോലെയുള്ള രോഗങ്ങൾ ഉണ്ടായപ്പോൾ നാം പരിസര ശുചിത്വം, അതായത് കൊതുകുകളുടെ ഉറവിട നശീകരണം എന്നിവയെ പറ്റി ബോധവാന്മാരായി. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം, മറ്റ് ജലജന്യ പകർച്ചവ്യാധികളും പടർന്നു പിടിക്കാറുള്ളത് ശുചിത്വക്കുറവ് മൂലമാണ്. തുറസായ സ്ഥലങ്ങളിലും പുഴകളിലും ജലാശയങ്ങളിലും വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ വിവിധ രോഗങ്ങളായി നമ്മളിലേക്ക് മടങ്ങിവരും. ചൊട്ടയിലെ ശീലം ചുടലെ വരെ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആരോഗ്യമുള്ള ഒരു തലമുറയ്ക്ക് ചെറുപ്പം മുതലേ പാലിക്കുവാൻ ശീലിക്കപ്പെടേണ്ടത് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവുമാണ്. ശുചിത്വക്കുറവ് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു വികസിത സമൂഹം വാർത്തെടുക്കപ്പെടുന്നതിന് വിഘാതമായി നിൽക്കും. ഇന്നത്തെ തലമുറയ്ക്കും ഭാവി തലമുറയ്ക്കുമായി നാം മണ്ണും ജലവും വായുവും മാലിന്യമുക്തമായി സൂക്ഷിക്കുക എന്നത് പ്രധാന ഉത്തരവാദിത്വമാണ്. വ്യക്തി ശുചിത്വത്തോടൊപ്പം ഈ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. ഒരു പ്രധാന സ്ലോഗൻ, ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ഗോഡ്ലിനെസ്, അതായത് ശുചിത്വം ദൈവീകമാണ്, ശുചിത്വം ഈശ്വരഭക്തിക്ക് തുല്യമാണ് എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ശുചിത്വവും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വ്യക്തമാക്കാൻ നമുക്ക് ശുചിത്വക്കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ശുചിത്വക്കുറവ് മൂലമുള്ള രോഗങ്ങളിൽ പ്രധാനം പകർച്ചവ്യാധികൾ തന്നെയാണ്. പരിസര ശുചിത്വം കുറയുമ്പോൾ കൊതുക്, എലി, ഈച്ച ഇവ മൂലമുള്ള അപകടകരമായ രോഗങ്ങൾ ഉണ്ടാകുന്നു. കൂടാതെ മലിനജലത്തിൽ നിന്നും ഉണ്ടാകുന്ന രോഗങ്ങളും ഉണ്ട്. ശുചിത്വക്കുറവ് മൂലമുള്ള ഏറ്റവും സാധാരണമായ രോഗങ്ങളിൽ ഒന്നാണ് വയറിളക്കം. മലിനമായ ഭക്ഷണവും വെള്ളവും വയറിളക്കം എന്ന രോഗത്തിന് കാരണമാകുന്നു. മലിനമായ ഭക്ഷണമോ വെള്ളമോ കാരണം ഉണ്ടാകുന്ന ഒരു കടുത്ത വയറിളക്ക രോഗമാണ് കോളറ. മോശം ശുചിത്വവും ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുവാൻ പരിമിതവുമായ പ്രദേശങ്ങളിലാണ് കോളറ പലപ്പോഴും പൊട്ടിപ്പുറപ്പെടുന്നത്. കൃത്യമായി സമയബന്ധിതമായി ചികിത്സ ലഭിച്ചില്ലെങ്കിൽ കോളറ കടുത്ത നിർജ്ജലീകരണത്തിനും മരണത്തിനും കാരണമാകുന്നു. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധയാണ് ടൈഫോയിഡ് പനി. രോഗബാധിതനായ ഒരാളുടെ വിസർജ്യത്തിൽ നിന്നും മലിനമായ ഭക്ഷണമോ വെള്ളമോ ഉപയോഗിക്കുന്നതിലൂടെ ഇത് പടർന്നു പിടിക്കുന്നു. ശരിയായ അടിസ്ഥാനമായ ശുചിത്വ സൗകര്യങ്ങളുടെ അഭാവവും കൈകളുടെ ശുചിത്വമില്ലായ്മയുമാണ് ഇതിന് പ്രധാന കാരണം. ശുദ്ധജലം ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ മോശം ശുചിത്വ രീതികളാൽ പടരുന്ന ഒരു വൈറൽ കരൾ അണുബാധയാണ് ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം. ഇതും വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു രോഗാവസ്ഥയാണ്. മാലിന്യ സംസ്കരണത്തിന്റെ അനുചിതമായ രീതിയും ശുചിത്വ രീതികളുടെ അഭാവവും കാരണമായി മലം, വായ എന്നിവ വഴി പോളിയോ വൈറസ് ബാധ വരെ ഉണ്ടാകാം. കുടലിലെ വിരബാധ ശുചിത്വക്കുറവ് മൂലം സാധാരണമാണ്. മനുഷ്യ വിസർജ്യം കലർന്ന മണ്ണുമായുള്ള സമ്പർക്കം ഇതിന് കാരണമാണ്. പ്രത്യേകിച്ചും കുട്ടികളിൽ വിരശല്യം വിളർച്ചാ രോഗത്തിനും കൂടി കാരണമാകും. ട്രക്കോമ പോലെയുള്ള ബാക്ടീരിയൽ കണ്ണിനുള്ള അണുബാധ രോഗം ശുചിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ അന്ധതയ്ക്ക് വരെ കാരണമാകും. രക്തത്തോടു കൂടിയ കടുത്ത വയറിളക്ക രോഗമായ ഡിസെൻട്രി കുടലിൽ വീക്കമുണ്ടാക്കുന്ന രോഗമാണ്. മലിനമായ ഭക്ഷണം, വെള്ളം, ശുചിത്വക്കുറവുള്ള വ്യക്തികളുമായുള്ള സമ്പർക്കം എന്നിവ കാരണം ഈ രോഗം പടരുന്നു. മോശം ഡ്രെയിനേജ് സംവിധാനം, തെറ്റായ മാലിന്യ സംസ്കരണം എന്നിവയിലൂടെ ലെപ്റ്റോസ്പൈറോസിസ് എന്ന അണുബാധ

0: ഉള്ളതായ രോഗബാധിതരായ മൃഗങ്ങളുടെ മൂത്രങ്ങളിൽ നിന്ന് മലിനമായ വെള്ളത്തിലൂടെ പകരുന്നതായ, പ്രത്യേകിച്ചും വെള്ളക്കെട്ട് നിറഞ്ഞ പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക സമയത്തോ പകരുന്നതായ പ്രധാന രോഗമാണ് എലിപ്പനി. വ്യക്തി ശുചിത്വത്തിൽ വരുന്ന പ്രധാന ഘടകങ്ങളാണ് ശരിയായ ടോയ്ലറ്റ് ശീലങ്ങൾ, അതായത് ദൈനംദിനം കൃത്യതയുള്ള മലമൂത്ര വിസർജനം, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈകഴുകൽ, കൃത്യമായ ദിവസവുമുള്ള കുളി, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, പല്ലിന്റെ ശുചിത്വം, തലമുടി, കണ്ണ്, നഖം, ചെവി ഇവയുടെ എല്ലാം ശുചിത്വം വ്യക്തി ശുചിത്വത്തിന്റെ ഭാഗം തന്നെയാണ്. വ്യക്തി ശുചിത്വത്തിൽ വരുന്ന മറ്റൊന്നാണ് ഓരോ വീട്ടിലുമുള്ള വൃത്തി. ഇതിൽ വീടുകൾ കൃത്യമായി തൂത്തു തുടച്ച് വൃത്തിയാക്കിയിടുന്നതിനോടൊപ്പം വീട് ഉറവിടമായുള്ള മാലിന്യങ്ങൾ കൃത്യതയോടെ സമൂഹത്തിന് ദോഷകരമാകാത്ത രീതിയിൽ നിർമാർജനം ചെയ്യേണ്ടതാണ്. ഇതിലൂടെ രോഗകാരികളായ അണുക്കളെ ഒഴിവാക്കാം. നാപ്കിനുകൾ, മറ്റു പാഡുകൾ എന്നിവ കൃത്യമായി മാലിന്യ നിർമാർജന രീതി അവലംബിച്ച് സുസ്ഥിര ശുചിത്വത്തിനായി ശ്രമിക്കേണ്ടതാണ്. ആഹാര പദാർത്ഥങ്ങൾ, ആഹാരം പാകം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എന്നിവയും വൃത്തിയുള്ളതായിരിക്കണം. സാമൂഹിക ശുചിത്വത്തിൽ ആശുപത്രികൾ, ഹോട്ടലുകൾ ഇവയുടെ എല്ലാം വൃത്തിക്ക് അതീവ പ്രാധാന്യമുണ്ട്. ആഹാരം പാകം ചെയ്യൽ വളരെ സുരക്ഷിതമായിരിക്കണം. വൃത്തി എന്നത് ബാഹ്യമായ വൃത്തിയാക്കലിൽ ഒതുങ്ങുന്നു. എന്നാൽ ശുചിത്വം എന്നത് രോഗം വരാതിരിക്കാൻ ശ്രദ്ധയോടെ ചെയ്യുന്ന ബാഹ്യ ആന്തരിക വൃത്തി എന്നതാണ്. നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ച് നമ്മുടെ പ്രകൃതിയെ നമുക്കായി സംരക്ഷിക്കാൻ കഴിയേണ്ടതാണ്. വായുവിലൂടെ പകരുന്ന ഇൻഫ്ലുവൻസ, മീസിൽസ്, ക്ഷയരോഗം, ചിക്കൻ പോക്സ്, COVID-19 പോലെയുള്ള രോഗങ്ങൾ, ഇവയിലെല്ലാം ശുചിത്വ ബോധത്തോടെ വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്ക് പകരുന്നതിന് തടയിടുവാൻ കഴിയും. ജലത്തിലൂടെ പകരുന്ന മുൻപ് പ്രതിപാദിച്ച രോഗങ്ങൾ അല്പം കരുതലോടെ ഓരോ വ്യക്തിയും ശ്രദ്ധിച്ചാൽ പല രോഗാവസ്ഥകളും ഒഴിവാക്കുവാൻ സാധിക്കും. പെൺകുട്ടികളിൽ ആർത്തവകാലത്തെ ശുചിത്വ ബോധത്തെപ്പറ്റി അവബോധം ഉണ്ടാക്കേണ്ടതാണ്. ഏറ്റവും വലിയ സമ്പത്തായ ആരോഗ്യത്തെ നിലനിർത്താൻ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, സാമൂഹിക ശുചിത്വം എന്നിവ അനിവാര്യമാണ്. ശരിയായ ശുചിത്വ ബോധം സമൂഹത്തിൽ വളർത്തി നല്ല നാളേക്കായി നമ്മുടെ നാടിനെ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണ്.
1: ശുചിത്വവും ആരോഗ്യവും എന്ന വിഷയത്തിൽ തിരുവനന്തപുരം ഇഴുവിലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയ പി ആർ സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ ഫോണിന് ചലച്ചിത്രഗാന പ്രശ്നോത്തര പരിപാടി. പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ശ്രോതാക്കൾക്ക് വിളിക്കാം 0497-295-6007 എന്ന നമ്പറിലേക്ക്. ഒരു നമ്പർ കൂടിയുണ്ട്, 94-95-99-10-15. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു, 0497-295-6007. അടുത്ത നമ്പർ 94-95-99-10-15. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്നും.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഫലം സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ 2-ാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ പോരാട്ടം.

0: വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം. രാഷ്ട്രപതി ദ്രൌപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിയറ്റ്നാം പ്രസിഡന്റ് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. സമകാലിക പ്രാധാന്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളാണ് ഇരുവരും ചർച്ച ചെയ്യുന്നത്. നിരവധി ധാരണാപത്രങ്ങളും ഇരു നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഒപ്പുവയ്ക്കും. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി വിയറ്റ്നാം പ്രസിഡന്റ് ഇന്നലെയാണ് ഡൽഹിയിലെത്തിയത്. മന്ത്രിമാരുടെ ഉന്നതതല സംഘവും അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര നയതന്ത്ര പങ്കാളിത്തമായി മാറിയിട്ട് 10 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് തോ ലാമിന്റെ ഇന്ത്യാ സന്ദർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കുമെന്ന് യുഡിഎഫ് നേതാക്കൾ അറിയിച്ചു. സർക്കാർ രൂപീകരണത്തിനുള്ള നിരീക്ഷകരായി എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, ട്രഷറർ അജയ് മാക്കൻ എന്നിവരെ കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചു. മുഖ്യമന്ത്രി ആര് എന്നതടക്കമുള്ള നിർണായക കാര്യങ്ങളിൽ തീരുമാനമാകേണ്ട സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയുള്ള ആദ്യ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തലാണ് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിന്റെ മുഖ്യ അജണ്ട. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ ടി വി കെയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണയ്ക്കായി ടി വി കെ ചർച്ച ആരംഭിച്ചു. പിന്തുണ നൽകുന്ന കാര്യം പാർട്ടി യോഗത്തിനുശേഷം തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് വക്താവ് ഗിരീഷ് ചോദങ്കർ അറിയിച്ചു. ടി വി എയ്ക്ക് പിന്തുണ നൽകുന്നത് സംബന്ധിച്ച് എ എ ഡി എം കെയിൽ ചർച്ച നടക്കുന്നതായി പാർട്ടി നേതാവും നിയുക്ത എംഎൽഎയുമായ ലീമ റോസ് വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കേന്ദ്ര നിരീക്ഷകനായി മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷായെ നിയോഗിച്ച് ബിജെപി നേതൃത്വം. സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയോഗിച്ചു. അതിനിടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്നുള്ള തൃണമൂൽ കോൺഗ്രസ് മേധാവി മമതാ ബാനർജിയുടെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് ബിജെപി നേതാക്കൾ രംഗത്തുവന്നു. ജനങ്ങളുടെ വിധി അംഗീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് വിസമ്മതിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പശ്ചിമബംഗാളിൽ ക്രമസമാധാനം നിലനിർത്താൻ ചീഫ് സെക്രട്ടറിക്കും ഡിജിപിക്കും കേന്ദ്ര സായുധ പോലീസ് സേനയ്ക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തെ തുടർന്നുണ്ടായേക്കാവുന്ന അക്രമ സംഭവങ്ങൾ കർശനമായി തടയണമെന്നാണ് നിർദ്ദേശത്തിലുള്ളത്. അസമിൽ ഭരണ തുടർച്ച ഉറപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ 126 സീറ്റുകളിൽ 102 എണ്ണം നേടിയാണ് എൻഡിഎ വീണ്ടും അധികാരത്തിലെത്തുന്നത്. അസമിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയെയും സഹനിരീക്ഷകനായി ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെയുമാണ് ബിജെപി നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. പുതുച്ചേരിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും നിർമ്മൽകുമാർ സുരാനയുമാണ് നിരീക്ഷകർ. പശ്ചിമബംഗാൾ, അസം, കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിജയിച്ച സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ 19 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ പദ്ധതികൾ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങളും സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 ഉയർത്താനുള്ള തീരുമാനം രാജ്യത്തിന്റെ ജുഡീഷ്യൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തുമെന്നും ജനങ്ങൾക്ക് വേഗത്തിലുള്ള നീതി ഇതിലൂടെ ഉറപ്പാക്കാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. രണ്ട് ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 93 രൂപ കൂടിയതിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. ഞെയിലിൽ നിന്ന് സംരക്ഷണം നൽകാൻ പാലക്കാട് ജില്ലയിലെ വാണിയംകുളം കന്നുകാലി ചന്തയിൽ ഒരുക്കിയിരിക്കുന്ന

0: താൽക്കാലിക സംവിധാനം വിപുലീകരിക്കാൻ തീരുമാനിച്ച് വാണിയംകുളം പഞ്ചായത്ത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: കാലിച്ചന്ത നവീകരണത്തിന്റെ ഭാഗമായി കന്നുകാലികൾക്ക് വേനലിൽ വെയിൽ ഏൽക്കാതിരിക്കാൻ താൽക്കാലിക പന്തൽ ഒരുക്കിയിരുന്നു. ഇത് മറ്റു ഭാഗങ്ങളിൽ കൂടി വിപുലീകരിക്കാനാണ് തീരുമാനം. ചന്തയുടെ നിലം കോൺക്രീറ്റ് ചെയ്തും കാലികളെ കൊണ്ടുവരുന്ന തൊഴിലാളികൾക്ക് വിശ്രമിക്കാനും സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. കാലികൾക്ക് വെള്ളം നിറയ്ക്കാനുള്ള കൂടുതൽ തൊട്ടികൾ സ്ഥാപിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കാലിച്ചന്തയായ വാണിയംകുളത്ത് കേരളത്തിനകത്തു നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് കാലികളെയാണ് എല്ലാ ആഴ്ചയും കച്ചവടത്തിനായി എത്തിക്കുന്നത്.
0: പഞ്ചാബിൽ അമൃത്സറിലെയും ജലന്ധറിലെയും കരസേന BSF മേഖലയ്ക്ക് സമീപം ഇരട്ട സ്ഫോടനം. ഇന്നലെ രാത്രിയുണ്ടായ സ്ഫോടനങ്ങളിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രദേശത്ത് അതീവ ജാഗ്രത തുടരുകയാണ്. ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘങ്ങളും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC യെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രോജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 1.21% താഴ്ന്ന് ബാരലിന് 108.54 US ഡോളറിലെത്തി. ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സൈനിക അകമ്പടിയോടെ മോചിപ്പിക്കുന്നതിനുള്ള US നടപടിയാണ് പ്രോജക്ട് ഫ്രീഡം. കേരളത്തിൽ പകൽച്ചൂടിന് ശമനമില്ല. സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 163 പോയിന്റ് താഴ്ന്ന് 76,854, നിഫ്റ്റി 10 പോയിന്റ് നഷ്ടത്തിൽ 24,022 വ്യാപാരം തുടരുന്നു. ഓഹരി വിപണികൾ നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. സ്വർണ്ണവില കൂടി. പവന് 1,560 രൂപ വർദ്ധിച്ച് 1,10,960 രൂപയും ഗ്രാമിന് 13,870 രൂപയുമാണ് ഇന്നത്തെ വില. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്രസഭ പ്രമേയം മുന്നോട്ടുവച്ച് അമേരിക്കയും ഗൾഫ് സഖ്യ കക്ഷികളും. കപ്പലുകളെ ആക്രമിക്കുകയോ നിയമവിരുദ്ധമായി ടോൾ ഈടാക്കുകയോ ചെയ്യുന്നത് തുടർന്നാൽ ഇറാൻ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കരട് പ്രമേയം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ചൈനയുടെയും റഷ്യയുടെയും വീറ്റോ കാരണം യുഎൻ പ്രമേയം പരാജയപ്പെട്ടിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജിയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയും ബീജിംഗിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് കടലുടുക്ക് തുറക്കാനും യുദ്ധം അവസാനിപ്പിക്കാൻ US ഒരു കരാറിലെത്താനും ഇറാനുമേൽ സമ്മർദ്ദം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. ഇറാനെതിരായുള്ള US സൈനിക നടപടികൾ അവസാനിച്ചുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രഖ്യാപിച്ചതിനെ തൊട്ടുപിന്നാലെയാണ് അരാഗ്ജിയുടെ സന്ദർശനം. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷ പ്രാദേശിക ഭാഷയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് SMC യുടെ ലക്ഷ്യം. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഫലം സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 1 മണി.
3: ആകാശവാണി കണ്ണൂർ.
2: അനുപല്ലവിയിലൂടെ തിരയാം പല്ലവിയെ, പാട്ടേതെന്ന് തിരയാം ഹമ്മിങ്ങിലൂടെ, BGMലൂടെ പാട്ടിലേക്ക്. പല്ലവി അനുപല്ലവി, തത്സമയ ഗാനാന്വേഷണ ഫോണിൻ ആവിഷ്കാരം ജീജ ശ്രീജിത്ത്.
4: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പല്ലവി അനുപല്ലവി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പ്രശ്നോത്തര പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം. 0497 29 56 00 7 മറ്റൊരു നമ്പർ 94 95 99 10 15 ഈ രണ്ട് നമ്പറുകളിലേക്കാണ് വിളിക്കേണ്ടത് പ്രശ്നോത്തര പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി. ഒരിടവേളയ്ക്ക് ശേഷം പല്ലവി അനുപല്ലവി വീണ്ടും തൽസമയ പരിപാടിയായി മാറിയിരിക്കുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നു, ഇലക്ഷൻ പ്രോട്ടോക്കോളും നീങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ ഫോമാറ്റിലേക്ക് മടങ്ങിപ്പോകുന്നു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുമുണ്ട്, ശ്രോതാക്കളായ നിങ്ങൾക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പരിപാടിയിലേക്ക് കടക്കാം. ഇപ്രാവശ്യം പല്ലവി അനുപല്ലവി വിജയിക്കുള്ള സമ്മാനമായ റേഡിയോ ആണ്. റേഡിയോ സ്പോൺസർ ചെയ്യുന്നത് വെള്ളൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റിയാണ് വിജയിക്കുള്ള റേഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോവാം. ഹലോ,
3: ഹലോ,
4: പല്ലവി അനുപല്ലവിയിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം നമ്മൾ ലൈവ് ആവുമ്പോൾ ആദ്യത്തെ കോളറാണ് താങ്കൾ. പേര് പറയൂ, സ്ഥലം പറയൂ.
3: പ്രയോഷ്,
4: എവിടുന്ന വിളിക്കുന്നത്? താണക്കന്ന്. അപ്പൊ പല്ലവി അനുപല്ലവി കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? സ്ഥിരമായി കേൾക്കുന്ന ഒരു ശ്രോതാവായിരിക്കൂലേ. അപ്പൊ നിയമങ്ങൾ പറയേണ്ട ആവശ്യമില്ല, എന്നാൽ പോലും പറയാം. നമ്മള് അനുപല്ലവി കേൾപ്പിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു BGM കേൾപ്പിക്കും, ചരണമാവാം. ഇത് കേട്ടതിന് ശേഷം പല്ലവി ഏതാണ് പാട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ നിയമം. അപ്പൊ നമുക്ക് ഞാൻ ആദ്യത്തെ ബിറ്റ് പ്ലേ ചെയ്യട്ടെ. പ്രയോഷ് പാട്ടുകൾ കേൾക്കുന്ന ഒരാളായിരിക്കുമല്ലോ അല്ലേ സ്ഥിരമായിട്ട്? ഇപ്രാവശ്യം സാധാരണ പല്ലവി അനുപല്ലവിയിൽ ഒരാഴ്ചത്തെ പാട്ടുകളിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കാറ്. ഒരു തിങ്കളാഴ്ച മുതൽ അടുത്ത തിങ്കളാഴ്ച വരെയുള്ള പാട്ടുകൾ ശ്രോതാക്കൾ കേൾക്കണം. അതായത് കുറച്ച് ഹോംവർക്ക് ഉണ്ട്. ഈ ഹോംവർക്ക് ചെയ്ത് നന്നായി പ്രിപ്പയർ ചെയ്ത് അടുത്ത പല്ലവി അനുപല്ലവിയിലേക്ക് പ്രിപ്പയർ ചെയ്യുക, അതാണ് രീതി. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ലൈവിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഫോമാറ്റ് അല്ല, റാൻഡം ആയിട്ട് പൊതുവെ ചലച്ചിത്രഗാനം ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന ചലച്ചിത്രഗാനങ്ങളിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന്. പക്ഷെ അടുത്ത ആഴ്ച മുതൽ വീണ്ടും പഴയ ഫോമാറ്റിലേക്ക് തന്നെ തിരിച്ചു പോകും. ഈ ഒരാഴ്ച, അതായത് തിങ്കളാഴ്ച, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇനി വരുന്ന തിങ്കളാഴ്ച വരെയുള്ള പാട്ടുകൾ എല്ലാ ശ്രോതാക്കളും ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഹോംവർക്ക് ചെയ്യുക, എന്നിട്ട് ബുധനാഴ്ചത്തെ പല്ലവി അനുപല്ലവിയിൽ പങ്കെടുക്കുക. ഓക്കെ, സോ പ്രയോഷനുള്ള ചോദ്യം

0: ഹലോ പ്രയോഷ്, ഏതാ പാട്ടെന്ന് മനസ്സിലായോ? അല്ലല്ലോ, അല്ലല്ലോ, ഏതാണ്ട് അതുപോലെ ഉണ്ട്, പക്ഷെ അതല്ല. ഒട്ടും ഊഹിക്കാൻ പറ്റുന്നില്ല. ഒന്നും കൂടെ ഞാൻ പ്ലേ ചെയ്യണോ?
1: ഒന്നുകൂടി പ്ലേ ചെയ്യോ?
0: ഓക്കേ.

0: പാട്ടേതാന്ന് മനസ്സിലായോ?
1: ഇല്ല, മനസ്സിലായില്ല.
0: ഒട്ടും മനസ്സിലായില്ല. നമുക്ക് വളരെയധികം സുപരിചിതമായൊരു പാട്ടാണ്, പക്ഷെ ചിലപ്പോ ഞാൻ തന്നെ പറയാം. ക്വിസ് മാസ്റ്റർക്ക് തന്നെ പോയിന്റ്. ചിത്രം ഒഴിവുകാലം, ലതികയും സംഘവും പാടിയ പാട്ടാണ്. ഇപ്പോഴെവിടെയെങ്കിലും എനിക്ക് സമ്മാനമില്ല, പക്ഷെ ഊഹിക്കാൻ പറ്റുമോ? ജോൺസൺ മാഷാണ് ഈണം പകർന്നത്, കെ ജയകുമാറിന്റെ വരികളാണ്. ഒഴിവുകാലം എന്നുള്ള ചിത്രത്തിലെ പാട്ടാ. ഊഹിക്കാൻ പറ്റുന്നില്ല. ചുളം കുത്തും കാറ്റേ എന്നുള്ള പാട്ടില്ലേ, ചുളം കുത്തും കാറ്റേ എന്ന് ആരംഭിക്കുന്ന പാട്ട്. അപ്പൊ താങ്കൾ പറഞ്ഞ പാട്ടും ഇതും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് തോന്നിപ്പോയത്. ഓക്കെ, അപ്പൊ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഇനിയും പങ്കെടുക്കുക, ഭാഗ്യം കടാക്ഷിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

പല്ലവി അനുപല്ലവിയിലെ അടുത്ത കോളറിനെ സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുൻപ് ഈ പരിപാടിയിലെ വിജയിക്ക് ലഭിക്കുന്നത് ഒരു റേഡിയോ ആണ് വിജയിക്കുള്ള സമ്മാനം. നമ്മൾ ഇപ്രാവശ്യം ഒരാഴ്ചയിലെ പാട്ടുകളിൽ നിന്നല്ല ചോദ്യം

0: ഇഷ്ടാണോ? എങ്ങനെയാ പാട്ട്? ഇഷ്ടാന്ന് മനസ്സിലായി. പാട്ടുകൾ പാടു ഭാസ്കർ.
1: രവീന്ദ്രൻ മാഷിന്റെ പാട്ടാണ്
0: ഏറ്റവും കൂടുതൽ. രവീന്ദ്രൻ മാഷിന്റെ പാട്ടാണ്. അപ്പൊ അതിന് പാട്ടിന്റെ ഒരു കളക്ഷൻ ഉണ്ടാ? ഇല്ല. രവീന്ദ്ര മാഷിന്റെ പാട്ട് എവിടെ കേട്ടാലും പെട്ടെന്ന് പറയാൻ പറ്റുമോ ഇത് രവീന്ദ്ര മാഷ പാട്ടാന്ന്? അങ്ങനെ അങ്ങനത്തെ മികവെല്ലാം കൈവരിച്ചിട്ടുണ്ടോ?
1: ഇല്ല, അങ്ങനെ
0: ഇല്ല. പക്ഷെ പാട്ട് ഇഷ്ടം രവീന്ദ്ര മാഷ പാട്ടാണ് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്നാ ചോദ്യം ഇപ്രാവശ്യം? എന്നാ അഷ്കറിന്റെ മോഹം പൂവണിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടി റേഡിയോ സമ്മാനമായി കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. കുറെ പാട്ടുകൾ കേൾക്കുന്ന ആളല്ലേ. ചോദ്യം ചോദിക്കട്ടെ. ആകാശവാണിയിൽ വരണം എന്നുണ്ട്. അപ്പൊ ആ മോഹവും പൂവണിയട്ടെ. ഇപ്പോ നമ്മള് പല്ലവി അനുപല്ലവിന്റെ വിജയ്ക്ക് ഇപ്പൊ റേഡിയോ ആണ് സമ്മാനം. ഇതിനു മുൻപേ വിജയ്ക്ക് പ്രിയം പ്രിയതരം അവതരിപ്പിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പൊ ആകാശവാണിയിൽ വരാം, പരിപാടിയിൽ പങ്കെടുക്കാം സ്റ്റുഡിയോയില്. പക്ഷെ ഇപ്പോ തൽക്കാലം ഇപ്പൊ റേഡിയോ ആണ് സമ്മാനം. അപ്പൊ അങ്ങനെയൊരു കാലം വരുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ. കാലം എന്നല്ല, അങ്ങനെയുള്ള നിയമങ്ങൾ മാറ്റുമ്പോൾ അപ്പൊ ചിലപ്പോൾ അങ്ങനെയും വീണ്ടും വന്നേക്കാം. അന്നേരം അഷ്കർ റേഡിയോ സ്റ്റേഷനിലേക്ക് വരാൻ സാധിക്കട്ടെ അല്ലേ? അല്ലാണ്ടും എന്തെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ വരാൻ സാധിക്കുമായിരിക്കും. ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ബഹുജനഹിതായ ബഹുജന സുഖായ അല്ലേ ആകാശവാണി? ബഹുജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതല്ലേ? അപ്പൊ അതെല്ലാം അങ്ങനെ എല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഒരു വ്യക്തിയാണല്ലേ. ഏതായാലും ഞാൻ ചോദ്യം ചോദിക്കാം. ഓക്കെ. ആ

അഷ്കർ, മനസ്സിലായോ പാട്ട് ഏതാന്ന്? പാട്ട് മനസ്സിലായിട്ടില്ല. ഒരിക്കൽ കൂടി കേട്ടാൽ മനസ്സിലാവാനുള്ള വല്ല സാധ്യതയുണ്ടോ?

0: ഇപ്പോഴോ എന്തെങ്കിലും ക്ലൂ കിട്ടിയാ? അഷ്കർ കിട്ടിയിട്ടില്ല. ഇല്ല, അപ്പൊ ഞാൻ തന്നെ പറയട്ടെ ഉത്തരം. യേശുദാസ് പാടിയ പാട്ടാണ് ഒറ്റപ്പെട്ടവർ എന്ന ചിത്രത്തിലെ പാട്ടാണ്. പൂവച്ചൽ ഖാദറിന്റെ വരികളാണ് ശ്യാമാണി ഈണം പകർന്നത്. പാട്ട് ഞാൻ തന്നെ പാടാം അല്ലേ? ഞാൻ തന്നെ പറയാം. ഒരു ചിരി കാണാൻ കൊതിയായി എന്ന് പറയുന്നൊരു പാട്ടില്ലേ,
1: കേട്ടിട്ടുണ്ടാ?
0: ഓർമ്മയില്ല. അപ്പോ സ്ഥിരമായി കേൾക്കൂ. ഇനിയിപ്പോ അടുത്ത ആഴ്ച മുതൽ കുറച്ചും കൂടെ എളുപ്പമാവും. ഒരാഴ്ചത്തെ പാട്ടുകളല്ലേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നല്ലോണം ശ്രദ്ധിച്ച് വീണ്ടും പങ്കെടുക്കൂ. ഓക്കെ, അപ്പോ അന്നേരം സമ്മാനം കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. പാട്ട് കേൾക്കാം നമുക്ക്.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: പല്ലവി അനുപല്ലവിയാണ് ശ്രോതാക്കളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. തത്സമയ പ്രക്ഷേപണമാണ്. അടുത്ത കോളർ, നമസ്കാരം.
1: നമസ്കാരം. നമസ്കാരം.
0: നമസ്കാരം. പേര് പറയൂ, സ്ഥലം പറയൂ.
1: ഇത് അഞ്ചാം മൈൽ കാരക്കുന്ന് ലാലൂട്ടനാണ്.
0: ലാലൂട്ടനാണ്. ലാലൂട്ടന്റെ ലാലൂട്ടൻ എന്നുള്ള പേരിലാണ് എല്ലാരും അറിയുന്നതെങ്കിലും നമ്മൾ കേൾക്കുന്നതെങ്കിലും. ശരിക്കുള്ള പേര്
1: റിജേഷ്.
0: റിജേഷ് എന്നാണ് ശരിക്കുള്ള പേര്. അപ്പൊ നാട്ടിലും എല്ലാം ലാലൂട്ടനാണല്ലോ അല്ലേ?
1: അപ്പൊ
0: എല്ലാ പരിപാടിയിലും ലാലൂട്ടൻ വിളിക്കാറുണ്ട്
1: അല്ലേ? കുറച്ചായി ഗ്യാപ്പ്, കുറെ കാലം വിളിക്കാൻ പറ്റാതെ പറ്റലില്ല. ഓരോ തിരക്കും കാര്യവും ചിലപ്പോ വിളിക്കാൻ കിട്ടലില്ല.
0: പല്ലവി അനുപല്ലവിയിൽ ഇതിനു മുമ്പേ പങ്കെടുത്തിട്ടുണ്ടോ?
1: പങ്കെടുത്തിട്ടുണ്ട്.
0: റേഡിയോ സമ്മാനം കിട്ടിയിട്ടില്ലല്ലോ?
1: ഇല്ല, എനിക്കല്ല, അമ്മക്കാണ് കിട്ടിയത്. എന്റെ അമ്മക്ക് കിട്ടിയിട്ടില്ല.
0: അല്ല, ലാലൂട്ടിനെ കിട്ടിയിട്ടില്ല. ഓക്കെ. ഏതായാലും ഇനി അഥവാ സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ റേഡിയോ ഇല്ലാത്ത ആർക്കെങ്കിലും അത് ഡൊണേറ്റ് ചെയ്യൂ എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീട്ടിലല്ല, ചുറ്റുവട്ടത്തല്ല. റേഡിയോ ഇല്ലാത്ത ആളുകൾ റേഡിയോയിലൂടെ കേൾക്കലൊരു സുഖല്ലേ? അല്ലേ? അപ്പോ ഞാൻ എന്നാ ചോദ്യം കേൾപ്പിക്കാം. എല്ലാ ചോദ്യങ്ങളും ഈസി തന്നെയാണ്. അറിയുന്ന ആൾക്കാർക്ക് എല്ലാം ഈസിയാ. അറിയില്ലെങ്കിൽ ഈ എളുപ്പമുള്ള പാട്ടുകളും വിഷമമായി മാറും. അങ്ങനെ. ഓക്കെ, അപ്പൊ കേൾപ്പിക്കാം.

0: ആ ഏതാ പാട്ട്?
1: അതെ,
0: പാട്ട് ഏതാന്ന് പറയണം. ഒരുപാട് സമയം പറ്റൂല, ഉടനെ പറയണം. മാനത്തെ കല്യാണം അല്ല, വരികൾ കൃത്യമായി
1: പറയണം.
0: മാനത്തെ അല്ല, ഏതാ കല്യാണത്തിന് തന്നെ.
1: മാനത്തെ കല്യാണത്തിന് മാറാപ്പും തോളിൽ കയറ്റി ആകാശം ഭൂമിയും പോകുന്നേ.
0: മാനത്തല്ല കല്യാണം, ഇല്ലത്താണ് കല്യാണം.
1: അപ്പൊ
0: ഏതായാലും വരി അല്പം മാറിപ്പോയി. ഏതാണ്ട്
1: തോളിൽ കയറ്റി ആകാശം ഭൂമിയും പോകുന്നേ,
0: അതന്നെ പാട്ട്, അതന്നെ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പക്ഷെ വരി അല്പം മാറിപ്പോയി. നമുക്ക് വേറെ ആരെങ്കിലും എന്താ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്, നമ്മൾ അതല്ലേ പ്രതീക്ഷിക്കുന്നത്, ഫുള്ളായിട്ട് കറക്റ്റ് ആയിട്ട് പറയണം എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ലാലൂട്ടൻ ഏതായാലും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഭാഗികമായിട്ടാണെങ്കിലും. ഓക്കെ, മുക്കാൽ ഭാഗികമായിട്ടാണെങ്കിലും ശരി ഉത്തരം
1: പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു. വെട്ടം എന്നുള്ള സിനിമയിലെ പാട്ടാണ്, എം ജി ശ്രീകുമാരും സുജാതയുമാണ് പാടിയത്. ബി ആർ പ്രസാദിന്റെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ ഈണം. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു.
2: ഇരിക്കാൻ പിന്നെ എല്ലാവരും നിങ്ങൾ

0: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
1: എന്റെ ടീച്ചറെ, അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്. നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
2: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ. റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: പല്ലവി അനുപല്ലവി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പ്രശ്നോത്തര പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി വിളിക്കേണ്ട നമ്പറുകൾ പറയുകയാണ്: 0497 2956 0007, മറ്റൊരു നമ്പർ 9494 95 99 10 15. പല്ലവി അനുപല്ലവിയിലെ അടുത്ത കോളർ. ഹലോ, നമസ്കാരം.
5: ഹലോ, നമസ്കാരം.
4: ഒന്ന് റേഡിയോന്റെ അടുത്ത് മാറി നിൽക്കുമോ? നന്നോ.
5: ഹലോ.
4: ഹലോ.
5: ഹലോ.
4: ഇപ്പോഴും എനിക്ക് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മാറി നിന്നാൽ, കാരണം ഇത് നമ്മള് റേഡിയോയിലൂടെ ബാക്കിയുള്ള ആൾക്കാരും പരിപാടി കേൾക്കുമ്പോ അത് വളരെ അരോചകമായിരിക്കും. നമുക്ക് ആഗ്രഹമുണ്ടാവും നമ്മളെ ശബ്ദം അതിൻ്റെ ഉള്ളിലൂടെ കേൾക്കണമെന്ന്, പക്ഷെ ഇങ്ങനൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഓക്കെ, പേര് പറയൂ, സ്ഥലം പറയൂ.
5: എന്റെ പേര് അശോകൻ, വെള്ളിയാംപറമ്പ്.
4: വെള്ളിയാംപറമ്പ്, മട്ടന്നൂര്. ആകാശവാണി സ്ഥിരമായി കേൾക്കുന്ന ഒരാളാണ്, വിളിക്കാറുണ്ട് അല്ലേ?
5: വിളിക്കാറുണ്ട്.
4: അപ്പോ പല്ലവി അനുപല്ലവിന്റെ നിയമങ്ങൾ അറിയാലോ? നമ്മള് അനുപല്ലവി കേൾപ്പിക്കും, അല്ലെങ്കിൽ ഒരു BGM കേൾപ്പിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ, ഒരു ബിറ്റ് കേൾപ്പിക്കും. പാട്ട് ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. സാധാരണ പാട്ട് കേൾക്കുന്ന ഫോണിലൂടെയാണോ റേഡിയോയിലൂടെയാണോ കേൾക്കുക?
5: റേഡിയോ
4: ടി വി ഒന്നുമില്ല. അപ്പോ ഫോണിലൂടെയാണ്,
5: ഫോണിലൂടെയാണ്
4: കേൾക്കുന്നത്. അപ്പോ റേഡിയോ സമ്മാനം കിട്ടിയാൽ അതൊരു സന്തോഷമായിരിക്കും അല്ലേ? അല്ലേ, ഇപ്പൊ പിന്നെ ഫോൺ വന്നതിന് ശേഷം പലർക്കും എല്ലാത്തിനും ഒരു വിനോദോപാധിയും വിജ്ഞാനോപാധിയും എല്ലാം തന്നെ ഫോണായി മാറിയിട്ടുണ്ട്. ടി വിയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോണിലൂടെ കിട്ടുമല്ലോ. അപ്പോ ചെലവും നമുക്ക് ചുരുക്കാം. ഓക്കെ, ഏതായാലും ഞാൻ ചോദ്യം ചോദിക്കാം. ഓക്കെ,

അശോകൻ പാട്ട് ഏതാന്ന് മനസ്സിലായോ? നല്ലോണം നമ്മൾ കേൾക്കുന്ന ഒരു പാട്ട്. ഒന്ന് അതിന്റെ അതേ ട്യൂൺ ഒന്ന് മൂളി നോക്കിയാ മതി, നമുക്ക് അങ്ങനെയാണല്ലോ എത്തിക്കുക. ഒന്ന് കൂടെ ഒന്ന് പാടി നോക്കിയ പാട്ടിലേക്ക് പലവിയിലേക്ക് എത്തും. ഒരു പ്രാവശ്യം കൂടെ കേൾക്കണമെങ്കിൽ ഞാൻ വെച്ചു തരാം, പ്ലേ ചെയ്യാം.

0: എന്തെങ്കിലും സാധ്യതയുണ്ടോ?
1: ഇല്ല,
0: കിട്ടുന്നില്ല.
1: അതെ,
0: യേശുദാസ് നല്ലൊരു പാട്ട് ശ്രോതാക്കൾ കേട്ടോട്ടെ അല്ലേ, അവർ റേഡിയോയിലൂടെ അശോകനും കേൾക്കാം. യേശുദാസും സുജാതയും ചേർന്ന് പാടിയ പാട്ടാണ്, എച്ച് രമേശൻ നായരുടെ വരികളാണ്. ജോൺസൺ മാഷാണ് ഈ മനോഹരമായി ഈണമൊരുക്കിയത്. ചിത്രത്തിന്റെ പേര് ഋഷ്യശൃംഗൻ. നമ്മുടെ ഈയൊരു ഋഷ്യശൃംഗൻ എന്നുള്ള ചിത്രത്തിലെ പാട്ടാണ്. ഈയൊരു നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമായൊരു ചിത്രമാണ്. ചിത്രം നല്ല, ചിത്രത്തിന്റെ പേര്, മഴയ്ക്ക് വേണ്ടി മഴ ഏതായാലും മേനൽ മഴ പെയ്തു, എന്നാലും നമ്മള് ചൂടിന് നേരിയ ശമനം ഉണ്ടെങ്കിലും നമ്മൾ കാത്തിരിക്കുവാന്ന്, നന്നായി ഒന്ന് മഴ പെയ്യാൻ അല്ലേ. വിഭാവരി രാഗം എന്ന് തുടങ്ങുന്ന പാട്ടാണ്. പാട്ട് കേട്ടിട്ടുണ്ടാവും തീർച്ചയായും, വിഭാവരി രാഗം എന്ന് പറയുന്ന പാട്ട്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, പിന്നീട് പങ്കെടുക്കാം, സമ്മാനം കിട്ടുന്നത് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത് അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: മഴക്കാലത്ത് ഈ സാരി എല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
2: എന്റെ ടീച്ചറെ,
3: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
2: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
4: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.

0: ഹലോ, പല്ലവിയാണ്, പല്ലവിയാണ്. നമസ്കാരം. മരുതായി നിന്ന് മിനി. മിനി, നേരത്തെ പല്ലവിയാണ് പല്ലവിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഹലോ മിനി, എനിക്ക് കട്ടായി പോകുന്നുണ്ട്. ഹലോ, ആ പറഞ്ഞോളൂ. മരുതായി നിന്ന് മിനി
1: പങ്കെടുത്തിട്ടുണ്ട്.
0: സമ്മാനമൊന്നും കിട്ടിയില്ല. ഇല്ല, അപ്പൊ നമുക്ക് സമ്മാനം കിട്ടുമോ നോക്കാം. മിനി എന്താ ചെയ്യുന്നത്?
1: ഞാൻ വീട്ടിൽ തന്നെ.
0: വീട്ടിലാണ്. അപ്പൊ വീട്ടിലായിരിക്കുമ്പം എപ്പോഴും റേഡിയോ കേൾക്കാനുള്ളൊരു സൗകര്യം ഉണ്ടല്ലോ? ഉണ്ട്. അപ്പൊ നന്നായി പാട്ട് കേൾക്കുന്ന ഒരാളായിരിക്കും അല്ലേ? നന്നായി പാട്ട് കേൾക്കുന്ന, പാട്ടെന്ന് മാത്രമല്ല റേഡിയോയിലെ എല്ലാ പരിപാടികളും കേൾക്കുന്ന ഒരാളായിരിക്കുമല്ലോ മിനി, അല്ലേ?
1: ആ
0: അതെ. അപ്പോ ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി പറയുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിയുന്നവർക്കെല്ലാം എളുപ്പമാണ്. അപ്പൊ നമുക്ക് ഞാൻ ഏതായാലും പാട്ട് വെച്ചു തരാം. മിനിക്ക് ഇത് എളുപ്പമാണോ എന്നുള്ളത് കേട്ട് ഉത്തരം അറിയെങ്കിൽ എളുപ്പമായിരിക്കും. ഓക്കെ, ഞാൻ പാട്ട് വെച്ചു തരാം.
1: ഓക്കെ.

0: മിനി കേട്ടോ,
1: ഒരു പിടിയില്ലല്ലോ.
0: അയ്യോ നല്ല പാട്ടാണല്ലോ, ഇതെല്ലാം എളുപ്പമുള്ള പാട്ടാ. അറിയുന്നവർക്ക് എളുപ്പം എന്ന് ഞാൻ പറഞ്ഞു എങ്കിൽ പോലും ഇതെല്ലാം നല്ലോണം ഒരുപാട് പ്ലേ ചെയ്തിട്ടുള്ള പാട്ടാ, അതുകൊണ്ട് കേട്ടിരിക്കാനുള്ള സാധ്യത ഉള്ളൊരു പാട്ടാണ്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ വെച്ചു തരാം, ഉത്തരം പറയാൻ വല്ല സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ വെച്ചു തരാം, അല്ലെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാം. എന്താണ്?
1: ഏ,
0: ഒന്നും കൂടെ കേട്ടു നോക്കാം. ഓക്കേ.

0: എന്തായി മിനി
1: അറിയില്ല.
0: നമുക്ക് ഏതാ പാട്ട്? പടയണി എന്നുള്ള ചിത്രത്തിലെ പാട്ടാണ് ഹൃദയം ഒരു വല്ലകി എന്ന് തുടങ്ങുന്ന പാട്ട്. പാട്ട്
1: കേട്ടിട്ടില്ലേ?
0: അത് തന്നെ. ഇതെന്താ പറ്റുമെന്നറിയാം? നമ്മളെല്ലാരും നമ്മൾ പല്ലവി മാത്രമാണ്, നല്ലൊരു പാട്ട് അത് ഇഷ്ടപ്പെട്ട നമ്മൾ പല്ലവി മാത്രം ശ്രദ്ധിക്കും. അപ്പൊ നടുവിലത്തെ വരികൾ മാത്രമേ നമുക്ക് ഓ ഈ പാട്ടിന് ഇങ്ങനെയെല്ലാം വരികൾ ഉണ്ടായിരുന്നു എന്ന് തോന്നും അല്ലേ. അപ്പൊ ഇനി പാട്ട് ഫുള്ളായിട്ട് ശ്രദ്ധിക്കൂ. ഇനി അടുത്ത ആഴ്ച മുതൽ, ഈ തിങ്കളാഴ്ച മുതൽ അടുത്ത തിങ്കളാഴ്ച വരെയുള്ള പാട്ടുകളാണ് പ്ലേ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ, ശ്രോതാക്കൾക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ട്. അത് കൃത്യമായി കേട്ട്, അതായത് റേഡിയോ സമ്മാനം വേണം അത്രയും നിർബന്ധമുണ്ടെങ്കിൽ അത് കൃത്യമായി കേട്ട് പരിപാടിയിൽ വിളിക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ കോള് കിട്ടും, പങ്കെടുക്കുക, സമ്മാനം നേടുക. ഓക്കെ. അപ്പോ മിനി ബൈ, താങ്ക് യു. പാട്ട് കേൾക്കാം.

0: പൂവച്ചൽ ഖാദർ വരികൾ എഴുതി എ ടി ഉമ്മർ ഇണം പകർന്ന ഗാനമാണ് പടയണി എന്ന പടത്തിലേത്. പാടിയത് യേശുദാസും ജയചന്ദ്രനും ചേർന്ന്.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

0: ഹലോ, നമസ്കാരം. പല്ലവി അനുപല്ലവിയാണ്. എവിടുന്ന വിളിക്കുന്നത്? പേരെന്താണ്?
1: പേര് അനീഷാണ്. മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് കൊല്ലംപടിയിൽ നിന്നാണ് വിളിക്കുന്നത്.
0: മലപ്പുറം ജില്ലയിലെ അരീക്കോട്
1: കൊല്ലംപടി.
0: കൊല്ലംപടി. ഓക്കെ. അനീഷ് നേരത്തെയും വിളിച്ചിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ആകാശവാണി, കണ്ണൂർ ആകാശവാണിയിലേക്ക്
1: മുമ്പ് വിളിച്ചതാണ്.
0: അപ്പൊ ഏത് സ്റ്റേഷനാണ് നിങ്ങൾക്ക്? എല്ലാ സ്റ്റേഷനിലേക്കും എല്ലാ സ്റ്റേഷനും കേൾക്കുമോ? അല്ല, കണ്ണൂർ ആകാശവാണി ആണോ?
1: എല്ലാ സ്റ്റേഷനും കേൾക്കും. ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് മഞ്ചേരി സ്റ്റേഷനാണ് അടുത്തുള്ളത്. എല്ലാ സ്റ്റേഷനും കേൾക്കാറുണ്ട്. കണ്ണൂർ എല്ലാ സ്റ്റേഷനും
0: കേൾക്കാറുണ്ട്.
1: ആപ്പ് വന്നത് കൊണ്ട് സൗകര്യം ഉണ്ടല്ലോ.
0: അതെ, ആപ്പ്
1: എല്ലാ സ്റ്റേഷനും കേൾക്കും.
0: ഇന്ത്യയിൽ എവിടെയുള്ള സ്റ്റേഷനുകളിൽ നമുക്ക് കേൾക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടികൾ
1: ചെറുതായിട്ട് കണ്ണൂർ നിലയൊക്കെ കിട്ടി.
0: അത് കിട്ടി. അപ്പൊ ചില സമയത്ത് സിഗ്നൽ സ്ട്രോങ് ആവുന്നുണ്ടാവും, കാലാവസ്ഥക്കനുസരിച്ചും സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂടുമ്പോ കിട്ടുന്നുണ്ടാവും.
1: രാത്രി കാലങ്ങളിലും കിട്ടാറുണ്ട് ചില സമയങ്ങളിലും ഇവിടെ.
0: അപ്പോ പിന്നെ ഇന്നത്തെ പരിപാടിയുണ്ട്, പല്ലവി അനുപല്ലവി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പ്രശ്നോത്തര പരിപാടിയാണ്. അപ്പൊ അതിന്റെ നിയമങ്ങൾ അറിയാലോ അല്ലെ, പരിപാടി കേൾക്കുന്ന ഒരാള് എന്നുള്ള നിലയില്. അതെ, നമ്മള് അനുപല്ലവി അല്ലെങ്കിൽ ഒരു ചെറിയൊരു മ്യൂസിക് ബിറ്റ് ഇത് ഏതെങ്കിലും ഒന്ന് കേൾപ്പിക്കും, പല്ലവി ഏതാണ്, പാട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ. അപ്പോ അനീഷിന് പാട്ട് ഞാൻ പ്ലേ ചെയ്യട്ടെ, ആ ബിറ്റ് ഞാൻ പ്ലേ ചെയ്യാം. ഓക്കെ.

0: ഏതാ പാട്ടെന്ന് മനസ്സിലായോ?
1: ഇത് വ്യക്തതല്ല, ഫോണിലൂടെ കറക്റ്റ് കേൾക്കുന്നില്ല. അങ്ങനത്തെ ഒരു ലൈനിൽ എന്തോ ഒരു തടസ്സം പോലെ ഉണ്ട്, കറക്റ്റ് വ്യക്തതല്ലാത്തതുകൊണ്ട്
0: ഏതാന്ന് മനസ്സിലാവുന്നില്ല.
1: റേഞ്ച് ഉള്ള സ്ഥലത്ത് തന്നെയാണ്, പക്ഷേ എന്തോ ഒരു വ്യക്തതക്കുറവ് കൃത്യമായിട്ടുണ്ട് ഫോണിൽ.
0: ഓക്കെ, ഞാൻ ഒരു പ്രാവശ്യം കൂടെ പ്ലേ ചെയ്യാം. ഓക്കെ, നമുക്ക് അറിയുന്ന പാട്ടാ, വളരെ സുപരിചിതമായ പാട്ടാ.
2: മഞ്ഞിൻ പുതപ്പു നെയ്യും മാനം ഈറം പുതച്ചു നിൽക്കും ഭൂമി ധന്യമാ.
0: പാട്ട് ഏതാന്ന് മനസ്സിലായോ?
1: ഒരു പിടിയും കിട്ടില്ല, കാരണം എന്റെ പ്രശ്നം അതുകൊണ്ടാണ് ഇതൊക്കെ.
0: എനക്കും ഞാൻ പറയുന്നത് നിനക്ക് തിരിച്ച് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് അക്കച്ചിയുടെ
1: പറയാൻ പറ്റുമോ?
0: ചിത്രം അക്കച്ചിയുടെ കുഞ്ഞുവാവ നല്ല ചിത്രത്തിലെ പാട്ടാണ്. നമുക്ക് ഏതായാലും എന്നാ പാട്ടിലേക്ക് പോവാം, കാരണം ഒരു വ്യക്തത കുറവുണ്ട്. ഓക്കെ, യേശുദാസും കരളിലെ കിളി പാടി എന്നാരംഭിക്കുന്ന ഒരു മനോഹര ഗാനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. പോച്ചൽഖാദറിന്റെ വരികൾ ജോൺസൺ ഡീണും യേശുദാസും വാണിജയറാമും പാടിയത് അക്കച്ചിയുടെ കുഞ്ഞുവാവ. ഓക്കെ അനീഷ്, താങ്ക് യു.
1: ഓക്കെ,
0: താങ്ക് യു.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പല്ലവി അനുപല്ലവി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പ്രശ്നോത്തരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വിജയിക്ക് സമ്മാനം ഒരു റേഡിയോ ആണ്. ഇന്ന് ഭാഗികമായി ശരിയുത്തരം പറഞ്ഞത് ലാലൂട്ടൻ റിജേഷ് ആണ്. പക്ഷേ ഇതൊരു പ്രശ്നോത്തര പരിപാടിയാണ്, ക്വിസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ വരികളും കൃത്യമായി തന്നെ പറയണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡിൽ ആർക്കും സമ്മാനം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ഖേദം ഞാൻ പ്രകടിപ്പിക്കട്ടെ. വീണ്ടും അടുത്ത ബുധനാഴ്ച ഇതേ സമയം പല്ലവി അനുപല്ലവി. അവതരണം സ്മിത മണിക്കൂത്ത്. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം ഷാജു പി, ശശി കാപ്പാട്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.

0: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: ആകാശവാണി കണ്ണൂർ. അനുപല്ലവിയിലൂടെ തിരയാം പല്ലവിയെ, പാട്ടേതെന്ന് തിരയാം ഹമ്മിങ്ങിലൂടെ, ബിജിഎമ്മിലൂടെ പാട്ടിലേക്ക്. പല്ലവി അനുപല്ലവി, തത്സമയ ഗാനാന്വേഷണ ഫോണിൻ. ആവിഷ്കാരം ജീജ ശ്രീജിത്ത്.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ തൊഴിൽ പ്രവർത്തക സമിതിയുടെ രണ്ടാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. രണ്ട് ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ TVK 118 എന്ന ഭൂരിപക്ഷത്തിലെത്താൻ കോൺഗ്രസ് ഉൾപ്പെടെ പാർട്ടികളുമായി ചർച്ച. TVK പിന്തുണ നൽകുന്ന കാര്യം യോഗത്തിന് ശേഷം തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് വക്താവ് ഗിരീഷ് ചോദങ്കർ പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരം AKG സെന്ററിൽ പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ചേരുന്ന ആദ്യ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി പങ്കെടുക്കുന്നുണ്ട്. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ്ഡേ ന്യൂസ് ഡെയിലി റീലേ.
3: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി. I am അനുജ കുമാർ വിത്ത് മിഡ്ഡേ ന്യൂസ്. The headlines. Prime Minister Narendra Modi holds talks with President of Vietnam Tho Lam in New Delhi. Several MOUs exchanged in the fields of digital technology, rare earth and medical product regulations. Hectic parleys continue in Tamil Nadu among parties as TVK is set to stake claim for forming government despite lack of majority figure. Assam Chief Minister Himanta Biswa Sarma tenders resignation. Swearing-in ceremony of the new government to take place after 11th of May. India and European Union launch joint initiative to strengthen EV battery recycling capacity. IMD forecasts heavy rainfall over Assam, Bihar, Kerala, Tamil Nadu and Puducherry today. And in IPL cricket, hosts Sunrisers Hyderabad to take on Punjab Kings in the evening. And now the news in detail. India and Vietnam today inked several MOUs in the fields of digital technology, rare earths, medical products regulation, public sector audit, digital payment system and culture and tourism. The agreements were signed after the talks between Prime Minister Narendra Modi and President of Vietnam Tho Lam in New Delhi this afternoon. During the talks, both leaders held wide-ranging discussions across the spectrum of bilateral relations as also on regional and global issues of mutual interest. We now go over live at Hyderabad House, where Prime Minister Narendra Modi is briefing the media on the outcomes of the talks.
4: Fast payment system bhi jald hi link hone ja rahe hain. Saath hi ab hum dono deshon ke beech state to state aur city to city cooperation ko bhi majboot karne ja rahe hain. Friend, Vietnam भारत की एक्ट ईस्ट पॉलिसी और बीजन महासागर का एक मुख्य स्तंभ है. इंडो पैसिफिक क्षेत्र में भी हमारा कॉमन आउटलुक है. हम अपनी सुदृढ़ होती हुई रक्षा और सुरक्षा सहयोग से रूल ऑफ लॉ, शांति, स्थिरता और समृद्धि के प्रति योगदान देते रहेंगे. വിയറ്റ്നാം കെ സഹയോഗ് സെ ഭാരത് ആസിയാൻ കെ സാത്ത് അപ്നെ സംബന്ധോ കോ ഭീ ഓർ വ്യാപക് ബനായേഗാ. യുവർ എക്സലൻസി, പഹൽഗാം ആതങ്കി ഹംലെ കി കടി നിന്ദ കർനെ ഓർ ആതങ്കവാദ് കെ വിരുദ്ധ ഹമാരെ സംഘർഷ് മെ സാത്ത് ഖഡെ രഹനെ കെ ലിയെ ഹം വിയറ്റ്നാം കെ ആഭാരി ഹൈ. വൈശ്വിക് ഉഥൽ പുഥൽ ഓർ ആർഥിക് ചുനൌതിയോ കെ ഇസ് ദൌർ മെ അപ്നെ ടാലന്റ്, ഗുഡ് ഗവർണൻസ് ഔർ ഇക്കോണമിക് റിഫോംസ് കെ ബൽ പർ ഭാരത് ഓർ വിയറ്റ്നാം ദുനിയാ കി സബ്സെ തേജി സെ ബഢ്തി ഇക്കോണമിസ് കെ റൂപ് മെ ഉഭർ രഹേ ഹൈ. അബ് ഹമാരി എൻഹാൻസ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് കെ മാധ്യമ സെ ഹം ഏക് ദൂസരെ കി റാപിഡ് ഗ്രോത് കെ സഹായക് ബനേംഗെ. ജൈസാ കി ബുദ്ധ കി ശിക്ഷാഓ കി ഭാവന ഹൈ കി യദി ആപ് കിസി ഓർ കെ ലിയേ ദീപ് ജലാതെ ഹൈ തോ വഹ് ആപ്കെ അപ്നെ മാർഗ് കോ ഭീ പ്രകാശമാന കർത്താ ഹൈ.
3: In Tamil Nadu, political parlays to form a new government under Tamilaga Vetri Kadagam, TVK founder C. Joseph Vijay has intensified as his party is short of majority figure of 118. State Governor Rajendra Vishwanath Arlekar is to arrive in Chennai later this afternoon from Kerala. The Chief Minister designate C. Joseph Vijay will be meeting the Governor and submitting the letter to stake a claim to form the government later this evening. As the rift over supporting Vijay-led TVK government in Tamil Nadu is growing amidst parties, long-time alliance between DMK and Congress is on a thin line. Congress, which has 5 MLAs, has decided to support the TVK. The decision was taken after a meeting of the newly elected members to the Assembly from the Congress Party, led by Tamil Nadu in charge Girish Chodankar. Rajesh Kumar from Killiur Assembly constituency, a 3-time Congress MLA, has been elected as the leader of the Congress in the State Assembly. This reduces the number from the DMK alliance and has been added to the TVK, which has 107 MLAs. Still, 6 more MLAs are needed for a majority. Speaking to media, Congress MP Karthi Chidambaram today said that the Congress party will formally support a government headed by Vijay's TVK.
5: The TVK has got 108 seats. So clearly the people of Tamil Nadu want a formation to be headed by the TVK. And it's now incumbent upon the TVK to put together a workable majority. And they have reached out to the Congress party formally. They've written a letter. And that letter has been taken into cognizance. And unanimously the Congress party has decided to support a government headed by the TVK. So we are only aiding and assisting the TVK to put together a secular and stable government in Tamil Nadu. How they will get the other numbers is really up to them, because as they have reached out to us, I'm sure they are reaching out to other political parties.
3: On Congress supporting TVK in Tamil Nadu, DMK leader and spokesperson Kanimudi NV and Somu said, if the Congress has done this, it is a big stab on DMK. She said DMK stood with Congress in all odd hours.
6: It is a big stabbing what Congress have done to DMK, because we have stood by them in all the odd hours. When they had a crisis in the India bloc, it was DMK and our leader which stood up to their level, and we had holded them high up. I think they should think of all those things what we have done. If still they are doing it, it's a big backstabbing what the Congress is doing.
3: In West Bengal, preparations within the state administration have reached a peak following the declaration of the election results and ahead of the swearing-in of the new government. According to party sources, Union Home Minister Amit Shah is arriving in Kolkata today and may announce the name of the leader of the BJP Legislative Party after holding a meeting with the newly elected BJP MLAs. The swearing-in ceremony is likely to follow soon after. More from our correspondent.
7: The constitutional process of government formation is moving swiftly. The Chief Electoral Officer of West Bengal, Manoj Kumar Agarwal, along with representatives of the Election Commission, today met the Governor with the gazette notification of the results of all 293 assembly constituencies in the state. The formal process of forming the new government begins only after the Governor receives the official election results. The Governor may also take a decision on how the interim administrative arrangement will function until the new government is formally sworn in. At the same time, the stand taken by outgoing Chief Minister Mamata Banerjee has added a layer of complexity to the situation. Mamata on Tuesday made it clear that she would not go to Raj Bhavan to resign. Against the backdrop of political confrontation, preparations for the administrative transition in Bengal have now entered a decisive phase. Sandeep Dashgupta, Akashvani News, Kolkata.
3: Education Minister Dharmendra Pradhan has

0: recycling capacity under the India-EU Trade and Technology Council Working Group 2. Principal Scientific Advisor to the Government of India, Ajay Kumar Sood, said this launch is a pivotal moment in the India-EU strategic partnership. He said that as country's EV market continues its rapid expansion, creating a robust domestic recycling ecosystem is essential for the resource security and environmental commitments. India is among the most resilient large emerging market economies over the past 5 years, according to Moody's ratings. In its recent report, the agency said that India is better placed than most of its peers to absorb future global shocks, supported by strong foreign exchange reserves, a stable and predictable policy framework, and deep domestic capital markets. In USA, Indian-origin Republican leader Vivek Ramaswamy has secured the Republican nomination for Ohio governor with a commanding 87% vote share, defeating Casey Pooch. The IMD has forecast heavy rainfall at isolated places over Arunachal Pradesh, Assam, Meghalaya, Bihar, Kerala, Mahe, Sub-Himalayan West Bengal, Sikkim, Tamil Nadu, Puducherry and Karaikal today. The Met Department predicted thunderstorms accompanied with lightning and gusty winds at isolated places over Andaman and Nicobar Islands, Assam, Meghalaya, East Rajasthan, Haryana, Chandigarh and Delhi during the day. On to sports. In IPL cricket, hosts Sunrisers Hyderabad will take on Punjab Kings this evening. The match will begin at 7:30 p.m. Yesterday, Chennai Super Kings defeated Delhi Capitals by 8 wickets in Delhi. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds talks with President of Vietnam Tho Lam in New Delhi. Several MOUs exchanged in the fields of digital technology, rare earth and medical products regulations. Hectic parleys continue in Tamil Nadu among parties as TVK is set to stake claim for forming government despite lack of majority figure. Assam Chief Minister Himanta Biswa Sarma tenders resignation, swearing in ceremony of the new government to take place after 11th of May. India and European Union launched joint initiative to strengthen EV battery recycling capacity. IMD forecasts heavy rainfall over Assam, Bihar, Kerala, Tamil Nadu and Puducherry today. And in IPL cricket, hosts Sunrisers Hyderabad to take on Punjab Kings this evening. And with that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 12-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ആൻസി ടി കെ കുണ്ടറ, വിനോദ് കല്ലറ. സംവിധാനം പി എ ബിജു.
3: ദാരിദ്ര്യം മൂലം നിയമപഠനം നിർത്തിയ റസ്കോൾനിക്കോവ് എന്ന യുവാവ് റഷ്യൻ തലസ്ഥാന നഗരിയിലെ ഒരു പലിശക്കാരിയെയും സഹോദരിയെയും കൊല്ലുന്നു. മനസാക്ഷിക്കുത്തിൽ നീറുന്ന അയാൾ പലിശക്കാരിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വർണവും വിലപിടിച്ച വസ്തുക്കളും വിജനമായ ഒരു സ്ഥലത്ത് കുഴിച്ചിടുന്നു. ആരും അയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. 3 ദിവസമായി അയാൾ പനിച്ചുകിടന്ന പിച്ചുംബെയും പറയുകയാണ്. താൻ ചെയ്തതുപോലുള്ള അതിക്രമങ്ങൾ മറ്റു പലരും വേറെ പലർക്കുമെതിരെ ചെയ്യുന്നതായി അയാൾ സ്വപ്നം കാണുന്നു. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ കുഴഞ്ഞുമറിയുകയാണ്. പരിചാരിക നസ്താസിയോടും സുഹൃത്ത് റസുമുഹിനോടുമൊക്കെ എന്തൊക്കെ അയാൾ വിളിച്ചു പറയുമോ ആവോ. നാടകം തുടർന്ന് കേൾക്കുക.
4: പേടിക്കണ്ട, ഞാനാണ് നസ്താസിയ. നിങ്ങൾ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. പനി പിടിച്ച് വരയ്ക്കുന്നുണ്ടെങ്കിലും ദിവസം മുഴുവൻ പട്ടണത്തിൽ അലഞ്ഞു തിരിയുകയായിരുന്നില്ലേ?
5: നസ്താസിയ, എന്തിനാണവർ വീട്ടുടമസ്ഥ അടിച്ചത്?
4: ആര് വീട്ടുടമസ്ഥ അടിച്ചു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്?
5: ഇപ്പോഴേ

0: അരമണിക്കൂർ മുമ്പ് ജലിയ പെട്രോവിച്ച് പോലീസ് സൂപ്രണ്ട് കോണിപ്പടിയിൽ വെച്ച് അയാൾ എന്തിനാണ് അവരെ ഭീകരമായി മർദ്ദിച്ചത്? എന്തിനാണ് അയാൾ ഇവിടെ വന്നത്?
1: എന്താണ് നിക്കോ നിങ്ങൾ ഈ പറയുന്നത്? ആര് വന്നെന്നാണ്? എല്ലാം നിങ്ങളുടെ തോന്നലാണ്. ഇവിടെ ആരും വന്നില്ലല്ലോ. നിക്കോ, നിങ്ങൾക്ക് എന്തു പറ്റി?
0: അല്ല, വന്നു വന്നു, ഞാൻ ശബ്ദം കേട്ടതാ.
2: വന്നില്ല, ഭ്രാന്ത് പറയാതെ.
0: അല്ല, എന്താണ് നീ എന്നെങ്ങനെ തുറച്ചു നോക്കുന്നത്? രക്തം ഞാൻ കണ്ടതാണ്.
1: രക്തമോ? എന്ത് രക്തം?
0: അല്ല, അവരുടെ രക്തം.
1: വീട്ടുടമസ്ഥ ആരും അടിച്ചിട്ടില്ല.
0: ഞാൻ കേട്ടതാ. ഞാൻ ഉറങ്ങിയായിരുന്നു. ഞാൻ എഴുന്നേറ്റിരിക്കുകയായിരുന്നു. ഞാൻ കുറച്ചു നേരം ശ്രദ്ധിച്ചു. പോലീസ് സൂപ്രണ്ട് ഇവിടെ വന്നിരുന്നു. എല്ലാ മുറിയിൽ നിന്ന് ആളുകൾ കോണിപ്പടിയിലേക്ക് ഓടി വന്നു.
1: ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് നിങ്ങളുടെ സ്വന്തം രക്തമാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടായതാണ്.
0: എന്തേ പറയുന്നേ?
1: അതിന് പുറത്തേക്ക് പോകാൻ പറ്റാതെ വരുമ്പോ അത് കട്ട പിടിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓരോന്ന് സങ്കല്പിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ?
0: എനിക്ക് നല്ല ദാഹമുണ്ട്.
1: വെള്ളം.
0: വയ്യ, ഞാൻ ഉറങ്ങട്ടെ. ശല്യപ്പെടുത്തരുത്. പൊയ്ക്കോ.

0: നിങ്ങൾ ആരാണ്?
1: ഞാൻ രസ്മിഹിൻ. ഇത്രയും വേഗം മറന്നുപോയോ? നിന്റെ ചങ്ങാതി.
0: ഓ, രസ്മിഹിൻ.
1: എന്തൊരു മുറിയാണിത്! ശരിക്കും ഗുഹ തന്നെ. നീ ഇതിനെയാണോ ലോഡ്ജ് എന്ന് വിളിക്കുന്നത്? അല്ല, നിനക്ക് ബോധം വന്നു അല്ലേ?
0: ഇപ്പോ ഉണർന്നേ ഉള്ളൂ. ബോധം കെട്ടുറങ്ങിയായിരുന്നു. അല്ല, നിങ്ങള് ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ.
1: നിനക്ക് മനസ്സിലായി എന്നല്ലേ ആദ്യം പറഞ്ഞത്? ഇപ്പൊ മനസ്സിലായില്ലെന്നോ? നിനക്ക് സ്വബോധം നഷ്ടപ്പെട്ടോ? രസ്മിഹിൻ, ഞാനൊരു വിദ്യാർത്ഥിയും ഒരു മാന്യന്റെ പുത്രനുമാണ്. നിനക്കിപ്പോ മനസ്സിലായോ?
0: ശരി, കൂടെയുള്ളതാരാ?
1: ഇത് വ്യാപാരിയായ ഷെലോപ്പിന്റെ സഹായി. അദ്ദേഹം പറഞ്ഞയച്ചിട്ട് വന്നതാണ്.
0: അതെയോ? ഇരിക്കെ.
1: നിനക്ക് ബോധം കിട്ടിയതിൽ സന്തോഷം. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി നീ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നില്ലെന്ന് നിന്റെ ജോലിക്കാരി പറഞ്ഞു. നിന്നെ പരിശോധിക്കാനായി ഡോക്ടർ സോസിമോവിനെ ഞാൻ രണ്ട് പ്രാവശ്യം കൊണ്ടുവന്നിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ സോസിമോവിനെ? അയാൾ നിന്നെ ശ്രദ്ധയോടെ പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലെന്നും പറഞ്ഞു. എന്നിട്ടും നിനക്കിപ്പോ എന്താണ് കുഴപ്പം?
0: ഇതാരാണ് കൂടെയുള്ളയാൾ? എന്തിനാ ഇവിടെ വന്നത്?
1: ഇയാൾ നിന്റെ അമ്മയുടെ അഭ്യർത്ഥന അനുസരിച്ച് കുറച്ച് പണം നിനക്ക് തരാൻ വന്നതാണ്.
2: ഇപ്പോൾ സ്വബോധത്തോടെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ എന്റെ കൈവശമുള്ള 35 റൂബിൾ ഞാൻ തരാം. നിങ്ങളുടെ അമ്മയുടെ അഭ്യർത്ഥന അനുസരിച്ച് കൊടുത്തയച്ചതാണ്.

0: കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന തുകയാണിത്. നിങ്ങൾക്ക് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ.
1: മനസ്സിലായി.
0: ഇതിലൊപ്പിട്ട് പണം വാങ്ങൂ.
2: നിക്കോ, നീ ഒന്ന് എണീറ്റിരിക്കേ. പേന എടുത്ത് അയാൾക്ക് വേണ്ടി റസ്കോൾനിക്കോവ് എന്നെഴുത്. നിക്കോവ്, പണമാണ് നമുക്കിപ്പോ പ്രധാനം.
1: എനിക്ക് ആവശ്യമില്ല.
2: എന്ത്, പണം വേണ്ടെന്നോ?
1: ഇല്ല, ഞാൻ ഒപ്പിടില്ല.
2: ഒപ്പിടാതെ പിന്നെ നീ ഇതെന്തിനുള്ള പുറപ്പാടാണ്?
1: എനിക്ക് ആ പണം ആവശ്യമില്ല. എനിക്ക് വേണ്ട.
2: ഈ പണം വേണ്ടെന്നോ? നിക്കോ, നീ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്! ഞാൻ സാക്ഷി നിൽക്കാം, അമ്മ കൊടുത്തയച്ചതല്ലേ.
1: എനിക്ക് വേണ്ട. പണം കൊണ്ട് പൊയ്ക്കോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ?
0: ശരി, എന്നാൽ ഞാൻ മറ്റൊരു സമയം വരാം.
1: വേണ്ട, ഇനി വരികയേ വേണ്ട.
0: അല്ല, ഇവിടെ കൊടുത്തിട്ട് പോകാം. വന്നതല്ലേ.
2: നിക്കോ, നീ ഇയാളെ ഇവിടെ ഇങ്ങനെ നിർത്തി താമസിപ്പിക്കരുത്. ഇയാൾ കാത്തു നിൽക്കുകയാണ്. നീ ഈ പണം വാങ്ങ്.
1: ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് പണം വേണ്ടെന്ന്?
2: അങ്ങനെ പറഞ്ഞ പറ്റില്ല. പണം വാങ്ങണം. ദേ, നീ ഈ പേന കൊണ്ട് ഒപ്പിട്.
1: ശല്യമായല്ലോ. ഞാനോ, ഞാൻ ഒറ്റയ്ക്ക് ഒപ്പിട്ടോളാം. എനിക്ക് എനിക്ക് ആരുടെ സഹായം വേണ്ട.
0: ശരി, ഇതാ പണം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ.
2: നിക്കോ, നീ അങ്ങനെ ചെയ്തത് നന്നായി. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ. എടാ, നിനക്ക് വിശക്കുന്നില്ലേ?
1: ഉണ്ട്.
2: ഇവിടെ സൂപ്പ് ഇരിപ്പുണ്ടോ?
1: ഇന്നലത്തെ കുറച്ച് ബാക്കിയുണ്ട്. നസ്താസി വന്നല്ലോ, അവളോട് ചോദിക്കാം. നീ എവിടെയായിരുന്നു?
3: ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയിരുന്നു.
2: എനിക്ക് കുറച്ച് ചായ വേണം നസ്താസിയ.
3: ചായയോ സൂപ്പോ എന്താന്ന് വെച്ചാ കുടിക്കുക. എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്.
1: എന്റെ മനസ്സിന് ചാഞ്ചല്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
3: ഇല്ല പോലും, രണ്ടു ദിവസമായി. ബോധം പൊക്കണോ ഇല്ലാതെ എന്തുമായിരുന്നു? എന്താണ് ആളുകളോട് പറഞ്ഞതെന്ന് വല്ല വെളിവുണ്ടോ നിങ്ങൾക്ക്?
2: അന്ന് വീട്ടിൽ വന്നിട്ട് ഇവൻ പെരുമാറി ഓർക്കുമ്പോ ഒരൊറ്റ തൊഴി വെച്ചു കൊടുക്കാനാ തോന്നിയത്. വിലാസം പോലും തരാതെ കടന്നു കളഞ്ഞപ്പോ സത്യത്തിൽ എനിക്ക് വല്ലാത്ത കോപം വന്നു. എങ്ങനെയും നിന്നെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ ഞൊടിയിട മതി. നിക്കോവ്, നീ കരുതി ഞാൻ കണ്ടുപിടിക്കൽ നല്ലടാ. നീ ഏത് നരകത്തിൽ ഒളിച്ചാലും ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കും.
1: എന്നാലും എന്നാലും പറ, നീ എങ്ങനെ ഇവിടെ കണ്ടുപിടിച്ചു?
2: നീ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ.
1: അതെയോ, എങ്ങനെ? കേൾക്കട്ടെ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 12 ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, നസ്താസിയ, ആൻസി ടി കെ കുണ്ടറ, കൂടാതെ വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: ആകാശവാണി കണ്ണൂർ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 വഞ്ചിപ്പാട്ട്, ഐരൂർ വി കെ സുകുമാരനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 ഹരിതവീഥി, മൊഗ്രാൽപുത്തൂർ കുറുവയലിലെ സുജയയുടെ കൃഷി അനുഭവങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരിയും. ഇന്ന് കമ്പോള വിലനിലവാര ബുള്ളറ്റിൻ. 7:35 അങ്കണം, അസ്കറിന്റെ ചിരി, തനിനാടൻ, വത്സരാജൻ തില്ലങ്കേരിയുടെ കഥകൾ, സജേഷ് കോയിക്കലിന്റെ കവിതകൾ, ബ്രഹ്മാണ്ഡം ഇടപെടുമ്പോൾ, സ്വാതി പാലോറൻ എഴുതിയ ചെറുകഥ. രാത്രി 8 മണിക്ക് ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ജയശ്രീ വിനോദ്, ഷമ്യ ഷബി എന്നിവർ ആലപിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതം. ഹാർമോണിയം ശ്രീഷ സുശീൽകുമാർ, തബല ഷിജിൻ കൊളശ്ശേരി. സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അടൂർ പി സുദർശനന്റെ സംഗീത കച്ചേരി, രാത്രി 10:30 നിശാസുരഭി, 11 മണിക്ക് സ്പോട്ട്ലൈറ്റ്. ആകാശവാണി കണ്ണൂർ. ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. ഇന്നാദ്യം കല്യാണ സൌഗന്ധികം എന്ന പടത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 1996 റിലീസ് ചെയ്ത ചിത്രത്തിൽ ദിലീപ്, ദിവ്യ ഉണ്ണി എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വിനയൻ സംവിധാനം ചെയ്ത ചിത്രമാണ്, കൈതപ്രത്തിന്റേതാണ് ഗാനങ്ങൾ. ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കിയത് ജോൺസൺ. ചിത്രത്തിലെ ഗാനങ്ങൾ പാടിയത് ബിജു നാരായണൻ, ജി വേണുഗോപാൽ, കെ ജെ യേശുദാസ്, ചിത്ര എന്നിവർ. കേൾക്കാം കല്യാണ സൌഗന്ധികം എന്ന പടത്തിലെ ഗാനങ്ങൾ.

0: കല്യാണ സൗഗന്ധികം എന്ന പടത്തിലെ ഗാനങ്ങളാണ് ചിത്രപൂർണിമയിൽ ഇപ്പോൾ കേട്ടത്.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഡോക്ടർ ബാലകൃഷ്ണന്റെ സംവിധാനത്തിൽ 1975 റിലീസ് ചെയ്ത ചിത്രമാണ് കല്യാണപ്പന്തൽ. വിൻസെന്റ്, സുധീർ, വിധുബാല, കെ പി എസ് സി, ലളിത, ശങ്കരാടി, കുതിരവട്ടം പപ്പു, കുഞ്ചൻ തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. എ ടി ഉമറിന്റേതാണ് സംഗീതം. ഗാനങ്ങൾ രചിച്ചത് യൂസഫ് അലി കേച്ചേരിയും ഡോക്ടർ ബാലകൃഷ്ണനും ചേർന്ന്. ഗായകർ കെ സി വർഗീസ്, യേശുദാസ്, പി സുശീല, ഉഷ, വേണുഗോപാൽ എന്നിവർ. കേൾക്കാം കല്യാണപ്പന്തൽ എന്ന പടത്തിലെ ഗാനങ്ങൾ.

കല്യാണപ്പന്തൽ എന്ന പടത്തിലെ ഗാനങ്ങളാണ് ചിത്രപൂർണിമയിൽ കേട്ടത്. ഗാനരചന യൂസഫ് അലി കേച്ചേരിയും ഡോക്ടർ ബാലകൃഷ്ണനും, സംഗീതം നൽകിയത് എ ടി ഉമ്മർ, ഗാനങ്ങൾ പാടിയത് കെ സി വർഗീസ്, യേശുദാസ്, പി സുശീല, ഉഷ വേണുഗോപാൽ എന്നിവർ. ചിത്രപൂർണിമയിൽ അടുത്തതായി കല്യാണ കച്ചേരി എന്ന പടത്തിലെ ഗാനങ്ങളാണ്. ഗാനങ്ങൾ പാടിയത് യേശുദാസ്, ചിത്ര, ജയചന്ദ്രൻ, സുജാത. ഗാനങ്ങൾ ഒരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരിയും എസ് പി വെങ്കടേഷും ചേർന്ന്. ചിത്രം സംവിധാനം ചെയ്തത് അനിൽ ചന്ദ്രയാണ്. മുകേഷ്, ജഗതി, ശ്രീകുമാർ, ശോഭന, കെ പി എസ് സി, ലളിത, മാമുക്കോയ, എൻ എഫ് വർഗീസ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ.

കല്യാണ കച്ചേരി എന്ന പടത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്. ചിത്രപൂർണിമ തുടരുകയാണ്. അടുത്തതായി കല്യാൺ ജി ആനന്ദ്ജി എന്ന പടത്തിലെ ഗാനങ്ങൾ. ചിത്രം സംവിധാനം ചെയ്തത് ബാലു കിരിയത്. 1995 റിലീസ് ചെയ്തത്. മുകേഷ്, ജഗദീഷ്, ഇന്ദ്രൻസ് മാമുക്കോയ, ഹരിശ്രീ അശോകൻ തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. ബിജു നാരായണനും ചിത്രയുമാണ് ഗാനങ്ങൾ പാടിയത്. ഗാനരചന ഇടാച്ചേരി രാമചന്ദ്രൻ, സംഗീതം എസ് പി വെങ്കടേഷ്.

കല്യാൺജി ആനന്ദ്ജി എന്ന പടത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ചലച്ചിത്ര ഗാന പരിപാടി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ, സമയം 3:30. ഞങ്ങളുടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. 101.5 MHz FM ബാൻഡിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം കേൾക്കാം. പഠിപ്പിക്കുന്നത് ക്രൈസ്റ്റ്നഗർ പബ്ലിക് സ്കൂൾ മാറനെല്ലൂരിലെ ഹിന്ദി അധ്യാപകനായ ശബരിനാഥ് വി പി. പഠിക്കുന്നത് ആരാധന നീലനായർ.
2: നമസ്തേ ഗുരുജി.
3: നമസ്തേ ബച്ചോ ജി. ആപ്കാ ശുഭനാം ക്യാ ഹേ?
2: മേ ആരാധന. മേ നീല
3: ജി. അച്ഛാ, ആജ് ഹം ദസ്വീ കക്ഷാ കെ ഇക്കായി 5 പ്രകാശ് കി ഓർ നാമക് യൂണിറ്റ് കെ പരി ലഡ്കി പാഠ് പഠനേ ജാ രഹേ ഹേ. തോ ഇസ് പാഠ് കെ ബാരേ മേ ആപ്കോ കുച്ച് ജാൻകാരി ദേകർ മേ ആജ് കി കക്ഷാ ശുരു കർത്താ ഹും. ജി ബച്ചാ, ധ്യാൻ സേ സുന്ന, പെഹ്ലേ മേ ആപ്കോ മലയാളം മേ ബതാതാ ഹും. ജീവിതം നമ്മെ എന്തെല്ലാം പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്, അവ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുകയും ചെയ്യും. യുദ്ധസമയത്ത് ക്യാമ്പിൽ കഴിയേണ്ടി വന്ന ഹർമൻ പിന്നീട് യുവാവായി നല്ല ജീവിതം നയിക്കുമ്പോഴും പഴയ ഓർമ്മകളുടെ തടവിൽ ജീവിക്കുന്നതിനെക്കുറിച്ച് ലോറി ബി ഫ്രീഡ്മാൻ എഴുതിയ കഥ പരിയിലടുക്കി മാലാഖ പെൺകുട്ടി എന്ന പാഠമാണ് നമ്മൾ പഠിക്കാനായി പോകുന്നത്. ഈ പരിയിലടുക്കി എന്ന പാഠം ഹിന്ദിയിലേക്ക് തർജ്ജമ നടത്തിയിരിക്കുന്നത് അരവിന്ദ് ഗുപ്ത എന്ന എഴുത്തുകാരനാണ്. ലോറി ഫ്രീഡ്മാൻ എന്ന് പറയുന്നത് അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ്. അതേസമയം ഇതിനെ ഹിന്ദിയിലേക്ക് അനുവാദം നടത്തിയ അരവിന്ദ് ഗുപ്ത കാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവാ ഥാ ഔർ വേ ഭാരത് കെ ഖിലൗന ആവിഷ്കാരക് ഏവം വിജ്ഞാൻ പ്രസാരക് കെ രൂപ് മേ ഭി വേ പ്രഖ്യാത് ഹെ വേ ഗാന്ധിവാദി വിചാർധാര കെ വ്യക്തി ഭി ഹെ ഔർ അരവിന്ദ് ഗുപ്ത അധ്യാപക് ഇഞ്ചിനീയർ ഔർ അനുവാദക് ഭി ഹെ. തോ ഹം സീതേ പാഠിക്ക് ഓർ ജാത്തേ ഹേ. പരിയിലടുക്കി മാലാഖ പെൺകുട്ടി. യുദ്ധം എല്ലാവരെയും ഭീതിയിലും ദുരിതത്തിലും ആഴ്ത്തുന്നതാണ്. യുദ്ധസമയത്ത് ക്യാമ്പിൽ അനുഭവിച്ച പട്ടിണിയും വിഷമങ്ങളും പിന്നീട് നല്ല ജീവിതം കിട്ടിയിട്ടും മറക്കാൻ കഴിയാത്ത ഹർമാന്റെ കഥയാണ് പരിയിലടുക്കി. തോ പാഠ് ശുരു കർത്തേ ഹേ. തോ ആരാധന ആ പഠിയെ പെഹ്ലേ ഗദ്യാംശ്.
2: മഹിളായി ബച്ചേ ദായ് ഓർ പുരുഷ് ബായ് ഓർ ജൂതി ബച്ചനേ ലഗി ബന്ദൂക്കി തന്നെ ലഗി ആദേശ് ജാരി കീ ഗയി ചീ കെ ഊപ്പർ ഉട്ടി ഔർ ടണ്ടി സുബാ കി ഹവാ മേ ധുവേ കെ ഗുബാർ കി താര ഗായബ് ഹോ ഗയി. മേ അപ്നി ഉമ്ര കെ ഹിസാബ് സേ കാഫി ഊഞ്ചാ താ ലേക്കിൻ ഫിർ ബി മേ 11 സാൽ കാ ഏക് ലഡ്കാ താ. മേ അബ് അപ്നി മാ കെ പത്ലി ശരീർ സേ ലിപ്റ്റാ ഗയാ. മാ മേ തുമ്ഹാരെ സാഥി ചലൂഗാ. മേ ഫുസ്ഫുസായാ പർ മാ നേ മുജേ അപ്നേ ബഡി ഭായോ കി ഓർ ധകേൽ ദിയാ ഔർ വോ ഖുദ് ഏക് കുലി ട്രെയിൻ കി ബോഗി കി ഓർ ചൽ പഡി. ആങ്കേ ആഗേ കി ഓർ ശരീർ അക്കടാ ഹുവാ സിർ ഊഞ്ചാ. ഹർമൻ മാ നേ കഹാ അബ് സമയ ആ ഗയാ ഹേ കി തുമ്ഹാരെ ഏക് ആദ്മീ ബന്നേ കാ. വാ ആഖരി ബാർ താ ജബ് മേനേ അപ്നേ മാ കോ ദേഖാ. ജബ് മേരി ബാരി ആയി തോ മേരി ട്രെയിൻ തേസീ സേ ആഗേ ബഡ് രഹി തീ. ട്രെയിൻ മുജേ ലീ ഗയി. ഗർമ ശരീർ ഗർമ ആസൂ മുജേ ജഗത് രഹേ തേ. മേരാ ദിമാഗ് ശബ്ദോ സേ ബർ ഗയാ. മാ
3: ലാ അബ് ആപ് ശുരു കരോ.
4: മഹിളായേ ബച്ചേ ദായി ഔർ പുരുഷ് ബായി ഔർ ജൂതേ ബജലേ ലഗേ ബന്ദൂക്കേ തന്നേ ലഗി ആദേശ് ജാരി കിയേ ഗയേ ചീങ്കേം ഊപ്പർ ഉടി ഔർ ഠണ്ടി സുബഹ് കി ഹവാ മേം ധുവേ കേ ഗുബാരേ കേ തരഹ് ഗായബ്.

0: हो गई। मेम अपनी उम्र के हिसाब से काफी ऊंचा दा, लेकिन फिर भी मेम 11 साल का एक लड़का दा। मेम अपनी माम के पतले शरीर से लिपट गया। माम, मैं तुम्हारे साथ ही चलूंगा, मेम फुसफुसाया।
1: जी अच्छा, മഹിളായേയും ബച്ചെ ദായി ഓർ പുരുഷ് ബായി ഓർ. സ്ത്രീകളും കുട്ടികളും വലതുവശത്ത്, പുരുഷന്മാർ ഇടതുവശത്ത്. ജൂത്തെ ബജനെ ലഗി, ബന്ദൂക്കേ തന്നെ ലഗി. ബൂട്ടുകളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. തോക്കുകൾ വെടിയുതിർക്കാൻ തയ്യാറായി തുടങ്ങി. ആദേശ് ജാരി കിയാ ജായ്, ആജ്ഞകൾ തുടർന്നു വന്നു. ചീഖേ ഊപ്പർ ഉഠി ഔർ ഠണ്ടി സുബഹ്കി ഹവാമേ ധുവേങ്കി ഗുബാർക്കി തരഹ് ഗായബ് ഹോഗൈ. നിലവിളികൾ ഉയരുകയും തണുത്ത പ്രഭാതത്തിലെ വായുവിൽ കാറ്റിൽ പറക്കുന്ന പുക പോലെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. മേ അപ്പനി ഉമ്രക്കെ ഹിസാബ് സേ കാഫി ഊഞ്ചാ ഥാ ലേക്കിൻ ഫിർഭി. എനിക്ക് എന്റെ പ്രായത്തെക്കാൾ കൂടുതൽ പൊക്കമുണ്ടായിരുന്നു. എന്നാലും ഞാൻ 11 വയസ്സുള്ള ഒരു ആൺകുട്ടി ആയിരുന്നു. മേ അപ്പനി മാംകെ പത്തലെ ശരീർ സേ ലിപട്ട് ഗയാ. മാ, മേ തുമാരെ സാഥി ചലൂങ്ക, മേ ഫുസ്ഫുസായ. ഞാൻ എന്റെ അമ്മയുടെ മെലിഞ്ഞ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചിരുന്നു. അമ്മേ, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ വരും, ഞാൻ പിറുപിറുത്തു. പർ മാ മുഛേ അപ്പനെ ബഡേ ഭായിക്ക് ഓർ ധക്കേൽ ദിയ ഓർ വേ ഖുദ് ഏക് ഖുലി ട്രെയിൻ കി ബോഗിക്ക് ഓർ ചൽപ്പടി. പക്ഷെ അമ്മ എന്നെ എന്റെ മുതിർന്ന സഹോദരങ്ങളുടെ നേരെ തള്ളിവിടുകയും തുറന്നു കിടന്ന ഒരു ട്രെയിനിന്റെ ബോഗിയിലേക്ക് തനിയെ നടന്നു പോവുകയും ചെയ്തു. ആംഖേം ആഗേക്ക് ഓർ ശരീർ അക്കടാഹുവ സിർ ഊഞ്ച ഹർമൻ മാംനെ കഹ അബ് സമയ് ആകയാഹേക്ക് തുമാരെ ഏക് ആത്മി ബന്നേക്ക. കണ്ണുകൾ മുന്നോട്ട്, ശരീരം സ്തബ്ധമായി, തല ഉയർന്ന് ഹർമൻ അമ്മ പറഞ്ഞു, നിനക്കൊരു മനുഷ്യനാകാനുള്ള സമയമായി. ഞാൻ എന്റെ അമ്മയെ അവസാനമായി കണ്ടതായിരുന്നു അന്ന്. അബ് സമയ് ആകയാഹേ തുമാരെ ഏക് ആത്മി ബന്നേക്ക പഹ് ആഖിരി ബാർധ ജബ് മേനെ അപ്പനി മാംകോ ദേഖ. ഞാൻ എന്റെ അമ്മയെ അവസാനമായി കണ്ടതായിരുന്നു അന്ന്. അപ്പൊ ഇവിടെ ഹർമൻ അമ്മയുമായി വേർപിരിയുന്ന ആ സമയമാണ്, ആ ഒരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. അബ് സമയ് ആകയാഹേക്ക് തുമാരെ ഏക് ആത്മി ബന്നേക്ക തോ മാമനെ ഏസാ ക്യോ കഹാ ഹോക, അമ്മ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം. അബ് സമയ് ആകയാഹേക്ക് തുമാരെ ഏക് ആത്മി ബന്നേക്ക മാമനെ ഏസാ ക്യോ കഹാ ഹോക. ഹർമൻ സദാ മാംസേ ലിപട്കർ ചൽത്താ ഥാ, ഹർമൻ എപ്പോഴും അമ്മയോട് ചേർന്ന് നടക്കുമായിരുന്നു. യുദ്ധസമയത്ത് അവന് ക്യാമ്പിൽ അയക്കാനായി യാത്രയപ്പ് നൽകിയപ്പോൾ അവനിൽ ഉത്സാഹം നിറയ്ക്കാനായിരിക്കാം. ഉസ്മയും ആജ് ഉത്സാഹ് ഭർണേക്കേലിയേ മാംനേസ കഹാവുക, അവൻ എപ്പോഴും അമ്മയോട് ചേർന്ന് നടക്കുന്ന കുട്ടിയാണ്. യുദ്ധസമയത്ത് അവനെ ക്യാമ്പിൽ അയക്കാനായി യാത്രയപ്പ് നൽകിയപ്പോൾ അവൻ ഉത്സാഹം നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. ആരാധന ബതാ സക്തി ഹെ കി അബ് സമയ് ആകയാഹേ കി തുമാരെ ഏക് ആത്മി ബന്നേക്ക മാംനേസ ക്യോ കഹാ ഹോക.
2: ദേശ് മേ യുദ്ധ് കി ഭീഷണ സ്ഥിതി തീ, ലോഗോ കാ ജീവൻ ബൂരി തരഹ പിട്ടാ താ. ഇസ് സ്ഥിതി മേ യഹാ മാ അപ്നെ ബേട്ടെ ഹർമൻ കോ സംജാതി ഹേ കി തും അബ് കേവൽ 11 സാൽ കാ ലഡ്കാ നഹീ രഹ സക്തി, അർത്ഥാത് അബ് ഉസേ ബഡെ ലോഗോ കി തരഹ യുദ്ധ് കി പരിസ്ഥിതി കാ സാമനാ കർനേ കാ സമയ ആ ഗയാ ഹേ. അബ് വഹ അപ്നി മാ സേ ഭീ അലഗ് ഹോനേ വാലാ ഹേ.
1: ജി അച്ഛാ, ഒന്നുകൂടെ ബത്താവോ, ആജ് സമയ ആകയാ ഹേ കി തുമാരെ ഏക് ആത്മി ബന്നേക്ക മാംനെ ഏസാ ക്യോം കഹാ ഹോക.
0: ഹർമൻ സദാ മാംസേ ലിപട് കർ ചൽതാ ദാ, യുദ്ധ് കേ സമയ ഉസേ ക്യാമ്പ് മേം ബേച്നേ കേ ലിയേ വിദാ വക്ത് ഉസ്മേം
1: ആഗ് ഭർണേ കേ ലിയേ, ആഗ് ഭർണേ കേ ലിയേ, അവനൊരു ഉത്സാഹം നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. തോ അഖിലെ ഗദ്യാംശ കി ഓർ ഹം ജാതേ ഹേ, ആരാധന ശുരു കരോ.
2: ഗുരുജി, ഉസ്കേ പെഹലേ മുജേ ഏക് സവാൽ താ ആപ്സേ പൂച്നേ കേ ലിയേ.
1: ആ ജി പൂച്ചോ.
2: മാ കേ ഇസ് ഫൈസലേ സേ ക്യാ ഭാവന പ്രകട ഹോതി ഹേ.
1: ഇസ്മേം മാം കാ ത്യാഗ് ഓർ ബച്ചെ കേ ഭവിഷ്യ കേ ചിന്ത ഹമേ ദിഖായി ദേതി ഹേ. ദൂസരാ കോയി ശങ്ക ഹേ?
2: ഹാ ഏക് ഓർ, വഹ ആഖിരി ബാർതാ ഇസ് പങ്ക്തി കാ ക്യാ മഹത്വ ഹേ.
1: ഇസ് പങ്ക്തി മാം ബേട്ടെ കി അന്തിം മുലാഖാത് കോ ദർശാതി ഹേ ജോ ബഹുത് ഭാവുക് ഹേ.
2: ഓക്കേ സർ.
1: ജി അച്ഛാ, തോ ആപ് അഗലെ ഗദ്യാംശ കോ പഠോ.
2: ജബ് മേരി ബാരി ആയി തോ മേരി ട്രെയിൻ തേസി സേ ആഗേ ബഡ് രഹി തി. ട്രെയിൻ മുജേ ലേ ഗയി, ഗർമ ശരീർ ഗർമ ആസു മുജേ ജഗത് രഹേ തേ. മേരി ദിമാഗ് ശബ്ദോ സേ ബർ ഗയാ. മാ, മേ കഹാ ജാ രഹാ ഹൂ മാ, മുജേ ക്യാ കർനാ ഹേ മാ, മേരി ദേഖ്ഭാൽ കൗൺ കരേഗാ മാ. മേനെ ഇന്തജാർ കിയാ, അപ്നി മാ കേ ജവാബ് കാ ഇന്തജാർ കിയാ.
1: ജീ അച്ഛാ, അബ് നിലാ ആപ് പഠിയേ.
0: ജബ് മേരി ബാരി ആയി തോ മേരി ട്രെയിൻ കേസി സേ ആഗേ ബഡ് രഹതി ദി. ട്രെയിൻ മുജേ ലേ ഗയി, ഗർമ ശരീർ ഗർമ ആസു മുജേ ജഗഡ് രഹേ ദി. മേരെ ദിമാഗ് ശബ്ദോ ഉസേ ഫർ ഗയാ. മാം, മേം കഹാ ജാ രഹേ ഹൂ മാം, മുജേ ക്യാ കർനാ ഹേ മാം, മേരി ദേഖ്ഭാൽ കോൺ കരേഗാ മാം. മേനെ ഇന്തസാർ കിയാ, അപ്നി മാം കേ ജവാബ് കാ ഇന്തസാർ കിയാ.
1: ജബ് മേരി ബാരി ആയി തോ മേരി ട്രെയിൻ തേസി സെ

0: ആകെ ബഡ്രഹീതി, എന്റെ ഊഴം വന്നു. മേരി ട്രെയിൻ തേസീസെ ആകെ ബഡ്രഹീതി, എന്റെ ട്രെയിൻ വേഗത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുച്ചേ ട്രെയിൻ ലേഖയി ഗർമ്മ ശരീർ ഗരം ആസു മുച്ചേ ജഗഡ്രഹേഥേ മേരെ ദിമാഗ് ശബ്ദവംസേ ഭർഗയ. ട്രെയിൻ എന്നെ കൊണ്ടുപോയി. ചൂടുള്ള ശരീരവും ചൂട് കണ്ണീരും എന്നെ വരിഞ്ഞു മുറങ്ങി. എന്റെ തലച്ചോറ് വാക്കുകളാൽ നിറഞ്ഞു. അമ്മേ മേനെ പൂച്ച മേ കഹാൻ ജാരഹു മാം, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് അമ്മേ? മുച്ചേ ക്യാ കർണാഹേ മാം, എനിക്ക് എന്താണ് ചെയ്യാനുള്ളത് അമ്മേ? മേരി ദേഖ്ഭാൽ കോൻ കരേഗ മാം, എന്നെ ആര് സംരക്ഷിക്കും അമ്മേ? മേനെ ഇന്തസാർക്കിയ അപ്പിനി മാം കെ ജവാബ് ക ഇന്തസാർക്കിയ, ഞാൻ കാത്തിരുന്നു എന്റെ അമ്മയുടെ മറുപടി പ്രതീക്ഷിച്ച്. ബാക്കി പഠോ.
1: ജബ് ട്രെയിൻ റുക്കി തോ ഗാട്ട്നെ മേരി ബാ പക്ടി ഉസ്നേ മുജേ അന്ധേരേ മേ ഉതാർ ദിയ രാത് കി ഹവാ മേ ഗോലിയോ കി ആവാസ് ഗൂജ്നേ ലഗേ മേരെ കപ്ഡേ ഉതാർ ദിയേ ഗയേ ഓർ മേരി തലാശി ലി ഗയേ മുജേ ഏക് യൂണിഫോം ഓർ കാം സൗഫാ ഗയ ബാരക് മേ ജാവോ ഏക് ഗാർഡ് ചില്ലായ മേരെ പേർ ആഗേ ബഡേ മേരാ ശരീർ ആസൂ സേ ബഡ് ഗയ മേരെ ചാരോ ഓർ ചവിയ ഗൂം രഹീ തി മേരി മാ കാനാ ബനാ രഹീ തി മേരെ പിതാ പിയാനോ ബജാ രഹേ തേ മേരാ കുത്താ മേരി ബഗൽ മേ ലിപ്ടാ ഹുവാ താ മേനെ അപ്നെ ഭായി കോ കസ് കർ പക്കറ്റ് ലിയാ.
2: ജബ് ട്രെയിൻ രുക്കി തോ ഗാർഡ് നേ മേരെ ബാഹ് പക്ഡി ഉസ്നേ മുഝേ അന്ധേരേ മേം ഉദാർ ദിയ രാത് കി ഹവാ മേം ഗോലിയോം കി ആവാസ് ഗൂജ്നേ ലഗി മേരി കപ്ഡേ ഉദാർ ദിയ മുഝേ ഏക് യൂണിഫോം മേം ജോ ഏക് ഗാർഡ് ചില്ലായ മേരെ പൈർ ആഗേ ബഡെ മേരെ ശരീർ ആസോം സേ ഭർ ഗയ മേരെ ചാരോ ഓർ ചെവിയോം ആംഗോം രഹീ ദി മേരി മാം ഖാനാ ബനാ രഹീ ദി മേരി പിതാ പിയാനോ ബജാ രഹീ ദി മേരാ കുത്താ മേരി ബഗൽ മേം ലിപ്ടാ ഹുവാ ധാ മേനെ അപ്നെ ഭായി കോ കസ്കർ പകഡ് ലിയ.
0: ജബ് ട്രെയിൻ രുക്കി തോ ഗാർഡ് നേ മേരി ബാഹ് പകഡി ഉസ്നേ മുഝേ അന്ധേരേ മേ ഉതാർ ദിയ ട്രെയിൻ നിന്നപ്പോൾ ഗാർഡ് എന്റെ കയ്യിൽ പിടിച്ചു. ഉസ്നെ മുഝേ അന്ധേരേ മേ ഉതാർ ദിയ അയാൾ എന്നെ ഇരുട്ടിൽ ഇറക്കി വിട്ടു. രാത്രിക്ക് ഹവാമേ ഗോലിയോങ്കി ആവാസ് ഗൂഞ്ചിനേ ലഗി രാത്രിയിലെ കാറ്റിൽ വെടിയുണ്ടകളുടെ ശബ്ദം മുഴങ്ങാൻ തുടങ്ങി. മേരെ കപ്പടേ ഉതാർ ദിയകെ എന്റെ വസ്ത്രങ്ങൾ ഊരുകയും അവർ മേരി തലാശീലിയുകയും എന്നെ പരിശോധിക്കുകയും ചെയ്തു. മുഝേ ഏക് യൂണിഫോം ഓർ കാം സൗഭാഗ്യ എനിക്ക് ഒരു യൂണിഫോമും അതോടൊപ്പം ജോലിയും എന്നെ ഏൽപ്പിച്ചു. ഉന്നോനെ കഹ ബാരക് മേം ജാവോ ഏക് ഗാർഡിനെ ചില്ലായ ഒരു ഗാർഡ് പറഞ്ഞു ബാരക്കിലേക്ക് പോവുക ഗാർഡിനെ ചില്ലായ മേരെ പയർ ആകെ ബഡെ മേരെ ശരീർ ആസോസെ ഭർഗ്യ എന്റെ കാലുകൾ മുന്നോട്ട് നീങ്ങി എന്റെ കണ്ണുകൾ കണ്ണുനീരുകൊണ്ട് നിറഞ്ഞു. മേരി മാ ഖാനാ ബനാ രഹീധി മേരെ പിതാ പിയാനോ ബജാ രഹേധേ എന്റെ അമ്മ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരുന്നു എന്റെ അച്ഛൻ പിയാനോ വായിക്കുകയായിരുന്നു. മേരെ കുത്ത മേരെ ബഗൽ മേ ലിപ്പട്ടാഹു ആധ എന്റെ നായ എന്റെ വശത്ത് ഇരിക്കുകയായിരുന്നു. മേനെ അപ്പിനെ ഭായി കോ കസ്കർ പകലിയ ഞാൻ എന്റെ സഹോദരനെ മുറുകെ കെട്ടിപ്പിടിച്ചു. തോ ആകെ പഠോ ആരാധന.
1: ഗുരുജി മുജേ ഏക് ഓർ ഡൗട്ട് താ ഹർമൻ കേ ഇൻ ചവിയോം സേ ക്യാ ഭാവ് പ്രകട് ഹോതേ ഹേ
0: തോ ഇസ്സേ ആപ്കാ സവാൽ ബഹുത് അച്ഛാ ഹേ ഇസ്സേ ഉസ്കേ മൻ കാ ദുഃഖ് അകേലാപൻ ഓർ പരിവാർ കേ പ്രതി പ്രേം ദിഖ്താ ഹേ.
1: ഓക്കേ ഗുരുജി.
0: യാ അച്ഛാ ആഗേ പഠോ.
1: മേരേ അപ്നേ ഭായ് കോ കസ്കർ പകട് ലിയ മേ ഗർ ജാനാ ചാതാ ഹൂ മേരേ ഭായ് നേ ജവാബ് ദിയ ഉസ്കി ആവാസ് പതലി സപാട് തി അബ് യഹി ഗർ ഹേ കൈദി ശിവർ മേ മേരാ ദിൻ ബോർ സേ ശുരു ഹോതേ തി ഹം കതാർ മേ കടേ ഹോതേ മാർച്ച് കർതേ കോയി ഭോജൻ നഹി ടെന്റ് സേ കോയി സുരക്ഷാ നഹി കേവൽ കാം മേരേ ഹാത്തോ സേ കോൻ ബഹതാ താ മേരാ പേട് ഭൂഖ് സേ ഗുഡ്ഗുഡാതാ താ.
0: അച്ഛാ നിളാ അബ് ആപ് പഠോ.
2: മേ ഘർ ജാനാ ചാഹതാ ഹൂ മേരേ ഭായി നേ ജവാബ് ദിയ ഉസ്കേ ആവാസ് പത്ലി പാട് ധി അബ് യഹി ഘർ ഹേ കേദി ശിവർ മേം മേരെ ദിൻ ഭോർ സേ ശുരു ഹോത്തെ ഹെ ഹം കതാർ മേം ഖടേ ഹോത്തേ മാർച്ച് കർത്തേ കോയി ഭോജൻ നഹി ഠണ്ഡ് സേ കോയി സുരക്ഷാ നഹി കേവൽ കാം മേരേ ഹാത്തോം സേ ഖൂൻ ബഹതാ ധാ മേരേ പേട് ഭൂഖ് സേ ഗുഡ്ഗുഡാതാ
0: ധാ. ജി അച്ഛാ തോ ഇസ്കേ ജോ വ്യാഖ്യാ ഹേ മേ അഗലേ ക്ലാസ് മേ കർതാ ഹൂം. തോ ആജ് ഹംനേ പാഠ് കി ശുരുവാത് കി ഓർ ഇസ് സംബന്ധിത് ദോ തീൻ സവാൽ ഓർ ഉസ്കേ ജവാബ് പഠേ ഹംനേ ഉസ്കേ ബാരേ മേ ഡിസ്കസ് കിയാ ഥാ. തോ അഗലേ കക്ഷാ മേ ആപ് അച്ഛീ തരഹ് പഠ് കേ ആനാ. തോ ഇസീ കേ സാത്ത് ആജ് കി കക്ഷാ ഹം ഇധർ സമാപ്ത് കർതേ ഹേ. ധന്യവാദ്.
1: ധന്യവാദ് ഗുരുജി.
3: ഹിന്ദി പാഠമാണ് ശ്രോതാക്കൾ കേട്ടത്. പഠിപ്പിച്ചത് ക്രൈസ്റ്റ് നഗർ പബ്ലിക് സ്കൂൾ മാറനെല്ലൂരിലെ അധ്യാപകനായ ശബരിനാഥ് വി പി. പഠിച്ചത് ആരാധന നിലാനായർ.

0: അയിരൂർ വി കെ സുകുമാരനും സംഘവും അവതരിപ്പിച്ച വഞ്ചിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
6: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
7: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
8: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
7: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
8: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
7: ഏറ്റവും പുതിയ റിലീസുകൾ,
8: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
7: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
7: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
9: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
10: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
11: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
12: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
14: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
15: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
16: എന്റെ ടീച്ചറെ,
15: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
16: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ, മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
17: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ. എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
18: യോജന ഉൻ നൗജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
17: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാവാലം ശ്രീകുമാർ പാടിയത്.

0: ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ, ഞാറ്റുവേല, പ്രായോജക പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ

0: ഞാറ്റുവേല പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകറാണ്. കേരളീയരുടെ ആരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ചക്ക, നമുക്ക് ഈ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ മാഡത്തോട് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം മാഡം.
1: നമസ്കാരം.
0: 2018 നമ്മുടെ സംസ്ഥാനത്തിന്റെ ഫലമായി പ്രഖ്യാപിക്കപ്പെട്ട ചക്ക ഒരു വിശിഷ്ട വിഭവമാണെന്ന് എങ്ങനെ നമുക്ക് കണക്കാക്കാം?
1: കേരളത്തിന്റെ സാഹചര്യത്തിൽ സമൃദ്ധമായി വളരുന്ന ചക്കയ്ക്ക് തീർച്ചയായും ഇവിടുത്തെ മറ്റു പ്രചാരമുള്ള പഴങ്ങളായ പൈനാപ്പിൾ, മാങ്ങ, വാഴപ്പഴം എന്നിവയോടൊപ്പം നിൽക്കാൻ സാധ്യതയുള്ള ഗുണങ്ങളും പല ആരോഗ്യദായക ഘടകങ്ങളുടെ തോതിന്റെ കാര്യത്തിലും കുറച്ചുകൂടി മുൻപന്തിയിലുമാണ് ഇവയ്ക്ക് സ്ഥാനമുള്ളത്. ഉദാഹരണത്തിന് പ്രോട്ടീൻ അഥവാ മാംസ്യത്തിന്റെ കാര്യം തന്നെ നോക്കാം. 100 ഗ്രാം ചക്കയിൽ ഏകദേശം ഒരു 1.72 ഗ്രാം മാംസ്യമുള്ളപ്പോൾ പൈനാപ്പിളിൽ 0.5 ഗ്രാം മാത്രമേ കാണുന്നുള്ളൂ. വാഴപ്പഴത്തിലാണെങ്കിൽ 1 ഗ്രാം. അതുപോലെ തന്നെ വിറ്റാമിനുകളായ തയാമിൻ, നയാസിൻ, പിറിഡോക്സിൻ, ഫോളിക് ആസിഡ് ഇവയെല്ലാം തന്നെ ചക്കയിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ധാതുലവണങ്ങളായ പൊട്ടാസ്യം, സിങ്ക്, മഗ്നീഷ്യം എന്നിവയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. കൂടാതെ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളിൽ അണുനാശിനിയായും രക്തത്തിലെ പഞ്ചസാര ക്രമീകരിക്കാനും മുറിവുണങ്ങാനും പ്ലാവിൽ നിന്നുമുള്ള മരപുരി, പ്ലാവിലെ ഇല ഇവയുടെ എല്ലാം സത്ത് അടങ്ങുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഔഷധപരമായും പോഷകപരമായും ചക്കയ്ക്ക് മുതിർന്ന സ്ഥാനം തന്നെയാണ് ഉള്ളത്.
0: പിന്നെ എന്തുകൊണ്ടാണ് മാഡം ചക്കയുടെ പ്രചാരം കുറവായി പോയത്?
1: ചക്കയുടെ വലിപ്പം തന്നെയാണ് ഇവയുടെ ഉപയോഗം കുറയാൻ പ്രധാനമായിട്ടുള്ള ഒരു കാരണം. ഇന്ന് നമ്മളിൽ മിക്ക പേർക്കും ചക്ക മുറിച്ചെടുത്ത് ചുള നീക്കാനും അതിന്റെ അരക്ക് കൈകാര്യം ചെയ്യാനും നേരെയില്ല. ചക്കച്ചുളകൾ വേർതിരിച്ച് അരിഞ്ഞും കൂടി വച്ചിരുന്നാൽ തീർച്ചയായും നമ്മളത് വാങ്ങാൻ മുതിരും. ഇതുകൂടാതെ കേരളത്തിന്റെ സാഹചര്യത്തിൽ ചക്കയെ പ്ലാവിൽ നിന്നും താഴേക്ക് ഇറക്കുന്നതൊരു ചിലവേറിയ കർമ്മമാണ്. പ്ലാവിന്റെ ഉയർന്ന ശാഖകളിലാണല്ലോ ചക്ക പിടിച്ചിരിക്കുന്നത്. 1000 മുതൽ 1200 രൂപ കൊടുത്ത് ചക്ക താഴോട്ടിറക്കാൻ ആരും മടിക്കും. പിന്നീട് ഒരു കാരണം കൂടി കാണുന്നത് ഇവയിൽ നിന്നും വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാത്തതുമാകാം. ചക്ക അവിയൽ, ചക്കപ്പുഴുക്ക് പോലത്തെ വിഭവങ്ങളോട് ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ചും സ്വീകാര്യത കുറവായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്.
0: ചക്കയുടെ ഒരു ഭാഗവും കളയാനില്ല എന്നാണല്ലോ നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് പറയാമോ മാഡം?
1: നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളത് ചക്ക ചുളയും കുരുവും കഴിക്കുന്ന കാര്യമാണ്. മടലും ചകിണിയും കന്നുകാലികൾക്കുള്ളതാണെന്നാണ് കേട്ടിരിക്കുന്നത്. ചക്ക ചുളയുടെ കൂടെയുള്ള ചകിണി ഭക്ഷ്യനാരുകൾ കൊണ്ട് സമൃദ്ധമാണ്. തീർച്ചയായും ഇതിനെ പച്ചക്കറിയായി പാചകം ചെയ്ത് നമ്മുടെ തോരൻ, അവിയൽ എന്നിവയിൽ ഉൾപ്പെടുത്താം. കട്ട്ലറ്റ് വരെ ഉണ്ടാക്കാൻ സാധിക്കും. ചക്കയുടെ നടുവിലത്തെ കൂഞ്ഞുകൊണ്ട് ഇറച്ചിയെ വെല്ലുന്ന വിഭവങ്ങൾ തയ്യാറാക്കാം. ചക്ക മടൽ ജെല്ലി നിർമ്മാണത്തിന് ഉത്തമമായ അസംസ്കൃത സ്രോതസ്സാണ്. പേരക്കയിലും പപ്പായിലും മറ്റും അടങ്ങി കാണുന്ന പെക്റ്റിൻ ചക്ക മടലിലും ഉള്ളതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. നിശ്ചിത രീതിയിൽ തയ്യാറാക്കി ഉണക്കിപ്പൊടിച്ച മടലിന്റെ മാവ് കൊണ്ട് പപ്പടം, വേഫർ പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇവിടെ ഞങ്ങളുടെ കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗത്തിലെ ഒരു PG സ്റ്റുഡന്റിന്റെ പ്രോജക്റ്റ് ഈ ഒരു വിഷയത്തിലായിരുന്നു. അതുപോലെ തന്നെ ചക്കക്കുരുവിന്റെ മീതെയുള്ള പാട വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്ന ഒരു വിഭവം പണ്ട് തൊട്ടേ നമ്മൾ കഴിച്ചു വന്നിരുന്നതാണ്. ചക്കയുടെ മുള്ള് പ്രത്യേക രീതിയിൽ തയ്യാറാക്കി ഉണക്കിവെച്ച് വെള്ളം തിളപ്പിക്കുമ്പോൾ കുറേശ്ശെ ഇട്ട് ചേർത്ത് കുടിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് കാരണമാകുന്നുവെന്ന് പറയുന്നുണ്ട്.
0: അപ്പോൾ ചക്ക കൂടുതൽ ഭക്ഷിക്കാനും അതിന്റെ സ്വീകാര്യത കൂട്ടാനും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
1: ഇപ്പോഴത്തെ റെഡി ടു കുക്ക് അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് വിഭവങ്ങളായി ചക്കയെ മാറ്റിയാൽ ഉപഭോക്താക്കൾ ഏറെ ഉണ്ടാകും എന്നത് തീർച്ചയാണ്. പച്ച ചക്കച്ചുളകളെ ഇറുത്തെടുത്ത് നീറ്റായി കവറുകളിൽ പാക്ക് ചെയ്തു വെച്ചാൽ തന്നെ ആവശ്യക്കാർ എത്തും. ഒരു ചെറിയ അണുകുടുംബത്തിന് 4-5 ചുള മതിയാകുമല്ലോ. ചക്കച്ചുളയും കുരുവും വാട്ടി ഉണക്കി വെച്ചിരുന്നാൽ

0: ഒക്കെ ഇല്ലാത്ത കാലത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഉണക്കി പൊടിച്ചു വെച്ചിരുന്നാൽ പ്രാതൽ വിഭവങ്ങളായ പുട്ട്, ദോശ, ചപ്പാത്തി, പൂരി എന്നിവയുടെ മാവിൽ മിശ്രിതപ്പെടുത്തിയാൽ ശരിക്കും ഗുണമേറിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. വറക്കുന്ന പലഹാരങ്ങളുടെ കൂട്ടിൽ ഇവ ചേർക്കുന്നത് അവ നന്നായി മുരിഞ്ഞു കിട്ടാനും ഇടയാക്കുന്നു. ഗ്ലൂട്ടൻ എന്ന ഘടകം ചക്കയിൽ ഇല്ലാത്തതുകൊണ്ട് മറ്റു മാവുകളുമായി മിശ്രിതപ്പെടുത്തേണ്ടി വരുന്നു.
1: ചക്കയിൽ നിന്നും പാനീയങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമോ?
0: ചക്കപ്പഴത്തിന്റെ പാനീയങ്ങൾ അധികം കമ്പോളത്തിൽ കാണുന്നില്ല. തീർച്ചയായും ഇവ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. കൂഴച്ചക്കയിലെ നാരുകളും വരിക്കച്ചക്കയുടെ ഉറപ്പുള്ള ഘടനയുമാണ് ഇതിന് ശരിക്കും തടസ്സമാകുന്നത്. ചക്കച്ചുള ധാരാളം ഉള്ളപ്പോൾ അവയെ മിക്സിയിൽ അടിച്ച് കുഴമ്പാക്കി, അതായത് വരിക്കച്ചക്കയെ നമുക്ക് ആവി കയറ്റി കുഴമ്പാക്കേണ്ടി വരും. ഈ പരുവത്തിൽ ഇവയെ ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. ആവശ്യാനുസരണം പഞ്ചസാരയും സിട്രിക് ആസിഡും ചേർത്ത് പാനിയിൽ ഉണ്ടാക്കി ഈ കൂട്ടിനെ അതുമായിട്ട് മിശ്രിതപ്പെടുത്താവുന്നതാണ്. ഏലക്കയുടെ സത്ത് കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് രുചി ഏറും.
1: ചക്ക പ്രമേഹ രോഗികൾക്ക് ഗുണകരമാണ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്?
0: പച്ച ചക്ക പഴുത്ത ചക്കയെ അപേക്ഷിച്ച് പ്രമേഹ രോഗികൾക്ക് ഗുണപ്രദം തന്നെയാണ്. ഇവയിൽ 20% മാത്രം പഞ്ചസാര അടങ്ങുന്നുള്ളൂ. എന്നാൽ നാരുകളും മാംസ്യവും ഉയർന്ന തോതിലുമാണ്. ഇത് ദഹനപ്രക്രിയ സാവധാനത്തിലാക്കാനും പഞ്ചസാര രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന തോത് കുറയ്ക്കാനും ഇടയാക്കുന്നു. കൂടാതെ നാരുകളും പ്രോട്ടീനും നിറഞ്ഞ വിഭവങ്ങൾ കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞതായി അനുഭവപ്പെടുന്നു നമുക്ക്. നമ്മൾ കൂടുതൽ കഴിക്കാതിരിക്കാൻ ഇത് ഇടയാക്കുന്നു. ഇത് തടി കുറയാനും HbA1c എന്ന രക്തത്തിലെ പഞ്ചസാരയുടെ പ്രധാനപ്പെട്ട അളവുകോലിനെ കുറയ്ക്കാനും ഇടയാക്കുന്നു. കമ്പോളത്തിൽ ലഭിക്കുന്ന ചക്കപ്പൊടി 30 ഗ്രാം വീതം ദിവസേന കഴിച്ചതുവഴി പ്രമേഹ രോഗികളിൽ ഈ HbA1c കുറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
1: സാധാരണ പറയാറുണ്ടല്ലോ, ചക്ക കഴിക്കുന്നത് ദഹനക്കുറവും ഗ്യാസ് ട്രബിളിനുമൊക്കെ കാരണമാകാറുണ്ടെന്ന്. ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ?
0: അമിതമായി കഴിക്കുമ്പോൾ മാത്രമേ ചക്ക ദഹിക്കാൻ ബുദ്ധിമുട്ടാകുന്നുള്ളൂ. ദിവസേന ഒരു 3-4 ചക്കച്ചുള ഗുണമാണ് ചെയ്യുന്നത്. ആയുർവേദ വിധിപ്രകാരം ഏതെങ്കിലും കട്ടിയായി കഴിക്കുന്ന ആഹാരത്തിന് മുൻപായി, അതായത് പ്രാതലിനോ ഊണിനോ മുമ്പായി ചക്ക കഴിക്കുന്നതാണ് നല്ലത്. കുടലിലെ എൻസൈമുകൾ നന്നായി ദഹനത്തെ സഹായിക്കുന്നത് അപ്പോഴാണ്. പച്ച ചക്ക പാചകം ചെയ്യുകയാണെങ്കിൽ ധാരാളം ജീരകം, കുരുമുളക്, അയ്മോദകം, മഞ്ഞൾ എന്നിവ ചേർക്കുന്നത് ദഹനത്തെ സഹായിക്കും. ചക്ക ചുളയേക്കാളും കുരുവിലാണ് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒളിഗോസാക്രൈഡുകൾ അടങ്ങുന്നത്. ചക്ക കുരുമാവിൽ ഈസ്റ്റ് ചേർത്ത് പുളിപ്പിക്കുന്നതുവഴി ഒളിഗോസാക്രൈഡുകളുടെ തോത് കുറഞ്ഞതായി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു പഠനത്തിൽ തെളിയുകയുണ്ടായി.
1: ചക്ക കൊണ്ട് നമുക്ക് അച്ചാർ നിർമ്മിക്കാൻ സാധിക്കുമോ?
0: ചക്കയ്ക്ക് തനതായ പുളിരസം ഇല്ലാത്തതുകൊണ്ട് അവയെ നാരങ്ങാ നീരിലോ വിനാഗിരിയിലോ 2 ദിവസം മുക്കി വച്ചതിന് ശേഷം അച്ചാർ ഉണ്ടാക്കാവുന്നതാണ്. അച്ചാറിന് ചക്കയുടെ കൂഞ്ഞാണ് ഉത്തമം. ഇറച്ചി അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ കൂഞ്ഞുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാം. ധാരാളം ഇഞ്ചിയും വെളുത്തുള്ളിയും മറ്റും വഴറ്റിച്ചേർത്ത് ഇവയുടെ രുചി കൂട്ടാവുന്നതാണ്.
1: ചക്ക കൊണ്ട് നമുക്ക് എന്തെല്ലാം ബേക്കറി ഉത്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും?
0: ചക്കച്ചുളയും കുരുവിന്റെയും മാവ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കടലമാവിന്റെ കൂടെ ചേർത്ത് മിക്സ്ചർ, പക്കാവട, മുറുക്ക് പോലത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാം. മൈദാമാവിന്റെ കൂടെ 30% വരെ ഈ കൂട്ടുകൾ ചേർത്ത് ബ്രെഡ്, ബണ്ണ്, റസ്ക്, പിസ്സ ബേസ് പോലത്തെ വിഭവങ്ങൾ വരെ നിർമ്മിക്കാം. ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ 100% ചക്കമാവ് ചേർക്കാൻ സാധ്യമല്ല. കാരണം ഇതിൽ ഗ്ലൂട്ടൻ എന്ന ഘടകം തീരെയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവ ഒന്നുകിൽ ഗോതമ്പ് മാവോ മൈദാമാവിന്റെ കൂടെ ചേർത്താണ് ഈ ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്നത്. പിന്നെ ചക്ക കൊണ്ടുള്ള തേര, ചക്കയുടെ മാവ് ചേർത്ത് നമുക്ക് ബർഫി, ഹലുവ, ചക്കയുടെ ചുള വെളയിച്ച് കാൻഡി തുടങ്ങിയ ധാരാളം ഉൽപ്പന്നങ്ങൾക്കും സാധ്യതകളുണ്ട്. പിന്നെ നമ്മുടെ പരമ്പരാഗത പായസം, ചക്ക വരട്ടി, ചക്കയട എന്നിവയെല്ലാം ഇന്നും നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ പ്രിയമുള്ള വിഭവങ്ങളാണ്.
1: മേഡം, ഇപ്പൊ തല്ലൻ ചക്കയ്ക്ക് പ്രചാരമേറുന്നു എന്നത് കേൾക്കുന്നുണ്ട്, അത് ശരിയാണോ?
0: ശരിയാണ്. പാലക്കാട്, മലപ്പുറം ഭാഗത്തു നിന്നും തല്ലൻ ചക്ക അല്ലെങ്കിൽ ഇടിച്ചക്ക എന്ന് നമ്മൾ പറയുന്ന ഇളം ചക്കകൾ പുറം രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ സസ്യാഹാരത്തിനും മേളില് വീഗൻ ആഹാരം രീതിയിലേക്ക് നല്ലൊരു 1% ആൾക്കാർ തിരിയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇടിച്ചക്ക കഷ്ണങ്ങളാക്കി വേവിച്ച് ഇറച്ചി തയ്യാറാക്കുന്നത് പോലെ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകുന്നത്. അതായത് കട്ട്ലറ്റ്, റോൾസ്, ഹാംബർഗർ, പിസ്സ തുടങ്ങിയതിലെല്ലാം ഇറച്ചിക്ക് പകരം ഈ തല്ലൻ ചക്കയെ വേവിച്ച് മസാല ചേർത്ത് ചേർക്കുന്നതാണ്.
1: ഇത്രയും നേരം നമ്മൾ ചക്കയെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ ഈ ചക്കക്കുരു നമുക്ക് ആരോഗ്യദായകമാണോ, അതോ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഘടകം അതിലുണ്ടോ?
0: മറ്റ് ഏത് പഴങ്ങളുടെ കുരുവിനേക്കാളും ഗുണങ്ങൾ ഏറെ ചക്കക്കുരുവിനാണുള്ളത്. ഇതിലടങ്ങിയിട്ടുള്ള നാരുകളെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇവ കുടലിന്റെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നു. ചക്കക്കുരുവിന്റെ സത്ത് ഇന്ന് വളരെയേറെ പഠനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നു. ഇവയ്ക്ക് അണുനാശക സ്വഭാവം, രോഗപ്രതിരോധ ശേഷി, എന്തിന് ക്യാൻസറിനെ വരെ തടയാൻ കഴിവുള്ളതായി തെളിഞ്ഞിരിക്കുന്നു. അവയിലടങ്ങുന്ന ഫീനോളുകളും ഫ്ലേവനോയിഡുകളും ടാനിനുകളുമാണ് ഇതിന് കാരണമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്.
1: കൂഴച്ചക്കയ്ക്ക് നാരുകൾ കൂടിയിരിക്കുന്നത് കൊണ്ട് ഇവയുടെ സ്വീകാര്യത വരിക്കച്ചക്കയെ അപേക്ഷിച്ച് കുറവാണല്ലോ. പോഷക ഗുണങ്ങളുടെ കാര്യത്തിൽ ഇവ തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ?
0: 2018 നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നടന്ന ഒരു PhD ഗവേഷണ റിപ്പോർട്ടിൽ കൂഴച്ചക്കയിൽ വരിക്കച്ചക്ക ഇനങ്ങളെക്കാൾ കൂടുതൽ അന്നജം, മാംസ്യം, നാരുകൾ, കാൽസ്യം, കോപ്പർ, ബീറ്റാ കരോട്ടിൻ വരെ അടങ്ങുന്നതായിട്ടാണ് കണ്ടത്. ഇരുമ്പ്, പൊട്ടാഷ്യം, സിങ്ക് എന്നിവയിൽ കുറച്ച് പുറകോട്ടാണെങ്കിലും താരതമ്യപ്പെടുത്താവുന്ന തോതിൽ തന്നെയാണ് ഇവയിൽ അടങ്ങുന്നത്. കൂടാതെ ഈ പോളിഫീനോളുകൾ, അതായത് ഇപ്പോൾ ആരോഗ്യദായകമായ വിഭവങ്ങളായിട്ടാണ് ഇതിനെയൊക്കെ പറയുന്നത്, പോളിഫീനോളുകൾ, ആന്റി ഓക്സിഡന്റുകളെല്ലാം, ഇവ കൂഴച്ചക്കയിൽ തന്നെയാണ് മറ്റ് വരിക്കച്ചക്ക ഇനങ്ങളെക്കാൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്.
1: ചക്ക ഉത്പന്നങ്ങൾ തയ്യാറാക്കി അത് സ്ത്രീകൾക്കൊരു വരുമാനം കൈവരിക്കാവുന്ന ഒരു മേഖലയാക്കി മാറ്റിക്കൂടെ?
0: തീർച്ചയായിട്ടും. സീസണിൽ ഉണ്ടാക്കുന്ന ചക്ക പരമാവധി സംഭരിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കാതെ ഇവിടെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങൾക്കായി തരംതിരിച്ച് ഈ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിച്ചു വെക്കാവുന്നതാണ്. ഇടക്കാല സംസ്കരണമുണ്ടെങ്കിൽ, സീസൺ അല്ലാത്തപ്പോൾ ഇവ കൊണ്ട് വൈവിധ്യമാർന്ന വിഭവങ്ങൾ നിർമ്മിക്കാനും സാധിക്കും. ഉദാഹരണത്തിന്, പഴുത്ത ചക്ക കുഴമ്പായും പച്ച ചക്ക ഉണക്കിയും സൂക്ഷിച്ചു വെച്ചാൽ പിന്നീട് അവയെ ഡിമാൻഡിനൊത്ത് പാനീയങ്ങളോ പലഹാരങ്ങളോ ആക്കി മാറ്റാവുന്നതാണ്.
1: ചക്ക ഭക്ഷ്യ സുരക്ഷയ്ക്കായി പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
0: ഒരു കാലത്ത് ചക്ക നെല്ലരിയെ പോലെ നമ്മുടെ പ്രധാന ഭക്ഷണമായിരുന്നു. പച്ച ചക്കച്ചുള ഉപ്പുവെള്ളത്തിൽ വേവിച്ച് തേങ്ങയും കാന്താരി ചതച്ചതും ചേർത്ത് കഴിക്കുന്നവർ ധാരാളം ഉണ്ടായിരുന്നു. നെല്ലരി, ഗോതമ്പ് എന്നിവ കമ്പോളങ്ങളിൽ സുലഭമായപ്പോൾ ഈ ഭക്ഷണരീതി മാറി. ചക്കയുടെ പ്രത്യേകത ഇതിനെ നമുക്ക് പച്ചയായിട്ടും പഴുതായിട്ടും ഭക്ഷിക്കാം എന്നുള്ളതാണ്. ഇതിലെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. വർഷത്തിൽ മിക്ക ഇടങ്ങളിലും 6 മാസം വരെ ചക്ക ലഭ്യമാകുന്നുമുണ്ട്. ഇവയെ സംസ്കരിച്ച് സൂക്ഷിച്ചു വെച്ചാൽ വർഷം മുഴുവൻ ഇവയെ ലഭ്യമാക്കാനും സാധിക്കും. ഇതിനെല്ലാം പുറമെ ജൈവമായി വളർന്നു വരുന്ന ഈ വൃക്ഷം തരുന്ന ചക്കയ്ക്ക് കീടനാശിനികളുടെയും മറ്റും ദൂഷ്യവശങ്ങളും ഉണ്ടാകുന്നില്ല. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് ചക്കയെ പ്രചരിപ്പിക്കേണ്ടി വരുന്നത്.
1: കേരളീയരുടെ ആരോഗ്യത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ചക്ക. ഈ വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമ ദിവാകർ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. രണ്ടായിരത്തി 2026 നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിന്റെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ IT പ്ലാറ്റ്ഫോമായ ഇസിനെറ്റ് നിർണായക പങ്കുവഹിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ. തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടായ തിരിച്ചടി പരിശോധിക്കുമെന്നും ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേൾക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് നിയുക്ത MLA മാരുടെ പ്രഥമ പാർലമെന്ററി പാർട്ടി യോഗം നാളെ KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കൻ എന്നിവർ പങ്കെടുക്കും. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതികളിലേക്ക് 10 ജഡ്ജിമാരായി നിയമിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് സുപ്രീംകോടതി കൊളീജിയം അംഗീകാരം നൽകി. പൈതൃക സംരക്ഷണ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളെയും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഹെറിറ്റേജ് ഓഫ് കേരള ജില്ലാ സീരീസ് ഔദ്യോഗികമായി പുറത്തിറക്കി. ശശിശേഖർ വെമ്പതിയെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി നിയമിച്ചു. 3 നിയമനം. സംസ്ഥാനത്ത് അടുത്ത 5 ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: पहुंच चुका है।
1: 2030 तक इसे 25 बिलियन डॉलर तक पहुंचाने के लिए हमने आज कई महत्वपूर्ण निर्णय लिए हैं।
2: President Tho Lam said Vietnam attaches great importance to the outcome of 50 years of relations with India as well as 10 years of the comprehensive strategic partnership. The Securities and Exchange Board of India, SEBI, has formed a special task force called Cybersuraksha.ai to tackle rising cybersecurity risks linked to artificial intelligence. The move comes amid concerns that advanced AI tools such as Claude Mythos can rapidly identify and potentially exploit system vulnerabilities at scale. SEBI stressed the need for stronger coordination, real-time information sharing and continuous monitoring to prevent large-scale cyber incidents in the interconnected securities market. And with that, we end this news bulletin.
3: ആകാശവാണി കോഴിക്കോട്. മലപ്പുറം ജില്ലാ വൃത്താന്തം.
4: നിലമ്പൂർ നാടുകാണി ചുരംപാത മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി മാസ് ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പുമായി സഹകരിച്ചാണ് ശുചീകരണ യജ്ഞം നടത്തിയത്. വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൊതുജനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകർ, മറ്റ് സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവരെല്ലാം മെഗാ ക്ലീനിങ്ങിൽ പങ്കെടുത്തു. ആനമറി മുതൽ നാടുകാണി അതിർത്തി വരെയുള്ള 11 കിലോമീറ്റർ ചുരംപാതയിലെ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കവറുകളും ഡ്രൈവിൽ നീക്കം ചെയ്തു. വിവിധ ഗ്രൂപ്പുകളിലായി 500-ലധികം പേരാണ് മാസ് ക്ലീനിംഗ് ഡ്രൈവിൽ പങ്കെടുത്തത്. നീലഗിരി ജൈവ വൈവിധ്യ മേഖലയുടെ ഭാഗമായ നാടുകാണി ചുരംപാതയിൽ യാത്രക്കാർ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ ഭക്ഷിച്ച് വന്യമൃഗങ്ങൾ അപകടാവസ്ഥയിലാവുകയും താഴ്വാരത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന വിധം ജലസ്രോതസ്സുകൾ മലിനമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പരിസ്ഥിതി സ്നേഹികളുടെ നേതൃത്വത്തിൽ ക്ലീനിംഗ് നടത്തിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കൊപ്പം ഒരു വിദേശ പൌരനും ഉദ്യമത്തിൽ പങ്കാളിയായി. സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള മുണ്ടേരി വിത്തുകൃഷിത്തോട്ടത്തിലെ മാന്തോട്ടങ്ങളിൽ വിളവെടുപ്പ് ആരംഭിച്ചു. 33 തരം മാങ്ങകളുടെ വിളവെടുപ്പാണ് തുടങ്ങിയത്. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിച്ച വൈവിധ്യമാർന്ന ഇനങ്ങളിലുള്ള മാവുകളാണ് തോട്ടത്തിൽ വളരുന്നത്. ആവശ്യമുള്ളവർക്ക് മാങ്ങകൾ കൃഷിഫാമിലെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ചുങ്കത്തറ മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിന്റെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും കിലോയ്ക്ക് 50 രൂപ നിരക്കിൽ ലഭിക്കും. വിൽപ്പനയ്ക്ക് ശേഷമുള്ള മാമ്പഴങ്ങൾ പഴച്ചാറുകളാക്കി സംരക്ഷിച്ച് വിൽക്കുകയും ചെയ്യും. പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ മാമ്പഴം തേടി ഇവിടങ്ങളിൽ എത്തുന്നുണ്ട്. തോട്ടത്തിലെ പ്രവൃത്തി സമയങ്ങളിൽ മാങ്ങയുടെ വിൽപ്പന നടക്കുമെന്ന് ഫാം ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻചാർജ് ടി രേഷ്മ പറഞ്ഞു. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സംഘടിപ്പിച്ച നിലമ്പൂർ ആയിഷ നവതി ആദരം പരിപാടിയുടെ ഭാഗമായുള്ള ആദര സമ്മേളനം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ ഇന്നത്തെ ആധുനിക കേരളമാക്കി മാറ്റുന്നതിൽ വലിയ പങ്കുവഹിച്ച കലാകാരിയാണ് നിലമ്പൂർ ആയിഷ എന്ന് സ്വരാജ് പറഞ്ഞു. മാപ്പിള അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി, ഡോക്ടർ സുജ സൂസൻ ജോർജ്, ടി കെ ഹംസ, ബഷീർ ചുങ്കത്തറ, പുലിക്കോട്ടിൽ ഹൈദരലി തുടങ്ങിയവർ സംസാരിച്ചു. മാപ്പിളപ്പാട്ടുകളും നാടകവേദികളും വിഷയത്തിൽ ഫൈസൽ എളേറ്റിൽ പ്രഭാഷണം നടത്തി. കോടൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് പാലൊളി അബ്ദുറഹിമാൻ ആയിഷയ്ക്ക് ഉപഹാരം സമർപ്പിച്ചു. വ്യത്യസ്ത മേഖലകളിൽ സംഭാവനകൾ നൽകിയ വനിതകളെ ചടങ്ങിൽ ആദരിച്ചു. മാപ്പിളപ്പാട്ട് ആലാപന മത്സരം, നാടക പ്രവർത്തക സംഗമം എന്നിവയും നടന്നു. സായി സ്നേഹതീരത്തിന്റെ ആഭിമുഖ്യത്തിൽ ട്രൈബൽ ഹോസ്റ്റലിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച 5 ദിവസത്തെ താലോലം ക്യാമ്പ് സമാപിച്ചു. മുൻ എം എൽ എ വി ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. മുൻ എം എൽ എ വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ നിലാർ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സുനിൽ പേഴുങ്കാട് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ചെറുകാട് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് 5 ദിവസത്തെ പരിപാടികൾ നടന്നത്. അനന്തു എന്ന തൂലിക നാമത്തിൽ ബാലസാഹിത്യങ്ങൾ എഴുതിയിരുന്ന അധ്യാപകനും പത്രപ്രവർത്തകനുമായിരുന്ന വി കെ ബാലചന്ദ്രന്റെ ഓർമ്മയ്ക്കായി കേരള കലാക്ഷേത്രയും അക്ഷയ സാംസ്കാരിക വേദിയും നൽകുന്ന 3rd അനന്തു സാഹിത്യ പുരസ്കാരം ഡോക്ടർ എം പി വിജയകൃഷ്ണൻ സമ്മാനിച്ചു. പെരിന്തൽമണ്ണയിൽ കേരള കലാക്ഷേത്രയുടെ 57th വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഗാനരചയിതാവ് പി അരവിന്ദിൽ നിന്ന് ഡോക്ടർ വിജയകൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരള ഫോക്ലർ അക്കാദമി അവാർഡും വയോജന മിത്ര അവാർഡും നേടിയ പൂതൻകളി ആശാൻ മക്കരപ്പറമ്പ് അമ്പലപ്പടി നാരായണനെ ചടങ്ങിൽ ആദരിച്ചു. പാവപ്പെട്ട രോഗികൾക്ക് താങ്ങായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡ്രസ് ബാങ്കിന്റെ പ്രവർത്തനം തുടങ്ങി.

0: ഉയർത്താനും പി സി യു സജീവമാണ്. ആദിവാസി മേഖലകളിൽ മെഡിക്കൽ ക്യാമ്പുകളും ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഡ്രസ് ബാങ്കിന്റെ ഉദ്ഘാടനം മെഡിക്കൽ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റെനി നിർവഹിച്ചു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 ഹരിതവീഥി, മുഗ്രാൽപുത്തൂർ കുറുവയിലെ സുജയയുടെ കാർഷികാനുഭവങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരിയും, 7:20 കമ്പോള വില നിലവാരം, 7:35 അങ്കണം, അസ്കറിന്റെ ചിരി, തനി നാടൻ, വലസരാജൻ തെലങ്കേരിയുടെ കഥകൾ, സജേഷ് കോയിക്കലിന്റെ കവിതകൾ, ബ്രഹ്മാണ്ഡം ഇടപെടുമ്പോൾ സ്വാതി പാലോറൻ എഴുതിയ ചെറുകഥ എന്നിവ കേൾക്കാം. 8:00 ട്യൂൺ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം, ജയശ്രീ വിനോദ്, ഷമ്യ ഷബി എന്നിവർ ആലപിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതം, ഹാർമോണിയം ശ്രീഷ സുശീൽ കുമാർ, തബല ഷിജിൻ കൊളശ്ശേരി. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അടൂർ പി സുദർശന്റെ സംഗീത കച്ചേരി, 10:30 നിശാ സുരഭി, 11:00 സ്പോട്ട് ലൈറ്റ്. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാധാമണി കരിയാട്ട്. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കവ്യാഞ്ജലി, ബോധേശ്വരൻ രചിച്ച കേരളഗാനം എന്ന കവിത ആലാപനം കെ ഗിരിജ വർമ്മ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് ഹരണ ബാങ്ക് ജാലകം, കരുതിയിരിക്കുക ഇഴഞ്ഞെത്തുന്ന ഭീതിയെ, നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളുമായി നമുക്കൊപ്പം കേരള വനംവകുപ്പിന്റെ സർപ്പ ജില്ലാ വളണ്ടിയറായ ശ്രീ മനോജ് കാമനാട്ട് ചേരുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി, അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ, ഫ്ലൈ ഹൈ പറക്കാം ഉയരങ്ങളിലേക്ക്, കരിയർ വിദഗ്ധൻ ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു, തൊഴിൽ വാർത്തകൾ എന്നിവ കേൾക്കാം. 7:55 റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ നാടക ഗാനങ്ങൾ. 8:58 9:58 വൈകിട്ട് 5:58 FM പ്രധാന വാർത്തകൾ. 9:00 11:05 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 നാട്ടിപ്പാട്ട്, കീപ്പള്ളി ഭവാനി അമ്മയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. 1:00 തുടർന്ന് 2:30 വാട്സപ്പ് പ്രിയഗീതങ്ങൾ. 1:45 ചർച്ച, 2:15 തുടർനാടകം. നാളെ വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 കൊമ്പുപറ്റ്, ഈ ശങ്കരൻകുട്ടി വരവൂരും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവേക്ഷണം. 6:50 കിസാൻ വാണി. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. 7:35 റേഡിയോ ഗൈഡ്, ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി. ലേറ്ററൽ എൻട്രിയിലൂടെ ബിടെക്കിലേക്ക്, തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ പി ബിനീഷ് മോഹൻ സംസാരിക്കുന്നു. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:00 കാവ്യവിചാരം, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ പരിപാടി, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ദേശീയ പരിപാടിയിൽ പ്രാദേശിക നാടോടി ഗാനങ്ങൾ, ലളിത സംഗീതം, 11:00 സ്പോട്ട് ലൈറ്റ്. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ഇയം ആകാശവാണി. സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. നവദില്യാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം ദേശസ്യ രാഷ്ട്രപതിന തോ ലാം ഇത്യമുനാ സഹ സംഭാഷണം വിഹിതവാൻ. അനേകാനി സന്ധിപത്രാണി ച വിനിമയീകൃതാനി. ടിവികെ പ്രമുഖേന വിജയേന തമിഴ്നാടോഃ രാജ്യപാലേന സഹ കൃതം മേലനം. ബഹുമതസംഖ്യാഭാവേ അപി പ്രശാസന നിർമാണസ്യ പ്രകടിത പ്രതിബദ്ധത. അസമരാജ്യസ്യ മുഖ്യമന്ത്രി ഡോക്ടർ ഹിമന്ത ബിസ്വ ശർമ അദ്യ സ്വകീയം ത്യാഗപത്രം സമർപ്പിതവാൻ. നൂതന പ്രശാസനസ്യ ശപഥ ഗ്രഹണ സമാരോഹ പ്രായഃ മെയ് മാസസ്യ ഏകാദശ ദിനാങ്കാനന്തരം ഭവിഷ്യതി. അപി ച ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന അദ്യ അസമ ബിഹാര കേരളം തമിഴ്നാടു പുതുച്ചേരി രാജ്യേഷു അതിവൃഷ്ടേഹ അനുമാനം പ്രകടിതം. അഥ വിസ്തൃതീകൃതാഃ വാർത്താഃ. ഭാരത വിയറ്റ്നാം ദേശയോർമധ്യേ അങ്കീയ പ്രൌദ്യോഗികീ ദുർലഭ മൃദ ഭേഷജ ഉത്പാദ വിനിമയനം സാർവജനിക ക്ഷേത്ര ലേഖാ പരീക്ഷാ അങ്കീയദാന പ്രണാലീ സഹൈവ സംസ്കൃതി പര്യടന ക്ഷേത്രേഷു അനേകാനി സന്ധിപത്രാണി ഹസ്താക്ഷരിതാനി. അദ്യ അപരാഹ്നേ നവദില്യാം പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ വിയറ്റ്നാം ദേശസ്യ രാഷ്ട്രപതിനാ തോ ലാം മഹോദയേന സഹ സംഭാഷണാനന്തരം സന്ധിഃ അജായത. ചർച്ചാവധൌ ഉഭൌ നേതാരൌ ദ്വിപക്ഷീയ സംബന്ധാനാം സർവേഷു വിഷയേഷു അഥ ച പരസ്പര ഹിതസ്യ ക്ഷേത്രീയ വൈശ്വിക പ്രകരണേഷു വിസ്തൃതാം ചർച്ചാം കൃതവന്തൌ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീയ സന്ദേശേ അകഥയത് യത് വിയറ്റ്നാം ദേശസ്യ രാഷ്ട്രപതിത്വേന നിർവാചിതഃ സന് ഏകമാസാഭ്യന്തരെ എവ രാഷ്ട്രപതി തോ ലാം മഹോദയസ്യ ഇയം പ്രഥമാ ഭാരതയാത്ര സൂചയതി യത് സഹ ഭാരത വിയറ്റ്നാം സംബന്ധായ പ്രാഥമികതാം ദദാതി.
2: आज हम अपने संबंधों को एनहेंस कॉम्प्रिहेंसिव स्ट्रेटेजिक पार्टनरशिप के स्तर पर ले जा रहे हैं. अब हम अपनी साझेदारी को और ऊंचे लक्ष्यों की ओर अग्रसर करेंगे. कल्चर कनेक्टिविटी और कैपेसिटी बिल्डिंग के साथ साथ सिक्योरिटी सस्टेनेबिलिटी और सप्लाई चेन रिजिलियंस हर क्षेत्र में हमारा सहयोग नए स्तर पर पहुंचेगा.
1: സഹ അവോചത് യത് ന്യാസം ജീവന്തം സ്ഥാപയിതും ഭാരതം വിയറ്റ്നാം ദേശസ്യ പ്രാചീന ചമ്പാ സഭ്യതായാഃ മൈസൻ അഥ ച ന്യാൻതൌ മന്ദിരാണാം ജീർണോദ്ധാരം കുർവതസ്തി.
2: भारत और वियतनाम की साझेदारी में विरासत और विकास दोनों का महत्व है. हमारी साझा विरासत को जीवंत रखने के लिए हम वियतनाम के प्राचीन चंपा सभ्यता के मी सौन और नान टवर मंदिरों का रेस्टोरेशन कर रहे हैं. अब हम चंपा सभ्यता की मैन्युस्क्रिप्ट को डिजिटलाइज करेंगे.
1: വിത്തീയ സമ്പർക്കം വർദ്ധയിതും അദ്യ ഉഭാഭ്യാം ദേശാഭ്യാം കേന്ദ്രീയ വിത്തകോശയോഃ മധ്യേ സഹയോഗഃ സുദൃഢഃ കൃതഃ. പ്രധാനമന്ത്രിണാ ഉക്തം യത് ഭാരതസ്യ യുപിഐ അപി ച വിയറ്റ്നാം ദേശസ്യ ഫാസ്റ്റ് പേയ്മെന്റ് ഇതി പ്രണാലി ഇത്യേതൌ അപി ശീഘ്രമേവ സംബദ്ധൌ ഭവിഷ്യതഃ. സഹ അവോചത് യത് ഭാരതസ്യ എക്സ് ഈസ്റ്റ് നീതേഃ തഥാ ച വിഷൻ ഓഷിൻ ഇത്യസ്യ വിയറ്റ്നാമഃ ഏകഃ മുഖ്യഃ ആധാരസ്തംഭോ വർത്തതേ. അസ്മിന്നേവ ക്രമേ വിയറ്റ്നാം ദേശസ്യ രാഷ്ട്രപതിഃ തോ ലാം മഹോദയഃ അവോചത് യത് വിയറ്റ്നാം ദേശഃ ഭാരതേന സഹ പഞ്ചാശത് വർഷാണാം രാജനൈതിക സംബന്ധാനാം അപി ച ദശ വർഷാണാം വ്യാപക

0: रणनीतिक सन्धिः इत्यस्य परिणामान् अतीव महत्वपूर्णान् मन्यते। तमिलनाडु राज्ये तमिलनाग वेत्री कजगम टीवीके इत्यस्य संस्थापकस्य सी जोसेफ विजयस्य नेतृत्वे नूतनं शासनं निर्मातुं राजनैतिक वार्तालापः तीव्रः अभवत्। यतः तस्य दलस्य बहुमत संख्या 18-100 न्यूना अभवत्। राज्यपालः राजेन्द्र विश्वनाथ आर्लेकरः अद्य अपराह्णे केरलात् चेन्नई नगरं प्राप्स्यति। नियुक्तः मुख्यमंत्री सी जोसेफ विजयः अद्य सायं राज्यपालेन सह मिलित्वा प्रशासनं निर्माणार्थं आवेदनपत्रं समर्पयिष्यति। यावत् तमिलनाडु राज्ये विजयस्य नेतृत्वे टीवीके प्रशासनस्य समर्थनार्थं दलानां मध्ये अनैक्यं विस्तृतं भवति सहैव डीएमके कांग्रेस दलयोर दीर्घकालीनं मैत्रीभावमपि संकटग्रस्तम् अस्ति। कांग्रेस दलस्य यस्य 5 विधायकाः सन्ति टीवीके दलस्य समर्थनं कर्तुं निश्चिताः ते सन्ति। संस्कृत वार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। असम राज्यस्य मुख्यमंत्री डॉ हिमंत बिस्व शर्मा अद्य गुवाहाटी नगरस्य लोकभवने राज्यपाल लक्ष्मण प्रसाद आचार्य महोदयाय स्वकीयं त्यागपत्रं समर्पितवान्। विधानसभा निर्वाचन प्रक्रियायाः समाप्त्यनन्तरं मुख्यमंत्रिणा एतत् पदं त्यक्तम्। निर्वाचन परिणामानां घोषणानन्तरं राज्ये नूतन प्रशासनस्य निर्माणार्थं एतेन मार्गः प्रशस्तः अभवत्। त्यागपत्र समर्पणानन्तरं प्रसार माध्यमैः सह संभाषणं कुर्वन् डॉ शर्मा अवदत् यत् राज्यपालेन मंत्री परिषदः त्यागपत्रं स्वीकृतम्, सहैव हि वर्तमान विधानसभा विखण्डिता। नूतन प्रशासनस्य शपथ ग्रहण समारोहः प्रायः मई मासस्य 11 दिनांकानन्तरं भविष्यति। आगामि मुख्यमंत्रिणः विषये पृष्टे सति सः स्पष्टीकृतवान् यत् भाजपा विधायक दलं नेतृत्व विषये निर्णयं विधास्यन्ति। तदनन्तरमेव नूतन मुख्यमंत्री मंत्री परिषदः निर्माणं भवेत्।
1: जब तक नया मंत्री सभा का गठन नहीं होते है, तब तक मुझे और मेरा मंत्री सभा को केयरटेकर रूप से काम चलाने के लिए राज्यपाल महोदय ने निर्देश दिया। बीते 5 साल सरकार चलाने में हमारे राज्यपाल महोदय ने हमें जो मार्गदर्शन किया, इसके लिए भी मैं राज्यपाल महोदय को धन्यवाद और हमारा ओर से अपना ग्रेटिट्यूड भी प्रस्तुत किया।
0: पश्चिम बंगे नूतन भाजपेति दल प्रशासनस्य शपथ ग्रहण समारोहः मई मासस्य 9 दिनांके कोलकाता नगरस्य ब्रिगेड परेड क्षेत्रे आयोजितो भविष्यति। राज्य भाजपा अध्यक्षः शमीक भट्टाचार्यः वार्ताहरैः सह संभाषणे अवोचत् यत् समारोहः प्रातः 10 वादने आरप्स्यते। अवधेयास्पदं वर्तते यत् अस्मिन् कार्यक्रमे प्रधानमंत्री नरेन्द्र मोदी, गृहमंत्री अमित शाहः अपि च भाजपा शासित राज्यानां अनेके मुख्यमंत्रिणः उपस्थिताः भविष्यन्ति। भारतीय ऋतु विज्ञान विभागेन अद्य अरुणाचल प्रदेश, असम, मेघालय, बिहार, केरलम, माहे, उप हिमालयी, पश्चिम बंगाल, सिक्किम, तमिलनाडु, पुदुचेरी समेत्य करैकल क्षेत्रे कतिपयेषु स्थानेषु अतिवृष्टेः पूर्वानुमानं विहितम्। ऋतु विज्ञान विभागेन सूचितं यत् अंडमान निकोबार द्वीप समूहेषु असमे, मेघालये, पूर्व राजस्थाने, हरियाणायां, चंडीगढ़े सहैव दिल्ली नगरे कतिपयेषु स्थानेषु विद्युत्पातेन सह झंझावातस्य तीव्र वायोः च संभावना वर्तते। अपि च आईपीएल क्रिकेट क्रीडायां अद्य सायंकाले सनराइजर्स हैदराबाद पंजाब किंग्स दलयोर्मध्ये क्रीडा भविष्यति। सायं 7:30 क्रीडा आरप्स्यते। ह्यः दिल्ल्याः अरुण जेटली क्रीडांगणे चेन्नई सुपर किंग्स दलेन दिल्ली कैपिटल्स दलं अष्टस्तोभैः पराजितम्। पुनरेकवारं मुख्याः वार्ताः। नवदिल्ल्यां प्रधानमन्त्री नरेन्द्र मोदी वियतनाम देशस्य राष्ट्रपतिना तो लाम इत्यमुना सह सम्भाषणं विहितवान्। टीवीके प्रमुखेन विजयेन तमिलनाडोः राज्यपालेन सह कृतं मेलनम्। असमराज्यस्य मुख्यमन्त्री डॉ हिमन्त बिस्व शर्मा अद्य स्वकीयं त्यागपत्रं समर्पितवान्। इति वार्ताः।
2: ഇനി കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് കൈമാറി. പശ്ചിമബംഗാളിൽ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15-ാം കേരള നിയമസഭ പിരിച്ചെടുത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പേയ്മെന്റ്, സംസ്കാരം, ടൂറിസം, പൊതുമേഖലാ ഓഡിറ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിന് പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ്, ഇൻഡോ പസഫിക് നയങ്ങളിൽ വിയറ്റ്നാമിന് വലിയ പ്രാധാന്യമുണ്ടെന്നും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലൂടെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമായി ഇരുരാജ്യങ്ങളും നിലകൊള്ളുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ യുപിഐ പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
4: കൾച്ചർ കണക്ടിവിറ്റി ഓർ കപ്പാസിറ്റി ബിൽഡിംഗ് സെക്യൂരിറ്റി സസ്റ്റൈനബിലിറ്റി ഓർ സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഹർ ക്ഷേത്രമേ സഹയോഗ് नए स्तर पर पहुंचेगा। फ्रेंड्स, भारत और वियतनाम का बायलेटरल ट्रेड पिछले एक दशक में डबल होकर 16 बिलियन डॉलर तक पहुंच चुका है। 2030 तक इसे 25 बिलियन डॉलर तक पहुंचाने के लिए हमने आज कई महत्वपूर्ण निर्णय लिए हैं।
3: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. നിയുക്ത എംഎൽഎമാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം കെപിസിസി ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ ചേരുമെന്നാണ് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നിരീക്ഷകർ നിയുക്ത എംഎൽഎമാരുമായി ചർച്ചകൾ നടത്തി അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കിയ ശേഷമായിരിക്കും ഔപചാരിക നിയമസഭാ കക്ഷിയോഗം. അതിനിടെ മന്ത്രിമാരുടെ കാര്യത്തിൽ മറ്റ് ഘടകകക്ഷികളുമായും നിരീക്ഷകർ ചർച്ച നടത്തും. ഇവയ്ക്കെല്ലാം ശേഷമാകും യുഡിഎഫിന്റെ നിയമസഭാ കക്ഷിയോഗം ചേർന്ന് നേതാവിനെ തെരഞ്ഞെടുക്കുകയും തുടർന്ന് ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുക. നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും മുൻ കെപിസിസി പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല, നിലവിലെ കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉണ്ടെന്നത് ശ്രദ്ധേയമാണ്. അതേസമയം മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ സി വേണുഗോപാൽ നിലവിൽ പാർലമെന്റ് അംഗമാണ്.
3: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ ടി വി കെ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 108 സീറ്റിൽ വിജയിച്ച് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ ടി വി കെക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118. ഡി എം കെ സഖ്യത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 5 സീറ്റുകളിൽ വിജയിച്ച കോൺഗ്രസ് ടി വി കെക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഡി എം കെ നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി. ടി വി കെയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനമെടുക്കുമെന്ന് ഡി എം കെ സഖ്യകക്ഷിയായ വി സി കെയും അറിയിച്ചിട്ടുണ്ട്. എ ഐ എ ഡി എം കെയിലെ ഒരു വിഭാഗം എംഎൽഎമാരും ടി വി കെയെ പിന്തുണയ്ക്കാൻ താൽപര്യപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9-ന് ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള മുതിർന്ന ബി ജെ പി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതടക്കമുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നതിനായി മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിലെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും യോഗം ചേരുമെന്നും പ്രവർത്തകർക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ അവസരമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണറുടെ വിജ്ഞാപനം പുറത്തിറങ്ങി. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 174(2)(b) പ്രകാരമാണ് നടപടിയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: രാജ്യത്ത് ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതക ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. വാണിജ്യ സിലിണ്ടർ വിതരണം 70% വരെ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പെട്രോളിയം മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യൻ മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരായി തുടരുന്നുവെന്നും കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളിൽ ഒരുവിധ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2-ാമത് യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദുരിതമുണ്ടാക്കിയെന്നാണ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ സംഘടനയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശി ശേഖർ വെമ്പതിയെ നിയമിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 3 വർഷത്തേക്കാണ് നിയമനം. പ്രസാർഭാരതി CEO അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രസൂൺ ജോഷി പ്രസാർഭാരതി ചെയർപേഴ്സണായതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ശശി ശേഖർ വെമ്പതിയുടെ നിയമനം. പത്തനംതിട്ട ജില്ലയിൽ വേനൽ കടുത്തതോടെ വഴിയോരങ്ങളിൽ സജീവമായി കരിമ്പിൻ ജ്യൂസ് വിൽപ്പനക്കാർ. കടുത്ത വേനലിൽ സംസ്ഥാനം വലയുമ്പോൾ യാത്രക്കാർക്ക് ആശ്വാസമാവുകയാണിവർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
7: വേനൽ കടുത്തതും നാരങ്ങയ്ക്കും തണ്ണിമത്തനും വില വളരെ കൂടിയതും പത്തനംതിട്ട ജില്ലയിൽ കരിമ്പിൻ ജ്യൂസ് വഴിയോര വിൽപ്പനക്കാർ സജീവമാകുന്നതിന് കാരണമായിട്ടുണ്ട്. ജില്ലയിൽ കരിമ്പിൻ കൃഷി ഇപ്പോൾ പല സ്ഥലങ്ങളിലും വ്യാപകമാണെങ്കിലും ഓണം വിപണി ലക്ഷ്യമിട്ട് ശർക്കര ഉൽപാദനത്തിനായാണ് കൃഷി നടത്തുന്നത്. കരിമ്പിൻ ജ്യൂസിനായുള്ള കരിമ്പെത്തുന്നത് കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കരിമ്പിൻ ജ്യൂസ് വിൽപ്പനയിൽ ആരോഗ്യവകുപ്പിന്റെ അടക്കം പരിശോധന കൃത്യമായി നടക്കേണ്ടതുണ്ട്.
3: തൃശൂർ ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണ് മരിച്ച 7-വയസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിലെ സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹ്റിനാണ് കഴിഞ്ഞ മാസം 28-ാം തീയതി ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെ പെട്ടെന്ന് കുഴഞ്ഞുവീണ് മരിച്ചത്. വയനാട്ടിൽ പാമ്പ് കടിയേറ്റ യുവാവ് മരിച്ചു. വയനാട് തൊണ്ടർനാട് പുതുശ്ശേരി ഉന്നതിയിലെ സുനിലാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സുനിലിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് മരണകാരണം പാമ്പ് കടിയേറ്റാണെന്ന് വ്യക്തമായത്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 941 പോയിന്റ് ഉയർന്ന് 77,959, നിഫ്റ്റി 298 പോയിന്റ് നേട്ടത്തിൽ 24,331 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 2,160 രൂപ ഉയർന്ന് 111,560 രൂപയും ഗ്രാമിന് 13,945 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാനെതിരെയുള്ള യുദ്ധവും ഉപരോധവും കരാറോടെയാകും അവസാനിക്കുകയെന്നും ഇറാൻ അതിന് സന്നദ്ധമല്ലെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തമാകുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നടപടി അവസാനിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി ധാരണാപത്രങ്ങൾ

0: ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച ടി വി കെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് കൈമാറി. പശ്ചിമബംഗാളിൽ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കണ്ണൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ഗായത്രി പാടിയത് ചിത്രം സസ്നേഹം സുമിത്ര. ഷിബു ചക്രവർത്തിയുടെ വരികൾ കൗസേപ്പച്ചന്റെ സംഗീതം.

0: ഭക്തഹനുമാൻ എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ആകാശവാണി കണ്ണൂർ, ഹരിതവീഥി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സ്വന്തം ഫലമായ ചക്ക, രുചിയുടെയും പോഷക ഗുണങ്ങളുടെയും സമന്വയം. ചക്കയെ വെറും പഴമായി മാത്രം കാണാതെ അതിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിജയകരമായ സംരംഭമാക്കി മാറ്റിയ ഒരാളെ നമുക്കിന്ന് പരിചയപ്പെടാം. കാസർഗോഡ് മൊഗ്രാൽപത്തൂർ കുറുവയലിലെ ശ്രീമതി കെ സുജയ. ചക്കയുടെ അനന്ത സാധ്യതകൾ തിരിച്ചറിഞ്ഞ് സംരംഭം വികസിപ്പിക്കാൻ സുജയക്ക് സഹായമായത് കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പരിശീലനവും പിന്തുണയുമാണ്. ചക്കയുടെ വിവിധ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുന്നു ശ്രീമതി കെ സുജയ.
2: നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തിലെ കുറുവയൽ എന്ന പ്രദേശത്തെ കെ സുജയ എന്ന നല്ലൊരു കർഷകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ സംരംഭമായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ അവർ പറയും. അപ്പോ എന്തൊക്കെയാണ് സുജയ ചേച്ചി ഇപ്പോ കൃഷിയായിട്ടുള്ളത്?
3: തെങ്ങ്, അടക്ക, വാഴക്കൃഷി, നെൽകൃഷി ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു രണ്ടു വർഷ ശേഷം ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് പണിക്കാരിൽ ഞങ്ങൾക്കിപ്പോൾ കൃഷി ചെയ്യാനാവുന്നില്ല. മാത്രം ഞങ്ങൾ വീട്ടിൽ പശു വളർത്തുന്നുണ്ട്, നാടൻ പശുവാണ്. അത് ഇപ്പോഴും ഉണ്ട്, ഞങ്ങൾ ജനിക്കുമ്പോഴേ ഉണ്ടായത് ഇപ്പോഴും ഉണ്ട്.
2: സമ്മിശ്ര കൃഷിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? എത്ര സ്ഥലത്തായിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്? എത്ര സ്ഥലമുണ്ട്?
3: കൃഷി സ്ഥലം ഒരു 3-3 ഏക്കറുണ്ട്. മുമ്പത്തെ കൃഷിയില്ല അത്ര, ഇപ്പം എല്ലാം കുറവായിട്ടുണ്ട്. ചെയ്യാൻ കഴിയുന്നില്ല, പിന്നെ ചിലവ് അധികമായതുകൊണ്ട് കൃഷി നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം കുറച്ച് കുറവായി കൃഷി. ഇപ്പം ഇങ്ങനെ ഞങ്ങൾക്ക് കൃഷി വിജ്ഞാനം അടുത്താണ് കാസർഗോഡ് കെ വിക്ക്. അപ്പം അവിടെ എന്തായാലും വന്നിട്ട് കുറച്ച് ട്രെയിനിങ് പഠിച്ച് കുറേ ഐറ്റം പഠിച്ച് ഞങ്ങൾ.
2: സുജയ ചേച്ചിയുടെ സംസാരത്തില് നമുക്ക് കന്നഡ ഭാഷയാണ് ഉള്ളതല്ലേ? അപ്പൊ നമുക്ക് കുറച്ച് മലയാളത്തിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് അറിയാനുണ്ട്. അപ്പൊ എങ്കിലും നമ്മളോട് മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോ ചേച്ചി, അപ്പോ ഈ കൃഷി വിജ്ഞാന കേന്ദ്രം അടുത്തുള്ളത് കൊണ്ട് തന്നെ ഈ കൃഷിയില് മറ്റ് സംരംഭങ്ങൾക്ക് കൂടുതൽ സാധ്യത എന്ന് കണ്ടത് കൊണ്ടായിരിക്കാം അല്ലെ ഈ ഒരു ഇവിടുത്തെ ട്രെയിനിങ്ങിലും ഒക്കെ പങ്കെടുത്തത്?
3: ഞങ്ങൾക്ക് കെ വി കെ കൃഷി വിജ്ഞാന ഫുഡ് സയന്റിസ്റ്റാണ് സരിത ഹെഗ്ഡെ, അവരെ ഇപ്പം ഞങ്ങൾ ട്രെയിനിങ് ചെയ്തുകൊണ്ടുള്ളത്.
2: കുറേ വർഷം മുമ്പേ ഈ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലേക്ക് വരാൻ തുടങ്ങിയോ?
3: ഞങ്ങൾ വന്നുണ്ട്, അത്ര ഇതിനെ ഇത് ശ്രദ്ധ കൊടുത്തിട്ടില്ല. മുമ്പ് ലീന മേഡം പറഞ്ഞിട്ടുണ്ടായി അവർ, ഒരു 2004.
2: അപ്പോൾ ഇത്രയും വർഷത്തെ പരിചയമുണ്ട് കെ വി കെ ആയിട്ട്, അടുത്ത ബന്ധമാണ്.
3: മുമ്പേ ഉണ്ട്, ഇപ്പൊ ട്രെയിനിങ് വന്നിട്ട് നമ്മളെ വീട്ടിൽ എന്ത് ആണുണ്ട് ഫ്രൂട്ട്സ് ഏതാണ്ട് അതിന്റെ ട്രെയിനിങ് വന്നിട്ട് പഠിച്ചുണ്ട്.
2: അപ്പോ വീട്ടിലെ ഫ്രൂട്ട്സ് ഏതൊക്കെയുള്ളത്?
3: പേരക്ക ഉണ്ട്, മാങ്ങ, ചക്ക, തേങ്ങ, വാഴ, ഇപ്പൊ ജാക്ക് ഫ്രൂട്ടിൻ്റെത്, പപ്പട ചെയ്യുന്നുണ്ട്.
2: ഇപ്പൊ ചക്ക കൂടുതൽ പ്ലാവ് ഉണ്ടോ?
3: ആ ചക്ക ഉണ്ട്, അതിന്റെ പപ്പട ചെയ്യുന്നുണ്ട്, ചിപ്സ് ചെയ്യുന്നുണ്ട്.
2: ഏകദേശം എത്ര സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് കവിഞ്ഞ് എത്രയുണ്ട് അവിടെ?
3: ചക്ക ഒരു 4-5 മറയുണ്ട്, അതിൽ ചക്ക എത്ര ആ ഉണ്ട്, കുറച്ച് കാക്ക തിന്നിട്ട് പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കഴിയുന്നത്ര അതിനെ പരിച്ചിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്.
2: ട്രെയിനിങ്ങിന് ശേഷം, ഈ 2004 ട്രെയിനിങ്ങിന് ശേഷമാണ്
3: ചക്കേണ്ടത് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ഞങ്ങൾ അമ്മയുടെ കാലത്ത്
2: ഇവിടെ ട്രെയിനിങ്ങിന് വരുന്നതിന് മുമ്പേ
3: മുമ്പേ അതല്ല ഞങ്ങൾ.
2: അപ്പൊ എന്തൊക്കെ ഉണ്ടാക്കുക?
3: പപ്പട ചെയ്യുന്നുണ്ട്, പിന്നെ ചിപ്സ്, ആ ചക്ക പപ്പട, ചക്ക ചിപ്സ്, ചക്കൻ്റെ ചോള എടുത്തിട്ട് ഉപ്പിലിടുന്നതുണ്ട്. അത് വർഷക്ക് എത്തുന്നുണ്ട്. അത് നമ്മ ആദ്യം ചക്ക മുറിച്ചിട്ട് ക്ലീൻ ചെയ്യണം. പൗത്ത ചക്ക അല്ല, പച്ച ചക്കാണ്, അത് കുറച്ച് ബെലിഞ്ഞിട്ട് കിട്ടണം. അതിന് ഞങ്ങള്
2: നല്ല മൂത്ത ചക്കയാണ് ഉദ്ദേശിച്ചത്.
3: അതിന് ഞമ്മൾ മുറിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു ബരാനിൽ ഇട്ടു, ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഉപ്പിടും, കുറച്ചിടും.

0: കുറച്ച് ഉപ്പിട് ഇങ്ങനെ ഇട്ടിട്ട് അതിനെ നല്ല മൂടിയിട്ട് വെച്ചിട്ട് വെക്കും. അത് വർഷ വർഷക്ക് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഉണ്ടിലും കറിഞ്ഞിട്ടുണ്ട്, അത് ചെയ്യാം. കറി കൂട്ടതിനെ പിന്നെ അപ്പ ചെയ്യാം.
1: ഉണക്കിയ ചക്ക
0: പൗഡറാക്കതിനെ പൗഡറാക്കിയിട്ട്
1: ഉണക്കാന്ന് പറഞ്ഞാല് ഒരുപാട് ദിവസം ഉണങ്ങല്ല.
0: ഇത് ഉപ്പിലിട്ടത് ഉണങ്ങിയതല്ല, എടുത്തിട്ട് നമുക്ക് ഉണങ്ങാൻ ഇടാം, ആവശ്യത്തിന് ചെയ്യാം. പിന്നെ ചക്ക പൗത്തതിന് പായസം ഉണ്ടാക്കും. ആ പൗത്തത് പിന്നെ അതിന് ഡ്രൈ ചെയ്യാം. പൗത്തതിനെ ഡ്രൈ ചെയ്തിട്ട് നമുക്ക് വേണം അമ്മ നമുക്ക് അതിനെ എടുത്തിട്ട് പായസാക്കാം, അപ്പം ഉണ്ടാക്കാം.
1: ഡ്രൈ ചെയ്യാന്ന് പറയുമ്പോ ഉണക്കുന്നത് ഏത് രീതിയിലാണ്?
0: ഇപ്പൊ ഞങ്ങൾ ബയോ ഡ്രയർ എടുത്തിട്ടുണ്ട്. ആ
1: മുൻപ് എങ്ങനെയായിരുന്നു?
0: ഇതെ വെയിൽ ഉണ്ടാവല തന്നെ, വേറെ എന്ത് ഇതില്ല, വെയിൽ ഉണ്ടാവലെ ഉണങ്ങിക്കണം.
1: അപ്പൊ ആ ഒരു സമയത്ത് ഒരുപാട് കുറെയേറെ ചക്ക ഇങ്ങനെ ചെയ്യാറുണ്ടോ, ഉണക്കി വെക്കാറുണ്ടോ?
0: ഇല്ല, അപ്പ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ വന്ന ശേഷം ഞങ്ങൾ ഇങ്ങനെ ഉണങ്ങിച്ചിട്ട് വെക്കാനല്ല, ഇല്ലെങ്കിൽ അപ്പ ഞങ്ങൾ പപ്പട തന്നെ മെയിൻ ചെയ്യുന്നത്, വേറെ എന്ത് ചെയ്യല്ല.
1: ഈ പപ്പടം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു?
0: നമ്മ അതെ കുറച്ച് ബെലിഞ്ഞിട്ട്, നല്ല പോക്കാൻ പാടില്ല, ഒരു മീഡിയമിലത് ചക്ക ബെലിഞ്ഞിട്ട് കിട്ടണം. അതിനെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ആവില് ഗ്യാസിൽ, ഗ്യാസല്ല ഇപ്പൊ ഗ്യാസായ തന്നെ, മുമ്പ് അടുപ്പാണ്. വലിയൊരു ഇഡ്ലി പാത്രം ഉണ്ടല്ലോ, അതില് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിന്റെ തട്ട് തകടുണ്ടല്ലോ, ആ തകടിനെ വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ക്ലീൻ ചെയ്ത പീസിനെല്ലാം ഇട്ടിട്ട് വേവിക്കാൻ വെക്കണം. ഒരു 20 മിനിറ്റ് അതിനെ വേവിക്കാൻ വെക്കണം.
1: ഈ സാധാരണ നോർമൽ അടുപ്പിലാണോ പറയുന്നത്, ഗ്യാസിലാണോ?
0: ഇപ്പൊ ഗ്യാസിലാണ്. ആ ഉണ്ട്,
1: എന്തായാലും 20 മിനിറ്റ്.
0: ആ 20 മിനിറ്റ് മതി, അടുപ്പായെങ്കിൽ 20 മിനിറ്റ് വേണ്ട, അത്ര പെട്ടെന്നെ ആവും. മാത്രം അത് മാത്രം ആദ്യം കുറച്ച് നമ്മൾ ചൂടാക്കാൻ വെക്കണം പാത്ര വെള്ളമെല്ലാം. പിന്നെ ചൂടായ ശേഷം ഇത് വെന്തിട്ട് ഒരു 20 മിനിറ്റ് മതി, 20 മിനിറ്റ് എടുത്ത് അത് വെന്തിട്ട് എടുത്ത ശേഷം നമ്മ അതിനെ, ഞങ്ങളിപ്പോഴും കൈൻ്റെ കല്ലിൽ തന്നെ മിഷനിലല്ല അരിക്കുന്നത്, കൈയോടെ അരിക്കുന്നത് ഇപ്പോഴും പപ്പടക്ക്. കല്ലിൽ
1: അമ്മിയിലോ?
0: അമ്മിയല്ല, ഞങ്ങളെ കല്ല് വേറെ ടൈപ്പ് തന്നെ, നടുക്കൊരു കല്ല് പിന്നെ സൈഡ് കല്ല്
1: ആട്ടുകല്ല്,
0: ആട്ടുകല്ല് ഇരുന്നിട്ട് അരിക്കുന്നത് ഇങ്ങനെയുള്ളത്, അതിന്റെ നടുവിലൊരു കല്ല്. അമ്മത് പേര് മലയാളത്തിൽ അറിയില്ല, ഞങ്ങൾ കടപ്പിക്കല്ല് എന്ന് പറയൂ, അതിലാണ് ഇപ്പോൾ അരയ്ക്കുന്നത്. അത് നല്ല,
1: എന്താ പറയാ,
0: കടപ്പിക്കല്ല് എന്ന്. ആ അതില് ഇനി ഇട്ടിട്ട് നല്ല ചൂടില് അരച്ചാൽ പട്ടനാവും, നല്ല സ്മൂത്ത് ആവും അത്. അത് അരിച്ചിട്ട് അതിന് ടേസ്റ്റിന് കുറച്ച് ഉപ്പിട്, വേണമെങ്കിൽ മുളക് പൊടി ഇടാ, ഇല്ലെങ്കിൽ വേണ്ട. ഒരു ഇത് മധുരമുള്ളതായെങ്കിൽ ഇത്
1: മധുരമുള്ള പപ്പടായിരിക്കില്ലേ ഇത്?
0: ആ മധുരമുണ്ടതുണ്ട്, ചപ്പയുണ്ട്. അത് നമ്മ ചക്ക നോക്കിട്ട് എങ്ങനെ വലിഞ്ഞിട്ട് കിട്ടുക, ആ മാതിരി ഉണ്ടാക്കുന്നത് പപ്പടാണ്. പിന്നെ ജീരകം ഇടാം, എള്ള് ഇടാം, അത് നമ്മളിഷ്ടം ഇടുന്നത്. മെയിൻ ഞങ്ങൾ ജീരകം തന്നെ ഇടും പപ്പടൊക്കെ. അതായിട്ട് പിന്നെ അതിനെ ഞങ്ങൾ എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് അതിന് ഉണ്ടാക്കും. ഞമ്മ ഇപ്പൊ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്നില്ല, അതേമാതിരി ഉണ്ടാക്കിയിട്ട് ഇപ്പോഴത്തെ പ്രസ് ഉണ്ടല്ലോ, മുമ്പ് ഞങ്ങൾ ഇരിക്കുന്ന മന ഉണ്ടല്ലോ, മരത്തി ഉണ്ട് പലക, ആ പല അതിൽ പ്രസ് ആക്കി കൊണ്ടുണ്ടായത്. ഇപ്പൊ അങ്ങനെ ഇപ്പൊ പ്രസ് മിഷീൻ കിട്ടുന്നുണ്ടല്ലോ, ആ മിഷീനിൽ പ്രസ് ആക്കി. ഇപ്പൊ ഇത് എന്ത് ചപ്പാത്തി പിന്നെ പൊറോട്ട എല്ലാം ഉണ്ടാക്കുന്നില്ല, ആ ടൈപ്പിന്റെ മിഷീനിൽ എടുത്തിട്ട് ഇപ്പൊ പട്ടനാവും, മുമ്പത്തെ പോലെ അല്ല. എന്നിട്ട് ഞങ്ങൾ ഇപ്പൊ ബയോ ഡ്രയർ എടുത്തതുകൊണ്ട് അതിൽ ചെയ്യൂ, ആ ഓ ഒരു 2 ദിവസത്തിൽ നമുക്ക് റെഡി പപ്പട.
1: സാധാരണ
0: ആ കവറിലാക്കും. അത് ഇപ്പൊ കവർ പറഞ്ഞാല് പണ്ട് അതിന്റെ ഒരു ഉണ്ടായി, അമ്മമാരെല്ലാം ചെയ്യുമ്പോ അതിന് വേണ്ട സാധനം എല്ലാം ഒരു ഉണ്ട്. കവറിലിടല്ലേ പണ്ട് ഒരു ഡബ്ബിൽ ഇട്ടിട്ട് വെക്കും. ആ
1: അത് അത് ശരിക്കും നമുക്ക് വീട്ടാവശ്യത്തിനാണല്ലോ ഉപയോഗിക്കുന്നത്. ഇതിപ്പോ നമ്മള് മറ്റുള്ളവരിലേക്ക് സെയിൽ ചെയ്യാനല്ലേ?
0: ഞങ്ങൾ ഇപ്പൊ സെയിൽ ചെയ്യുന്നേ, പണ്ട് സെയിലില്ല. ഇപ്പൊ കവറിലിട്ടിട്ട് സെയിൽ ചെയ്യും. ഈ കുടുംബശ്രീ പരിപാടി ഉണ്ട്, പിന്നെ വിഷു വരുമ്പോ, പിന്നെ ഓണചന്ത, ഇങ്ങനെയല്ലേ വിളിക്കും ഞങ്ങള്. ഞങ്ങള് കുടുംബശ്രീയിലുണ്ട്, അപ്പൊ അവര് കൃഷിമേള, പിന്നെ ഞാൻ സ്വാസായ സംഘത്തിലുണ്ട്, അതിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയിട്ട് വെക്കും. കവറാക്കിട്ട് പിന്നെ ലേബിൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഞങ്ങൾ
1: നിങ്ങളുടെ പ്രൊഡക്ട്സിന്റെ പേര്
0: ഹിതാര പ്രൊഡക്ട്.
1: ഹിതാരയില് ചക്കയുടെ ഈ ഒരു പപ്പട അല്ലാതെ മറ്റെന്തൊക്കെയാണുള്ളത്?
0: ഇത് ജാക്ക് ഫ്രൂട്ടിൽ ഉണ്ടാക്കുന്നത്, അതെ ചിപ്സ് ഉണ്ടാക്കാം. പിന്നെ ഓണ ഇത് ഞാൻ പറഞ്ഞല്ലേ, ചക്ക ചോലിനെ നല്ല ക്ലീൻ ചെയ്തിട്ട് ഡ്രൈ ചെയ്യാൻ വെക്കാം, അതിനെന്ത് മിക്സ് ആക്കാനില്ല. പിന്നെ പൊടിയാക്കാം, പിന്നെ ചക്ക കുറു.
1: ഈ ചക്ക പൊടി എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത്?
0: നമുക്ക് ഷുഗറിന്, ഷുഗർ കുറവാൻ വേണ്ടി നമ്മൾ ഈ ചക്ക പൗഡർ ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ചെയ്യാം, ദോശക്ക് ഇടാം, ഇഡലിക്ക് ചെയ്യാം. ചക്കക്കുരുവിന്റെ പൗഡർ, ചക്കന്റെ പൗഡർ ഏതിനും ഇടുക, അത് ഇത് പറഞ്ഞിട്ടില്ല.
1: നമ്മുടെ ഉണ്ടാക്കുന്നതിൽ മിക്സ് ചെയ്യാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് മാത്രം എടുത്തിട്ടാണ്?
0: അത് മാത്രല്ല, ചക്ക ദോശ ചെയ്യാം. ആ മാത്രം പച്ചരിയിലാണ്,
1: അപ്പൊ ഇതിന്റെയൊക്കെ ഒരു കിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കവറിലേക്ക്

0: ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പം ഇപ്പൊ അരക്കിലോയുടെ ഒരു കിലോയുടെ അങ്ങനെയൊക്കെ ചെയ്യാലോ? ഇതിപ്പോ എങ്ങനെ ചെയ്യുന്നത്?
1: അങ്ങനെ ചെയ്യും. അര കെജി ഞങ്ങൾ ഗ്രാമിന്റെ പണക്കിൽ വെക്കുന്നതാണ്. 50 ഗ്രാമും 100 ഗ്രാമും 250 ഗ്രാമും
0: അങ്ങനെയാണ് ചെയ്യുന്നത്. ചക്കയുടെ ഈ മൂല്യവർദ്ധിത ഇപ്പൊ നമുക്ക് ഒരുപാട് ഇങ്ങനെ വെറുതെ വേസ്റ്റായി പോകുന്ന ഒരു സാധനം ആയിരുന്നു നമ്മുടെ ഒരു അല്ലേ ചക്ക എന്ന് പറയുന്നത്. അപ്പോ അതിനെ ഇങ്ങനെ ഒരു ഇപ്പൊ 200 ഗ്രാം 100 ഗ്രാം എന്നൊക്കെ പറയുമ്പം ഇതിന്റെ വിലയും അതുപോലെ തന്നെ ആയിരിക്കും.
1: അത് എന്ത് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളിപ്പോ ഞങ്ങൾ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ചക്ക ഉണ്ടായത് മാത്രം ഇത് ഉണ്ടായില്ല. ഇപ്പൊ ഇത് ചക്ക ഞങ്ങൾ ഉണങ്ങാൻ ഇടുന്നില്ല. 5 കിലോ ചക്ക ഇത് ഉണങ്ങാൻ ഞമ്മ ക്ലീൻ ആക്കിട്ടാകുമ്പോ അത് കിട്ടുന്നത്
0: 5 കിലോ ചക്ക ചുളയുടെ കാര്യമാണോ?
1: അതെ അതെ.
0: വൃത്തിയാക്കിയതിന്
1: ശേഷം ആ 5 കിലോ അത് ഉണങ്ങിട്ടാകുമ്പോ കിട്ടുന്ന 1 kg ആണ്.
0: അതിന്റെ വില എന്തായാലും
1: കൂടാണ്. ചിലർക്ക് ഇത്ര ഉണ്ടാന്ന് പറയുന്നുണ്ട്. അതിന്റെ കഷ്ട പണി അത്ര തന്നെ ഉണ്ട്. അതിന്റെ കൂടെ ഇപ്പൊ ഇളത്ത് ചക്ക ഉണ്ടല്ലോ, ഞമ്മ ആദ്യമായിട്ട് ഒരു മാസത്തിന്റെ ചക്ക ഉണ്ടല്ലോ, അതിനെ ഞാനിപ്പൊ ചെയ്യുന്നുണ്ട്. ഇടിച്ചക്ക ആ അത് പൊടിയാക്കുന്നതല്ല, അത് ഞമ്മള് ആദ്യം അതിനെ എടുത്തിട്ട് തൂക്കം നോക്കിട്ട് അതിന്റെ ഉള്ളിലെ ഇതുണ്ടല്ലോ കൂഞ്ചി ഉണ്ടല്ലോ അതും എടുത്തിട്ട് ഞമ്മൾ അതിനെ ക്ലീൻ ചെയ്തിട്ട് ആദ്യം 1 kilo ചക്ക ഇതിനെ 1 liter വെള്ളത്തിൽ ഇട്ടിട്ട് 20 gram ഉപ്പ് ഇട്ടിട്ട് അതിന് ഞമ്മ വെള്ളത്തിൽ ക്ലീൻ ചെയ്ത ഇതേ അതെ ചക്ക ആ അത് കളറ് മാറാൻ പാടില്ല അറിഞ്ഞിട്ട് ഞമ്മൾ അതിനെ അങ്ങനെ ചെയ്യുന്നത്.
0: ഇപ്പൊ ചക്ക മുറിച്ചു കഴിഞ്ഞാൽ കുറച്ച് നിൽക്കുമ്പം ഈ സമയം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ കളറ് മാറി വരും.
1: മാറി വരും. അപ്പൊ അത് ആ വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മുറിച്ചിട്ട് അതിനെ കുറച്ച് ആവില് വേക്കാനുണ്ട്. അത് എങ്ങനെ ആദ്യം ഞങ്ങൾ മുറിച്ച് ക്ലീൻ ആക്കിയിട്ട് ചെയ്തില്ല, ആ പീസിനെ ഞമ്മ ക്യാബേജ് പോലെ കട്ടാക്കണം. ക്യാബേജ് പോലെ കട്ടാക്കിയിട്ട് ഞമ്മ അതിനെ വെള്ളത്തിൽ ആവിയില് പൊടിക്കണം. അതിനൊരു 3 whistles അതിനെ ഞമ്മ കുക്കറിൽ വെക്കുന്നതാണ്. ആ
0: എന്ത് എന്ത് ചെയ്യാനാ ചേച്ചി ഇത്?
1: അത് ഞമ്മക്ക് എപ്പോ വേണമെങ്കിൽ വറവാക്കാം. ഡ്രൈ ചെയ്തിട്ടിനെ ആദ്യം ഇത് ഉപ്പ് വെള്ളത്തിൽ കഴുകിട്ട് രണ്ടാമത് ഇന്നൊരു വെള്ളത്തിൽ ഇട്ടിട്ട് അതിനെ കുറച്ച് സിട്രിക് ആസിഡ് അത് 1 tsp ഇല്ലെങ്കിൽ ഞമ്മക്ക് ലെമൺ ഇടാം, അതിലിടാം. അതിൽ കഴുകിട്ട് ഞമ്മ ആവിൽ വെക്കണം. അത് കുറച്ച് സ്റ്റീമായ ശേഷം എടുത്തിട്ട് ഡ്രയർ ഉണക്കി വെക്കണം. വർഷം വരും അത്. ആ അതിപ്പോ 50 gram പാക്ക് ചെയ്തതിനെ 10 people കൊടുക്കാം. അതിനെ ഞമ്മ കറി വെച്ചിട്ട് അത് കൊറേ ആവും പാത്രയില്. 50
0: ഇത് വെന്ത് വരുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും.
1: നല്ല ഡ്രൈ ആണ് ഉണങ്ങിയിട്ട്.
0: ഉണക്കം വേണോ അതിനെ?
1: ഡ്രയറിലാണെങ്കിൽ 1 ദിവസം മതി. 1 ദിവസം മതി. വെയിലിലാണെങ്കിൽ ഞാനിപ്പോ മിനിയാണ് വെയിലിൽ ചെയ്ത് എനിക്കൊരു 2-3 ദിവസത്തിൽ ഡ്രൈ ആയിട്ട് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്.
0: അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട് ഇടിച്ചക്ക കൊണ്ടല്ലേ.
1: ചക്കല് വേസ്റ്റ് ഇല്ല. എന്ത് ഞമ്മക്ക് ചെയ്തിട്ട് സെയിലാക്കാം. പണ്ട് ഞമ്മ സെയിലാക്കല്ല, ചക്ക ചീഞ്ഞിട്ട് പോവും.
0: അപ്പൊ ഈ ഇടിച്ചക്ക ഇപ്പൊ അങ്ങനെ ഡ്രയർ ഇല്ലാത്തൊരു സാധാ ഒരു വീട്ടമ്മയ്ക്ക് ഉണക്കി സൂക്ഷിക്കുന്ന വേണ്ടി ഇതിപ്പോ എത്ര ദിവസം വേണ്ടി വരും?
1: 4 days വേണം. ആ വേണം. ഇങ്ങനത്തെ വെയിൽ ഇപ്പോഴത്തെ വെയിലുണ്ടല്ലോ അതുണ്ടെങ്കിൽ ഈ സമയത്തില് ഇന്ന് നമുക്ക് കിട്ടല്ലേ അത് വെലിഞ്ഞിട്ട് പോയി. ചക്ക കുറുവാണ് പാടില്ല അതില്.
0: അപ്പൊ ചക്ക കുരു എന്താ?
1: ചക്ക കുറു ഞമ്മ ഇപ്പൊ പറഞ്ഞില്ലേ പപ്പട ചെയ്യുന്ന ചക്ക കുറു ഉണ്ടല്ലോ അതിനെ വേറെ തന്നെ വേയിക്കും ഞങ്ങള്. സാന്താനി ചെയ്യാന് പണ്ട് സാന്താനി എന്ന് പറയൂ, ഞാൻ മഴക്കാലത്തിലെല്ലാം തിന്നാന് ഉണങ്ങിച്ചിട്ട് വെച്ചിട്ട് സാന്താനി എന്ന് ഞങ്ങൾ പറയൂ. തുള്ളു ഭാഷയാണ് അത്. ഇപ്പൊ സാന്താനി പറഞ്ഞത് അത് ഞമ്മ അതിനെ നല്ല വേവിച്ചിട്ട് ഉണങ്ങാനിടണം. ഇപ്പൊ ഞങ്ങൾ അതിനെ പൗഡറാക്ക് പാലിന്റെ ബദൽ യൂസ് ആക്കാ. നല്ല പോകുന്നുണ്ട് ചക്ക.
0: നന്നായിട്ട് മൂത്ത ചക്കയാണോ?
1: അതെ അതെ. ഞങ്ങൾ ഇപ്പൊ പപ്പട ചെയ്യാൻ എടുത്തില്ല ചക്ക, ആ ചക്കന്റെ കുറുവാണ്. അല്ല അതിനിപ്പൊ കറി വെക്കാനാണ് ഇത് പച്ച ചക്കാനെ. അപ്പൊ അതിന്റെ കൂടെ ചക്ക കുറുവ് ഇടാം. പിന്നെ ഈ ചക്കലി ഇതുണ്ടല്ലോ എന്ത് അതിന്റെ വേസ്റ്റ് ഉള്ളിലല്ല മിക്സർ പോലെ ഒരു കോളില്ലേ വേസ്റ്റ് അത് വേസ്റ്റ് ഇല്ല. പിന്നെ മഞ്ചൂരിയും ചെയ്യ ചക്കണ്ട് അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കൊറോണ വന്ന ശേഷമാണ് ഞങ്ങൾ ഈ മഞ്ചൂരി ചെയ്തത്. അപ്പൊ നല്ല ഇത് ഞങ്ങൾക്ക് കുടുംബശ്രീ കിട്ടിന് പ്രൈസ് കിട്ടിന്. പിന്നെ ചക്കന്റെ സ്ക്വാഷ് ചെയ്യുന്ന സ്ക്വാഷ് പൗത്ത ചക്കാണ്. തുളുവാണ് വരിക്കാത്ര ആവില്ല. തുളുവാനായെങ്കിൽ അത് സ്മൂത്ത് അല്ലേ ചക്ക നല്ല പൗത്തിട്ട് കിട്ടണം. ആ തുളുവ വരിക്കല്ല.
0: നമ്മളിപ്പോ പഴഞ്ചക്ക എന്ന് പറയും അതിന്.
1: അത് വ്യത്യാസം ഞമ്മളുണ്ട്. ഞങ്ങള്
0: ഇവിടെ എന്താ പറയാ,
1: ഞങ്ങൾ തുളുവാണെന്ന് പറയും.
0: തുളുവാണ്
1: ഞങ്ങളെ ഭാഷയെ തുളുവാനാണ്. അപ്പൊ ചക്ക തുളുവാനാണ്. അത് മലയാളത്തിൽ വേറെ തന്നെ ഉണ്ടാവും.
0: അതാണ് നമ്മുടെ പഴഞ്ചക്ക.
1: പഴഞ്ചക്ക മട്ട ചക്കനെ ഭരിക്ക എന്ന് പറയും. ഇത് തുളുവൻ ചക്കനെ സ്ക്വാഷ് ചെയ്യുന്ന പറഞ്ഞത്.
0: ശരിക്കും നമ്മുടെ നാട്ടില് ഇപ്പൊ പഴഞ്ചക്ക എന്ന് പറയുന്നത് ഒരു ഇപ്പൊ മഴ ജൂണില് മഴ അങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാല് ചക്ക പ്ലാവിന്റെ അടിയിൽ ഇതിങ്ങനെ വേസ്റ്റ് ആയിട്ട് കിടക്കാം അല്ലേ? അപ്പോൾ അത് വരിക്കച്ചക്കുള്ള അത്ര ഡിമാൻഡ് പഴഞ്ചക്കൊക്കെ ഉണ്ടാവാറില്ല. അപ്പോൾ സുജയ ചേച്ചിയെ പോലുള്ളവർ അതിനെ എടുത്ത് അതിനെയും അല്ലേ നമ്മൾ ഉപയോഗത്തിൽ ആക്കുകയാണ്, അത് സ്ക്വാഷിലൂടെ.
1: സ്ക്വാഷ് ചെയ്യാം. പിന്നെ ഞങ്ങൾ ഇപ്പം മഴ വന്നിട്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ ഗാരിക ഉണ്ടാക്കും. ചക്കൻ്റെ ഗാരിക പച്ചരി ഇട്ടിട്ട് ഗാരിക ഉണ്ട പോലെ ഗോളിബജ പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് അത് ചെയ്യൂ. പിന്നെ അപ്പ ചെയ്യൂ. ഞങ്ങൾ ജാതി ഇലയിൽ അപ്പ ആക്കുന്നതാണ്, കടുമ്പ് പോലെ ആക്കുന്നത്, ഇലയിൽ മടിച്ചിട്ട്
0: കൊഴുക്കട്ട.
1: ആ അതെ അതെ, ഭാഷ വ്യത്യാസമുണ്ട് എനിക്ക്.
0: കൊഴുക്കട്ട
1: അത് ചെയ്യൂ. തേങ്ങ ഇട്ടിട്ട് വേസ്റ്റ് ആക്കാനില്ല മുമ്പത്തെ കാലത്തിൽ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതെല്ലാം പൊടിക്കുന്നില്ല. അപ്പൊ
0: ഈ പഴഞ്ചക്കയുടെ സ്ക്വാഷ് എന്ന് പറഞ്ഞു, അതെങ്ങനെയുണ്ട്?
1: പഴച്ചക്കൻ്റെ സ്ക്വാഷ് ഞാൻ ഇത് ക്ലീൻ ചെയ്തിട്ട് ഞമ്മ അതിൽ മിക്സിൽ അരിക്കണം. മിക്സിൽ അരിച്ചിട്ട് അതിന് തുണിയിൽ
0: അപ്പൊ വെള്ളം കൂട്ടുമോ? വെള്ളം കൂട്ടിയിട്ടാണോ?
1: വെള്ളം കൂട്ടിട്ടല്ല,
0: വെള്ളം എങ്ങനെ അതിനെ
1: അരിക്കാനുണ്ട്, കുറച്ച് കൂട്ടാ. അത് വെള്ളാന്നുണ്ട് ആ ചക്ക, തുള്ളുവൻ ചക്കന് വെള്ളം തന്നെ. അത് ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോ ജാരിട്ട് തായവണത്, അപ്പൊ അങ്ങനെ കുറച്ച് പീങ്ങുമ്പോ പോയില്ലെങ്കിൽ നമ്മൾ വെള്ളം കൂട്ടണം
0: അത്,
1: ആ ലൂസാവാൻ വേണ്ടി. പിന്നെ അതിന് ശേഷം അതിന് ചൂടാ പഞ്ചസാര ഇടാനുണ്ട്. പഞ്ചസാര ഇട്ടിട്ട് ചൂടാക്കണം. ചൂടാക്കിയിട്ട് ആ കുറുകി വരണം. വന്നിട്ട് പിന്നെ ഞമ്മ അരിപ്പേല് ഇതാക്കിയിട്ട് പിന്നെ ബാട്ടിലിടുന്നത്. അതിനെ പണിയൊന്നും ഇല്ല. ഉണ്ട് ഇതാക്കാനുണ്ട് പിരിയാൻ, എന്ത് തുണിയിലിട്ടിട്ട് അരിച്ചിട്ട് എടുക്കാനുണ്ട്.
0: ഈ ചൂടാക്കിയതിന് ശേഷം,
1: ആ ചൂടാക്കിയതിന് ശേഷം
0: കുറെ സമയം ചൂട് ആക്കണോ?
1: കുറെ സമയം ഒരു പഞ്ചസാര അടിയിൽ പുടിക്കാൻ പാടില്ലല്ലോ, അത് എത്ര ഇതാന്ന് അത്ര സമയം.
0: എന്നിട്ട് പിന്നെ
1: അരിച്ചിട്ട് അരിച്ചിട്ട് ഒരു തുണിയിൽ, കോട്ടൺ തുണിയിൽ അരിച്ചിട്ട് എടുത്തിട്ട് പിന്നെ ഞമ്മ അതിന് ബാട്ടിലിട്ട് നുറിച്ചിട്ട് അത് നല്ല സെയിലായി പോകുന്നുണ്ട്. നമുക്ക് കുടുംബശ്രീ ഫസ്റ്റ് കിട്ടുന്ന അതിൽ ചക്ക മേളം ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കൃഷി മേള വർഷം വർഷമുണ്ട്. അപ്പൊ എന്തുണ്ടെങ്കിലും ഞങ്ങൾ ഇവിടെ വിളിക്കൂ.
0: ചക്കയുടെ വിവിധ ഐറ്റംസ് ആണ്, വിവിധ ഇനങ്ങളാണ് ഇപ്പോൾ നമ്മളുടെ. ഇതൊക്കെ നമ്മൾ ചെയ്യാം എന്നുള്ളതാണ് സുജയ ചേച്ചിയുടെ കണ്ടെത്തൽ. അപ്പോൾ ഇത് സാധാരണ ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, കെ വി കെ പോലുള്ള സ്ഥാപനങ്ങളുടെ ട്രെയിനിങ് മൂലം അല്ലേ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റ് എന്തൊക്കെയാണ് ചേച്ചി ഉണ്ടാക്കുന്നത്?
1: മറ്റേ ഇപ്പൊ മാങ്ങ പൊടിക്കുന്നുണ്ട്. മാങ്ങല് ഞങ്ങൾക്ക് കായി മാങ്ങനെ പൗഡറാക്കാം, ഉണങ്ങിച്ചിട്ട് ഉപ്പിൻ്റെ കൂടെ മിക്സാക്കിയിട്ട് പൗഡറാക്കാം. ഞങ്ങൾ ചെയ്തിട്ടില്ല, ട്രെയിനിങ് ആയിരുന്നു ഞങ്ങൾക്ക്. മാത്രം വീട്ടിൽ എല്ലാം ചെയ്യാനാകുമ്പോൾ ആകുന്നില്ല. കുറച്ച്
0: ഇതൊക്കെ അമ്മയും സുജയ ചേച്ചിയും കൂടിയാണ് ചെയ്യുന്നത്?
1: അമ്മയില്ല, അമ്മ വയസ്സായിട്ട് കിടന്നിട്ടുണ്ട് ഇപ്പൊ അവർക്ക്. ആ എനിക്ക് പിന്നെ എന്റെ ചേച്ചി സഹായിക്കും, പിന്നെ എന്റെ ഗ്രൂപ്പുകാരുണ്ട്, വിളിച്ചാലേ അവര് വരുന്നുണ്ട്.
0: എങ്ങനെയാണ് ഇതിപ്പോ, ഏതൊക്കെ സമയങ്ങളിലാണ് ഇതിപ്പോ ചെയ്യാറ് സാധാരണ?
1: സമയം രാവിലെ തന്നെ സാധാരണ ചെയ്തിട്ട്, നമുക്ക് വെയിൽ വേണമല്ലേ, ഇല്ലെങ്കിൽ മഴ വന്നാലും ഞങ്ങൾ ഡ്രയറിൽ ചെയ്യൂ. ഈ സമയത്ത് ഞങ്ങൾ വെയിലിൽ തന്നെ അധികം ചെയ്യുന്നത്.
0: അപ്പോ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ചക്ക തന്നെ?
1: ചക്ക മെയിൻ ഞങ്ങൾക്കുള്ളത്. പിന്നെ തേങ്ങയിൽ ചട്നി പൗഡർ ഉണ്ടാക്കും. പിന്നെ ഞങ്ങൾക്ക് ട്രെയിനിങ് കഴിഞ്ഞു ബർഫി അല്ല ചെയ്യുന്നത്. കോക്കനട്ടില് കുറെ ഐറ്റം ചെയ്യുന്നുണ്ട്. ചട്നി പൗഡർ ചെയ്യുന്നു, ബർഫി ചെയ്യുന്നുണ്ട്, കോക്കം സ്ക്വാഷ് പറഞ്ഞിട്ട് പുണർപുളി. അത് ഞമ്മക്ക് ബീരുണ്ടാന്നറിഞ്ഞിട്ട് പറയുന്നതിനെ ഞങ്ങൾ പുണർപുളി എന്ന് പറയൂ. ഇംഗ്ലീഷിൽ കോക്കം. അത് കഴിച്ചാൽ നല്ലത്, ബ്ലഡ് ക്ലീൻ ആകുന്നുണ്ട്. പിന്നെ ഈ മൂത്ര ഇത് വരുന്നുണ്ടല്ലോ, ഊരി ശീത എന്ന് പറയൂല, അതിനെ നല്ലതാണ് ഇത്. മൂത്ര കടിച്ചാലറിഞ്ഞിട്ട് യൂറിൻ, അതിനെ ഇത് നല്ലത്. രാവിലെ എഞ്ചിട്ട് അതിന്റെ വെള്ളം കുടിക്കണം.
0: എന്താണ് അതിന്റെ ടേസ്റ്റ്? എന്താ?
1: പുളിയാണ്. പുളിയുണ്ട്, മധുരമുണ്ട്. പൗത്താലി മധുരമുണ്ട്, ഇല്ല പച്ചയും പുളിയാണ്. ഇത്
0: പുണർപുളി എന്ന് പറയുന്നത് പിന്നെ വീട്ടിലുണ്ടാകുന്നതാണോ?
1: വീട്ടില് ഇപ്പൊ ഒരു മരമല്ല, ഞങ്ങൾ വേറെ വിലക്ക് കൊണ്ടുവന്നത്.
0: ആ വലിയ മരമാണ്?
1: വലിയ മരമാണ്. അവിടെ പോയിട്ട് ഞങ്ങൾ ഈ ചൂടിനെ പോയിട്ട് മാത്രം അത് നല്ലത് ജ്യൂസ് കുടിച്ചാല്. ഞങ്ങൾ തന്നെ പോയിട്ട് പറിച്ചിട്ട് കൊണ്ടുവന്നത്. ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവർ പോയിട്ട് പെണ്ണുങ്ങളിന്. പിന്നെ അവിടെ അവിടുത്തെ മാം വിളിക്കും ഞങ്ങൾ ആ സമയത്താകുമ്പോ പോകുത്താകുമ്പോ. പിന്നെ ഞങ്ങൾ എല്ലാം ഫ്രഷ് ചെയ്യുന്നതാണ്. ഇണ്ടായ സാധനം വേസ്റ്റ് ആവാത്തതിനെല്ലാം ഞങ്ങൾ ചെയ്യും ആ സമയത്തിൽ. ഇപ്പൊ ഈ സമയത്തിലാണ്,
0: ആ ഒരു സമയത്ത് ഇപ്പൊ ഒരുപാട് ഇപ്പം ഈ പുളിയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അത് കിട്ടുന്ന സമയത്ത് ഒരുപാട് ടൈം അതിന് വേണ്ടി വരില്ലേ?
1: ടൈം വേണം, സമയം കിട്ടുന്നുണ്ട്.
0: ഈ ഒറ്റയ്ക്ക് ഇതൊക്കെ നടക്കുവോ?
1: ഒറ്റയ്ക്ക് ചെയ്യുന്നത്
0: സമയത്താണോ മറ്റുള്ളവരെ കൂടെ കൂട്ടുന്നത്?
1: അതെ അതെ അതെ.
0: അപ്പൊ അവരെ കിട്ടും ആ ഒരു സമയത്ത്?
1: ആ കിട്ടുന്നുണ്ട്, വിളിച്ചാല് വരുന്നുണ്ട് അവര്. അവര് ചെയ്യൂ, ഞങ്ങളെല്ലാം ചെയ്യുന്നവർ തന്നെ എല്ലാവരും. പിന്നെ ട്രെയിനിങ് പഠിക്കുമ്പോൾ അവർ വന്നിട്ട് വന്നിട്ട് പഠിച്ചതാണ്.
0: പിന്നെ ഈ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിനൊക്കെ വിപണി ലക്ഷ്യമിട്ടിട്ട് തന്നെയാണല്ലോ നമ്മുടെ ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കി എടുക്കുന്നത്. ഇതിന് വിൽക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ?
1: ബുദ്ധിമുട്ട് ഉണ്ട്, ആ പോയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ കൃഷി മേല ഉണ്ടാകുമ്പല്ല നമുക്ക് അതിലെ ഒരു ഇങ്ങനത്തെ ആ പറ്റും.
0: അപ്പൊ എവിടെയാണ് ഇത് സെയിൽ ആവുന്നത്? ഇപ്പൊ മേളകളല്ലാതെ
1: മേളകളിലത്തെ വേറെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാന്ന് വിളിക്കും. ഇങ്ങനെ പുറമലത്തെ നമ്മൾ സ്റ്റിക്കർ നോക്കിട്ട് ഇങ്ങനെ ഫോൺ ആക്കിട്ട് ചെയ്തതുണ്ടാ. ഷോപ്പിൽ വെച്ചിട്ടില്ല ഇതുവരെ. ഇങ്ങനെ ആൾക്കാർ കൊണ്ടുപോയവരെന്നെ വിളിക്കും. ഇപ്പൊ ഞമ്മ കൃഷി മേലെല്ലാം ഉണ്ടാകുമ്പോ അപ്പൊ ഞങ്ങൾ
0: മുമ്പേ കൊണ്ടുപോയ ആൾക്കാര് അത് തേടി
1: ആ വിളിക്കും ആവശ്യം ഉണ്ടാല്. പിന്നെ ഇതിൽ ഞങ്ങള് ഫോൺ നമ്പർ ഇടല്ലേ, അപ്പൊ അതില് വിളിക്കും അവര്.
0: മറ്റെന്തൊക്കെയാണ് ചേച്ചി ചെയ്യുന്നത്?
1: പിന്നെ കിരുധാന്യ നമ്മള് റാഗി അല്ല ചെയ്യുന്ന പോഷാക്ക് മൾട്ടിമിൽ
0: ചെറുധാന്യങ്ങളുടെ മൂല്യവർദ്ധിത
1: അത് ഞങ്ങൾ ഇവിടെ ട്രെയിനിങ് വന്നിട്ട് ഞങ്ങൾ റാഗി റാഗിനെ മുളപ്പിച്ചിട്ട് പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. റാഗി കൊണ്ട് അത് ഞങ്ങൾ വാങ്ങുന്നതാണ്. റാഗി ഞങ്ങൾ
0: വാങ്ങിക്കുന്നത്
1: ആ വാങ്ങിയിട്ട് ഞങ്ങൾ കൊടുന്നിട്ട് രണ്ട് ദിവസം ഇനി വെള്ളത്തിൽ ക്ലീൻ ചെയ്യാനുണ്ട്. ഒരു ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം ക്ലീൻ ചെയ്യാനുണ്ട്. വെള്ളം മാറ്റിട്ട് രണ്ട് ദിവസം വെള്ളം മാറ്റണം. മൂന്നാമത്തെ ദിവസം അതിനെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ഒരു തുണിൽ അതിനെ ആറാൻ ഇട്ടിട്ട് തുണിൽ കെട്ടിട്ട് നാലാം ദിവസം അത് മുളക്കുന്നത്.
0: അപ്പോ റാഗി മുളപ്പിക്കുന്ന രീതിയാണ് പറഞ്ഞത്. എത്ര സമയമായിരുന്നു അത് പറഞ്ഞത്?
1: അത് 48 ടൈം മണിക്കൂർ അതിന്റെ ടൈമുണ്ട്. അത് മുളപ്പിച്ചിട്ട് കിട്ടണം. അതെ മുളം വരും. പിന്നെ അതിന് നമ്മൾ ചെയ്തിട്ട് ഡ്രൈ ചെയ്യണം. മുള വന്നതിനെ ഡ്രൈ ചെയ്തിട്ട് ആ ഡ്രയറിൽ ഉണക്കുന്നത്. ഇപ്പൊ വെയിൽ കാലത്തിലേ വെയിൽ ഇടാം, ഇല്ലെങ്കിൽ മാത്രം മുകളിൽ തുണി ഇടണം. അത് ഇതിന്റെ കാട്ടല്ലേ വരുന്നുണ്ടല്ലേ. അപ്പൊ ഞങ്ങളത് ഡ്രയറിൽ തന്നെ ഉണങ്ങാൻ വെക്കുന്നത്. അത് മുളപ്പിച്ച് അതേ പറഞ്ഞല്ലേ, പറഞ്ഞിട്ട് അതിന് പൗഡറാക്കണം. പൗഡറാക്കിയിട്ട് അതിൽ നമുക്ക് നല്ല ഗുണമുള്ളത് ഇതിൽ തന്നെ റാഗി മുളപ്പിച്ച പൗഡറിൽ തന്നെ. കുട്ടികൾക്ക് 6 മാസത്തിന്റെ കുട്ടികളെന്ന് നമ്മ വയസ്സായില്ല അവർക്കും ഇത് കൊടുക്കുന്ന സാധനമാണ്. അവർക്ക്
0: ശരീരം
1: അത് സെയിലുണ്ട്, മോശമല്ല. ഞാൻ ഇപ്പൊ കുറച്ച് സെയിലാക്കുന്ന കുറവായതുകൊണ്ട് ഇല്ലെങ്കിൽ പോയിക്കൊണ്ടുണ്ടായിരുന്നു മുമ്പ്. പിന്നെ അതിന്റെ കൂടെ ഞാൻ പോഷക്ക് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ പോഷക്ക് മൾട്ടിമില്ലിട്ട് ഹെൽത്ത് മിക്സ് പൗഡർ അതിനുള്ള കുറെ ഐറ്റം ഇടാനുണ്ട്. പോഷക്ക് പറഞ്ഞെങ്കിൽ 8 ഐറ്റം ഇടാനുണ്ട് അതില്. ഇതന്നെ റാഗി കോതമ്പും പച്ചപ്പയറ് കടല നിലകടല മട്ടക്കടല നമ്മ കറി വെക്കുന്ന കടല പിന്നെ മുരിങ്ങ ഇല ഇടാനുണ്ട്. മുരിങ്ങ ഇല തുവരപ്പരിപ്പ്
0: കടലപ്പരിപ്പ് ഇനങ്ങള് ചേർന്നൊരു
1: ഒരു പോഷക്കാണ് ഇത്.
0: പോഷക്ക്
1: എന്നേ പേര് അതിനെ. മൾട്ടിമില്ലേറ്റ് പറഞ്ഞ ഹെൽത്ത് മിക്സ് പറഞ്ഞാൽ അതിന് 10-15 ഐറ്റം ഇടാനുണ്ട്. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കടല പച്ചപ്പയറ് റാഗി കോതമ്പ് മുരിങ്ങയില സോയാബീന് ചേരുന്ന ധാന്യങ്ങൾ
0: അതിന്
1: മൾട്ടിമില്ലറ്റ് ഹെൽത്ത് മിക്സ് പൗഡർ
0: പറഞ്ഞു. ഇതിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താ? ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുമല്ലോ.
1: അതെ, സാധനം എല്ലാം മാർക്കറ്റിൽ നിന്ന് കിട്ടും. നമ്മ പൈസ കൊടുത്തിട്ട് വാങ്ങുവാണ്. മാത്രം അധികം ഉണ്ടാക്കല്ല. ആരെങ്കിലും ഇങ്ങനെ വേണമെന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ ഉണ്ടാക്കുമല്ലാതെ പിന്നെ ആക്കിട്ട് വെക്കില്ല. പിന്നെ ഞങ്ങൾ വീട്ടുകാരി യൂസ് ചെയ്യൂല. 6 മാസത്തിന്റെ കുട്ടിക്ക് ഞങ്ങള് ഈ പച്ചപ്പയറ് വീട്ട് ഗ്രീൻ ഗ്രാം പിന്നെ റാഗി ഇത് 3 മുളപ്പിച്ചിട്ട് പൗഡറാക്കിയിട്ട് ഈ 6 മാസത്തിന്റെ ശേഷം ഉള്ളത് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് നല്ല ഗുണമാണ്. എനിക്ക് അതിൽ കുറച്ച് അത് നല്ല സെയിലാകുന്നുണ്ട്.
0: അപ്പൊ ആരെങ്കിലും ഇങ്ങനെ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട്
1: അപ്പൊ ഞാൻ ചെയ്യും അതിനെ.
0: അപ്പോഴും
1: ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ അവർ പറയുമ്പോ എനിക്ക് ഒരു 4-5 ദിവസം വേണമെന്ന് റാഗിനെ റെഡിയാക്കിട്ട് ഞാൻ വെക്കും. എന്തറിഞ്ഞാ അത് മുളപ്പിക്കാൻ കുറച്ച് ദിവസം വേണല്ലേ. ഇതല്ലേ പട്ടനാവും ഏത് വീട്ട് ഗ്രീൻ ഗ്രാമല്ല നമുക്ക് 2 ദിവസത്തിലും ഡ്രൈ ചെയ്തിട്ട് കൊടുക്കാൻ.
0: ഇത്തരത്തിലുള്ള ഒരുപാട് സംരംഭകർ ഇങ്ങനെ സമൂഹത്തില് കൂടി വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ഇത്തരത്തിലുള്ള KVK പോലുള്ള സ്ഥാപനങ്ങളുടെ ക്ലാസ്സും ഒക്കെ കൊണ്ട് ഒരുപാട് പേര് ഇതിലേക്ക് മുന്നോട്ട് വരുന്നുണ്ട്.
1: വരുന്നുണ്ട് നല്ല വന്നുണ്ട്.
0: ഭാവിയില് ഇനിയിപ്പോ എന്തൊക്കെ ചെയ്യണം എന്നാണുള്ളത്?
1: പദ്ധതി ചെയ്യണമെന്നുണ്ട്. മാത്രം ചിലത് ബുദ്ധിമുട്ട് വരുമ്പോ ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക്. വീട്ടിലത്തെ പ്രോബ്ലം ഉണ്ട്.
0: എന്തൊക്കെ മെഷീനുകളാണ് ഉള്ളത് വീട്ടിൽ?
1: ഞാനിപ്പൊ ഡ്രയർ മാത്രം ഇപ്പൊ ഉള്ളത്, വേറെ ഒന്നും മെഷീനില്ല.
0: ശരിക്കും ചക്കയുടെ ഇത്രയും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോ ഇപ്പൊ നമുക്ക് അതിന് എന്താ പറയാ വെളിഞ്ഞിറന്നോ എന്താ പറയാ അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലെ. നമുക്ക് അതൊരു ഭയങ്കരം അതെങ്ങനെയാണ് നിങ്ങൾ അതിനെ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാ?
1: പിന്നിപ്പൊ ഞങ്ങൾ പലയും കത്തി അറിഞ്ഞിട്ടുണ്ട്. അതിൽ മുറിച്ച് അത് നമ്മള് വീട്ടിലുള്ളത് തന്നെ ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ അതിനെല്ലാം മിഷനറി വേണ്ട.
0: ഈ ചക്കയുടെ നമുക്ക് ഏറ്റവും വലിയൊരു സാധാരണ ഒരു വീട്ടമ്മക്കെ ചക്കയെ കുറച്ചും കൂടി ഒരു ഇത് കാണുന്നത് അതിന്റെ ആ ഒരു വെളിഞ്ഞർ തന്നെയാണ്. എന്താ വെളിഞ്ഞർ തന്നെ ഇവിടെ പറയാം. അരക്കാം. ചക്ക അരക്കുന്നാണോ ഇവിടെ പറയുന്നത്? എന്താ പറയാ,
1: മയന
0: നമ്മള് വെളിഞ്ഞറെന്ന് പറയും, പിന്നെ ചില സ്ഥലങ്ങളിലെ ചക്ക അരക്ക് എന്ന് പറയും. എന്തോ ഇവിടെ മൊഗ്രൽ പുത്തൂർ എന്താ
1: പറയാ, മയന എന്ന് പറയൂ. മാത്രമല്ല ഭാഷ വ്യത്യാസം ഉണ്ട്. അതെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് കന്നഡ തുളു ഗം ചക്ക ഗം.

0: വീട്ടിലുണ്ട്.
1: അപ്പോ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഇനിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആരോഗ്യം ചേച്ചിക്ക് ഉണ്ടാവട്ടെ.
2: ചക്ക പോലെയുള്ള നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സമൃദ്ധമായ വിഭവങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വരുമാനം നേടുന്ന ശ്രീമതി സുജയയുടെ അനുഭവങ്ങൾ കേട്ടല്ലോ. സ്വന്തം വിഭവങ്ങളെ തിരിച്ചറിയുകയും അതിലൂടെ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്യുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ്. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തിയത് കാസർഗോഡ് മൊഗ്രാൽപുത്തൂർ കുറുവയൽ സ്വദേശിനി ശ്രീമതി കെ സുജയ.

0: ഷീനച്ചി,
1: പാക്കിംഗ് ഒക്കെ കഴിഞ്ഞാ?
2: ഇല്ലടി, എന്നാലും കുറേയൊക്കെ എടുത്തു വെച്ചു.
1: 1, 2, 3, 4, ഇതെത്ര ബേഗാ? 4? ഇതൊക്കെ ബസ്സിൽ എങ്ങനെയാ കൊണ്ടുപോവാ ഷീനച്ചി?
2: ബാംഗ്ലൂർ വരെ ബാബു ഏട്ടന് ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കൽ ഇത്തിരി പാടാ സീമേ.
1: അത് വേണ്ട. എന്തായാലും
2: രാഹുൽ പ്രത്യേകം പറഞ്ഞനെ കാറൊന്നും എടുത്തോണ്ട് വരണ്ടെന്ന്. പിന്നെ വീട്ടിലുള്ളത് മുഴുവനും കെട്ടിപ്പെറുക്കി കൊണ്ടുവരണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്.
1: പിന്നെ പോകുന്ന നല്ല സൗകര്യമുള്ള ബസ്സാണല്ലോ, അതുകൊണ്ട് സാരമില്ല. എന്റെ കയ്യിലൊരു സാധനം ഉണ്ട്, ഇതും കൂടി ഏതെങ്കിലും ഒരു ബാഗിൽ വെക്കാൻ പറ്റുമോ ഷീനച്ചി?
2: ഇതെന്താടി?
1: ഇത് നീതുവിനും രാഹുലിനും പ്രിയപ്പെട്ട കോവയ്ക്ക ഫ്രൈയാ.
2: അയ്യോ, ഇത്രയാക്കാൻ നീ എത്ര സമയം എടുത്തിട്ടുണ്ടാവും? ഇത് കുറെ ദിവസം ഇരിക്കും അസീമേ.
1: ഓ, രണ്ടാഴ്ചയൊക്കെ കേടാകാതെ ഇരിക്കൂ.
2: ഫ്രിഡ്ജിൽ വെക്കാതെയോ?
1: ആ, പക്ഷെ എല്ലാരും കൂട്ടുമ്പോ 4-5 ദിവസം കൂടി ഇതങ്ങ് തീരും ഷീനച്ചി. ഇതും ഇത്തിരി അച്ചാറ് ഒരു പപ്പടം ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് കഞ്ഞി കുടിക്കും, പിന്നെ ഇത്തിരി തൈരുണ്ടെങ്കിൽ ചോറായിട്ടും കഴിക്കാം.
2: ഓ, ഇത് നല്ല കറുമുറാന്നുണ്ടല്ലോ, അടിപൊളി. ഇതെങ്ങനെയാടി നീ ആക്കിയത്? അവിടെ കോവക്ക കിട്ടുമെങ്കിൽ എനിക്ക് ഇത്ര ആക്കി വെക്കാലോ.
1: നല്ല എളുപ്പാ. 1 കിലോ കോവയ്ക്ക ഫ്രൈ ആക്കുന്നത് ഞാൻ പറയാം. കോവയ്ക്ക് ഇതുപോലെ ഉണ്ടല്ലോ, ചെരിച്ച് പിടിച്ചിട്ട് കോന്തി കോന്തി അരിയണം.
2: ഒരേ വലുപ്പത്തിൽ തന്നെ അരിയണം അല്ലേ?
1: ആ, ഇനി വട്ടത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ലേ, ഇങ്ങനെ കാണുമ്പോ ഒരു പ്രത്യേക രസമല്ലേ.
2: ഓരോ കഷ്ണത്തിന് നല്ല നീളം തോന്നി ഇങ്ങനെ അരിയുമ്പോ അല്ലേ.
1: ആ, ഇത് പൊരിക്കാൻ വേണ്ടിട്ട് തൈര്, കോൺഫ്ലവർ, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, അത്രേ വേണ്ടൂ.
2: ഇതിലെ ഒരു പുതിയ അറിവ്, തൈരും കോൺഫ്ലവറും ചേർക്കുന്നതാ.
1: അത് ചേർക്കുമ്പോഴേ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരിക.
2: എന്തായാലും സീമ, സാധനം അടിപൊളിയാണ്. ഇത് മാത്രം മതി ചോറ് കഴിക്കേ.
1: ഷീനച്ചി, ഇത് തൈരും ഈ പറഞ്ഞ പൊടികളെല്ലാം കൂടി ചേർത്ത് പുരട്ടിയിട്ട് 1 20 മിനിറ്റ് വെക്കണം.
2: 1 കിലോ കോവയ്ക്കൊക്കെ എത്ര തൈര് ചേർത്ത് നീ?
1: 1-4 സ്പൂണ് വലിയ സ്പൂണിന്.
2: ഓ, അത്രേ വേണ്ടൂ അല്ലേ.
1: ആ, അതുപോലെ 1-4 സ്പൂണ് കോൺഫ്ലവറും, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും. പിന്നെ ഞാൻ ഈ മുളക് പൊടി എടുക്കുമ്പോൾ കാശ്മീരിയും സാധാരണ മുളക് പൊടിയും
2: കൂടി ചേർത്ത്
1: മിക്സ് ആക്കിയിട്ട് എടുക്കും. ഇനി അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 നുള്ള് കായപ്പൊടിയും ചേർത്ത്. അത് അധികം ആയാലുണ്ടല്ലോ
2: കായപ്പൊടി.
1: പിന്നെ ഉപ്പ് പാകത്തിന്, ഉപ്പ് കുറഞ്ഞു പോകരുത്.
2: ഫ്രൈ ആകുമ്പോ ഇത്രയും ഉപ്പ് കൂടിയാലും കുഴപ്പമില്ലല്ലോ അല്ലേ.
1: അതെ അതെ അതെ. എന്നിട്ട് ഇതൊരു 20 മിനിറ്റ് ഇതെല്ലാം പുരട്ടി വെച്ചിട്ട് ആ സമയത്ത് വേറെ 2-3 സാധനം എണ്ണയിൽ നമുക്ക് വറുത്തെടുക്കാനുണ്ട്. ഇതിന്റെ അകത്ത് നോക്കിട്ട് ഷീനച്ചിക്ക് മനസ്സിലായി എന്തൊക്കെയാണെന്ന്?
2: മനസ്സിലായി മനസ്സിലായി. കറിവേപ്പിലയോ പിന്നെ വെളുത്തുള്ളിയോ വറ്റൽമുളകോ?
1: അല്ല, അതെ അതെ. അത് ആദ്യം വറുത്ത് കോരി മാറ്റി വെക്കണം. എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഈ കോവയ്ക്ക കുറച്ചിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം. വെളിച്ചെണ്ണ ഒരുപാട് ഒഴിച്ച് നമ്മൾ ഫ്രൈ ആക്കാൻ നിന്നാലുണ്ടല്ലോ, പിന്നെ ആ എണ്ണ വേസ്റ്റ് ആവുമല്ലോ.
2: അതെ അതെ. ഇത് മുങ്ങിക്കിടക്കണ്ടേ എണ്ണയിലല്ലേ?
1: ആ, മുങ്ങിക്കിടക്കണം. നമ്മൾ ചിപ്സ് ഒക്കെ ആക്കുന്നത് പോലെ, എന്നാലേ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടൂ.
2: അതെ, ഇത് നല്ല കിളികിലാന്നുണ്ട്.
1: ക്ഷീണിച്ച് എന്നിട്ട് എപ്പോ വരുവാ?
2: ഒരാഴ്ചയെ നിക്കുള്ളടി. നീ എന്തിനാ കരയുന്നേ? അത് കൊള്ളാം. നിനക്ക് 1-2 ആഴ്ചയൊക്കെ എന്നെ വിട്ട് എവിടെയും പോകാം. ഞാൻ പോകുമ്പോ പെണ്ണിനെ നോക്കിയൊന്ന്. എടി, നീ ഇങ്ങ് നോക്കിയേ.
1: പോ ക്ഷീണിച്ച്, ഞാൻ കരയുന്നൊന്നുമില്ല. എന്റെ കണ്ണിൽ എന്തോ പൊടി എങ്ങാൻ പോയതാന്ന്.
2: പൊടി പൊടി. എടി, എനിക്കും വിഷമമുണ്ടടി നിന്നെ കാണാതെ ഇരിക്കുമ്പോ.
1: എന്നാ ഞാൻ പോട്ടെ ക്ഷീണിച്ചി.
2: ഈ പെണ്ണിന്റെ ഒരു കാര്യം.

0: ആകാശവാണി കണ്ണൂർ 2026 മെയ് 6 തീയതിയിലെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 27,667 രൂപ, കാഞ്ഞങ്ങാട്ട് 28,000 രൂപ, കാസർഗോഡ് 36,000 രൂപ, തളിപ്പറമ്പ് 27,400 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 14,200 രൂപ, തലശ്ശേരി 13,500 രൂപ, കാസർഗോഡ് 16,000 രൂപ, തളിപ്പറമ്പ് 14,000 രൂപ, കാഞ്ഞങ്ങാട്ട് 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,600 രൂപ, തലശ്ശേരി 4,600 രൂപ, കാസർഗോഡ് 4,200 രൂപ, തളിപ്പറമ്പ് 4,600 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 68,000 രൂപ, കാഞ്ഞങ്ങാട് 66,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട്ട് 22,000 രൂപ. കശുവണ്ടി ക്വിന്റലിന് തളിപ്പറമ്പ് 13,800 രൂപ, കാസർഗോഡ് 13,300 രൂപ, തലശ്ശേരി 13,300 രൂപ, കാഞ്ഞങ്ങാട്ട് 13,200 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 42,500 രൂപ, കാഞ്ഞങ്ങാട്ട് 46,000 രൂപ, കാസർഗോഡ് 52,500 രൂപ, തലശ്ശേരി 40,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 3,900 രൂപ, തലശ്ശേരി 4,200 രൂപ, തളിപ്പറമ്പ് 4,000 രൂപ, കാഞ്ഞങ്ങാട്ട് 4,500 രൂപ, കാസർഗോഡ് 4,300 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 കണ്ണൂർ 570 രൂപ, തളിപ്പറമ്പ് 600 രൂപ, തലശ്ശേരി 590 രൂപ. അടയ്ക്കപ്പഴുത്ത 1,000 തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. കമ്പോള വില നിലവാരമാണ് കേട്ടത്.
1: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
2: എന്റെ ടീച്ചറെ,
3: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
2: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
4: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
6: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: പെൺകാന്താരി.
1: അവതരണം കെ ആർ ശ്രീജ, കെ ശ്രീജ. ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്.

ഇന്ന് 7:35 അങ്കണത്തിൽ അസ്കറിൻ്റെ ചിരി, തനി നാടൻ, വത്സരാജൻ തില്ലങ്കേരിയുടെ കഥകൾ, സജേഷ് കോയിക്കലിൻ്റെ കവിതകൾ, ബ്രഹ്മാണ്ടം ഇടപെടുമ്പോൾ, സ്വാതി പാലോറൻ എഴുതിയ ചെറുകഥ എന്നിവ കേൾക്കാം. ഇന്ന് 7:35 അങ്കണത്തിൽ.

ഇന്നെട്ട് മണിക്ക് ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിൻ്റെ ആവിഷ്കാരം. ജയശ്രീ വിനോദ്, ഷമ്യ ഷബി എന്നിവർ ആലപിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കാം. ഹാർമോണിയം ശ്രീഷ സുശീൽ കുമാർ, തബല ഷിജിൻ കൊളശ്ശേരി. ഇന്ന് 8 മണിക്ക് ട്യൂൺ ഇൻ സ്റ്റാർസിൽ.

0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദമുന്നയിച്ച് ടിവിക്കെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പൊതുമേഖലാ ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള പങ്കാളിത്തത്തിൽ പൈതൃകത്തിനും വികസനത്തിനും പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിയറ്റ്നാമിന്റെ സഹകരണത്തോടെ ഇന്ത്യ ആസിയാനുമായുള്ള ബന്ധം വിപുലമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിയറ്റ്നാമിലെ പുരാതന ചമ്പ നാഗരികതയുടെ ഭാഗമായ മൈസൺ നാൻ താവു ക്ഷേത്രങ്ങൾ ഇന്ത്യ പുനരുദ്ധരിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. ചമ്പ നാഗരികതയിലെ പുരാതന കൈയെഴുത്ത് പ്രതികൾ ഡിജിറ്റൈസ് ചെയ്യുമെന്നും വരും തലമുറകൾക്കായി സംരക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഔഷധ മേഖലയിലെ പുതിയ ധാരണാപത്രം വിയറ്റ്നാമിൽ ഇന്ത്യൻ മരുന്നുകളുടെ ലഭ്യത വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ UPI സംവിധാനം വിയറ്റ്നാമിലെ ഫാസ്റ്റ് പേയ്മെന്റ് സിസ്റ്റവും പരസ്പരം ബന്ധിപ്പിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് വിഷൻ, ഓഷ്യൻ നയങ്ങളുടെയും പ്രധാന സ്തംഭമാണ് വിയറ്റ്നാമെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തെയും സൌഹൃദത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന്റെ സന്ദർശനമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന്റെ തെളിവാണ് സന്ദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം നിയുക്ത തൃണമൂൽ കോൺഗ്രസ് MLA യോഗം വിളിച്ചു ചേർത്ത് പാർട്ടി അധ്യക്ഷ മമതാ ബാനർജി. വിജയിച്ച 80 സ്ഥാനാർത്ഥികളിൽ 69 പേർ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദമുന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ച് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 സമയവും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVKയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റു പാർട്ടികളുടെ പിന്തുണയ്ക്കായി TVK ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. TVK നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് എംപി കാർത്തി ചിദംബരം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. AIADMKയിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട MLA നിന്ന് ഒരു വിഭാഗം TVK പിന്തുണയ്ക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത MLA ആദ്യ നിയമസഭാ കക്ഷിയോഗം KPCC ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15 കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനം പുറത്തിറക്കി. ഭരണഘടനയിലെ അനുച്ഛേദം 174(2)(b) പ്രകാരമാണ് നടപടി. 2026 നിയമസഭാ പൊതുതിരഞ്ഞെടുപ്പുകളിലും ഉപതിരഞ്ഞെടുപ്പുകളിലും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും തത്സമയ നിരീക്ഷണത്തിനും വേഗത്തിലുള്ള റിപ്പോർട്ടിംഗിനും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐടി പ്ലാറ്റ്ഫോമായ ഇസി നെറ്റ് നിർണായക പങ്കുവഹിച്ചതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരിയിലെ ഔദ്യോഗിക ലോഞ്ചിന് ശേഷം ഇസി നെറ്റ് ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇസി നെറ്റിലെ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ വഴി വോട്ടെണ്ണൽ ദിവസം പ്രധാന തിരഞ്ഞെടുപ്പ് പ്ലാറ്റ്ഫോമുകളെ ലക്ഷ്യമിട്ടുണ്ടായ 68 ലക്ഷത്തിലധികം സൈബർ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും ആദ്യമായി QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് സംവിധാനം നടപ്പാക്കിയെന്നും കമ്മീഷൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 169 കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ആന്റ് ടെക്നോളജി കൌൺസിലിന്റെ വർക്കിംഗ് ഗ്രൂപ്പിന് കീഴിലാണ് ഈ സംരംഭം നടപ്പിലാക്കുന്നത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലെ നിർണായകമായ നിമിഷമാണിതെന്ന് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് പ്രൊഫസർ അജയ് കുമാർ സൂദ് പറഞ്ഞു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. രണ്ട് ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതകക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. ഗാർഹിക LPGയുടെ വിതരണം പൂർണ്ണമായും സർക്കാർ ഉറപ്പാക്കിയതായും വാണിജ്യ സിലിണ്ടർ വിതരണം 70% വരെ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. സിലിണ്ടർ വിതരണത്തിന്റെ ഏകദേശം 95% ഡെലിവറി ഓതന്റിക്കേഷൻ വഴിയാണ് പൂർത്തിയാക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ 88.82 ലക്ഷം ബുക്കിംഗുകളിൽ 87.28 ലക്ഷം സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും അവർ പറഞ്ഞു.
4: भारत सरकार का ये प्रयत्न है कि घरेलू LPG उपभोक्ताओं को कुकिंग के लिए 100% सप्लाई इंश्योर की जा सके और कमर्शियल को भी 70% तक देने का प्रयास किया जा रहा है. डोमेस्टिक कुकिंग LPG का डिस्ट्रीब्यूशन नॉर्मल है. LPG डिस्ट्रीब्यूटर्स पर कोई ड्राई आउट रिपोर्टेड नहीं है और लगभग 95% LPG सिलेंडर की डिलीवरी ऑथेंटिकेशन कोड के द्वारा की जा रही है.
1: കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതമുൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിന് പുറമെ അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, മാഹി, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അസം, മേഘാലയ, കിഴക്കൻ രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. ന്യൂഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ പഞ്ചാബ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയച്ചു. ഹൈദരാബാദിലാണ് മത്സരം. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക് സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പതിയെ നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. CBFC ചെയർപേഴ്സൺ പ്രസൂൺ ജോഷി പ്രസാർ ഭാരതി ചെയർമാനായി നിയമിതനായതിനെ തുടർന്നുള്ള ഒഴിവിലാണ് പുതിയ നിയമനം. ജപ്പാൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഒനോഡ കിമി ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ, മെഡിക്കൽ ഉപകരണ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ക്വാണ്ടം ടെക്നോളജി, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, ക്ലീൻ എനർജി തുടങ്ങിയവയിൽ സംയുക്ത ഗവേഷണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവയ്ക്കുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ശ്രീ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. യുദ്ധവും ഉപരോധവും ഇറാനുമായുള്ള ഒരു കരാറിൽ അവസാനിക്കുമെന്നും ഇറാൻ അതിന് സന്നദ്ധം അല്ലെങ്കിൽ ആക്രമണം ശക്തമാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്നും സമൂഹമാധ്യമത്തിൽ ട്രംപ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പശ്ചിമ ബംഗാളിൽ പുതിയ സർക്കാർ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് ടിവികെ നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് സമർപ്പിച്ചു. കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ. ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ പുനരുപയോഗ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 169 കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 10 ജില്ലകളിൽ മഴ.

0: മുന്നറിയിപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FC പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ.

0: ഇന്നത്തെ അങ്കണം പരിപാടിയിൽ ആദ്യം വത്സരാജൻ തില്ലങ്കേരി അവതരിപ്പിക്കുന്ന രണ്ട് കഥകളാണ്. ആദ്യം അസ്കറിന്റെ ചിരി എന്ന കഥ.
1: അതൊരു തിങ്കളാഴ്ചയായിരുന്നു. ചീറിപ്പായുന്ന വാഹനങ്ങളെ പേടിച്ച് ഞാൻ പരമാവധി റോഡരികി ചേർന്ന് സ്കൂളിലേക്ക് പതിവ് നടത്തം തുടർന്നു. സ്കൂളിലേക്കുള്ള ജംഗ്ഷന്റെ അല്പം മാറി അബൂക്കയുടെ തട്ടുകടക്ക് അല്പം പിറകിലായി ഒരു ടെൻറ്റും അതിൻ്റെ മുന്നിൽ നിരത്തിവെച്ച കുറേ ദൈവപ്രതിമകളും ഇന്നലെ വരെ അവിടെ ഇല്ലാത്ത കാഴ്ച. 9:25 പണിഷ്മെൻ്റ് ഇല്ലാതെ രജിസ്റ്ററിൽ ഒപ്പിടാം. 9:05 ഉള്ളൂ. ഒരു കൗതുകത്തിന് അല്പനേരം ആ കളിമൺ പ്രതിമകളെ ഞാൻ നോക്കി നിന്നു. എൻ്റെ നിൽപ്പ് കണ്ടിട്ടാവാം ഏതാണ്ട് 50 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ, "ആയേ സാബ് ദേക്കോ വസബ് ഹം ബനായ ദേക്കോ സാബ്" എന്ന് പുകയിലക്കറ പുരണ്ട പല്ലുകാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു കച്ചവടം നടക്കുമെന്ന പ്രതീക്ഷയിൽ ശിരസിലൂടെ തുണി മറച്ചുകൊണ്ടൊരു സ്ത്രീയും 10 വയസ്സ് തോന്നിക്കുന്ന ഒരാൺകുട്ടിയും ടെൻറ്റിൽ നിന്ന് പുറത്തു വന്നു. കൈകൊണ്ട് "വേണ്ട" എന്ന് പറഞ്ഞ് ഞാൻ സ്കൂളിലേക്ക് തിരിച്ചു. എൻ്റെ "വേണ്ട" എന്നർത്ഥമുള്ള കൈവീശൽ അവൻ അവനുള്ള ടാറ്റയായി കണ്ടോ ആവോ. ഒരു വിളറിയ ചിരി ആ മുഖത്ത് വിരിഞ്ഞതുപോലെ. പിന്നെ ഇതൊരു പതിവ് കാഴ്ചയായി. ടെൻറ്റിനരികിലെത്തിയാൽ ഞാൻ അറിയാതെ പ്രതിമകളെ നോക്കി നിൽക്കും. എനിക്ക് വാങ്ങാൻ ഉദ്ദേശമില്ലെന്നറിഞ്ഞുകൊണ്ടായിരിക്കണം അയാൾ ആദ്യത്തെ സംസാരം തുടർന്നുമില്ല. പക്ഷേ ആ കുട്ടി സമയം നോക്കി വെച്ചതുപോലെ എന്നും ടെൻറ്റിൻ്റെ മുന്നിൽ വന്നു നിൽക്കാൻ തുടങ്ങി. അവൻ എന്നെ സ്വാഗതം ആപാദം വീക്ഷിക്കാനും തുടങ്ങി. ഞാൻ അവനോട് ടാറ്റയായി തന്നെ കൈവീശാനും തുടങ്ങി. ദിവസങ്ങൾ കഴിയവേ അവൻ്റെ ചിരി ഒരു നല്ല പരിചയക്കാരൻ്റെ രൂപം പകർന്നു. അങ്ങനെ ഒരു വൈകുന്നേരം അബൂക്കയുടെ തട്ടുകടയിൽ നിന്ന് കുറച്ച് ബജ്ജി പാഴ്സൽ വാങ്ങി പൈസ കൊടുക്കാൻ നേരം ആ കുട്ടി പാഴ്സൽ വാങ്ങാൻ ഓടി വന്നു. അവൻ്റെ കീശയിലെ നാണയങ്ങൾ പെറുക്കിയെടുക്കും മുൻപേ ഞാൻ "ആ പൈസ കൂടി ഞാൻ തരാം" എന്ന് അബൂക്കയോട് പറഞ്ഞു. "പൈസ സാർ തന്നു" എന്ന് അബൂക്ക പറഞ്ഞപ്പോൾ വിശ്വാസം വരാതെ അവൻ എന്നെ നോക്കി നിന്നു. ഞാൻ വീണ്ടും കൈവീശി അവനെ ടെൻറ്റിലേക്ക് പറഞ്ഞയച്ചു. പക്ഷേ അവനപ്പോഴും വിശ്വാസം വരാതെ പതുക്കെ തിരിഞ്ഞു നോക്കിയാണ് നടത്തം. അതുകൊണ്ട് ഞാൻ അവനോടൊപ്പം ചേർന്ന് നടന്നു. ടെൻറ്റിൻ്റെ അരികിലെത്തിയപ്പോൾ അവൻ "അബ്ബാ അബ്ബാ" എന്ന് വിളിച്ച് എന്നെ ചൂണ്ടി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഹിന്ദി നല്ല വശമില്ലെങ്കിലും ഞാൻ ആ കുടുംബത്തെ അതിഥികളെ പരിചയപ്പെടാമെന്ന് കരുതി. പാഴ്സലിൻ്റെ പൈസ കൊടുത്തതിന് വേണ്ടിയിരുന്നില്ല എന്നയാൾ പലവട്ടം പറഞ്ഞു. ടെൻറ്റിൻ്റെ അരികിൽ കണ്ട ഒരു വലിയ കരിങ്കല്ലിന് മീതെ ഞാൻ ഇരിപ്പുറപ്പിച്ചു. പതുക്കെ എനിക്കറിയാവുന്ന ഹിന്ദിയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ആ സങ്കടപ്പെയ്ത്ത് എൻ്റെ മനസ്സിൽ നിന്ന് എന്തെങ്കിലും തോരുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാസിം ഖാനും കുടുംബവും ഉത്തർപ്രദേശിലെ കാസിംപൂർ സ്വദേശികളായിരുന്നു. പ്രതിമാ നിർമ്മാണം അവരുടെ കുലത്തൊഴിലും. ഭാര്യ നസ്രിയാ ബാനു, മകൾ നിദാ ബാനു, മകൻ അസ്കർ ചെറിയ കുടിലിലാണെങ്കിലും പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോരാൻ ആ തൊഴിൽ അവരെ തുണച്ചു. അത് ദീപാവലിയുടെ നാളുകളായിരുന്നു. ഉത്സവകാലം കണ്ടറിഞ്ഞ് കുറേ വിഗ്രഹങ്ങൾ പണിതീർത്ത് വെച്ചിരുന്നു. ചായം പൂശാൻ ഭാര്യയും മക്കളും കാസിം ഖാനെ രാപ്പകൽ സഹായിച്ചു. തകരഷീറ്റ് മേഞ്ഞ കുടിൽ ഒന്ന് പുതുക്കണം, മക്കളുടെ പഠനം നന്നായി നടക്കണം, അങ്ങനെ കുറച്ച് സ്വപ്നങ്ങൾ പറക്കാൻ ദീപാവലി കാരണമായി. പ്രധാന നിരത്തോട് ചേർന്ന് കുടിലിൻ്റെ മുന്നിൽ വിഗ്രഹങ്ങൾ നിരത്തിവെച്ച് കാസിമും കുടുംബവും കച്ചവടം തുടങ്ങി. 10 പ്രതിമകൾ 2 ദിവസം കൊണ്ട് വിറ്റഴിഞ്ഞു. കാസിം പ്രതീക്ഷയിലാണ്. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഉച്ച കഴിഞ്ഞാണ് വിൽപ്പനയ്ക്കിരുന്നത്. കുറച്ച് വിഗ്രഹങ്ങൾ വിറ്റഴിഞ്ഞു. പതിവില്ലാത്തൊരു മഴക്കോട് കണ്ടപ്പോൾ കാസിമിൻ്റെ മനസ്സിടിഞ്ഞു. ഇനി 2 ദിവസമേ ഉള്ളൂ. 60 പ്രതിമകൾ ഇനിയും വിൽക്കാനുണ്ട്. പെട്ടെന്നാണൊരു ജീപ്പ് ഇരമ്പലോടെ അവിടെ വന്ന് നിന്നതും ആയുധങ്ങളുമായി കുറച്ച് പേർ ചാടിയിറങ്ങിയതും. വിഗ്രഹങ്ങൾ കയ്യിലെ വാളുകൊണ്ട് തുണ്ടുകളാക്കിയും തൊഴിച്ചും തകർത്തെറിയുന്നത് ആ പാവങ്ങൾക്ക് നിലവിളിയോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. പക തീരാഞ്ഞിട്ടവർ കുടിലിന് തീയിട്ടു. 14 മാത്രം പ്രായമുള്ള ഒരേയൊരു മകളെ ജീപ്പിൽ വലിച്ചു കയറ്റി എങ്ങോ ജയ്വിളികളുമായി കുതിച്ചു. മകളെ വിട്ടുതരാൻ കാലുപിടിച്ച കെഞ്ചിയ കാസിമിനെ വാളുകൊണ്ട് വെട്ടി. കൈ മുഴുവനും നിവർത്താനാകാതെയാണ് ഇന്നും വിഗ്രഹ നിർമ്മാണം എന്ന് അയാൾ ആ കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഒരേയൊരു മകൾ നിതയെ തേടി അലയാൻ ഒരിടവും ബാക്കിയില്ലാതെ വന്നപ്പോൾ നാട് വിട്ടിറങ്ങി. ബാക്കിയുള്ള 3 പ്രാണനും കൊണ്ട് സ്വന്തം നാടിനോട് വിട പറഞ്ഞു. ഓർമ്മകൾ മാത്രം കൈമുതലായി.

0: ക്ഷമിപ്പിക്കാൻ ഒരു വാക്കുപോലുമില്ലാതെ ഞാൻ ആ പാവങ്ങളോട് യാത്ര പറഞ്ഞു. മാഷേ, എന്തോ പ്രയാസമുള്ളതുപോലെ. അതെതിരെ നടന്നു വരുന്ന സ്കൂൾ മാനേജർ റഷീദ് കെ ആയിരുന്നു. ഏ, ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ വേഗം നടന്നു നീങ്ങി. എൻ്റെ കണ്ണു നിറഞ്ഞത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അന്ന് രാത്രി ഉറക്കം എന്നെ തിരിഞ്ഞു നോക്കിയില്ല. രാവിലെ തന്നെ ചെയർമാനെ വിളിച്ചു. മൂന്ന് വട്ടം വിളിച്ചെങ്കിലും കണക്റ്റ് ചെയ്ത് കിട്ടിയില്ല. ഒരു വോയിസ് അയച്ചു. രാത്രിയോടെ മറുപടി കിട്ടി. മാഷേ, നാളെ സ്കൂളിൽ വെച്ച് കാണാം. പ്രതീക്ഷയുടെ കുഞ്ഞുപൂക്കൾ. പിറ്റേന്ന് രാവിലെയും അസ്കറിനോട് കൈവീശി പ്രതീക്ഷയോടെ സ്കൂളിലേക്ക് നടന്നു. മാഷേ, നിങ്ങൾ പറഞ്ഞ കാര്യം നല്ലത് തന്നെ. പക്ഷേ ഡ്രസ്സിന് പല പരിമിതികളുമുണ്ട്. ഏതായാലും ഞാൻ അടുത്ത വെള്ളിയാഴ്ചത്തെ സിറ്റിങ്ങിൽ അവതരിപ്പിക്കാം. വീണ്ടും പ്രതീക്ഷയുടെ കുഞ്ഞുപൂക്കൾ. വെള്ളിയാഴ്ച കടന്നുപോയി. ചെയർമാൻ പറഞ്ഞത് തീരുമാനമായില്ല എന്നാണ്. ആഴ്ചകൾ വീണ്ടും കടന്നുപോയി. പ്രതീക്ഷയുടെ പൂക്കൾ വാടിത്തുടങ്ങി. എനിക്കിത്രയേ വേണ്ടു. അസ്കറിന് സ്കൂൾ ദത്തെടുത്ത് പഠിപ്പിക്കണം. അവൻ്റെ ഉമ്മയ്ക്ക് സ്കൂൾ ക്യാമ്പസിൽ ഒരു ജോലിയും. നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞിന് പകരം ആയിരം കുഞ്ഞുങ്ങളെ കണ്ട് സങ്കടം മറക്കാൻ അസ്കറിന് അക്ഷരങ്ങളെ പുണർന്നുറങ്ങാൻ. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. ഞാൻ വല്ലാതെ വൈകി. പണിഷ്മെൻ്റ് ഉറപ്പ്. വേഗം നടന്നു. പതിവ് പോലെ അസ്കറിനെ ടെൻറ്റിന് മുന്നിൽ കണ്ടില്ല. എന്തുപറ്റി? വല്ല അസുഖവും? ചോദിക്കാൻ നേരമില്ല. ഞാൻ വേഗം നടന്നു. സ്കൂളിലേക്കുള്ള കുന്നിറങ്ങവേ ബാൻഡ് മേളം കേട്ടു. ഇന്നെന്താ വിശേഷം? ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. മെസ്സേജും കണ്ടില്ല. ഞാൻ ബാൻഡ് സംഘത്തെ കടന്ന് വേഗം നീങ്ങി. മുന്നിൽ സ്കൂൾ യൂണിഫോമിൽ എൻ്റെ അസ്കർ. അവൻ്റെ അരികുപറ്റി അവൻ്റെ ഉമ്മയും. എന്നെ കണ്ട ഉടനെ അവൻ കൈകൾ വീശി. അതോടൊപ്പം സ്കൂൾ ഗ്രൗണ്ടിൽ നിറഞ്ഞ 3000-ൽപ്പരം കുട്ടികളുടെ കൈകളും വിശറി പോലെ വീശി. അതെ, അഗതികൾ ഇനി അതിഥികൾ.
1: അടുത്ത കഥ, തനി നാടൻ.
0: അച്ഛാ, എൻ്റെ കല്യാണം തനി നാടൻ രീതിയിൽ മതി. ആയിക്കോട്ടെ മോളെ, നിന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ എന്തെങ്കിലും എതിരായിരുന്നോ? അല്ല, പറഞ്ഞതാ. ഇപ്പോൾ കല്യാണത്തിന് മുമ്പേ രണ്ട് വീട്ടുകാരും ഒരുമിച്ച് വസ്ത്രമെടുക്കലും സ്വർണമെടുക്കലും പിന്നെ സേവതടയിരുന്ന വേഷം കെട്ടും ഒക്കെയാണല്ലോ നാട് മുഴുവൻ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമെന്ന് കരുതിയാൽ മതി. ഞങ്ങൾക്ക് മോളായി നീ ഒരുത്തിയല്ലേ ഉള്ളൂ. നിന്റെ ഏട്ടന്മാർക്ക് അനിയത്തിയായി നീയും. അതെന്റെ ഭാഗ്യമല്ലേ അച്ഛാ? ശരി, നിന്റെ കാനഡക്കാരനായ അർജുനോട് ചോദിക്കണ്ടേ? എന്തിന്? അതൊക്കെ പെണ്ണു വീട്ടുകാരാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ തീരുമാനം അവരെ അറിയിക്കും. അത് തന്നെ. അപ്പോൾ നീ പറഞ്ഞതുപോലെ വീട്ടുമുറ്റത്തൊരു പന്തൽ, നാട്ടുകാരെ ഒന്നടങ്കം വിളിച്ചൊരു സദ്യ അല്ലേ? അതെ. എന്നാലും നിന്റെ ന്യൂയോർക്കുകാരായ ഏട്ടന്മാരോട് ചോദിക്കണ്ടേ? ഏട്ടന്മാരെയൊക്കെ ഞാൻ പാട്ടിലാക്കിക്കൊള്ളാം. നിന്റെ ഏട്ടന്മാർ ഇന്നെത്തും. ഇനി 4 ദിവസമല്ലേ ഉള്ളൂ. അങ്ങനെ റിട്ടയേർഡ് തഹസിൽദാർ രാമപണിക്കരുടെ മാളിക പോലുള്ള വീട്ടുമുറ്റത്ത് നാടും നാട്ടുകാരും എന്നോ മറന്നുപോയ ഒരു വലിയ പന്തൽ ഉയരുകയാണ്. 10 പണിക്കാർ തകൃതിയായ പണിയിലാണ്. കല്യാണ തലേന്ന് ഒരു വലിയ ആൾക്കൂട്ടം വലിയ വളപ്പിൽ വന്നെത്തിക്കഴിഞ്ഞു. വൈകുന്നേരം തന്നെ സദ്യവട്ടത്തിനായി കേശവൻ നമ്പൂതിരിയും അയൽവീട്ടുകാരായ സ്ത്രീകളും ചെറുപ്പക്കാരും മെയ് മറന്ന് വിയർപ്പൊഴുക്കുന്നു. പുലരാൻ രണ്ടു നാഴിക ബാക്കിയിരിക്കും വരെ സദ്യക്കുള്ള ഒരുക്കം തുടർന്നു. പക്ഷേ നേരം വെളുത്തത് ഒരു വെള്ളിടി വെട്ടിക്കൊണ്ടാണ്. കല്യാണപ്പെണ്ണ് രുഗ്മയെ കാണാനില്ല. അമ്മ വസന്ത കുഴഞ്ഞു വീണു. അച്ഛൻ രണ്ട് ആൺമക്കളെയും ബന്ധുക്കളിൽ ചിലരെയും നാടുനീളെ അയച്ചു. മക്കളോട് പരാതി കൊടുക്കാനും പറഞ്ഞു. 11:00-11:40 മധ്യേയാണ് മുഹൂർത്തം. നേരം 9 മണിയായി. അന്നേരമാണ് അച്ഛൻ്റെ വാട്സാപ്പിൽ ആ കല്യാണ ഫോട്ടോ വന്നത്. അടുത്ത നാട്ടിലെ അമ്പലത്തിൽ രണ്ട് മക്കളുള്ള ഭാര്യ ഉപേക്ഷിച്ച ജീപ്പ് ഡ്രൈവർ രവിയും രുഗ്മയുമായുള്ള വിവാഹ വാർത്ത കേട്ടപ്പോൾ അയൽവീട്ടുകാരായ സ്ത്രീകൾ ഒന്നടങ്കം പറഞ്ഞു. ഇല്ല, രുഗ്മ അങ്ങനെ ചെയ്യില്ല. PhD ബിരുദമുള്ള അറിവിൻ്റെ നിറകുടമായ രുഗ്മ ഇല്ല, ആ വാർത്ത ശരിയാകില്ല. അമ്മ ഇപ്പോഴും അർദ്ധബോധാവസ്ഥയിലാണ്. അച്ഛൻ ഇറയത്തെ ചാരുകസേരയിൽ ഇരുന്നും ഉടൻ എഴുന്നേറ്റും വീണ്ടും ഇരുന്നും ചിരിക്കയാണ്, പൊട്ടിച്ചിരിക്കയാണ്. തനി നാടൻ ചിരി.
1: വത്സരാജൻ തില്ലങ്കേരി അവതരിപ്പിച്ച അസ്കറിന്റെ ചിരി, തനി നാടൻ എന്നീ കഥകളെ തുടർന്ന് സജേഷ് കോയിക്കൽ ചൊല്ലുന്ന കവിതകൾ. ആദ്യം പ്രണയമഴ എന്ന കവിത.
2: പെയ്തൊഴിഞ്ഞ മഴയിൽ നിനക്കന്നൊരു കുടയായി ഞാനിരുന്നു. മഴ നനഞ്ഞരാ കണ്ണുനീർ തേൻകണം എൻ മാറോടണച്ച് ഞാൻ സ്വന്തമാക്കി. പേമാരിയൊക്കെയും നനഞ്ഞിരുന്നിട്ടും മരം പെയ്തന്നെ കുളിരുകോരി. പ്രണയമഴയെന്നോർത്ത് നനഞ്ഞിടുമ്പോഴും അറിഞ്ഞിരുന്നില്ല ഞാൻ പെയ്തൊഴിയുമെന്ന്. മഴ തോർന്നൊരാ നേരത്ത് മറന്നങ്ങ് പോയി നീ മഴവില്ലിൻ പുതുചന്തം തേടി. ഓർമ്മകൾ ഇന്നും പെയ്തൊഴിയാതെ മിഴിപൊഴിക്കും തേൻകണത്താൽ മഴ നനഞ്ഞിടുന്നു ഞാനീ പാതിരാവിൽ. ഓർമ്മകൾ ഇന്നും പെയ്തൊഴിയാതെ മിഴിപൊഴി

0: തേക്കും തേൻകണത്താൽ മഴ നനഞ്ഞിടുന്നു ഞാനീ പാതിരാവിൽ, മഴ നനഞ്ഞിടുന്നു ഞാനീ പാതിരാവിൽ.
1: മുടി
0: നാരി നിൻ കൂന്തലിനെന്തൊരഴക്, ഇടതൂർന്ന മയിൽപ്പീലി പോലെ സുന്ദരമാണ് നിൻ മുടിയഴക്. പ്രാണനായി തോന്നിയ വേളയിൽ പാതിയുടെ മുടിക്കുള്ളിലൊളിച്ചു ചുംബിച്ചൊരാ ലഹരി, പ്രണയമെന്നതു കൊണ്ടു മാത്രമാവാം. ഒടുവിൽ അരിവെന്തു വിളമ്പിയ പാത്രത്തിൽ കൺപീലി പോലെയൊരാ മുടി കാൺമതിൽ, പ്രാണനായി കണ്ടൊരാൾ നിൻ പ്രാണനെടുത്തതും ഉള്ളിലെ പ്രണയം ലഹരി കവർന്നതൊന്നുകൊണ്ടു മാത്രമോ. ഒടുവിലാ ഇരുട്ടറയിൽ തകരപ്പാത്രത്തിൽ വിളമ്പിയ ചോറതിൽ കണ്ടൊരു മുടിയെന്നെടുത്ത് കണ്ണീരണിഞ്ഞോർത്തത് ലഹരി തേച്ചിട്ടു പോയ നിൻ പ്രണയമുള്ളത് കൊണ്ടു മാത്രം.
1: ചായം
0: പച്ച നീല ചുവപ്പ് വർണ്ണങ്ങൾ ചാലിച്ച് ഞാനൊരു നാരീരൂപം വരച്ചു. ഇന്ദ്രധനുസ്സിൻ മിഴിവേകിയവൾ തൻ വദനം ഞാൻ മെനഞ്ഞു. ചായങ്ങൾ പൂശിമിനുക്കിയവളിലെ വിരൂപം നഭസ്സിലായി മാരുതൻ സ്വന്തമാക്കി. ലോചനത്താലറിഞ്ഞൊരവളിലെ മനോഹാരിത അന്തരീന്ദ്രിയത്തിൽ പ്രണയമായി ഉദിച്ചുയർന്നെന്നിൽ. പ്രാണനായി കണ്ടൊരാ നാൾ മുതൽ ചമയങ്ങളില്ലാതെ എൻ പ്രാണനാക്കി. പ്രണയമെന്നത് പ്രാണനാണെന്നോർത്ത ഞാൻ അറിഞ്ഞിരുന്നില്ല ശോനപ്രകാശം പോൽ മാഞ്ഞുപോകുമെന്ന്. ചായങ്ങളിലൊളിപ്പിച്ച വക്ത്രത്തിൻ മന്ദഹാസം നിന്നുള്ളിലായി ചൊലിക്കുന്ന ഇരുളിൻ്റെ മുഖംമൂടി എന്നോർത്തിയില്ല. എന്നിലെ പ്രണയസൂനമായി നീ ഉണരുമ്പോഴും അറിഞ്ഞിരുന്നില്ല ഞാൻ വിഷമുള്ളൊരരളിപ്പൂവായിരുന്നു നീ എന്ന്.
1: കുരുക്ക്
0: അന്നറിയാതെ ഞാനൊരു കുരുക്കിൽ പെട്ടുപോയി. ചിന്തയും ബോധവുമില്ലാതെ കർണപടം ഞാനെന്ന് കൊട്ടിയടച്ചേതോ ഊരാ കുരുക്കിൽ ചെന്നു ചാടി. ഒടുവില കുരുക്കൊന്നഴിക്കുവാൻ നിനക്കവേ ചുഴിയിലകത്തായി കുരുങ്ങിപ്പോയി. ഇന്നീ കുരുക്കൊന്നഴിക്കുവാൻ മറ്റൊരു കുരുക്കണിഞ്ഞൊരൻ കണ്ടത്തിൽ ഒടുവിലായി അണിഞ്ഞൊരാ കുരുക്കഴിച്ചതാരെന്നറിയാതെ എല്ലാ കുരുക്കിൽ നിന്നും ഞാനകന്നു, എല്ലാ കുരുക്കിൽ നിന്നും ഞാനകന്നു.
1: അടുത്ത കവിത ഒടുവിലായി.
0: രാഗം പൊലിഞ്ഞു താളവും മാറി ഉള്ളിലെ പ്രണയം നൊമ്പരമായി. വിങ്ങുമൻ നെഞ്ചിലായി നീ ആശദൻ പേമാരിയായെന്നിൽ, കണ്ണീരാലീറണിഞ്ഞരൻ കവിൾ ഉള്ളിലായി വന്നൊരാമോദത്താൽ ശ്വാസം നിലക്കുമ്പോൾ നിന്നെ പിരിഞ്ഞിടുമ്പോഴും അറിയാതെ എന്നെ നീ അകറ്റിയിരുന്നു, അറിയാതെ എന്നെ നീ അകറ്റിയിരുന്നു. അകലുവാൻ പ്രിയമേറെ നിന്നിലുണ്ടെന്നത് പറയാതെ ഞാൻ അറിഞ്ഞതാ വിങ്ങലോടെ. ഇനിയും ജീവിക്കും നിനക്കായി ഞാൻ പാടിയ പ്രണയാർദ്രമി പാട്ടുമാത്രം. അതിനേഴും പ്രാണനും ശോണപ്രകാശവും സഖി നീ നിന്നിലെ സ്നേഹം മാത്രം, നിന്നിലെ സ്നേഹം മാത്രം. ഋതുചക്രം പലവട്ടം തിരിയുവോളം വാഴ്വിൻ വടവൃക്ഷശിഖിരത്തിൻ നമ്മൾ പാടും. ഒടുവിലായി മരണമെത്തുന്ന നേരത്ത് നമ്മൾ വിടവാങ്ങുന്നീല അന്ത്യമെത്തുന്നില്ല, നമ്മൾ വിടവാങ്ങുന്നീല അന്ത്യമെത്തുന്നില്ല.
1: ഒരു കവിത കൂടി കേൾക്കാം. താരാട്ട്.
0: ഞാൻ കരഞ്ഞരാ വേളയിൽ കണ്ണുനീർ തേൻകണം പൊഴിച്ചമ്മ പുഞ്ചിരി തൂകിയ നാളായിരുന്നെന്ന്. താരാട്ട് പാടിയുറക്കിയ നാൾ മുതൽ എന്നിൽ കുറുമ്പും വളർന്നെൻ്റെ കൂടെ. ഇന്നീ യുവത്വം മറയുമ്പോഴും തണലാകുവാനോ കഴിയാതെ പോയി. പറയാതെ വയ്യൻ ഇരുളറകൾ പറയാതെ അറിയാതെ വന്നവരോടായി. നെഞ്ചിലെ താളം നിലച്ചിന്നു ഞാനുറങ്ങവേ കാതിലായി കേട്ടിടാം അമ്മ.

0: തൻ താരാട്ട്. ഇന്നെനിക്കേകിയ താരാട്ട് പാട്ടതിൽ കണ്ണുനീരുപ്പ് കലർന്നിരുന്നു. ഇന്നെനിക്കേകിയ താരാട്ടു പാട്ടതിൽ കണ്ണുനീരുപ്പ് കലർന്നിരുന്നു.
1: ഇതുവരെ സ്വന്തം കവിതകൾ ചൊല്ലിയത് സജേഷ് കോയിക്കൽ. അങ്കണം പരിപാടിയിൽ ഇനി ഒരു ചെറുകഥയാണ്. ബ്രഹ്മാണ്ഡം ഇടപെടുമ്പോൾ സ്വാതി പാലോറൻ എഴുതിയ ഈ കഥ അവതരിപ്പിക്കുന്നത് സ്മിത മാണിക്കോത്ത്.
2: രുദ്ര തന്റെ ക്ലാസ്സിലെ മറ്റെല്ലാവരേക്കാളും പ്രായമേറിയവനായിരുന്നു. ഫസ്റ്റ് ഇയർ കോളേജിൽ സാധാരണയായി വിദ്യാർത്ഥികൾക്ക് 18 വയസ്സോ 19 വയസ്സോ ആയിരിക്കും. എന്നാൽ രുദ്രയ്ക്ക് 27 വയസ്സായിരുന്നു. അവന്റെ സഹപാഠികൾ അവനെ കൗതുകത്തോടെ നോക്കാറുണ്ടായിരുന്നു. അവർക്ക് എത്രയും വേഗം പഠനം പൂർത്തിയാക്കി ജീവിതം തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇവിടെ ഒരാളുണ്ടായിരുന്നു, പഠനം എത്ര ചെയ്താലും മതിയാകാത്ത പോലെ. രുദ്ര അധികം സംസാരിക്കാറില്ല, വായിക്കുകയാണ് കൂടുതലായി ചെയ്യാറുള്ളത്. ക്ലാസ്സിൽ ആരെങ്കിലും സമ്മർദ്ദത്തിലോ പ്രശ്നത്തിലോ ആയാൽ അവർ സഹായത്തിനായി എത്തുന്നത് രുദ്രയുടെ അടുത്താണ്. അവനിൽ എന്തോ വ്യത്യസ്തതയുണ്ടായിരുന്നു. അവൻ വളരെ സീരിയസ് ആകുമ്പോൾ അവന്റെ കറുത്ത കണ്ണുകൾ വിചിത്രമായ തിളക്കത്തോടെ പ്രകാശിക്കുന്നതുപോലെ തോന്നും. ഒരു ദിവസം ക്ലാസ്സിൽ അധ്യാപകൻ ബ്ലാക്ക്ബോർഡിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ രുദ്ര പെട്ടെന്ന് എഴുന്നേറ്റു. അവൻ ക്ലാസ്സിലെ എല്ലാവരെയും നോക്കി, ശേഷം തന്റെ ചൂണ്ടുവിരൽ ചുണ്ടിനു മുന്നിൽ വച്ചു. ശബ്ദമില്ല. ആ സിഗ്നൽ നിശബ്ദമായിരുന്നെങ്കിലും ശക്തമായിരുന്നു. എല്ലാവരും അമ്പരന്ന് നിശ്ചലമായി. അതിനുശേഷം രുദ്ര പെട്ടെന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോയി. എല്ലാവരും ആശയക്കുഴപ്പത്തോടെ പരസ്പരം നോക്കി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം വലിയൊരു പൊട്ടിത്തെറി ശബ്ദം കേട്ടു. ആ ശബ്ദം ബോയ്സ് ഫുട്ബോൾ ഗ്രൌണ്ടിൽ നിന്നായിരുന്നു. പാനിക് പടർന്നു. പക്ഷേ ഒരു പെൺകുട്ടി മാത്രം എന്തോ ശ്രദ്ധിച്ചിരുന്നു. ജാൻവി. ജാൻവി വളരെ ശാന്ത സ്വഭാവമുള്ള പെൺകുട്ടിയായിരുന്നു. ചുറ്റുപാടുകളിലെ ചെറിയ കാര്യങ്ങളും അവൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. രുദ്ര ക്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഓടിയത് അവൾ കണ്ടിരുന്നു. ഇപ്പോൾ ആ പൊട്ടിത്തെറിയും. താൻ അധികം ചിന്തിക്കുന്നതാണോ, അവൾക്ക് തോന്നി. ബ്രേക്ക് സമയത്ത് ജാൻവി രുദ്രയോട് നേരിട്ട് ചോദിച്ചു, എനിക്ക് ചില ചോദ്യങ്ങളുണ്ട് രുദ്ര. രുദ്ര അവളെ നോക്കി സുന്ദരമായി പുഞ്ചിരിച്ചു. ചോദിക്കൂ. ജാൻവി മടിച്ചില്ല. അന്ന് ക്ലാസ്സിൽ നീ എല്ലാവരോടും ശബ്ദമില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് പുറത്തേക്ക് പോയി. ഉടനെ ഫുട്ബോൾ ഗ്രൌണ്ടിൽ നിന്ന് ബോംബ് പൊട്ടിത്തെറിച്ചു. അവൾ ഗൌരവമായി ചോദിച്ചു, അതുമായി നിനക്കെന്തെങ്കിലും ബന്ധമുണ്ടോ? രുദ്ര ചെറുതായി ചിരിച്ചു. നിന്റെ നിരീക്ഷണശേഷി വളരെ നല്ലതാണ്, അവൻ പറഞ്ഞു. പക്ഷേ നമ്മൾ കരുതുന്നതെല്ലാം യാഥാർത്ഥ്യമാവണമെന്നില്ല. ജാൻവി മിണ്ടാതിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് രുദ്ര ശാന്തനായി പറഞ്ഞു, ബോംബ് യഥാർത്ഥത്തിൽ കോളേജ് ക്യാന്റീനിലായിരുന്നു. ജാൻവിയുടെ കണ്ണുകൾ വിസ്മയത്തോടെ വിടർന്നു. ലഞ്ച് സമയത്ത് അവിടെ 100 കണക്കിന് വിദ്യാർത്ഥികളുണ്ടാകും. വലിയ ദുരന്തമാകുമായിരുന്നു, അവൻ ശാന്തനായി പറഞ്ഞു. ഞാനാണ് അത് ഫുട്ബോൾ ഗ്രൌണ്ടിലേക്ക് മാറ്റിയത്. അധികാരികൾക്ക് മുന്നറിയിപ്പായി. വൈകുന്നേരം രുദ്ര തന്റെ സുഹൃത്തായ അദ്രിതിനൊപ്പം ഇരിക്കുകയായിരുന്നു. അദ്രിത് കോളേജിലെ കമ്പ്യൂട്ടർ വിദഗ്ധനാണ്. നീ ആ ബോംബ് കൈകാര്യം ചെയ്തു, അദ്രിത് പറഞ്ഞു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എല്ലായിടത്തും നടക്കുകയാണ്. ഇനി എന്ത്? രുദ്ര ആലോചനയിൽ മുഴുകി. ഒരു പുതിയ പദ്ധതി വേണം, അവൻ പറഞ്ഞു. നാം നിരപരാധികളെ രക്ഷിക്കുന്നു, പക്ഷേ എത്ര കാലം? അവന്റെ കണ്ണുകൾ കഠിനമായി. കൃഷിയിടം നശിക്കുന്നതിന് മുൻപ് കീടങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നത് നല്ലതല്ലേ? അദ്രിത്, നീയല്ലേ കമ്പ്യൂട്ടർ എക്സ്പേർട്ട്? വിവരങ്ങളെല്ലാം എവിടെയൊക്കെയാണോ വേണ്ടത്, ആവശ്യമെങ്കിൽ. ശരി, ആദ്യം നമ്മുടെ രാജ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എവിടെ ആക്രമണം നടത്തണമെന്ന് ഒരു മാപ്പ് നമ്മെ നയിക്കും. ഞാൻ തെക്കൻ ഭാഗത്ത് നിന്ന് തുടങ്ങുന്നു. കുറച്ച് സമയം ഞാനിവിടെ കാണില്ല. എത്ര സമയം എന്നറിയില്ല, എന്നാൽ ഏറെ നേരം എടുക്കില്ല. ബ്രേക്ക് സമയത്ത് ജാൻവി രുദ്രയോട് സംസാരിക്കാൻ വന്നു. എനിക്ക് ചില ചോദ്യങ്ങളുണ്ട് രുദ്ര. അവൾ വളരെ ഗൗരവമായി പറഞ്ഞു.

0: പറഞ്ഞു. അവളുടെ ശബ്ദം തന്നെ മറുപടി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. രുദ്ര അവളെ ശ്രദ്ധയോടെ നോക്കി, പിന്നെ ഒരു ചിരി. ഏത് കഠിന ഹൃദയത്തെയും കീഴടക്കാൻ കഴിയുന്ന ആ ചിരി. ചോദിക്കൂ. അന്ന് നമ്മൾ എല്ലാവരോടും മിണ്ടാതിരിക്കാൻ കൈകൊണ്ട് സൂചന നൽകി നീ പുറത്തേക്ക് ഓടിപ്പോയി. അതിനു പിന്നാലെ നമ്മുടെ ഗ്രൌണ്ടിൽ ഒരു ബോംബ് സ്ഫോടനമുണ്ടായി. ഈ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അതെല്ലാം നീ ചെയ്തതാണോ എന്ന സംശയമുണ്ടാവുന്നു, കഠിനമായ ശബ്ദത്തിൽ അവൾ ചോദിച്ചു. അതാണോ സത്യം? രുദ്ര ചിരിച്ചു. നിന്റെ നിരീക്ഷണശേഷി അത്യുത്തമമാണ്. പക്ഷേ നീ കരുതുന്ന കാര്യങ്ങൾ എല്ലാം യഥാർത്ഥമാവണമെന്നില്ല. എന്നാൽ ഞാനൊരു വാഗ്ദാനം ചെയ്യാം. ഒരു ദിവസം നീ ജീവിക്കുന്നത് സമാധാനവും സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു ലോകത്തായിരിക്കും. അതേസമയം ബോറടിക്കാതിരിക്കാനായി ചെറിയ പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകും. മനുഷ്യർക്ക് എല്ലായ്പ്പോഴും സാധുസന്യാസിമാരെ പോലെ ജീവിക്കാനാവില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചു. ഇപ്പോൾ ഞാൻ സീരിയസായി ഒരു കാര്യം പറയട്ടെ. എന്റെ അച്ഛന് വടക്കൻ ജില്ലയിലെ ദൂരെയുള്ള ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ലഞ്ചിന് ശേഷം ഞാൻ പോകും. വിശപ്പുമായി ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ലഞ്ചിന് ശേഷം മാത്രമേ പോകൂ. ഞാൻ പോകുമ്പോൾ കണ്ണും നിറച്ചു നിൽക്കാൻ ആരും മുതിരരുത്. അത്തരത്തിലുള്ള വികാര നാടകങ്ങൾ എനിക്കിഷ്ടമല്ല. രുദ്ര ആശയക്കുഴപ്പത്തിലായിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ദൈവമേ, അവൻ ഈ വികാര നാടകങ്ങൾ ആഗ്രഹിച്ചില്ല. ഇവരെല്ലാം സാധാരണ മനുഷ്യരാണെന്ന് അവന് വളരെ നന്നായി അറിയാം. അവർ വരും, പിന്നെ പോകും. എന്നാൽ പിന്നെ എന്തിനാണ് അവനിങ്ങനെ ഉള്ളിൽ തകരുന്നത്? ഉച്ചയ്ക്ക് ലഞ്ചിന് ശേഷം രുദ്ര പുറപ്പെട്ടു. അവന്റെ യാത്ര പറച്ചിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ വലിയ വേദനയായി. അദൃത്തിന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും രുദ്രയുടെ വാക്കുകൾ മുഴങ്ങി. ജാൻവിയെ ശ്രദ്ധിക്കണം. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അവൾക്ക് നിന്നോട് വികാരങ്ങളുണ്ട്. നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയായിരിക്കും. അതുകൂടാതെ അവളുടെ അടുത്ത് നിൽക്കുമ്പോൾ നിന്റെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. രുദ്ര പോയത് നല്ലതായിരിക്കും. ഇവിടെ എന്താണ് നടക്കുന്നത്? ഈ ജില്ലയിലും സംസ്ഥാനത്തും രാജ്യത്തും മറ്റു രാജ്യങ്ങളിലുമൊക്കെ ദുഷ്ടരായ ആളുകൾ ഓരോരുത്തരായി നശിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ പൊട്ടിത്തെറിയൊന്നുമില്ല. വെറും കനത്ത വെളുത്ത പുക മാത്രം. പിന്നെ ഒരു വൂഷ്, ഒരു ദുഷ്ട അധ്യായം അവിടെ അവസാനിക്കുന്നു. ഇത് ആരുടെ പദ്ധതിയാണെന്ന് ആരും അറിയുന്നില്ല. മാധ്യമങ്ങൾ എന്തെങ്കിലും വിവരത്തിനായി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴെങ്കിലും ആളുകൾ ശാക്തീകരിച്ചിരിക്കുന്നു. മോഷണമില്ല, ഹിംസയില്ല, ഒന്നുമില്ല. രുദ്ര ഒന്നു ചുറ്റും കണ്ണോടിച്ചു. പിന്നെ നിസ്സംഗനായി പറഞ്ഞു, പീസ്.
1: സ്വാതി പാലോറൻ എഴുതിയ ബ്രഹ്മാണ്ഡം ഇടപെടുമ്പോൾ എന്ന ഈ ചെറുകഥ അവതരിപ്പിച്ചത് സ്മിത മാണിക്കോത്ത്. ഇതോടെ ഇന്നത്തെ അങ്കണം പരിപാടി സമാപിക്കുന്നു.

നാളെ വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ തെങ്ങിനെ പരിചരിക്കാൻ തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം. കാസർഗോഡ് സ്വദേശി എം വിനുരാജ് സംസാരിക്കുന്നു. നാളെ വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ.

ഇന്ത്യയുടെ തനത് ശാസ്ത്രീയ സംഗീത പദ്ധതികളിൽ ഒന്നായ ഹിന്ദുസ്ഥാനി സംഗീതമാണ് ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതം ആദിമ സംഗീതം, ഫോക്ക് സംഗീതം, പോപ്പുലർ സംഗീതം, ആരാധനാ സംഗീതം, ആർട്ട് മ്യൂസിക് എന്നീ 5 വിഭാഗങ്ങളിലായാണ് പറയപ്പെടുന്നത്. വിസ്തരിച്ചുള്ള ആലാപനമാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഒരു പ്രത്യേകത. ത്രിതാൾ, ദ്രുത്, ഏക്താൾ, ഝൂറ, ജപ്താൾ, ധാമർ എന്നിവ ഹിന്ദുസ്ഥാനിയിലെ താളങ്ങളാണ്. സാരംഗി, സരോദ്, സിത്താർ, സന്തൂർ എന്നിവയാണ് ഹിന്ദുസ്ഥാനിയിലെ പ്രധാന തന്ത്രിവാദ്യങ്ങൾ. ഷഹനായും പുല്ലാങ്കുഴലും സുഷിരവാദ്യങ്ങളും തബല, പക്കാവജ് എന്നീ താളവാദ്യങ്ങളും ഹിന്ദുസ്ഥാനിയിൽ ഉപയോഗിക്കുന്നു. പ്രിയരെ, ഗായകരായ ജയശ്രീ വിനോദ്, ഷമ്യ ഷബി എന്നിവരോടൊപ്പം ഹാർമോണിയത്തിൽ ശ്രീഷ സുശീൽ കുമാറും തബലയിൽ ഷിജിൻ കൊളശ്ശേരിയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതം ആസ്വദിക്കാം ഇന്നത്തെ ട്യൂൺ ഇൻ സ്റ്റാർസിൽ. ബൻ ബൻ, രാഗം വൃന്ദാവൻ സാരംഗ്, താളം ത്രിതാൾ.

സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, ഇന്നത്തെ ജൂണിൻ സ്റ്റാർസിന്റെ സംഗീത നേരത്തിൽ നമ്മൾ കേട്ടത് ഹിന്ദുസ്ഥാനി സംഗീതം. ഗായകർ ജയശ്രീ വിനോദ്, ഷമ്യ ഷബി, കൂടെ ഹാർമോണിയത്തിൽ ശ്രീഷ സുശീൽ കുമാർ, തബലയിൽ ഷിജിൻ കൊളശ്ശേരി. ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആര്യു, ആതിര രാജൻ, ഉഷ വിനീത്.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ മാലക്കല്ല് പനത്തടിയിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികൾക്കുള്ള ബെളാന്തോട് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. 5 മുതൽ 9 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം.

മാസം 15 മുൻപ് സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് 9072496252 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പുരുഷ മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടക്കും. യോഗ്യത +2. ആയുർവേദ തെറാപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ്, അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 0499942314. പെരിങ്ങോം സർക്കാർ കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അപേക്ഷ നാളെ വൈകിട്ട് 4 മണിക്ക് മുൻപ് കോളേജിൽ നേരിട്ട് തപാൽ മുഖേനയോ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9188900211 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 9 മണിക്ക് നടക്കും. യോഗ്യത DMLT, BSc, MLT, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ, ആയുർവേദ തെറാപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ്, അസൽ സർട്ടിഫിക്കറ്റ് പകർപ്പുകളും സഹിതം ഹാജരാകേണ്ടതാണ്. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ന്യൂനപക്ഷ വിഭാഗത്തിലെ 3 ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ള 18-നും 55-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കായി വ്യക്തിഗത വായ്പ നൽകുന്നു. ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പകൾ അനുവദിക്കുക. www.ksWDC.org എന്ന വെബ്സൈറ്റിൽ അപേക്ഷ ഫോം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0467299940. 2026-27 അധ്യയന വർഷത്തിൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണൻ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ്, കൊമേഴ്സ്, ഉറുദു, ഇസ്ലാമിക് ഹിസ്റ്ററി എന്നീ വിഭാഗങ്ങളിലേക്ക് ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷകൾ ബയോഡാറ്റയും ആവശ്യമായ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം മറ്റന്നാൾ വൈകിട്ട് 4 മണിക്ക് മുൻപ് കോളേജിൽ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് 0490234627. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ യു പി ഐ പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ

0: കൂടിക്കാഴ്ചയിൽ തീരുമാനം. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 9. അമേരിക്കയുമായുള്ള കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പൊതുമേഖലാ ഓഡിറ്റ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം, സംസ്കാരം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിന് പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
1: കൾച്ചർ കണക്ടിവിറ്റി ഓർ കപ്പാസിറ്റി ബിൽഡിംഗ് സെക്യൂരിറ്റി സസ്റ്റൈനബിലിറ്റി ഓർ സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഹർ ക്ഷേത്രമേ ഹമാരാ സഹയോഗ് നയ സ്തർ പർ പഹുചേഗാ. ഫ്രണ്ട്സ്, ഭാരത് ഓർ വിയറ്റ്നാം കാ ബയലിട്രൽ ട്രേഡ് പിച്ചിലെ ഏക ദശക് മേ ഡബൽ ഹോക്കർ 16 ബില്യൺ ഡോളർ തക് പഹുച്ച് ചുക്കാ ഹൈ. 2030 തക് ഇസെ 25 ബില്യൺ ഡോളർ തക് പഹുച്ചാനേ കെ ലിയേ ഹംനേ ആജ് കൈ മഹത്വപൂർണ നിർണയ ലിയേ ഹൈ.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. നിയുക്ത MLA മാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം KPCC ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം നിയുക്ത തൃണമൂൽ കോൺഗ്രസ് MLA മാരുടെ യോഗം വിളിച്ചു ചേർത്ത് പാർട്ടി അധ്യക്ഷ മമതാ ബാനർജി. വിജയിച്ച 80 സ്ഥാനാർത്ഥികളിൽ 69 പേർ പങ്കെടുത്തു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ച് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 ആഴ്ചത്തെ സമയവും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVKയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 ആണെന്നിരിക്കെ മറ്റു പാർട്ടികളുടെ പിന്തുണയ്ക്കായി TVK ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. TVK നയിക്കുന്ന സർക്കാരിനെ കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് MP കാർത്തി ചിദംബരം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. AIADMKയിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട MLA മാരിൽ ഒരു വിഭാഗം TVKയെ പിന്തുണയ്ക്കുമെന്നും റിപ്പോർട്ടുണ്ട്. 2026 നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും തത്സമയ നിരീക്ഷണത്തിനും വേഗത്തിലുള്ള റിപ്പോർട്ടിംഗിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ IT പ്ലാറ്റ്ഫോമായ EC Net നിർണായക പങ്ക് വഹിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരിയിലെ ഔദ്യോഗിക ലോഞ്ചിന് ശേഷം EC Net ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് രേഖപ്പെടുത്തിയത്. EC Net സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ വഴി വോട്ടെണ്ണൽ ദിവസം പ്രധാന തെരഞ്ഞെടുപ്പ് പ്ലാറ്റ്ഫോമുകളെ ലക്ഷ്യമിട്ടുണ്ടായ 68 ലക്ഷത്തിലധികം സൈബർ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിച്ചെന്നും ആദ്യമായി QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് സംവിധാനം നടപ്പിലാക്കിയെന്നും കമ്മീഷൻ അറിയിച്ചു. ഇന്ത്യയുടെ BRICS പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2 യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. 2 ദിവസത്തെ യോഗത്തിൽ BRICS അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാൻ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഒനോഡ കിമി ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ

0: മെഡിക്കൽ ഉപകരണ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ക്വാണ്ടം ടെക്നോളജി, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, ക്ലീൻ എനർജി തുടങ്ങിയവയിൽ സംയുക്ത ഗവേഷണം, വ്യാവസായിക പങ്കാളിത്തം എന്നിവയ്ക്കുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യയിലെ ഇന്ത്യൻ നാവികർ സുരക്ഷിതരെന്നും കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും തുറമുഖ കപ്പൽ ഗതാഗത മന്ത്രാലയ ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ. ഇന്ത്യൻ നാവികരുള്ള വിദേശ പതാക വഹിച്ച കപ്പലുകൾക്ക് ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഗൾഫ് മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 2999 നാവികരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ സാധിച്ചതായും ശ്രീ ശർമ്മ അറിയിച്ചു.
1: About 11 vessels carrying Indian cargo, of which 10 are Indian flag, have already crossed Strait of Hormuz. And the last one was Surf Shakti, which crossed on 2nd May and is supposed to come to New Mangalore and reach by 8th May. And efforts are in hand to get our cargo as well as our flagships out of that as early as possible. I am happy to state we had started initially and there was reports of congestion on Indian port, which is no more there. In fact, the port occupancy ratio, if I am right, has come down to 60% from earlier 80%, which shows normalization.
0: 40 വയസ്സും അതിൽ കൂടുതലുമുള്ള തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി നടത്തുന്ന വാർഷിക ആരോഗ്യ പരിശോധനാ സംരംഭത്തിന് നാളെ ന്യൂഡൽഹിയിലെ ECIC മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തുടക്കം കുറിക്കും. പുതിയ തൊഴിൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണിത്. രാസവസ്തുക്കൾ, വിഷവസ്തുക്കൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് പ്രായം കണക്കിലെടുക്കാതെ മെഡിക്കൽ പരിശോധന നിർബന്ധമാണ്. തൊഴിൽ ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശിശേഖർ വെമ്പതിയെ നിയമിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 3 വർഷത്തേക്കാണ് നിയമനം. പ്രസാർഭാരതി CEO അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രസൂൺ ജോഷി പ്രസാർഭാരതി ചെയർപേഴ്സണായതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ശശിശേഖർ വെമ്പതിയുടെ നിയമനം. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. യുദ്ധവും ഉപരോധവും ഇറാനുമായുള്ള ഒരു കരാറിൽ അവസാനിക്കുമെന്നും ഇറാൻ അതിന് സന്നദ്ധമല്ലെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിക്കുമെന്നും സമൂഹമാധ്യമത്തിൽ ട്രംപ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഉൾപ്പെടെ എല്ലാവർക്കുമായി അമേരിക്ക തുറന്നു നൽകുമെന്നും ട്രംപ് പറഞ്ഞു. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതികളിൽ ജഡ്ജിമാരെ നിയമിക്കുന്നതിനുള്ള നിർദ്ദേശത്തിന് സുപ്രീംകോടതി കൊളീജിയത്തിന്റെ അംഗീകാരം. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നേതൃത്വത്തിലുള്ള കൊളീജിയം 10 അഭിഭാഷകരുടെ പേരുകളടങ്ങിയ പട്ടികയ്ക്കാണ് അംഗീകാരം നൽകിയത്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ 3 ജുഡീഷ്യൽ ഓഫീസർമാരെ ജഡ്ജിമാരായി നിയമിക്കുന്നതിനുള്ള നിർദ്ദേശത്തിനും കൊളീജിയം അംഗീകാരം നൽകി. തൃശൂർ ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണ് മരിച്ച 7-വയസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിക്ക് സ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹാം ബെഹ്റിനാണ് കഴിഞ്ഞ മാസം 28-ാം തീയതി ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെ പെട്ടെന്ന് കുഴഞ്ഞുവീണ് മരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനം. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. അമേരിക്കയുമായുള്ള കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: നമസ്കാർ. ആകാശവാണി സേ സമാചാർ സന്ധ്യ കെ സാഥ് മേ വിശാൽ ശർമ്മ. मुख्य समाचार. भारत और वियतनाम व्यापार, निवेश और तकनीकी साझेदारी बढ़ाने पर सहमत हुए. प्रधानमंत्री नरेंद्र मोदी और भारत यात्रा पर आए वियतनाम के राष्ट्रपति तो लैम ने दोनों देशों की साझा विरासत को सजोने

0: ഞാനിവിടെ മലയാളം പഠിപ്പിക്കുന്നു. ഈ വാചകം അർത്ഥം സഹിതം പറയാൻ അവനോട് ഞാൻ സ്റ്റാഫ് റൂമിന് വെളിയിൽ വെച്ച് ചോദിച്ചു. അപ്പോൾ അവൻ എന്നെ നോക്കി വെറുതെ ഇടിച്ചു കാണിക്കുന്നു. ഇത് അവൻ എഴുതിയതൊന്നുമല്ല സാറേ, ഇത് അവൻ എവിടെ നിന്നും അടിച്ചു മാറ്റിയതാ.
1: ദാസൻ സാറേ, സാറ് തനിച്ചല്ല. എന്റെ അവസ്ഥ ഇതിലും കഷ്ടമാണ്. കഴിഞ്ഞ ദിവസേ ഫോട്ടോസിന്തസിസ് എന്ന വിഷയത്തിൽ ഒരു അസൈൻമെന്റ് കൊടുത്തതാണ്. ക്ലാസ്സിലെ 30 പേരും ഒരുപോലെ എഴുതി വച്ചിരിക്കുകയാണ്. എന്താ ഇവരെ കൊണ്ട് ഞാൻ ചെയ്യാ? ഒരു കോമയും ഫുൾ സ്റ്റോപ്പും പോലും മാറിയിട്ടില്ല.
2: എന്നിട്ട് ടീച്ചർ അവരോട് കാര്യം ചോദിച്ചോ?
1: ആ, ചോദിച്ചു. എല്ലാവരും വലിയ കാര്യത്തിൽ പറയുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI സഹായിച്ചതാണെന്ന്. ഇതിപ്പോ നമ്മൾ പഠിപ്പിക്കണോ അതോ ഈ യന്ത്രങ്ങൾ പഠിപ്പിക്കണോ? കുട്ടികൾക്ക് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ലാതായി. എന്തിനാ സാറേ നമ്മൾ ഈ കഷ്ടപ്പെട്ട് നോട്ട്സ് ഒക്കെ തയ്യാറാക്കി ക്ലാസ്സിൽ ഇങ്ങനെ പോയി നിൽക്കുന്നത്? ഇതാണോ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാവി?
2: ടീച്ചറെ, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ലോകം മാറുകയാണ്. നമ്മള് പണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ ലൈബ്രറിയിൽ പോയി മണിക്കൂറുകളോളം തിരയുമായിരുന്നു. പിന്നീട് ഗൂഗിളിൽ നോക്കാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി നൽകുന്ന ജനറേറ്റീവ് AIയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. നമ്മൾ പേടിക്കേണ്ട ഈ സാങ്കേതിക വിദ്യ ഒന്നുമല്ല, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കുട്ടികൾക്ക് അറിയത്തില്ല, അതിനെയാണ് പേടിക്കേണ്ടത്.
0: അല്ല, അതെങ്ങനെ ശരിയാവും ശിവൻ സാറേ? ഈ യന്ത്രങ്ങളെ കുട്ടികളെ മടിയന്മാരാക്കുകയല്ലേ? പണ്ടൊക്കെ ഒരു ഉപന്യാസം എഴുതാൻ 10 പുസ്തകം വായിക്കണമായിരുന്നു, അപ്പോൾ നമ്മുടെയൊക്കെ അറിവ് വർദ്ധിക്കുമായിരുന്നു. ഇന്നൊരു ബട്ടൺ അങ്ങോട്ട് അമർത്തിയാ 10 മിനിറ്റിൽ ഉപന്യാസം റെഡി. അല്ല, ഇതിനെയാണോ നമ്മൾ പുരോഗതി എന്ന് വിളിക്കേണ്ടത്? പറ.
2: സാർ, ഈ ലോകത്തിലൊന്നും അല്ലേ. സാറൊരു കാര്യം ശ്രദ്ധിച്ചോ, കഴിഞ്ഞ വർഷം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ AI നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് ആദ്യത്തെ ആഗോള പ്രമേയം ഐക്യകണ്ഠേന പാസാക്കിയത് അറിഞ്ഞായിരുന്നോ?
0: ഇല്ല.
2: അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ലോകം മുഴുവൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയെ എങ്ങനെ മനുഷ്യരാശിക്ക് ഉപകരിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്ന് ചർച്ച ചെയ്യുകയാണ്. നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇതിനെ മെരുക്കാൻ പഠിക്കണം.
1: അല്ലേ, ഈ ശിവൻ സാർ എന്താ ഈ പറയുന്നത്? ഈ മെരുക്കാൻ പഠിക്കുക എന്ന് വെച്ചാൽ എന്താ സാറേ? പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത് പഠിക്കാൻ പ്രയാസമുള്ള കാര്യമല്ലേ? നമ്മളെ പോലെയുള്ള സാധാരണ അധ്യാപകർക്കൊക്കെ ഇത് വല്ലതും നടക്കുവോ? സയൻസ് ടീച്ചർക്ക് ഇതിൽ എന്ത് കാര്യമുള്ളത്? അത് പറ
2: ടീച്ചർ. ഈ പേര് കേൾക്കുമ്പോ ഇത് വലിയ എന്തോ കാര്യമാണെന്ന് തോന്നുമെങ്കിലും ഇത് വളരെ ലളിതമാണ്. ഈ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടൂളിനോട് നൽകുന്ന നിർദ്ദേശമാണ്. അത് കൃത്യമായി നൽകാൻ പഠിക്കുന്ന വിദ്യയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. അപ്പുകൂട്ടം ചെയ്ത് കോപ്പി ഇടുകയാണെങ്കിൽ അതിന് കാരണം അവൻ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല എന്നതാണ്. അവൻ വെറുതെ ഒരു ചോദ്യം ചോദിച്ചു, ഉത്തരം കിട്ടി, അത് അതുപോലെ എഴുതി ഇങ്ങ് തന്നു.
0: ആഹാ, അപ്പൊ നമ്മളൊക്കെ ഇനി ചോദിക്കാൻ പഠിക്കണമെന്നാണോ സാറ് പറയുന്നത്? അല്ല, ഒരു ഉദാഹരണം പറ.
2: ചോദിക്കാൻ പഠിക്കണം, ചോദിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യണം. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോ അപ്പുകുട്ടന്റെ കാര്യത്തില് അവൻ ഒരു ലേണിംഗ് പാർട്ട്ണറിനെ പോലെ ഈ AI ഉപയോഗിക്കാമായിരുന്നു.
0: എന്നുവെച്ചാ?
2: ഉദാഹരണത്തിന് അവൻ ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ 5 പ്രധാന പോയിന്റുകൾ എനിക്ക് പറഞ്ഞു തരാമോ? ഉപന്യാസം ഞാൻ സ്വന്തമായി എഴുതാം. അപ്പോൾ അവന് ആവശ്യമുള്ള വിവരങ്ങളൊക്കെ കിട്ടും. അപ്പോൾ കൂട്ടം ഞാൻ സ്വന്തമായിട്ട് ഈ വിവരങ്ങൾ വെച്ചിട്ട് ഉപന്യാസം എഴുതാം. ഇതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം.
1: ആ, അത് കൊള്ളാമല്ലോ. അപ്പോ AI ടീച്ചറായിട്ട് മാറുന്നു. സാറേ, ഈയിടെ ഇന്ത്യയുടെ ഐരാവത് എന്ന സൂപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ച് വായിച്ചല്ലോ. ഇത്തരത്തിലുള്ള വലിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ചെറിയ ക്ലാസ് മുറികളിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരിക?
2: ഐരാവത് ഇന്ത്യയുടെ അഭിമാനമാണ് ടീച്ചറെ. ലോകത്തെ ഏറ്റവും വേഗതയേറിയ AI സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ ഒന്നാണത്. നമ്മൾ അധ്യാപകർ ഇത്തരം മാറ്റങ്ങളൊക്കെ അറിയണം. കാര്യം കുട്ടികൾക്ക് ഇതൊക്കെ ഓൾറെഡി അറിയാം. നമ്മളപ്പോൾ അതറിഞ്ഞില്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ പറ്റാതെയാവും. ഈയിടെ ലോക സാമ്പത്തിക ഫോറം പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് 2025 ഏറ്റവും ഡിമാൻഡുള്ള ജോലി നൈപുണ്യങ്ങളിൽ ഒന്ന് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആയിരിക്കുമെന്നാണ്. നമ്മൾ കുട്ടികളെ ഇതിൽ നിന്ന് തടഞ്ഞാൽ അവർ ഈ തൊഴിൽ വിപണിയിലേക്ക് പിന്നിലായി പോകുന്നേ.
0: പക്ഷെ ശിവൻ സാറേ, ഈ യന്ത്രത്തിന് എന്ത് വികാരമാണുള്ളത്? ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ചൊക്കെ ചോദിച്ചാ ആ ജനങ്ങളുടെ വേദന ഈ AIക്ക് മനസ്സിലാകുമോ? അത് വെറും ഡേറ്റയല്ലേ തരൂ. ഈ മനുഷ്യത്വം ഇല്ലാത്ത വിദ്യ കൊണ്ട് എന്താ പ്രയോജനം? സാഹിത്യമൊക്കെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു ഒരു ഹൃദയസ്പർശിയായ അനുഭവം അത് വേണ്ടേ?
2: സാറ് പറഞ്ഞത് വലിയൊരു സത്യമാണ്. AIക്ക് ഇപ്പോ ഹൃദയമില്ല.
0: ആ

0: കാലാവസ്ഥ വ്യതിയാനം കാരണം കേരളത്തിൽ അതിതീവ്ര മഴ കൂടുന്നതിനെ കുറിച്ച് IMD റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. AIക്ക് ആ ഡാറ്റ കൃത്യമായി തരാൻ പറ്റും. പക്ഷെ ആ വരികൾക്ക് വികാരം നൽകാനും അത് ജീവിതമായി ബന്ധിപ്പിക്കാനും സാറിന് മാത്രമേ പറ്റത്തുള്ളൂ.
1: അത് ശരിയാ.
0: സാങ്കേതിക വിദ്യ ഒരു ടൂൾ മാത്രമാണ്. ഡ്രൈവർ ഇപ്പോഴും നമ്മളാണ്, അല്ലെങ്കിൽ നമ്മളായിരിക്കണം.
2: അല്ല സാറേ, ഈ AI ചിലപ്പോ പച്ച കള്ളം പറയുന്നു പറയുന്നുണ്ടല്ലോ, അത് സത്യമാണോ? കഴിഞ്ഞ ദിവസം സ്കൂൾ ഡ്യൂട്ടിക്കിടയിൽ ആരോ ഹാലൂസിനേഷൻ എന്നൊരു വാക്ക് പറയുന്നത് കേട്ടു, അതെന്താണ്?
0: അതെ ടീച്ചറേ, അത് വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. AI ചിലപ്പോൾ പച്ച കള്ളം വളരെ ആധികാരികമായി പറയും. അതായത് ഇല്ലാത്ത വിവരങ്ങൾ അത് ഭാവനയിൽ നിന്നും ഉണ്ടാക്കി പറയും. അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ AI ആക്ട് എന്നൊരു സമഗ്രമായ നിയമം കൊണ്ടുവന്നത്. നമ്മളിവിടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെ വിവേചനപരമായി കാണാനാണ്. ഈ വിവേചനം എന്ന് പറയുന്നത്, ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ AI ഒരുപാട് വിവരങ്ങൾ തരുമല്ലോ നമ്മുടെ ചോദ്യത്തിന്. അപ്പോൾ ഇതെവിടെ നിന്നാണ് നിങ്ങൾ ഈ വിവരങ്ങൾ തരുന്നത് എന്നുകൂടെ പറയണമെന്ന് നമ്മൾ ആ ടൂളിനോട് പറയണം.
2: അതായത് ഈ സോഴ്സസ് ഒക്കെ AIയോട് ചോദിക്കണം.
0: അതെ. അപ്പോൾ അത് ശരിയായ സോഴ്സസ് ആണോ എന്നൊക്കെ ഒരു പരിധിവരെ നമുക്ക് പരിശോധിക്കാൻ പറ്റും. ആധികാരികമായ വെബ്സൈറ്റിൽ നിന്നാണോ, ആധികാരികമായ പുസ്തകത്തിൽ നിന്നാണോ ഈ ടൂൾ നമ്മളോട് ഈ കാര്യങ്ങൾ പറഞ്ഞതെന്നൊക്കെ നമുക്ക് ഒരു പരിധിവരെ കണ്ടുപിടിക്കാൻ പറ്റും.
1: ശിവൻ സാറേ, എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പണ്ട് ഈ ടൈപ്പ് റൈറ്ററൊക്കെ മാറി കമ്പ്യൂട്ടർ വന്നപ്പോഴത്തേക്ക് നമ്മളൊന്ന് പേടിച്ചു, ഈ ടൈപ്പ് പഠിച്ചവരൊക്കെ ഇനി എന്ത് ചെയ്യുമെന്ന്. അല്ല, പക്ഷെ നമ്മളത് ശീലിച്ചില്ലേ. ഇതിനെയും പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമ്മളിതിനെ മെരുക്കണം. ആ ശിവൻ സാറേ, നാളെ രാവിലെ തന്നെ എനിക്ക് എൻ്റെ ഈ പഴയ ഫോണിൽ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരണം. എനിക്കും നോക്കണമല്ലോ, എൻ്റെ കവിതകളൊന്നും ഇതിനെക്കൊണ്ട് നിരൂപണം ചെയ്യിപ്പിച്ച് നോക്കണം. ഇതിനെത്രത്തോളം ബുദ്ധിയുണ്ടെന്ന് അപ്പോൾ അറിയാമല്ലോ. പിന്നെ ഈ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ കൂടി എനിക്ക് പറഞ്ഞു തരണേ.
0: തീർച്ചയായും ദാസ് സാറേ, നമുക്ക് നാളെ അതൊന്ന് പരീക്ഷിക്കാം. നമുക്ക് സ്റ്റാഫ് മീറ്റിംഗിൽ ഇതൊരു പ്രസന്റേഷൻ ആയിട്ട് ചെയ്യാം. മറ്റ് ടീച്ചർമാർക്കും വലിയ പേടിയാണ്. പിന്നെ നമുക്ക് കുട്ടികളെയും പഠിപ്പിക്കാം പ്രോംപ്റ്റുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന്. ഈ AI ഉപയോഗിക്കുന്ന അധ്യാപകർ AI ഉപയോഗിക്കാത്ത അധ്യാപകനേക്കാൾ 10 പടി മുന്നിലായിരിക്കും എന്ന് പറയുന്നത് വെറുതെ അല്ല.
2: എനിക്കിപ്പോ ഒരു ആശ്വാസമൊക്കെ തോന്നുന്നു ശിവൻ സാറേ. നമ്മളിത് പഠിച്ചാൽ നമുക്ക് ജോലി ഭാരം കുറയുകയും ചെയ്യും, കുട്ടികൾക്ക് പുതിയ കാര്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ അവരെ സഹായിക്കുന്ന ഒരു പേഴ്സണൽ ട്യൂട്ടറായിട്ട് നമുക്ക് AI മാറ്റാലോ.
1: ശരി സാറേ, എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ചായ കുടിക്കാം. ചായ കുടിക്കുമ്പോഴും എനിക്ക് ആലോചിക്കാൻ പുതിയൊരു വിഷയം കിട്ടി. അപ്പുക്കുട്ടനെ വിളിച്ച് അവൻ്റെ പ്രോംപ്റ്റ് ഒന്ന് മാറ്റാൻ പറയണം. അവനിന്ന് ഞാൻ പുതിയൊരു വിദ്യ പറഞ്ഞു കൊടുക്കും. കോപ്പിയടിക്കാനല്ല, പഠിക്കാനുള്ള വിദ്യ.
0: അതാണ് സ്പിരിറ്റ് ദാസൻ സാറേ. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം, പുതിയ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിനെ ഒന്നും പേടിച്ചു നിന്നിട്ട് കാര്യമില്ല, ഇതിനെ നമ്മൾ നന്നായി ഉപയോഗിക്കാനാണ് പഠിക്കേണ്ടത്.
2: അത് ശരിയാ സാറേ, കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണം. പേടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല.
3: ചോദ്യം ശരിയാക്കാം. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്, ഐശ്വര്യ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം MK ദിലീപ്.

0: ഇന്റർവെൽ.
1: സപ്ത സഹോദരിമാർ,
0: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ.
2: മേഘാലയ. മേഘങ്ങളുടെ ആലയം എന്ന അർത്ഥത്തിലാണ് മേഘാലയ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നത്. ഉയർന്ന കുന്നുകളും

ഇടുങ്ങിയ താഴ്വരകളുമുള്ള പ്രദേശമാണിത്. മിക്കവാറും സമയങ്ങളിൽ മേഘാവൃതമായ ഇവിടം മിതോഷ്ണ നിത്യഹരിത പ്രദേശമാണ്. അരുവികളും നാനാജാതി സസ്യജാതികളും ഇവിടത്തെ പ്രകൃതിക്ക് മാറ്റുകൂട്ടുന്നു. മേഘാലയയുടെ മൂന്നിലൊരു ഭാഗവും വനമാണ്. 1875 ബ്രിട്ടീഷുകാരാണ് അസമിന്റെ ഭരണപ്രദേശമായി ഈ കുന്നും പ്രദേശത്തെ ഊട്ടിയിണക്കിയത്. 1905 ബംഗാൾ വിഭജന കാലത്ത് മേഘാലയ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ കിഴക്കൻ ബംഗാളിന്റെ ഭാഗമായിരുന്നു. പിന്നീട് 1912 ബംഗാൾ വിഭജനം റദ്ദു ചെയ്തപ്പോൾ വീണ്ടും ഇത് അസമിന്റെ ഭാഗമായി മാറി. അസം സംസ്ഥാനത്തിനുള്ളിൽ സ്വയംഭരണാവകാശമുള്ള ഒരു പ്രദേശമായി 1970 ഏപ്രിൽ 2 രൂപം കൊണ്ടു. 1972 മേഘാലയ ഒരു സംസ്ഥാനമായി മാറുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം എന്ന പ്രദേശം മേഘാലയയിലാണ്. ഇവിടുത്തെ നല്ലൊരു വിഭാഗം ജനങ്ങളും ഗോത്ര ഗിരിവർഗക്കാരാണ്. ഖാസി, ഗാരോസ് എന്നീ ഗോത്ര വിഭാഗങ്ങളാണ് കൂടുതലും. ഇവരെ കൂടാതെ ജനറ്റിസ്, ബോറോ, നജോണ്ട് തുടങ്ങിയ വിഭാഗങ്ങളുമുണ്ട്. ജനങ്ങൾ ഭൂരിഭാഗവും കർഷകരാണ്. ഉരുളക്കിഴങ്ങ്, നെല്ല്, ചോളം, പൈനാപ്പിൾ, ഏത്തവാഴ എന്നിവയാണ് പ്രധാന കാർഷിക വിളകൾ. കൃഷി കൂടാതെ കൽക്കരി, ചുണ്ണാമ്പുകല്ല്, ഗ്രാനൈറ്റ് തുടങ്ങിയവ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നു. വ്യാവസായിക വികസനത്തിന് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ തടസ്സം നിൽക്കുന്നു. ഗതാഗത സൗകര്യം മേഘാലയയിൽ വളരെ പരിമിതമാണ്. റോഡാണ് ഏക ഗതാഗത മാർഗം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അർദ്ധസൈനിക വിഭാഗമായ അസം റൈഫിൾസിന്റെ ആസ്ഥാനം മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങാണ്. കിഴക്കിന്റെ സ്കോട്ട്ലൻഡ് എന്നും വടക്ക് കിഴക്കിന്റെ കാവൽക്കാരൻ എന്നും മേഘാലയ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ കൃഷി ചെയ്യുന്നത് മേഘാലയയിലാണ്. ഏറെ നദികളുള്ള മേഘാലയയിലെ പല നദികളും മഴക്കാലത്തു മാത്രം സജീവമാകുന്നവയാണ്. മേഘാലയയിലെ ഗോത്രവർഗക്കാരുടെ ഒരു സവിശേഷത എന്നത് അമ്മ വഴിക്കുള്ള കുടുംബ സ്വത്തുക്കളുടെ കൈമാറ്റമാണ്. ഖാസി, ജൈന്തിയ വിഭാഗങ്ങൾ ഈ രീതിയാണ് പിന്തുടരുന്നത്. ഗാരോ വിഭാഗത്തിൽ കുടുംബത്തിലെ ഇളയ മകൾക്കാണ് കുടുംബസ്വത്തിൽ അവകാശം. ഏറെ വർണ്ണപകിട്ടോടെ ആഘോഷിക്കപ്പെടുന്ന ഉത്സവങ്ങൾ മേഘാലയയിലുണ്ട്. നൃത്തം എന്നത് ഖാസി ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. മേഘാലയയിലെ ഉത്സവങ്ങൾ മനുഷ്യനും സംസ്കാരവും പരിസ്ഥിതിയും തമ്മിലുള്ള തുലനം നിലനിർത്താനായി ലക്ഷ്യമിടുന്നവയാണ്. അതോടൊപ്പം ജനങ്ങളുടെ ഐക്യവും ചേർച്ചയും ഇവ പരിപോഷിപ്പിക്കുന്നു.

0: സമയം 9:30.
1: ആകാശവാണി അടൂർ പി സുദർശനന്റെ സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. എസ് ഹരികുമാർ വയലിൻ, കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, നെടുങ്കുന്നം എസ് ശരചന്ദ്രൻ ഘടം. ആദ്യം നാട്ടരാഗത്തിൽ പവനാത്മജ എന്ന് തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി ഖണ്ഡചാപ്പത്താളം.

അടൂർ പി സുദർശനന്റെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എസ് ഹരികുമാർ വയലിൻ, കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, നെടുങ്കുന്തം എസ് ശരചന്ദ്രൻ ഘടം. ഇനി തോടിരാഗത്തിൽ കമലാംബികെ എന്ന് തുടങ്ങുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി രൂപക

അടൂർ പി സുദർശനന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. എസ് ഹരികുമാർ വയലിൻ, കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, നെടുങ്ങുന്നം എസ് ശരചന്ദ്രൻ ഘടം.

0: നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതുകൾ. തന്റെ പ്രിയപ്പെട്ട പി ഭാസ്കരൻ ഗാനങ്ങളുമായി നിശാസുരഭിയിൽ ഇന്ന് എഴുത്തുകാരൻ സജയ് കെ വി.
1: ഒരു അനശ്വര ഗാനശില്പി എന്ന നിലയിൽ മലയാളിയുടെ ഹൃദയസിംഹാസനത്തിൽ എക്കാലവും വാണരുളുന്ന, കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി സ്ഥാനം പിടിച്ചിരിക്കുന്ന എഴുത്തുകാരനാണ്, കവിയാണ്, പാട്ടെഴുത്തുകാരനാണ് പി ഭാസ്കരൻ.

1924 ഏപ്രിൽ മാസം 21-ാം തീയതി ജനിച്ച ഈ കവിയുടെ ഗാനശില്പിയുടെ ജന്മശതാബ്ദി വർഷമാണ് ഇത്. മലയാളിയുടെ വൈകാരികതയുടെ വർണ്ണരാജിയെ അപ്പാടെ നിർവചിക്കുകയും അവൻ്റെ ശോകത്തിലും ഹർഷത്തിലും പ്രണയത്തിലും വിരഹത്തിലും അവനോടൊപ്പം പാട്ടിൻ്റെ കൂട്ടായിരിക്കുകയും ചെയ്ത ഈ എഴുത്തുകാരനെ കൂടാതെ മലയാളിയുടെ സാംസ്കാരിക ചരിത്രം എഴുതാനാവില്ല നമുക്ക് എന്നതുപോലെ നമ്മുടെ ജീവിതങ്ങളുടെ മലയാളിയുടെ വൈകാരിക ജീവിതത്തിൻ്റെ ഒരു അനിവാര്യ അംശമായി തീർന്നിരിക്കുന്നു ഭാസ്കര മാഷിൻ്റെ ഗാനങ്ങൾ. ഇന്നിപ്പോൾ പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു വസ്തുതയാണ് ഭാസ്കര മാഷിൻ്റെ ഗാനങ്ങളിലെ കേരളീയത. കേരളീയത എന്ന സൗന്ദര്യാനുഭവത്തെ, സാംസ്കാരിക അനുഭവത്തെ, അതിൻ്റെ സമസ്ത വൈവിധ്യങ്ങളോടും കൂടി നൈസർഗികമായി തൻ്റെ ഗാനങ്ങളിൽ ആവിഷ്കരിച്ചു ഭാസ്കരൻ മാഷ്. ഏത് വികാര സന്ദർഭത്തെയും തൻ്റെ പേനയാൽ, തൻ്റെ ഗാനഭാവനയാൽ ഉചിതമായി വാങ്മയപ്പെടുത്താനുള്ള അപാര സിദ്ധി ഈ ഗാന രചയിതാവിനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ജന്മശതാബ്ദി വേളയിൽ ഭാസ്കരൻ മാഷിൻ്റെ അപാരം എന്ന് പറയാവുന്ന ആ ഗാന ശേഖരത്തിൽ നിന്ന് അദ്ദേഹം തന്നെ ഒരു പാട്ടിൽ മൂലധനം എന്ന ചിത്രത്തിനു വേണ്ടി എഴുതി എൻ്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു എന്ന ആ ഗാനത്തിൻ്റെ അവസാന വരിയിൽ പറയുന്നത് പോലെ, എൻ്റെ ഗാന ശേഖരത്തിൻ പൂക്കണി കാണാൻ പൊന്നുഷസ്സേ പൊന്നുഷസ്സേ വന്നു ചേർന്നാലും എന്ന് അദ്ദേഹം തൻ്റെ ഗാനാസ്വാദകരെ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവി ചരിത്രത്തെ തൻ്റെ ഗാനശേഖരത്തിൻ്റെ കണി കാണാൻ, പൂക്കണി കാണാൻ, വിഷുക്കണി കാണാൻ ക്ഷണിച്ചിട്ടുണ്ട് ഭാസ്കരൻ മാഷ്. ആ കണിയിൽ നിന്ന് ഏത് കൊന്ന പൂങ്കുലയാണ് കടന്നെടുത്ത് എൻ്റെ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കേണ്ടത് എന്ന മധുരമായൊരു ചിന്താക്കുഴപ്പം എനിക്ക് ഈ നിമിഷത്തിൽ ഉണ്ട്. എന്നിരിക്കലും ഭാസ്കരൻ മാഷിൻ്റെ ഗാനങ്ങളിൽ നിന്നെ കൗമാരത്തെ പ്രണയ സുരഭിലമാക്കി തീർത്ത ഒരു ഗാനത്തിൽ നിന്ന് ഈ ഗാനസല്ലാപം ആരംഭിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു.

ഒരു മീമാസ പുലരിയിൽ എന്ന ചിത്രത്തിനു വേണ്ടി രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതത്തിൽ ഭാസ്കരൻ മാഷ് എഴുതിയ യേശുദാസും ചിത്രയും ആലപിച്ച ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ എന്ന

രതിയുടെ പരാഗങ്ങൾ, സ്വർണ പരാഗങ്ങൾ വീണ് തിളങ്ങുന്ന വരികളിലൂടെ ഒരു മധുവിധു കാലത്തിൻ്റെ സൗരഭ്യവും മാധുര്യവും അപ്പടി തൻ്റെ ഗാന പല്ലവികൾ നിറച്ചു വച്ചിരിക്കുകയാണ് ഭാസ്കരൻ മാഷ് ഈ ഗാനത്തിൽ. ഇഷ്ടവസന്ത തടങ്ങളിലെത്തി ഇണയരയന്നങ്ങൾ എന്നിങ്ങനെ കോമള കൂജന ഗാനമുതിർത്തു ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ മധുരാചഷകം എന്നിങ്ങനെ വിണ്ണിൽ നീളെ പറന്നുവാനിൽ പ്രണയ കപോതങ്ങൾ എന്നിങ്ങനെ തരുണ മരാളങ്ങൾ എന്നിങ്ങനെ താരുണ്യത്തെ അതിൻ്റെ പ്രണയോത്സവ ലഹരിയെ അനുപദം ഒരു ഗാനത്തിൻ്റെ വരികളിൽ പകർന്നു വച്ചിരിക്കുന്നു. യൗവനത്തിൻ്റെ ലഹരി അപ്പടി, പ്രണയത്തിൻ്റെ ശരീരോത്സവമായ പ്രണയത്തിൻ്റെ ലഹരി അപ്പടി പകർന്നു വച്ചിരിക്കുന്നു ഈ ഗാനത്തിൽ ഭാസ്കരൻ മാഷ്. ഇന്നത്തെ നിശാസുരഭിയിൽ അതിനാൽ ഈ താരുണ്യഗാനം തന്നെ ആകട്ടെ. തരുണ മരാളങ്ങളെയും പ്രണയ കപോതങ്ങളെയും നമ്മുടെ ഗാനഭാവനയുടെ ചക്രവാളങ്ങളിലേക്ക് പറത്തിവിടുന്ന ഈ ഗാനം തന്നെ ആകട്ടെ ആദ്യം.

നിയർ എന്ന ചിത്രത്തിനു വേണ്ടി ജി ദേവരാജൻ സംഗീതം പകർന്ന ഭാസ്കരൻ മാഷുടെ ഗാനങ്ങളിൽ എന്തുകൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒന്നായിരുന്നു. അതിൻ്റെ രചനാപരമായ സവിശേഷതകൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഒന്നായിരുന്നു. അനഘസങ്കൽപ്പഗായികേ മാനസമണി വിപഞ്ചികാവാദിനി നിന്നുടെ മൃദുകരാങ്കുല സ്പർശനാലിംഗന മതലഹരിയിൽ എന്റെ കിനാവുകൾ എന്നാരംഭിക്കുന്ന ഗാനം.

സംസ്കൃത പദങ്ങളെ തൻ്റെ ഗാന മഞ്ജരിയുടെ ഭാഗമാക്കി മാറ്റുന്ന, അങ്ങനെ സവിശേഷമായ ഒരു അനുഭൂതി ലോകത്തിലേക്കുള്ള വാതിലുകൾ തുറന്നിടുന്ന ഒരു രചനാശൈലി. തനിക്ക് ഏത് ശൈലിയും ഏത് ഗാന രചനാശൈലിയും അനായാസം വഴങ്ങും എന്ന് ഭാസ്കരൻ മാഷ് തെളിയിക്കുന്ന ഒരു അപൂർവ ഗാനമാകുന്നു അനഘസങ്കൽപ്പ ഗായികയെ. മുഖപടവും മുലക്കച്ചയും മാറ്റി സുഖത നർത്തനം ചെയ്യുന്നു ചുറ്റിലും തരളമാനസമായ മരാളിക തവ മനോഹര ഗാനയമുനയിൽ എന്നിങ്ങനെ തുടർന്ന് സമയതീരത്തിൻ ബന്ധനമില്ലാതെ മരണസാഗരം പോകുന്ന നാൾ വരെ ഒരു മദാലസ നിർവൃതി ബിന്ദുവായി ഒഴുകുമെങ്കിലോ ഞാൻ നിത്യതൃപ്തനായെന്നിങ്ങനെ സമയത്തെക്കുറിച്ചുള്ള വളരെ വ്യത്യസ്തമായ സമയതീരത്തിൻ ബന്ധനമില്ലാത്ത മരണസാഗരം എന്നിങ്ങനെ സവിശേഷമായ ഒരു സമയ ഭാവന, ഒരു മരണസങ്കല്പം, ഒരു പ്രണയസങ്കല്പം ആവിഷ്കരിക്കുന്ന പ്രൗഢഗംഭീരമായ ഭാസ്കരൻ മാഷിൻ്റെ മറ്റൊരു ഗാനം.

ഒരു ചലച്ചിത്ര ഗാനത്തിന് എത്രമാത്രം ഗഹനമാകാം എന്നതിന് ഒട്ടനവധി ഉത്തരങ്ങളുണ്ട് മലയാള ചലച്ചിത്രഗാന ലോകത്ത്. അതിലൊന്ന്, അച്ചാണി എന്ന ചിത്രത്തിന് വേണ്ടി ഭാസ്കരൻ മാഷ് എഴുതിയ സമയമാൻ നദി പുറകോട്ടൊഴുകിയെന്ന ഗാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓർമ്മയെക്കുറിച്ചുള്ള ഓർമ്മ എന്ന മാനസിക പ്രവർത്തനത്തെ പുറകോട്ടൊഴുകുന്ന ഒരു നദിയായി ചിത്രീകരിക്കുന്ന ലളിതം എന്നതുപോലെ അത്യന്ത ഗഹനവുമായ ഒരു ഗാനമാണ് സമയമാ നദി പുറകോട്ടൊഴുകി. സ്മരണതൻ പൂവണിത്താഴ്വരയിൽ സംഭവമലരുകൾ വിരിഞ്ഞു വീണ്ടും വിരിഞ്ഞു വീണ്ടും എന്നാരംഭിക്കുന്ന

സമയനദി എപ്പോഴും മുന്നോട്ട് മാത്രം ഒഴുകുന്ന സമയമെന്ന നദി ഒരു മാനസികാനുഭവം എന്ന നിലയിൽ പിന്നോട്ടൊഴുകുമ്പോൾ അത് സ്മരണകളുടെ നദിയായി മാറുന്നു. അത് സ്മരണകളുടെ പൂത്ത താഴ്വരയിൽ എത്തിച്ചേരുകയും അപ്പോൾ സംഭവമലരുകൾ വീണ്ടും വിരിയുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഈ മൂന്നാമത് വരിയിലായിരിക്കാം ഭാസ്കരൻ മാഷ് തൻ്റെ ഗാനഭാവനയുടെ വിസ്മയം മുഴുവൻ, വിസ്മയനീയത മുഴുവൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഓർമ്മകളുടെ താഴ്വരയിൽ സമയ നദി പിന്തിരിഞ്ഞൊഴുകുന്ന സമയനദി വീണ്ടും എത്തുന്നതോടുകൂടി സംഭവമലരുകൾ ഒരിക്കൽ വാടി വീണ, കുഴിഞ്ഞു വീണ, കരിഞ്ഞ് അടർന്ന സംഭവമലരുകൾ വീണ്ടും വിരിയുന്നു എന്ന അത്യസാധാരണമായ ഈ കൽപ്പനയിലൂടെ വീണ്ടും വിരിയുന്ന സംഭവമലരുകൾ, വീണ്ടും വിരിയുന്ന വീണപൂവുകൾ എന്ന നിലയ്ക്ക് ഓർമ്മകളിലൂടെ വീണ്ടും വിരിഞ്ഞ് വരുന്ന ഗതകാലത്തെ ആവിഷ്കരിക്കാൻ നമുക്ക് ഒരേ ഒരു ഗാനശില്പിയേ ഉണ്ടായിട്ടുള്ളൂ. അത് ഈ ഭാസ്കരൻ ആണ്.

0: പാട്ടുപാടി.
1: മധുര വികാരങ്ങൾ എന്നതുപോലെ വിഷാദവും വിലാപവും ഒരു ഗാനശില്പിയുടെ കരവിരുതിലൂടെ ഗാനങ്ങളായി മാറുമ്പോഴാണ് മനുഷ്യാവസ്ഥയുടെ സമസ്ത തലങ്ങളെയും സ്പർശിക്കുന്ന ഒരു ഗാനശില്പിയായി അയാൾ മാറുക. ആഹ്ലാദഭരിതമായ പ്രണയഗാനങ്ങൾ, ഉത്സവഗാനങ്ങൾ എന്നതുപോലെ തന്നെ വിഷാദഗാനങ്ങളുടെ വലിയ ഒരു ശേഖരവും സ്വന്തമായുണ്ട് ഭാസ്കരൻ മാഷെന്ന പാട്ടെഴുത്തുകാരന്. ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി ജോൺസൺ മാഷിൻ്റെ സംഗീതത്തിൽ എസ് ജാനകി പാടിയ ഒരു ഗാനമുണ്ട്, സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ. സ്വപ്നം കാണാറുണ്ടോ

വളരെ ലളിതമാണ്. സാരല്യത്തിന്റെ പരമാവധി എന്ന് പറയാവുന്നവയാണ് ഈ ഗാനത്തിലെ വരികൾ. പക്ഷേ ഈ വരികളിലൂടെ വിരഹം എന്ന സാന്ധ്യ വികാര ശോഭയെ അതിൻ്റെ എല്ലാ തീവ്രതകളോടും കൂടി തൻ്റെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു ഭാസ്കരൻ മാഷ്ക്ക് ഈ ഗാനത്തിലൂടെ. കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീഥിയിൽ നടക്കുമ്പോൾ വർണ്ണച്ചിറകുകൾ ചുരുക്കി ഒതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണമുകിലെ സ്വർണമുകിലെ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ നീയും എന്നിങ്ങനെ നായികയുടെ ഏകാന്തതയെ വിഷാദത്തെ വിരഹാവസ്ഥയെ അതിൻ്റെ എല്ലാ സാന്ധ്യ ശോഭയോടും കൂടി ആവിഷ്കരിക്കുന്നു ഭാസ്കരൻ മാഷ് ഈ ഗാനത്തിൽ. ഒരുപക്ഷെ സ്വർണമുകിൽ എന്ന ആ ഒരു ഒറ്റ ബിംബത്തിന് ചുറ്റുമാണ് ഈ ഗാനപ്രപഞ്ചം. ആ ഗാനം ഉൾക്കൊള്ളുന്ന വികാര പ്രപഞ്ചം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. വർഷസന്ധ്യ മാരിവില്ലിൻ വരണമാലിന്യം തീർക്കുമ്പോൾ സ്വപ്നം കാണാറുണ്ടോ നീയും എന്നിങ്ങനെ വിഫലമായിപ്പോയ ഒരനുരാഗ പ്രതീക്ഷയുടെ പാഴായിപ്പോയ വാടി വീണുപോയ ഉടുന്നനെ മാഞ്ഞുപോയ മഴവില്ലിനെ ഒരു സ്വർണമുകിലിൻ്റെ കണ്ണുനീർ കനമാക്കി മാറ്റുന്നു ഈ ഗാനത്തിൻ്റെ ഈരടികളിലൂടെ ഭാസ്കരൻ മാഷ്.

നിശാസുരഭിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് എഴുത്തുകാരൻ സജയ് കെ വി അവതരിപ്പിച്ച പ്രിയ പി ഭാസ്കരൻ ഗാനങ്ങൾ. നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതകൾ.

0: ആകാശവാണി കണ്ണൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി, നമസ്കാരം. 2027 സെൻസസിനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തെ പൌരന്മാരുടെ ജനസംഖ്യ, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക വിവരങ്ങൾ സമാഹരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമുള്ള സമഗ്രമായ പ്രക്രിയയാണ് സെൻസസ്. നയരൂപീകരണക്കാർ, ഭരണാധികാരികൾ, ഗവേഷകർ എന്നിവർക്ക് രാഷ്ട്രവികസനവും നയങ്ങളും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നത് ഈ കണക്കുകളാണ്. അതുകൊണ്ടുതന്നെ ജനസംഖ്യാ കണക്കെടുപ്പ് ഭരണ സംവിധാനത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നു. പുരാതനകാലം മുതൽക്ക് തന്നെ ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിച്ചതായി ചരിത്ര രേഖകളിൽ നിന്ന് വ്യക്തമാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലും പിന്നീട് അക്ബറിന്റെ ഭരണകാലത്ത് അബുൾ ഫസലിന്റെ ഐനി അക്ബരിയിലും ജനസംഖ്യാ കണക്കെടുപ്പിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക സെൻസസ് 1865 1872 നടത്തിയത്. എന്നാൽ ഒരേ സമയം എല്ലാ പ്രദേശങ്ങളിലും ഒന്നിച്ചായിരുന്നില്ല സെൻസസ് നടപ്പാക്കിയത്. രാജ്യവ്യാപകമായി ആദ്യത്തെ സമന്വയിപ്പിച്ച സെൻസസ് 1881 നടന്നു. അതിനുശേഷം ഇന്ത്യ ഓരോ 10 വർഷത്തിലും സെൻസസ് നടത്തി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലുതും വിശ്വസനീയവുമായ സ്ഥിതിവിവരക്കണക്ക് പ്രവർത്തനങ്ങളിലൊന്നായി നമ്മുടെ സെൻസസ് മാറി. 2021 കോവിഡ് 19 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സെൻസസ് മാറ്റിവെച്ചു. അതുകൊണ്ടുതന്നെ ഇപ്പോൾ നടക്കുന്ന സെൻസസിന് പ്രാധാന്യമേറെയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 7-ാം ഷെഡ്യൂളിലെ 69-ാം നമ്പറിൽ യൂണിയൻ ലിസ്റ്റിൽ അനുച്ഛേദം 246 സെൻസസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യത്തെ 16-ാമത്തേതും സ്വാതന്ത്ര്യത്തിനുശേഷമുള്ള 8-ാമത്തെയും സെൻസസാണ് നടക്കുന്നത്. വില്ലേജ്, പട്ടണം, വാർഡ് എന്നീ തലങ്ങളിലുള്ള പ്രാഥമിക വിവരത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ്സാണ് സെൻസസ്. വീടുകളുടെ അവസ്ഥ, സൌകര്യങ്ങൾ, ആസ്തികൾ, ജനസംഖ്യാ വിവരങ്ങൾ, മതം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, ഭാഷ, സാക്ഷരത, വിദ്യാഭ്യാസം, സാമ്പത്തിക പ്രവർത്തനങ്ങൾ, കുടിയേറ്റം, സന്താനോൽപാദനം തുടങ്ങി വിവിധ ഘടകങ്ങളിന്മേൽ സൂക്ഷ്മമായ വിവരങ്ങൾ ലഭ്യമാക്കുന്ന സെൻസസ് രാജ്യത്തിന്റെ ആസൂത്രണത്തിനും വികസനത്തിനും അടിത്തറപാകുന്ന സുപ്രധാന വിവരമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായി ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് അടിസ്ഥാനപരമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നത് സെൻസസിനെ അടിസ്ഥാനമാക്കിയാണ്. ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ്, അസംബ്ലി, പഞ്ചായത്ത് പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലെ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. നൂതന ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പിന്തുണയോടെ ഉയർന്ന നിലവാരമുള്ള ഡാറ്റാ സുരക്ഷയും പൊതുജന പങ്കാളിത്തവും ഉറപ്പാക്കിക്കൊണ്ട് വേഗതയേറിയതും കൂടുതൽ കൃത്യവും സൂക്ഷ്മവുമായ വിവരങ്ങൾ നൽകാനാണ് സെൻസസ് പ്രക്രിയയിലൂടെ ലക്ഷ്യമിടുന്നത്. ദുരന്ത നിവാരണത്തിലും പൊതുജനാരോഗ്യ ആവശ്യങ്ങൾക്കും ദുർബലരായ ജനങ്ങളെ തിരിച്ചറിയുന്നതിനും അടിയന്തര സാഹചര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും വാക്സിനേഷൻ ഡ്രൈവുകളും ആരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കാനും സെൻസസ് ഉപയോഗിക്കുന്നു. വികസിത ഭാരതമെന്ന ദേശീയ ലക്ഷ്യത്തിലേക്കുള്ള സർക്കാർ പദ്ധതികൾ ഉദ്ദേശിച്ച പുരോഗതി കൈവരിക്കുന്നുണ്ടോ എന്ന് സമഗ്രമായി വിലയിരുത്താനും നിരീക്ഷിക്കാനുമുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളിലൊന്നാണ് സെൻസസ്.
2: റിട്ടയർഡ് പ്രൊഫസറും കേരള സർവകലാശാലയിലെ ഡെമോഗ്രഫി വകുപ്പ് മുൻ മേധാവിയുമായിരുന്ന ഡോക്ടർ PS നായർ ആകാശവാണിയോട്.
3: ഒരു രാജ്യത്തെ എല്ലാ പൌരന്മാരെയും എല്ലാ പാർപ്പിടങ്ങളെയും ഉൾക്കൊണ്ടുള്ള ഒരു ബൃഹത് പദ്ധതിയാണ് സെൻസസ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ഇത് വളരെ ഭാരിച്ച ചെലവും സമയവും വേണ്ട ഒരു പ്രക്രിയയാണ്. അതിനാലാണ് 10 വർഷത്തിലൊരിക്കലായി ഇതിന്റെ സമയം നിർണയിച്ചിരിക്കുന്നത്. 1871 തുടങ്ങിയ സെൻസസ് 2011 വരെ അനുസ്യൂതം തുടർന്നിരുന്നു ഓരോ 10 വർഷവും. 2021 ഇതിനൊരു തടസ്സം വന്നത്, കാരണം 2019-21 കോവിഡ് മൂലം. ഏതായാലും അടുത്ത സെൻസസ് ഇപ്പോൾ 27 നടത്താൻ പ്ലാനിട്ടിരിക്കുന്നത്. ഈ വർഷം തന്നെ മിക്കവാറും സംസ്ഥാനങ്ങൾ ഇതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. മറ്റ് സെൻസസിനെ അപേക്ഷിച്ച് നമ്മുടെ ഈ സെൻസസിന്റെ ഒരു പ്രത്യേകത 1931 ശേഷം ആദ്യമായി ജാതി വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതൊരു പ്രത്യേകത ഈ സെൻസസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസേഷനാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഡേറ്റ കളക്ഷനും അതുപോലെ തന്നെ ഡേറ്റ അനാലിസിസും അതിന്റെ വിശകലനവും മറ്റ് കാൽക്കുലേഷൻസും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് കൊണ്ടുവരാനും കഴിയും. ഇത് നമ്മുടെ പദ്ധതി ആസൂത്രണങ്ങൾക്കും അതുപോലെ തന്നെ സാമൂഹ്യ സാമ്പത്തിക ആരോഗ്യ എല്ലാ പദ്ധതികൾക്കും നടത്തിപ്പിനുമൊക്കെ വളരെ സഹായകരമാകും. ആ ഒരു പ്രത്യേകതയും ഇതിനുണ്ട്.
1: ബൃഹത്തായ ഈ പ്രവർത്തനത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലാണ് നടക്കുക. രണ്ടാം ഘട്ടത്തിൽ വ്യക്തികളെ അടിസ്ഥാനമാക്കിയുള്ള ജനസംഖ്യാ കണക്കെടുപ്പും നടക്കും. ജനവാസ കേന്ദ്രങ്ങളിലെ സ്ഥിതി, പാർപ്പിട ദൌർലഭ്യം, വീടുകളുടെ ആവശ്യകത എന്നിവ സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനാൽ ഒന്നാം ഘട്ടം, അതായത് വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും വീടുകളെ സംബന്ധിച്ച് നയങ്ങൾ ആവിഷ്കരിക്കുന്നതിന് വളരെയേറെ ഉപയോഗപ്രദമാണ്. രണ്ടാം ഘട്ടമായി നടപ്പാക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യത്തെ ഓരോ വ്യക്തിയെയും കുറിച്ചുള്ള നിർദ്ദിഷ്ട സമയത്തെ വിവരങ്ങൾ നൽകുന്നു. രാജ്യത്തിന്റെയും ജനങ്ങളുടെയും പുരോഗതിക്കാവശ്യമായ നയങ്ങളും പരിപാടികളും വികസിപ്പിച്ചെടുക്കുന്നതിനും കാര്യക്ഷമവും ഫലപ്രദവുമായ ഒരു പൊതുഭരണ സമ്പ്രദായത്തിനും സെൻസസ് വിവരങ്ങൾ ആവശ്യമാണ്. ഓരോ വ്യക്തിയെയും കണക്കിലുൾപ്പെടുത്തുകയും ആ വ്യക്തിയുടെ വ്യക്തിഗത വിവരങ്ങൾ സൂചിത തീയതിയും സമയവും എന്നും വിളിക്കപ്പെടുന്ന നിശ്ചിത സമയത്ത് ശേഖരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ജനസംഖ്യാ കണക്കെടുപ്പിന്റെ പ്രധാന സവിശേഷത. രണ്ടു ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിൽ 2026 ഏപ്രിലിനും സെപ്റ്റംബറിനുമിടയ്ക്ക് ഒരു നിശ്ചിത സമയത്തിൽ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ഭരണകൂടങ്ങൾ പ്രാദേശിക സാഹചര്യമനുസരിച്ച് സംസ്ഥാന ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച സമയക്രമത്തിൽ കെട്ടിടങ്ങളും വീടുകളും കുടുംബങ്ങളും ക്രമാനുസൃതമായി പട്ടികപ്പെടുത്തുന്നു. ഇതിനു പുറമെ ജനവാസ കേന്ദ്രങ്ങളുടെ അവസ്ഥ, പാർപ്പിട ദൌർലഭ്യം മുതലായവ വിലയിരുത്തുന്നതിനായി കുടുംബത്തിന് കൈവശമുള്ള ആസ്തികളെയും ലഭ്യമായ സൌകര്യങ്ങളെയും കുറിച്ചുള്ള ഉപയോഗപ്രദമായ വിവരങ്ങളും ശേഖരിക്കുന്നു. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഫീൽഡ് വർക്ക് രാജ്യത്തുടനീളം 2027 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നടത്തപ്പെടും. ഈ ഘട്ടത്തിൽ ഓരോ വ്യക്തിയെയും എണ്ണുകയും അവരുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ ഈ പ്രവർത്തനം 2026 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടക്കും. സെൻസസിന്റെ ആദ്യഘട്ടത്തിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി സെൻസസ് ഡാറ്റ ശേഖരിക്കും. സെൻസസ് ആവശ്യത്തിനായി തയ്യാറാക്കിയ HLO മൊബൈൽ ആപ്പ് എല്ലാ എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കും പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ ലളിതവും സൌകര്യപ്രദവും ഉപയോക്തൃ സൌഹൃദവുമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയ സെൻസസ് വീടിന്റെ റെക്കോർഡുകൾ ലഭ്യമാക്കുന്നതിനും ആവശ്യാനുസരണം അവ എഡിറ്റ് ചെയ്യുന്നതിനും മൊബൈൽ ആപ്ലിക്കേഷനിൽ സൌകര്യമുണ്ട്. കേരള സർവകലാശാലയിലെ ഡെമോഗ്രഫി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അനിൽ ചന്ദ്രൻ ആകാശവാണിയോട്:
4: 2027 സെൻസസ് മുൻകാലങ്ങളിലെ സെൻസസുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളുണ്ട്. രാജ്യത്താദ്യമായി നടക്കുന്ന ഡിജിറ്റൽ സെൻസസ് ആണ് ഇത് എന്നതാണ് ആദ്യത്തെ പ്രത്യേകത. അതായത് വിവരശേഖരണം നടത്തുന്നത് എന്യൂമറേറ്ററുടെ മൊബൈൽ ഫോണിലോ ടാബ്ലറ്റിലോ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന ഒരു ആപ്പിന്റെ സഹായത്തോടെയാണ്. പിഴവില്ലാത്ത വിവരശേഖരണം നടത്തുന്നതിനും വളരെ വേഗം ഡേറ്റ ഉപയോക്താക്കൾക്ക് എത്തിക്കാനും ഇതുമൂലം കഴിയും. അതുപോലെ പൗരന്മാർക്ക് അവരുടെ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സിസ്റ്റം ഓൺലൈനിൽ ലഭ്യമാണ്. 2027 സെൻസസ് 2011 സെൻസസിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ നൽകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കുടിയേറ്റം, നഗരവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ സെൻസസിൽ നിന്ന് ലഭ്യമാകും. ഇന്ത്യയുടെ നഗരവൽക്കരണത്തിന്റെ പ്രവണതകളെയും മാറ്റങ്ങളെയും അനൌപചാരിക തൊഴിൽ മേഖലകളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ഈ സെൻസസിലൂടെ ലഭ്യമാകും. അതുപോലെ വിവിധ ജാതി വിഭാഗങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നതിലൂടെ സമൂഹത്തിലെ അസമത്വങ്ങളും വിഭവ വിതരണത്തിലെ ഏറ്റക്കുറച്ചിലുകളും കൂടുതൽ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ സർക്കാരിനും സമൂഹത്തിനും കഴിയുന്നതാണ്. ഇന്ത്യയുടെ ജനസംഖ്യാ പരിണാമത്തിന്റെ നിർണായകമായ ഒരു കാലഘട്ടത്തിലാണ് ഈ സെൻസസ് നടക്കുന്നത് എന്നത് പ്രധാനമാണ്. രാജ്യത്തിന്റെ നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും നിർണായകമാണ് ഈ സെൻസസും അതിലൂടെ ലഭിക്കുന്ന വിവരങ്ങളും എന്ന കാര്യത്തിൽ സംശയമില്ല.
1: ഇത്തവണ സ്വന്തമായി നമ്മുടെ കുടുംബത്തിന്റെ വിവരങ്ങൾ SE.census.gov.in എന്ന പോർട്ടലിൽ സെൽഫ് എന്യൂമറേഷൻ വഴി സമർപ്പിക്കാം എന്നതാണ് 2027 സെൻസസിന്റെ സവിശേഷത. വ്യക്തികൾക്ക് വെബ് പോർട്ടൽ വഴി സ്വന്തം വിവരങ്ങൾ സുരക്ഷിതമായി സമർപ്പിക്കാൻ ഇതിലൂടെ അവസരമൊരുക്കുന്നു. ജോലി, ബിസിനസ് അല്ലെങ്കിൽ മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ദിവസം മുഴുവൻ വീടുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഇത് കൂടുതൽ സഹായകമാകുന്നു. എന്യൂമറേറ്റർ സെൽഫ് എന്യൂമറേഷൻ നടത്തിയ ഡാറ്റ സമർപ്പിക്കുന്നതിന് മുമ്പ് കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. 2027 സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 1 May സ്വയം വിവരശേഖരണം പൂർത്തിയാക്കി. ആദ്യമായാണ് സെൻസസ് വിവരശേഖരണം ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നിർവഹിക്കുന്നതെന്നും ഓരോ ഇന്ത്യക്കാരനും തങ്ങളുടെ വീട്ടിലെ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ സെൻസസ് സർക്കാർ നടപടി എന്നതിലുപരി എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും സെൻസസ് പ്രക്രിയയിൽ പങ്കുചേരാൻ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജനങ്ങളുടെ പങ്കാളിത്തം അതിൽ നിർണായകമാണെന്നും നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
5: ജനഗണന 2027 കോ ഡിജിറ്റൽ ബനായാ ഗയാ ഹൈ, സാരി ജാൻകാരി സീദേ ഡിജിറ്റൽ മാധ്യമം മേ ദർജ് ഹോ റഹി ഹൈ. ഘർ ഘർ ജാനേ വാലേ കർമ്മചാരിയോ കേ പാസ് മൊബൈൽ ആപ്പ് ഹൈ, വേ ആപ്സേ ബാത് കർക്കേ ഉസീ മേ ജാൻകാരി ദർജ് കരേംഗേ. സാത്ഥിയോ, ഇസ് ബാർ ജനഗണന മേ ആപ്കി ഭാഗീദാരി ഭി ആസാൻ ബനായി ഗയി ഹൈ. ആപ് ഖുദ് ഭി അപ്നി ജാൻകാരി ദർജ് കർ സക്തേ ഹൈ. കർമ്മചാരി കേ ആനേ സേ 15 ദിൻ പെഹലേ ആപ്കേ ലിയേ സുവിധ ശുരു ഹോഗി. ആപ് അപ്നേ സമയ കേ അനുസാർ ജാൻകാരി ഭർ സക്തേ ഹൈ. ജബ് ആപ് പ്രക്രിയ പൂരി കർത്തേ ഹൈ തോ ആപ്കോ ഏക് വിശേഷ ഐ ഡി മിൽതി ഹൈ. യേ ഐ ഡി ആപ്കേ മൊബൈൽ യാ ഇമേൽ പർ ആതി ഹൈ. ബാദ് മേ ജബ് കർമ്മചാരി ആപ്കേ ഘർ ആതാ ഹൈ തോ ആപ് യഹീ ഐ ഡി ദിഖാ കർ ജാൻകാരി കി പുഷ്ടി കർ സക്തേ ഹൈ. ഇസേ ദോബാരാ ജാൻകാരി ദേനേ കി ജറൂരത് നഹീ പഡ്തി. സമയ ഭി ബച്ചതാ ഹൈ ഔർ പ്രക്രിയ ആസാൻ ഹോ ജാതി ഹൈ. സാഥിയോ, ജിൻ രാജ്യോ മേ സ്വഗണനാ കാ കാം പൂരാ ഹോ ഗയാ ഹൈ വഹാ ഗണനാ കർമ്മചാരി ദ്വാരാ ഘരോ കേ സൂചീകരണ കാ കാര്യ ഭി ശുരൂ കർ ദിയാ ഗയാ ഹൈ. അബ് തക് ലഗ്ഭഗ് 1,20,00,000 പരിവാരോ കാ മകാൻ സൂചീകരണ കാ കാര്യ പൂരാ ഭി ഹോ ചുക്കാ ഹൈ. സാഥിയോ, ദേശ് കി ജനഗണനാ സിർഫ് സർക്കാരി കാം നഹീ ഹൈ, യഹ ഹം സബ് കി ജിമ്മേദാരി ഹൈ. ആപ്കി ഭാഗീദാരി ബഹുത് ജരൂരി ഹൈ. ആപ്കി ദീ ഗീ ജാൻകാരി പൂരീ തരഹ സുരക്ഷിത് രഹതി ഹൈ, യഹ ഗോപനീയ രഖി ജാതി ഹൈ. ഡിജിറ്റൽ സുരക്ഷാ കേ സാഥ് ഇസേ സുരക്ഷിത് കിയാ ജാതാ ഹൈ. ആയിയേ ഹം സബ് മിൽകർ ഇസ് പ്രക്രിയ മേ ഭാഗ് ലേ, ജനഗണന 2027 കോ സഫൽ ബനായേ.
1: ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ലക്ഷദ്വീപ് തുടങ്ങിയ ഇടങ്ങളിൽ സെൻസസിന്റെ പ്രവർത്തനങ്ങൾ 1 May ആരംഭിച്ചു. ഈ മാസം 30 വരെ പ്രക്രിയ തുടരുമെന്നും പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥർ ഡാറ്റാ ശേഖരണത്തിനായി ഗൃഹസന്ദർശനം നടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ കാലാവധി ജൂൺ 16 മുതൽ 30 വരെയാണ്. വിവരശേഖരണത്തിനായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ജൂലൈ 1 മുതൽ 30 വരെ വീടുകൾ സന്ദർശിക്കും. സെൻസസ് 2027 ഹൌസ് ലിസ്റ്റിംഗ് ദൌത്യവുമായി ബന്ധപ്പെട്ട് 24 മാസ്റ്റർ ട്രെയിനർമാരുടെ ആദ്യ ബാച്ചിന്റെ 4 ദിവസത്തെ പരിശീലനം തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിൽ നടന്നു. സെൻസസ് പ്രവർത്തനങ്ങളുടെ വിജയം ഉറപ്പാക്കുന്നതിൽ മികച്ച പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരുടെ പങ്ക് നിർണായകമാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് ഡയറക്ടർ ജനറൽ ടിങ്കു ബിസ്വാൾ പറഞ്ഞു. 22 മാസ്റ്റർ ട്രെയിനർമാരുടെ 2-ാമത്തെ ബാച്ചിന്റെ പരിശീലനം 6 മുതൽ 9 വരെയാണ് നടക്കുക. നിരവധി വിപ്ലവകരമായ മാറ്റങ്ങളോടെയാണ് 2027 സെൻസസ് നടപടി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ സ്ഥിതിവിവര കണക്കുകളുടെയും ഭരണപരമായ നയങ്ങളുടെയും ഒരു പരിവർത്തന ഘട്ടമാണ് 2027 സെൻസസ്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ സംയോജിപ്പിക്കുന്നതിലൂടെയും ഡാറ്റ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിലൂടെയും വിവരശേഖരണത്തിന്റെ വ്യാപ്തി വികസിപ്പിക്കുന്നതിലൂടെയും രാജ്യത്തെ ജനസംഖ്യയെക്കുറിച്ച് കൃത്യവും സമയബന്ധിതവുമായ ഉൾക്കാഴ്ചകൾ നൽകാനാണ് സെൻസസ് ലക്ഷ്യമിടുന്നത്. ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുന്ന അവസരത്തിൽ കൃത്യവും സത്യസന്ധവുമായ വിവരങ്ങൾ നൽകുക എന്നത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി ശരിയായ വിവരങ്ങൾ നൽകേണ്ടതാണ്. രാഷ്ട്രം വളരുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ തുല്യമായ വികസനവും കൃത്യവും സുതാര്യവുമായ നയരൂപീകരണവും ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന ഉപകരണമായി സെൻസസ് 2027 മാറുമെന്ന് പ്രതീക്ഷിക്കാം. 2027 സെൻസസിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, അവതരണം ഹരിഷ്ണ.
0: ആകാശവാണി കണ്ണൂർ, സമയം 11:15. ഇതോടെ ഈ നിലയത്തിലെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.